ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രഭാത ഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇനി രമ്യ പുലിയന്നൂർ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാത ചിന്ത കേൾക്കാം.

രാജവത് പഞ്ചവർഷാണി ദശവർഷാണി ദാസവത് പ്രാപ്തേ ഷോഡശവർഷേതു പുത്രം മിത്രവദാചരേത്. ജനിച്ച അന്ന് മുതൽ 5 വർഷക്കാലം രാജാവിനെ പോലെയും പിന്നീടുള്ള 10 വർഷക്കാലം ഭൃത്യജനങ്ങളെ പോലെയും മക്കളെ കരുതണം. 16 വയസ്സ് തികഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് സുഹൃത്തായി വേണം മക്കളെ കരുതേണ്ടത്. ആദ്യത്തെ 5 വർഷങ്ങൾ കുട്ടികൾ രാജാവിനെ പോലെ തന്നെ ആയിരിക്കും. അവർ പറയുന്നത് പോലെയൊക്കെ മുതിർന്നവർ ഒപ്പത്തിനൊപ്പം നിന്നുകൊടുക്കും. ആനയാവാനും കുതിരയാവാനും കൂടെ കളിചിരികളുമായി മുതിർന്നവർ എപ്പോഴും കുട്ടികളുടെ അരികിൽ കാണും. എന്നാൽ പിന്നീടുള്ള 10 വർഷം പണ്ടത്തെ പോലെ രക്ഷിതാക്കൾ ഉത്തരവാദിത്വങ്ങൾ പകുത്തു നൽകുന്നതായി കാണുന്നില്ല. അക്കാലത്ത് കുട്ടികളെ ജീവിതത്തിലെ ശേഷികൾ ഉത്തരവാദിത്വങ്ങൾ ഒക്കെ ബോധ്യപ്പെടുത്തുന്നത് നല്ലതാണ്. അങ്ങനെ ഉത്തരവാദിത്വങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്താലേ മുതിർന്ന പൗരന്മാരാവുമ്പോൾ കർത്തവ്യബോധമുള്ളവരെ പോലെ പെരുമാറുകയുള്ളൂ. ഉൾക്കാഴ്ചയും ജീവിത മൂല്യങ്ങളും കൈവന്നാൽ പിന്നെ അങ്ങോട്ട് ഉപദേശിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അവർ സുഹൃത്തുക്കളായി രക്ഷിതാക്കളോട് ചേർന്ന് നിൽക്കും. രാജവത് പഞ്ചവർഷാണി ദശവർഷാണി ദാസവത് പ്രാപ്തേ

0: ഇപ്പോൾ കേട്ട പ്രഭാത ചിന്ത തയ്യാറാക്കി അവതരിപ്പിച്ചത് രമ്യ പുലിയന്നൂർ. റേഡിയോ മലബാറിന്റെ മലബാർ ഡയറിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്.

അറിയിപ്പിന് ശേഷം കാവ്യധാരയിലൂടെ കേൾക്കാം ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ പാതകൾ പണിയുന്നവരാര് എന്ന കവിത. തുടർന്ന് ചരിത്രപദം വചനാമൃതം, മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:30 കൃഷ്ണകഥാമൃതം, ഹേമന്തലീല വർണ്ണനം പാരായണം ചെയ്യുന്നു PM ജയശ്രീ. 6:45 പ്രാദേശിക വാർത്തകളും തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണി റിലെ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 പ്രതികരണം, ശ്രോതാക്കളുടെ കത്തുകളും അവയ്ക്കുള്ള മറുപടിയും. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലെ. 7:35 ചിരിയും ചിന്തയും. 8:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ, ശ്രോതാക്കൾ അവതരിപ്പിക്കുന്ന ഈ പരിപാടിയിൽ തൻ്റെ ഇഷ്ടഗാനങ്ങളും ഓണ ഓർമ്മകളുമായി എത്തുന്നു ആര്യപ്രകാശ്. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. തുടർന്ന് ചിത്രപരിചയം.

റേഡിയോ മലബാറിൽ ഉച്ചയ്ക്ക് 12 മണിക്ക് സ്ത്രീ തരംഗം. തുടർന്ന് കേൾക്കാം ആർദ്രഗീതങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകളും 12:40 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പും കേൾക്കാം. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 മണിക്ക് ഓണം ഗാനോത്സവം. തന്റെ ഇഷ്ടഗാനങ്ങളുമായി എത്തുന്നു പിന്നണി ഗായകൻ ജാസി ഗിഫ്റ്റ്. 2 മണിക്ക് അതിഥി ഭാഷാഗാനങ്ങൾ. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 പ്രതികരണം. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 6:40 കൃഷ്ണകഥാമൃതം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:35 സർഗജാലകം. 8 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ അറ്റ് സ്കൂൾ. വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നു. 9:00 നാടകനേരത്തിൽ നാടകം നെല്ലിക്ക 2-ാം ഭാഗത്തിന്റെ 7-ാം അധ്യായം. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം സഹസംവിധാനം അശ്വിനി. തുടർന്ന് നാടകഗാനങ്ങൾ. 10:00 ഓണം ഗാനോത്സവം. പിന്നണി ഗായകൻ ജാസി ഗിഫ്റ്റ് പങ്കെടുക്കുന്നു. ഇപ്പോൾ കേട്ടത് റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്.

0: അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോം 0492-471-400, 7225-9000-18.
1: ഓണാശംസകളോടെ ന്യൂ സ്റ്റൈൽ ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് ഉരുവച്ചാൽ വിലക്കുറവിലും ഗുണമേന്മയിലും എന്നും മുന്നിൽ. 13 പ്രവർത്തന പാരമ്പര്യം, ഓണക്കോടികൾക്ക് വമ്പിച്ച വിലക്കുറവുമായി ന്യൂ സ്റ്റൈൽ ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് ഉരുവച്ചാൽ. മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
0: സിഎം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
1: big exclusive studio Kannur of Simbolo and Collar, other brands Grandfos, Hutik, Vox Laneige.
0: Phone 9496-420-880,
1: 8111-933-600.
0: CM Vistara.
1: CM Vistara Nilluni.
2: Kavyadhara. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ കേൾക്കാം ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ പാതകൾ പണിയുന്നവർ എന്ന കവിത. ആലപിക്കുന്നു ശ്രീരാജ്.

0: പൊടിനീർത്തു പായുവാൻ ഭൂമിയുടെ പാതകൾ പണിയും വഴിപ്പണിക്കാരാ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ പാതകൾ പണിയുന്നവർ എന്ന കവിത. ആലപിച്ചത് ശ്രീരാജ്. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
2: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
1: ഇന്ന് ഓഗസ്റ്റ് 23, ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഓഗസ്റ്റ് 23 വർഷത്തിലെ 235 ദിനമാണ്. അന്താരാഷ്ട്ര അടിമക്കച്ചവട നിർമ്മാർജ്ജന ദിനമാണ് ഓഗസ്റ്റ് 23. ഓഗസ്റ്റ് 23 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1609 ഗലീലിയോ ടെലസ്കോപ്പ് ആദ്യമായി പ്രദർശിപ്പിച്ചു. 1783 ലോകത്തിലെ ആദ്യ ഹൈഡ്രജൻ ബലൂൺ നിർമ്മിച്ചു. 1924 പത്താം നൂറ്റാണ്ടിന് ശേഷം ചൊവ്വ ഭൂമിക്ക് ഏറ്റവും അടുത്തു വന്നു. 1957 ഭൂദാന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കെ കേളപ്പന്റെ നേതൃത്വത്തിൽ മഞ്ചേശ്വരത്ത് ശാന്തിസേന രൂപീകരിച്ചു. 1990 അർമേനിയ USSR നിന്ന് പിരിഞ്ഞ് സ്വതന്ത്ര രാഷ്ട്രമായി. 2004 മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം ലോക്സഭ അംഗീകരിച്ചു. 1948 വേൾഡ് കൗൺസിൽ ഓഫ് ചേർച്ചസ് രൂപീകൃതമായി. 1952 അറബ് ലീഗ് സ്ഥാപിതമായി. 1925 പുലിറ്റ്സർ പുരസ്കാരം നേടിയ സിഡ്നി കോഹോവാർഡ്, സാഹിത്യ സൈദ്ധാന്തികനായിരുന്ന ഡോക്ടർ കെ അയ്യപ്പ പണിക്കർ, നിരൂപകനും ഗ്രന്ഥകാരനും സ്വതന്ത്ര ചിന്തകനുമായിരുന്ന വക്കം അബ്ദുൽ ഖാദർ തുടങ്ങിയവരുടെ ചരമദിനം ഓഗസ്റ്റ് 23-നാണ്.
2: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

വചനാമൃതം. നമ്മുടെ പ്രയത്നങ്ങളുടെ എല്ലാം ലക്ഷ്യം കൂടുതൽ സ്വാതന്ത്ര്യമാണ്. കാരണം പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ മാത്രമേ പരിപൂർണത ഉണ്ടാവാൻ തരമുള്ളൂ. സ്വാമി വിവേകാനന്ദൻ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
0: ഓണം നബിദിനാശ

0: ഓപ്ഷൻസുകളോടെ മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
1: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചുരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആൻഡ് ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
2: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
3: നമസ്കാരം. ഇന്ന് ആഗസ്റ്റ് 23, ചിങ്ങം 7, ഞായറാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. തലനാരിഴയുടെ വ്യത്യാസമെന്ന് പോലും വിശേഷിപ്പിക്കാനാകാത്ത കടുത്ത മത്സരത്തിൽ കൊല്ലം പരവൂരിൽ നിന്നുള്ള അരോമ ചുണ്ടൻ 72nd നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജേതാക്കളായി. 4:23 328 മൈക്രോ സെക്കൻഡിൽ തുഴഞ്ഞെത്തിയാണ് കന്നിക്കാരായ അരോമ വെന്നിക്കൊടി പാറിച്ചത്. തുടക്കം മുതൽ ഒപ്പത്തിനൊപ്പം തുഴഞ്ഞു കയറിയത് 4 ചുണ്ടനുകൾ. 4:23.448 സെക്കൻഡ് സമയം കുറിച്ച നടുഭാഗം ചുണ്ടനാണ് രണ്ടാം സ്ഥാനം. കഴിഞ്ഞ വർഷത്തെ ജേതാക്കളായ വിയപുരം 4:23.770 സെക്കൻഡോടെ മൂന്നാമതെത്തി. ബ്രിക്സ് ഉച്ചകോടിക്ക് മുന്നോടിയായുള്ള യോഗത്തിൽ പങ്കെടുക്കുന്നതിന് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി താരിഖ് റഹ്മാൻ ഇന്ത്യയിലെത്തിയില്ല. ഞായർ തിങ്കൾ ദിവസങ്ങളിലായാണ് താരിഖ് റഹ്മാന്റെ സന്ദർശനം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ സന്ദർശനത്തിന്റെ കാര്യത്തിൽ ഔദ്യോഗിക അറിയിപ്പ് ശനിയാഴ്ച രാത്രി വൈകിയും ഉണ്ടായില്ല. താരിഖ് റഹ്മാനെ ക്ഷണിച്ചതിന് പിന്നാലെ ഇന്ത്യയിൽ കഴിയുന്ന ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഡൽഹിയിൽ വാർത്താസമ്മേളനം നടത്തിയത് ഇരു രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധങ്ങളെ വീണ്ടും മുലച്ചു. ഇതോടെ ഷെയ്ഖ് ഹസീനയെ കൈമാറിയാൽ മാത്രമേ താരിഖ് റഹ്മാൻ ഇന്ത്യ സന്ദർശിക്കൂ എന്ന നിലപാടിലേക്ക് ബംഗ്ലാദേശ് മാറി. ഇരുണ്ട മേഖലകളിലെ ജലശേഖരം തേടി ചൈനയുടെ റോബോട്ടിക് ചാന്ദ്രദൌത്യം ചാങ് 7 തിങ്കളാഴ്ച വിക്ഷേപിക്കും. കരുത്തൻ റോക്കറ്റായ ലോങ് മാർച്ച് 5Y14 പുലർച്ചെ 5:30 പേടകവുമായി കുതിക്കും. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെ ഷാക്കിൽട്ടൺ ഗർത്തത്തിന് സമീപത്തെ സമതലമാണ് ലക്ഷ്യം. ഉഭയകക്ഷി വ്യാപാര കരാറിലെത്താനുള്ള അന്തിമ ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെ കാനഡയ്ക്ക് 50% ഇറക്കുമതി തീരുവ ചുമത്തി അമേരിക്ക. പിന്നാലെ US വ്യാപാര ചർച്ചയിൽ നിന്ന് പിന്മാറുകയാണെന്ന് കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാണി പ്രഖ്യാപിച്ചു. പശ്ചിമേഷ്യയിൽ സമാധാന നീക്കങ്ങൾ തകർക്കുന്ന അമേരിക്കയുടെ പുതിയ സാമ്പത്തിക ഉപരോധം ലോകരാഷ്ട്രങ്ങൾക്കെതിരായ നഗ്നമായ യുദ്ധപ്രഖ്യാപനമാണെന്ന് ഇറാൻ. ഐക്യരാഷ്ട്രസഭയിലെ സ്വതന്ത്ര അംഗങ്ങളുടെ പരമാധികാരത്തിനുമേൽ കടന്നുകയറാനുള്ള US ഗൂഢശ്രമമാണിതെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം തുറന്നടിച്ചു. സുപ്രീംകോടതി ഉത്തരവിനെ തുടർന്ന് പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ ചികിത്സക്കായി ആശുപത്രിയിലെത്തിച്ച ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ വീണ്ടും ജയിലിലേക്ക് മാറ്റിയതിൽ സഹോദരി ഉസ്മാൻ ഖാൻ സുപ്രീംകോടതിയിൽ കോടതിയലക്ഷ്യ കേസ് നൽകി. ഖാനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന August 18 സുപ്രീംകോടതി ഉത്തരവ് സർക്കാർ മനഃപൂർവ്വം ലംഘിച്ചെന്നാണ് ആരോപണം. കിഴക്കൻ യുക്രൈനിലെ തിരക്കേറിയ ഷോപ്പിംഗ് മാളിൽ വെള്ളിയാഴ്ച റഷ്യ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 16 കൊല്ലപ്പെട്ടു. 130 പരിക്കേറ്റു. ഇതിൽ 23 കുട്ടികളാണ്. ഝാർഖണ്ഡിൽ വിവിധ സർക്കാർ നിയമന പരീക്ഷകൾ റദ്ദാക്കിയ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തതിൽ സംസ്ഥാന സർക്കാരിനെതിരെ പ്രക്ഷോഭകരുടെ പ്രതിഷേധം. പരീക്ഷാ അട്ടിമറികൾക്കെതിരെ സമരം ചെയ്ത ഉദ്യോഗാർത്ഥികളെ സർക്കാർ വഞ്ചിച്ചെന്നും സ്റ്റേ തീരുമാനത്തെ പ്രതിരോധിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്നും പ്രക്ഷോഭകർ ചൂണ്ടിക്കാട്ടി. ക്രമക്കേട് ആരോപണങ്ങളെ തുടർന്ന് 22 പരീക്ഷകൾ റദ്ദാക്കാനും 23 അന്വേഷണം നടത്താനുമുള്ള സർക്കാർ തീരുമാനം കഴിഞ്ഞ ദിവസം ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. റവന്യൂ വകുപ്പിലെ സ്ഥലം മാറ്റങ്ങൾ പൊതുമാനദണ്ഡം പാലിക്കാതെ നടപ്പിലാക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ കോടതിയലക്ഷ്യ നടപടിയെടുക്കേണ്ടി വരുമെന്ന് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. ഉത്തരവിലെ പിഴവ് തിരുത്തി ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണർ H. ദിനേശൻ, എറണാകുളം കലക്ടർ G. പ്രിയങ്ക എന്നിവരെ എതിർകക്ഷികളാക്കിയുള്ള കോടതി അലക്ഷ്യ ഹർജിയിൽ KAT എറണാകുളം ബെഞ്ച് ഉത്തരവിട്ടു. റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷനും എറണാകുളം കലക്ടറേറ്റിലെ ജീവനക്കാരുമാണ്

ട്രൈബ്യൂണലിനെ സമീപിച്ചത്. ഇടത് സർക്കാർ നടപ്പിലാക്കിയ ലൈഫ് മിഷൻ ഭവന പദ്ധതി പൊളിച്ചുപണിയാൻ സർക്കാർ ഒരുങ്ങുന്നു. ഓരോ വിഭാഗത്തിനും പ്രത്യേകം ഭവന പദ്ധതി നടപ്പിലാക്കുന്നതാണ് കൂടുതൽ ഗുണമെന്ന് വിലയിരുത്തിയാണിത്. പട്ടികവർഗം, പട്ടികജാതി, മത്സ്യത്തൊഴിലാളി മേഖലകൾക്കുള്ള പദ്ധതി ലൈഫിൽ നിന്ന് വേർപെടുത്താനുള്ള രൂപരേഖ തയ്യാറായി കഴിഞ്ഞു. അന്താരാഷ്ട്ര വിമാനയാത്രകൾക്ക് ബോർഡിംഗ് പാസിൽ മുദ്ര വെക്കേണ്ടതില്ലെന്ന് ഇമിഗ്രേഷൻ അധികൃതരുടെ തീരുമാനം. സെപ്റ്റംബർ 1 മുതൽ ഇത് നടപ്പിലാക്കും. ഇമിഗ്രേഷൻ ക്ലിയറൻസിനായി ബോർഡിംഗ് പാസ് പ്രിന്റെടുത്തില്ലെങ്കിൽ സ്മാർട്ട് ഫോണിലെ ഇ പാസ് പരിഗണിച്ചാലും മതിയാകുമെന്ന് അധികൃതർ പറഞ്ഞു. കാലിത്തുഴുത്തിൽ സ്കൂൾ പ്രവർത്തിക്കുന്നതിനെതിരെ പ്രതികരിച്ച കോക്രോച്ച് ജനതാ പാർട്ടി നേതാക്കൾക്ക് നേരെ ആക്രമണമുണ്ടായെങ്കിലും ഇടപെടൽ ഫലം കണ്ടു. രാജസ്ഥാനിലെ രാംപുര കൺവാർപുരയിലെ കാലിത്തൊഴുത്തിൽ പ്രവർത്തിച്ചിരുന്ന ക്ലാസ് മുറി ശനിയാഴ്ച മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റി. 18 കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് പ്രദേശവാസികളുടെ സഹായത്തോടെയാണ് സമീപത്തെ കെട്ടിടത്തിലേക്ക് മാറ്റിയത്. ഇതിന് വിദ്യാഭ്യാസ വകുപ്പ് അനുമതി നൽകി. വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാൻ വീണ്ടും വൻവിലക്ക് വൈദ്യുതി വാങ്ങാൻ KCB. യൂണിറ്റിന് 9.40 രൂപ മുതൽ 12.50 രൂപ വരെ വിലക്ക് അടുത്ത വർഷം മെയ് വരെ വൈദ്യുതി വാങ്ങാനുള്ള കരാറുകൾക്ക് അനുമതി തേടി റെഗുലേറ്ററി കമ്മീഷനെ സമീപിച്ചു. ഓണം കഴിഞ്ഞ് തെളിവെടുപ്പിന് ശേഷം റെഗുലേറ്ററി കമ്മീഷൻ അപേക്ഷയിൽ തീരുമാനമെടുക്കും. ന്യായാധിപർ ദൈവങ്ങളല്ലെന്നും എല്ലാ വിധിയും ശരിയാകണമെന്നില്ലെന്നും സുപ്രീംകോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് സഞ്ജയ് കരോൾ തന്റെ യാത്രയയപ്പ് ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമം കൃത്യമായി പ്രയോഗിക്കുക എന്നതിലുപരി അത് നീതിപൂർവമായി നടപ്പിലാക്കുക എന്നതാണ് ഭരണഘടന അനുശാസിക്കുന്നത്. കോടതിക്ക് മുന്നിലെത്തുന്ന ഹർജിയിൽ കേസിന്റെ വസ്തുതകൾ മാത്രമേ ഉണ്ടാവൂ. എന്നാൽ ആ വ്യക്തിക്ക് എന്ത് നഷ്ടപ്പെട്ടു എന്നോ കോടതിയിൽ നിന്ന് എന്താണ് അവർ പ്രതീക്ഷിക്കുന്നതെന്നോ അതിലുണ്ടാകില്ല. അതുകൊണ്ടുതന്നെ വിനയത്തോടെ കാര്യങ്ങൾ കാണാൻ ഒരു ജഡ്ജിക്ക് കഴിയണമെന്നും സഞ്ജയ് കരോൾ കൂട്ടിച്ചേർത്തു. മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിൽ മുഴുവൻ സ്വകാര്യ ടെലിവിഷൻ ചാനലുകളും പ്രദർശിപ്പിക്കണമെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം നിർദ്ദേശിച്ചു. മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾ സൃഷ്ടിക്കുന്ന വിപത്തുകളെക്കുറിച്ച് പൊതുജനങ്ങളെയും യുവാക്കളെയും ശക്തമായി ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം മന്ത്രാലയം പുതിയ മാർഗരേഖ പുറപ്പെടുവിച്ചത്. DYFI സംസ്ഥാന പ്രസിഡന്റായി ചിന്ത ജെറോമിനെയും സെക്രട്ടറിയായി MVIJIL MLA തൃശൂരിൽ ശനിയാഴ്ച സമാപിച്ച സംസ്ഥാന സമ്മേളനം തെരഞ്ഞെടുത്തു. ചിന്ത നിലവിൽ ജോയിന്റ് സെക്രട്ടറിയും വിജിൽ വൈസ് പ്രസിഡന്റുമായിരുന്നു. ആദ്യമായാണ് കേരള ഘടകത്തിന് വനിതാ അധ്യക്ഷ വരുന്നത്. മാംഗ്ലൂരു റെയിൽവേ സ്റ്റേഷൻ മൈസൂരു റെയിൽവേ ഡിവിഷന് കൈമാറേണ്ടി വന്നാൽ കേരളത്തിന് നഷ്ടങ്ങൾ പലവിധം. October 1 മുതൽ ഉള്ളാൾ മാംഗ്ലൂരു ജംഗ്ഷൻ, മാംഗ്ലൂരു സെൻട്രൽ സ്റ്റേഷനുകൾ പാലക്കാട് ഡിവിഷനിൽ നിന്ന് മാറുന്നതോടെ വരുമാനം, യാത്രാ സൗകര്യം, അറ്റകുറ്റപ്പണികൾക്കുള്ള സൗകര്യം എന്നിവയെല്ലാം കുറയും. കേരളത്തിന്റെ വടക്കും തെക്കും ബന്ധിപ്പിച്ചോടുന്ന പല തീവണ്ടികളും മൈസൂരു ഡിവിഷന്റേതാകും. മൈസൂരു ഡിവിഷൻ ബാംഗ്ലൂരുവിനെ അടർത്തിയെടുത്തത് ചരിത്ര വിജയമെന്ന് ദക്ഷിണ കന്നഡ. അതിനു പിന്നിൽ പ്രവർത്തിച്ച ദക്ഷിണ കന്നഡ MP ബ്രിജേഷ് ചൌട്ടയ്ക്ക് അഭിനന്ദനവും. പാലക്കാട് റെയിൽവേ ഡിവിഷന്റെ ചിറകരിഞ്ഞതിൽ കേരളം ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കുമ്പോഴാണ് കർണാടകയിൽ വിജയാഘോഷം. മാംഗ്ലൂരുവിനെ പാലക്കാട് ഡിവിഷനിൽ നിന്ന് മാറ്റിയ റെയിൽവേ നടപടി കേരളത്തോടുള്ള അനീതിയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തീരുമാനം തിരുത്തിക്കാൻ സംസ്ഥാന സർക്കാരും MPമാരും ശക്തമായി ഇടപെടണമെന്നും തിരുവനന്തപുരം ഡിവിഷൻ മാത്രമാക്കി കേരളത്തെ പരിമിതപ്പെടുത്താനാണ് നീക്കമെന്നും പിണറായി വിജയൻ പറഞ്ഞു. ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന് ജാമ്യമില്ല. പ്രശാന്തിന്റെ ജാമ്യാപേക്ഷ വിജിലൻസ് കോടതി തള്ളിയപ്പോൾ കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ അംഗം A. അജിത് കുമാറിന് ജാമ്യം അനുവദിച്ചു. അജിത് കുമാറിന്റെ ആരോഗ്യസ്ഥിതിയും വൃക്കരോഗവും പരിഗണിച്ചാണ് ജാമ്യം നൽകിയത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിവിധ സ്ഥലങ്ങളിലെത്തിച്ച് പീഡിപ്പിച്ചെന്ന കേസിലെ രണ്ടാം പ്രതിയെ വീട്ടിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. കരിങ്കുന്നം കോടൂർ വീട്ടിൽ തങ്കച്ചനെയാണ് കുറിഞ്ഞിയിലുള്ള വീട്ടിൽ ശനിയാഴ്ച രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഓണം ആഘോഷിക്കാൻ നാട്ടിലെത്താൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ടിക്കറ്റ് കിട്ടാതെ വലഞ്ഞ് മലയാളികൾ. പ്രത്യേക ട്രെയിനുകൾ അനുവദിച്ചിട്ടും തിരക്ക് നിയന്ത്രിക്കാനാകാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത്. സഹകരണ സ്ഥാപനമായ റെയ്ഡ്കോ കേരള ലിമിറ്റഡിന്റെ നഷ്ടം 135 കോടി രൂപയിലെത്തി. 2013-14 നഷ്ടം 27.81 കോടി രൂപയായിരുന്നു. ജീവനക്കാർക്ക് 6 മാസത്തെ ശമ്പളം കുടിശ്ശികയാണ്. 6 മാസമായി വേതനം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് റെയ്ഡ്കോ ജീവനക്കാർ പട്ടിണി സമരത്തിനൊരുങ്ങുന്നു. റെയ്ഡ്കോ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച മുതൽ ബുധനാഴ്ച വരെ ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിനു മുന്നിലാണ് സമരം. മുഴക്കുന്നു പഞ്ചായത്തിലെ ജനവാസ മേഖലയായ അയ്യപ്പൻകാവ് പുഴക്കരയിൽ കാട്ടാനക്കൂട്ടം വൻ കൃഷിനാശം വരുത്തി. ആർണ ഫാമിന്റെ കൃഷിയിടത്തിൽ താവളമാക്കിയ ആനക്കൂട്ടം പാലപ്പുഴ

0: കടന്നാണ് എത്തിയത്. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിലെ വനിതാ ഡബിൾസ് സെമി ഫൈനലിൽ ഇന്ത്യൻ സഖ്യം ട്രീസ ജോളിയും ഗായത്രി ഗോപിചന്ദും പൊരുതി വീണതോടെ നേട്ടം വെങ്കല മെഡലായി. ലോക ഒന്നാം നമ്പർ ചൈനയുടെ ലിയു ഷെങ്ഷു ടാനിംഗ് സഖ്യത്തോടാണ് കീഴടങ്ങിയത്. ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്നു മുതൽ. പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിൽ. ഹോക്കി ലോകകപ്പ് രണ്ടാം റൗണ്ടിലെ ആദ്യ കളിയിൽ ഇന്ത്യക്ക് തോൽവി. പുരുഷ വിഭാഗം പൂൾ ഇയിൽ നെതർലൻഡ്സാണ് ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. ഇതോടെ ഇന്ത്യ സെമി കാണാതെ പുറത്തായി. കേരള ക്രിക്കറ്റ് ലീഗിൽ ട്രിവാൻഡ്രം റോയൽസിനെ 11 runs കീഴടക്കി ഏരീസ് കൊല്ലം സെയിലേഴ്സ്. മത്സരത്തിനിടെ എതിർതാരത്തെ കയ്യേറ്റം ചെയ്ത ഇന്റർ മയാമി താരങ്ങളായ ലയണൽ മെസ്സിക്കും ഇയാൻ ഫ്രൈക്കും പിഴ ചുമത്തിയതായി മേജർ ലീഗ് സോക്കർ അധികൃതർ. പിഴത്തുക എത്രയാണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഓണം നബിദിന ആശംസകളോടെ സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999-447-6836, 9447-371-836, 8078-502-836.
2: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447-648-094, 9745-220-016-3, 7511-211-2140.
3: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961-004648-9495-127627-9656-94831.
4: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075-175647.
0: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
5: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
0: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
5: ഫോൺ നമ്പർ 9656120022.

ഒരു ദിവസം കാളിയൻ തന്റെ നാഗിനിയോടൊത്ത് ഗന്ധമാദനത്തിലൂടെ വരികയായിരുന്നു. ഗരുഡൻ കാളിയനെ പിന്തുടർന്നു. അല്പനിമിഷങ്ങൾക്കുള്ളിൽ ഗന്ധമാദനം ഗരുഡന്റെ ചിറകിന്റെ തണലിലായി. പെട്ടെന്ന് തണൽ വന്നതുകണ്ട് നാഗിനി അന്തരീക്ഷത്തിലേക്ക് ശ്രദ്ധിച്ചു. ഹുങ്കാരശബ്ദത്തോട് പറന്നു താഴുന്ന പക്ഷിശ്രേഷ്ഠനെ അവർ കണ്ടു. ഭയന്നുവറച്ച് നാഗിനി കാളിയനോട് വിവരമുണർത്തിച്ചു. കാളിയൻ ഗരുഡനോട് എതിർക്കുവാൻ തയ്യാറായി. കാളിയന്റെ പത്നി തടഞ്ഞിട്ടും കശ്യപ സന്തതി അനുസരിച്ചില്ല. ചിറകടിയുടെ ഭയാനക ഘോഷവും പക്ഷത്തിന്റെ ഉയർച്ചയിലും താഴ്ചയിലുമുണ്ടാകുന്ന കാറ്റിന്റെ ഗതിയും നാഗിനിയെ തളർത്തി. കാളിയനും ഗരുഡനും തമ്മിൽ ഏറ്റുമുട്ടി. അല്പനേരമേ ഗരുഡനുമായി പിടിച്ചു നിൽക്കുവാൻ കാളിയന് കഴിഞ്ഞുള്ളൂ. ജീവൻ പോകുമെന്ന് ഭയന്ന് ഉദ്ധതനായ കാളിയൻ വേഗത്തിലോടി കളിന്തി നദിയിൽ ചെന്നു ചാടി. കാളിന്തിയിൽ ഗോവർദ്ധന പർവ്വതത്തിന്റെ താഴ്വരയിൽ കാളിയൻ വസിച്ചു. അവിടെ ഗരുഡന് പ്രവേശനമില്ല. ഈ വിവരം കാളിയനും അറിയാം. പണ്ട് സൗരഭി എന്ന താപസൻ കാളിന്തിയുടെ കരയിൽ തപസ്സു ചെയ്തപ്പോൾ ഗരുഡൻ അവിടെ വന്നു. മത്സ്യം കൊത്തിവലിച്ച് തീരം അശുദ്ധമാക്കുകയും മഹർഷി ശ്രേഷ്ഠന് അസ്വാരസ്യമുണ്ടാക്കുകയും ചെയ്തു. സൗഭരി കോപിക്കുകയും ഗരുഡനെ ശപിക്കുകയും ചെയ്തു. ഇനി മേലാൽ കാളിന്തിയിൽ വരികയാണെങ്കിൽ നിന്റെ തല പൊട്ടിച്ചാകുമെന്നുറപ്പാണ് എന്നതായിരുന്നു ശാപം. ഗരുഡനിൽ നിന്ന് പ്രഹരമേറ്റിട്ടും കാളിയന്റെ അഹങ്കാരം ശമിച്ചില്ല. ഒരു ദിവസം കേശവൻ ബലരാമനെ കൂടാതെ മറ്റു കുട്ടികളുമൊത്ത് കാലികളെ തീറ്റുവാൻ ഗോവർദ്ധനത്തിന്റെ താഴ്വരയിലേക്ക് നടന്നു. കാലികൾ പുല്ലുകൾ തേടി ചിതറി. അകലേക്ക് മേയുവാൻ പോയ പശുക്കളെ കാണുന്നില്ല. ബാലന്മാർ പറഞ്ഞു, വല്ലാത്ത ഗന്ധം അനുഭവപ്പെടുന്നു, മേയുവാൻ പോയപ്പം തോന്നുന്നു. ശ്രീതാമാവ് കണ്ണനോട് പറഞ്ഞു, ഇത് കാളിന്തിയുടെ കരയാണ്. കാളിയന്റെ വിഷജ്വാലയിലാണ് ഇവിടെ പുല്ലുകൾ കിളിർക്കാത്തത്. പശുക്കൾ അങ്ങോട്ട് പോയെങ്കിൽ മരിച്ചു കാണും. എല്ലാവരും തടഞ്ഞിട്ടും കണ്ണൻ കാളിന്തിയിലേക്ക് തന്നെ നടന്നു. കറുത്ത കാളിന്തി നുരഞ്ഞു ചിരിക്കുന്നു. ബാലന്മാരെല്ലാം തളർന്നു വീണു. കാളിന്തിയുടെ കരയിൽ പശുക്കൾ മോഹിച്ചും മരിച്ചും കിടക്കുന്നു. കണ്ണൻ മാത്രമായി കാളിന്തി കരയിൽ. കരയിലെ ഒരു കടമ്പ് മരത്തിൽ കയറി. ഒരു ശാഖ മാത്രം ഉണങ്ങിയിട്ടില്ല. കേശവന് ആ കഥ ഓർമ്മ വന്നു. പണ്ട് ഗരുഡൻ ദേവലോകത്തുനിന്ന് അമൃതുമായി വരുമ്പോൾ ഇവിടെ അല്പം വിശ്രമിക്കുകയുണ്ടായി. അമൃത് കലശം കടമ്പിൻ കൊമ്പിൽ വച്ചപ്പോൾ അതിൽ നിന്നും ഒരു തുള്ളി കടമ്പിൽ വീഴുകയുണ്ടായി. അന്നുമുതൽ ഈ വൃക്ഷം നിത്യയൗവനമാർന്നു. കാളിയന്റെ ദർപ്പമകറ്റുവാൻ കൃഷ്ണൻ തീരുമാനിച്ചു. ഉണ്ണിക്കണ്ണൻ കയത്തിലേക്ക് ചാടി. ജലപാളികളിൽ നീന്തി തുടിച്ചു. കാളിയനോട് നാഗിനി വിവരം പറഞ്ഞു. ആരോ ജലധാരയിൽ കെട്ടിമറിയുന്നുണ്ട്. കാളിയൻ ഞെട്ടിത്തെറിച്ചു. പത്തികളായിരം വിടർത്തി കാളിയൻ ശിരസ്സുയർത്തി. കടമ്പന്റെ ചുവട്ടിൽ ഒരു കുട്ടി ജലധാരയിൽ മുഴുകി മറിയുന്നു. ആരാണവൻ? കാളിയൻ കണ്ണന്റെ സമീപമെത്തി. വാലുകൊണ്ട് കണ്ണന്റെ ഉടലിൽ കാളിയൻ അനേകം കുരുക്കുകളിട്ടു. കേശവൻ ഉടൽ ലേശം വലുതാക്കി. കാളിയന്റെ ശരീരത്തിലെ അസ്ഥ

0: കൈകൾ വലിഞ്ഞു, അറിയാതെ ബന്ധനമഴിഞ്ഞു. കണ്ണൻ കാളിയന്റെ ഫണത്തിലേക്ക് കുതിച്ചു കയറി. കാളിയന്റെ പത്തികൾ താണുകൊണ്ടിരുന്നു. ഒരു പത്തി താഴുമ്പോൾ കണ്ണൻ മറ്റൊരു പത്തിയിലേക്ക് ചാടിക്കയറി. ചാടിച്ചാടി ആ യാത്ര അനുസ്യൂതമാക്കി. ആയിരം പത്തികളിലും ചാടിക്കടന്നു. കണ്ണന്റെ ചലനം നടനമായി. കേശവന്റെ ഓരോ പാദപതനവും ശക്തിയായ താഠനമായിട്ടാണ് കാളിയനെ തോന്നിയത്. പെട്ടെന്ന് കാളിയന്റെ നെഞ്ചിൽ എന്തോ വിലങ്ങിയതുപോലെ തോന്നി. കട്ടപിടിച്ച രക്തം കവിളിൽ നിറഞ്ഞു. കണ്ണൻ കാളിന്ദിയിലേക്ക് പോയ കാര്യം ശ്രീരാമാവ് നന്ദഗോപനെയും യശോദയെയും അറിയിച്ചു. യശോദ വാവിട്ട് കരഞ്ഞു. അവർക്കെല്ലാം കാളിയനെക്കുറിച്ചറിയാം. വൃന്ദാവനം കാളിന്ദി തടത്തിലേക്ക് പെരുവെള്ളം പോലെ പായുകയാണ്. കാളിന്ദി തടത്തിൽ അവരെത്തി. അവിടെ വിലാസലോലനായി മൃദുഹാസവദനായി തുടിച്ചു നിൽക്കുന്ന കാർവർണനെയാണ് എല്ലാവരും കണ്ടത്. തീ പോലെ തിളങ്ങുന്ന കണ്ണുകൾ തള്ളി രക്തം വമിക്കുന്ന പത്തികളുമായി കാളിന്ദി കയത്തിൽ അമരുന്ന കാളിയനെ കണ്ടപ്പോൾ യശോദ ശോകമൂകയായി. കാളിയന്റെ പത്തികളിൽ നൃത്തമാടി രസിക്കുന്ന കണ്ണൻ വിഷ്ണുവാണെന്ന് നാഗിനിയും സന്താനങ്ങളും തിരിച്ചറിഞ്ഞു. അവർ കണ്ണനോട് പ്രാർത്ഥിച്ചു, രക്ഷിക്കണമെന്ന് യാചിച്ചു. കണ്ണൻ ആ പ്രാർത്ഥന കേട്ടു. കേശവൻ പറഞ്ഞു, കാളിന്ദി വിട്ടൊഴിയണം, രമണഗദ്വീപിലേക്ക് പോയിക്കൊള്ളുക. ഭാര്യമാരെയും കുട്ടികളെയും കൂട്ടി സുഖമായി അവിടെ വസിക്കുക. മണൽത്തിട്ടയിലെത്തിയ കണ്ണൻ അമ്മയുടെ ചാരത്തേക്കൂടി. നന്ദഗോപൻ പറഞ്ഞു, നാളെ പൗർണമിയാണ്. അർദ്ധരാത്രി കഴിഞ്ഞു. അതുവരെ കാളിയന്റെ ദർപ്പകഥകൾ പറഞ്ഞ് എല്ലാവരും ഉറങ്ങി. എന്തോ പൊട്ടിത്തകരുന്ന ശബ്ദം കേട്ടാണ് നന്ദഗോപനും ഋഷഭാനവും ഉണർന്നത്. വനം കത്തിയെരിയുകയാണ്. മൂന്നു വശത്തും അഗ്നി പൊതിഞ്ഞു കഴിഞ്ഞു. കാളിന്ദിയിലോട്ട് ചാടിമരിക്കുകയേ ഇനി ഗതിയുള്ളൂ. കണ്ണൻ യശോദയുടെ മാറിടത്തിൽ അമർന്നിരുന്ന് ഉറങ്ങുകയാണ്. ബലരാമൻ പതുക്കെ ആരും കാണാതെ കണ്ണനെ ഉണർത്തി. അസഹ്യമായ ചൂട് വർഷിച്ചുകൊണ്ട് അഗ്നി അടുക്കുകയാണ്. കണ്ണൻ അമ്മയുടെ മാറിടത്തിൽ നിന്ന് ഇഴഞ്ഞിറങ്ങി. യശോദ മകനെ തടഞ്ഞു. പക്ഷെ അതിനു മുൻപ് കണ്ണൻ ഇറങ്ങിക്കഴിഞ്ഞു. പിടിക്കുവാൻ കിട്ടും മുൻപ് കേശവൻ അഗ്നിമുഖത്തേക്ക് ഓടി, പിന്നാലെ ബലരാമനും. അനന്തതയോളം കത്തിയെരിയുന്ന അഗ്നിമുഖത്തേക്ക് കണ്ണൻ നടന്നെടുത്തു. കണ്ണൻ വളർന്നു. ശിരസ് ഗിരിതടങ്ങളും കൊടുമുടികളും കടന്നുയർന്നു. മേഘമാലയോളം എത്തി. കാലുകൾ ഭൂമിക്കടിയിലേക്ക് ഊർന്നിറങ്ങി പാതാളം വരെ ചെന്നു. യദുകുലനാഥൻ വാ തുറന്നു. ഭൂമണ്ഡലം മുഴുവൻ ഉൾക്കൊള്ളുന്ന വദനത്തിലേക്ക് അഗ്നിയെ വലിച്ചടുപ്പിച്ചു. ഒരു താമരപ്പൂവ് പോലെ ഭഗവാന്റെ വദനത്തിലേക്ക് അഗ്നി അമർന്നു. ഒരു നിമിഷത്തെ ഭാവചലനം. കാളിന്ദി തടത്തിൽ അഗ്നിയില്ല. കണ്ണനും ബലരാമനും അമ്മമാരുടെ അരികിലേക്ക് ഓടി വന്നു.
1: കൃഷ്ണകഥാമൃതം ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
2: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരൂ.
3: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
1: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്ക്വറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോം 0490247140 7250190018. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി.

മട്ടന്നൂർ കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർട്ട് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീജി പൂവത്തിങ്കൽ. പ്രധാന വാർത്തകൾ. അഹിംസയിലുള്ള രാജ്യത്തിന്റെ വിശ്വാസം ബലഹീനതയായി ആരും തെറ്റിദ്ധരിക്കരുതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ റഷ്യൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ടെലിവിഷൻ ചാനലുകളുടെ 12 മിനിറ്റ് പരസ്യ സമയപരിധി ഒഴിവാക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ട്രിസ ജോളിയും ഗായത്രി ഗോപിചന്ദും വെങ്കല മെഡൽ നേടി. വാർത്തകൾ വിശദമായി. അഹിംസയും സമാധാനവും ഇന്ത്യയുടെ സംസ്കാരമാണെന്നും അഹിംസയിലുള്ള ഈ വിശ്വാസത്തെ രാജ്യത്തിന്റെ ബലഹീനതയായി ആരും തെറ്റിദ്ധരിക്കരുതെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. രാജ്യത്തിന്റെ സുരക്ഷയും പരമാധികാരവും അഭിമാനവും സംരക്ഷിക്കുക എന്നതാണ് ഗവൺമെന്റിന്റെ പരമപ്രധാനമായ കടമയെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന ഒരു ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതുതായി നിയമിതരായ BJP ദേശീയ ഭാരവാഹികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ന്യൂഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് കൂടിക്കാഴ്ച നടത്തി. പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനും ജനങ്ങളുമായി ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിനും പുതിയ ആശയങ്ങളും കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കുന്നതിനും വേദികളാണ് സംഘടനാപരമായ ഇത്തരം യോഗങ്ങളെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമക്കുറിപ്പിൽ വ്യക്തമാക്കി. BJP അധ്യക്ഷൻ നിതിൻ നബിനും ദേശീയ വൈസ് പ്രസിഡന്റുമാരും ജനറൽ സെക്രട്ടറിമാരും യോഗത്തിൽ പങ്കെടുത്തു. നേരത്തെ BJP അധ്യക്ഷൻ നിതിൻ നബിൻ പുതുതായി നിയമിതരായ പാർട്ടി ദേശീയ ഭാരവാഹികളുമായി പ്രത്യേക കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് പാർട്ടിയുടെ അടിത്തറ വിപുലീകരിക്കാൻ പൂർണ്ണ സമർപ്പണത്തോടെയും ആത്മാർത്ഥതയോടെയും പ്രവർത്തിക്കാൻ BJP ടീം പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തിന്റെ ദേശീയബോധത്തിന്റെയും സ്വാതന്ത്ര്യ സമരത്തിന്റെയും അനശ്വര പ്രതീകമെന്ന നിലയിൽ ദേശീയ ഗീതമായ വന്ദേമാതരം പൂർണ്ണരൂപത്തിൽ നിലനിർത്താനും അതിന്റെ ബഹുമാനവും അന്തസ്സും പൈതൃകവും ദേശീയ പദവിയും സംരക്ഷിക്കാനും പാർട്ടി തീരുമാനിച്ചതായും അദ്ദേഹം പറഞ്ഞു. അടുത്ത മാസം 17 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനം പ്രമാണിച്ച് BJP ഒരു മാസം നീണ്ടു നിൽക്കുന്ന സേവാ സങ്കല്പ അഭിയാൻ സംഘടിപ്പിക്കുമെന്ന് പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെ അറിയിച്ചു. പ്രചാരണത്തിന്റെ ഭാഗമായി BJP പ്രവർത്തകർ രാജ്യത്തെ 14 ലക്ഷത്തിലധികം അങ്കണവാടി കേന്ദ്രങ്ങൾ സന്ദർശിക്കുമെന്നും അങ്കണവാടി ജീവനക്കാരെ ആദരിക്കുന്നതിന് പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ന് റഷ്യയിലേക്ക് തിരിക്കും. വ്യാപാരം, സാമ്പത്തികം, ശാസ്ത്രം, സാങ്കേതികവിദ്യ, സംസ്കാരം എന്നിവയുമായി ബന്ധപ്പെട്ട ഇന്തോ റഷ്യൻ അന്തർ സർക്കാർ കമ്മീഷന്റെ 27-ാമത് യോഗത്തിൽ അദ്ദേഹം സഹ അധ്യക്ഷത വഹിക്കും. സന്ദർശനത്തിനിടെ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോയുമായി ഡോക്ടർ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും. വ്യാവസായിക സാമ്പത്തിക ശേഷികൾ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം ലോകത്തിലെ പ്രധാന സമ്പദ് വ്യവസ്ഥകളുമായി ഇന്ത്യ ഇടപഴകണമെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഇക്കണോമിക് ടൈംസ് വേൾഡ് ലീഡേഴ്സ് ഫോറത്തിൽ സംസാരിച്ചു.

0: ാണ് തീരുമാനം പ്രാബല്യത്തിൽ വന്നത്. ടി വി സംരക്ഷണ മേഖലയിലുണ്ടായ മാറ്റങ്ങൾ പരിഗണിച്ച് പരസ്യ സമയപരിധിയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ പുനഃപരിശോധിക്കേണ്ടതുണ്ടെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പരസ്യ സമയപരിധി സംബന്ധിച്ച നിയന്ത്രണങ്ങളൊന്നും ഇല്ലാത്ത ഡിജിറ്റൽ മാധ്യമങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ പരമ്പരാഗത ടി വി ചാനലുകൾക്ക് തുല്യമായ മത്സര സാഹചര്യം ലഭിക്കുന്നില്ലെന്നും മന്ത്രാലയം വിലയിരുത്തി. ഓണക്കിറ്റ് വിതരണം, ഭക്ഷ്യധാന്യ വിതരണം എന്നിവ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് ഇന്നും മറ്റന്നാളും റേഷൻ കടകൾ പ്രവർത്തിക്കും. പകരം ഈ മാസം 27 സെപ്റ്റംബർ 2 തീയതികളിൽ റേഷൻ കടകൾ അവധിയായിരിക്കും. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1ാം വർഷ ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഒക്ടോബർ 12 മുതൽ 17 വരെ നടത്തുമെന്ന് ഹയർ സെക്കൻഡറി പരീക്ഷാ വിഭാഗം ജോയിന്റ് ഡയറക്ടർ തിരുവനന്തപുരത്ത് അറിയിച്ചു. പരീക്ഷാ ടൈം ടേബിൾ ഉടൻ പ്രഖ്യാപിക്കും. നേരത്തെ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് പരീക്ഷ പ്ലസ് ടു പരീക്ഷയോടൊപ്പം മാർച്ച് മാസത്തിലാണ് നടത്തിയിരുന്നത്. അഖിലേന്ത്യ ആയുഷ് പോസ്റ്റ് ഗ്രാജുവേറ്റ് എൻട്രൻസ് ടെസ്റ്റ് നടത്തുന്നതിൽ വീഴ്ച വരുത്തിയതിന് എഡ്യൂക്കിറ്റി കരിയർ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡിന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. വിഷയത്തിൽ തീരുമാനമുണ്ടാകുന്നതുവരെ ഏജൻസിയുമായി കരാർ അടിയന്തര പ്രാബല്യത്തോടെ മരവിപ്പിച്ചതായി NTA അറിയിച്ചു. ജയ്പൂരിലെ ഒരു പരീക്ഷാ കേന്ദ്രത്തിലുണ്ടായ വൈദ്യുതി തടസ്സം കാരണം 49 ഉദ്യോഗാർത്ഥികൾക്ക് ഇന്നലെ പരീക്ഷ പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ വിദ്യാർത്ഥികൾക്ക് അടുത്ത മാസം 1-ന് പുനഃപരീക്ഷ നടത്തുമെന്ന് NTA അറിയിച്ചു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ടൂറിസം ഓണം വാരാഘോഷത്തിന്റെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലേക്ക്. നാളെ വൈകിട്ട് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ വാരാഘോഷം ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 30 വരെ നടക്കുന്ന ഓണം വാരാഘോഷത്തിൽ സംസ്ഥാന തലസ്ഥാനത്ത് മാത്രം 35 വേദികളിൽ 340-ലേറെ കലാപരിപാടികളാണ് അരങ്ങേറുക. 3000-ത്തോളം കലാകാരന്മാർ അരങ്ങിലും അണിയറയിലുമായെത്തും. സംസ്ഥാന ഓണാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി കോവളത്തുനിന്ന് ആരംഭിച്ച പതാകഘോഷയാത്ര തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലെയും പര്യടനത്തിന് ശേഷം ഇന്ന് കനകക്കുന്നിൽ സമാപിക്കും. വൈകിട്ട് മന്ത്രി PC വിഷ്ണുനാഥ് കനകക്കുന്നിൽ ഓണപതാക ഉയർത്തുന്നതോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകും. തുടർന്ന് നഗരത്തിലെ വൈദ്യുത അലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ മന്ത്രി KS മുരളീധരൻ നിർവഹിക്കും. ഇതോടെ കവടിയാർ മുതൽ കിഴക്കേക്കോട്ട വരെ പ്രധാന വീഥികളും ഗവൺമെന്റ് മന്ദിരങ്ങളും ദീപാലംകൃതമാകും. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ തിരുവോണ സദ്യയ്ക്ക് വിഭവങ്ങളുമായി കുമാരനല്ലൂർ മങ്ങാട്ടില്ലത്തു നിന്ന് ചുരുളൻവള്ളം രാവിലെ 11:30 യാത്ര തിരിക്കും. കോട്ടയത്ത് നിന്ന് ദീപിക എസ് നായർ.
1: കോട്ടയം ജില്ലയിലെ കുമാരനല്ലൂർ മങ്ങാട്ടില്ലത്ത് അനൂപ് നാരായണ ഭട്ടതിരിയുടെ നേതൃത്വത്തിലുള്ള ചുരുളൻവള്ളം ആറന്മുള തിരുവോണ സദ്യയ്ക്കുള്ള വിഭവങ്ങളുമായി ഇന്ന് രാവിലെ യാത്ര തിരിക്കും. കുമാരനെല്ലൂരിൽ നിന്ന് പുറപ്പെടുന്ന വള്ളം പത്തനംതിട്ട ജില്ലയിലെ കാട്ടൂർക്കടവിലാണ് ആദ്യമെത്തുക. പിന്നീട് തിരുവോണത്തോണിയിലാകും യാത്ര. ഈ യാത്രയിൽ 18 കരക്കാരുടെ പ്രതിനിധികളും ഭാഗമാകും. കുമാരനെല്ലൂരിൽ നിന്നെത്തുന്ന ചുരുളൻവള്ളം അകമ്പടി വള്ളമായി മാറും. തിരുവോണദിനത്തിൽ പുലർച്ചെ തോണി ആറന്മുള മധുക്കടവിൽ എത്തിച്ചേരും. തിരുവോണത്തോണിയിൽ കൊണ്ടുവരുന്ന വിഭവങ്ങൾ കൂടി ചേർത്താണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ തിരുവോണ സദ്യ ഒരുക്കുന്നത്. തിരുവോണനാളിൽ ക്ഷേത്രത്തിലെ അത്താഴപൂജ വരെ മങ്ങാട്ടുപട്ടതിരിയുടെ പ്രധാന കാർമ്മികത്വമുണ്ടാകും.
0: കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കിയ ഓണത്തിന് ഒരു കുട്ടപ്പൂവ് പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കണ്ണപുരത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ നിർവഹിച്ചു. തീണ്ടക്കരകുളത്തിന് സമീപത്തെ 50 സെന്റ് സ്ഥലത്താണ് കാർത്തിക കൃഷിക്കൂട്ടം ഒരുക്കിയ ചെണ്ടുമല്ലിയാണ് വിളവെടുത്തത്. പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലാകെ 273 കുടുംബശ്രീ ഗ്രൂപ്പുകൾക്ക് 2.5 ലക്ഷത്തോളം ചെണ്ടുമല്ലി തൈകളാണ് നൽകിയത്. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് ജില്ലയിൽ സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടി പൊന്നോണം 2026 നാളെ തുടങ്ങും. ഈ മാസം 30 വരെയാണ് പരിപാടി. കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദിവസവും വൈകിട്ട് 4 മുതൽ രാത്രി 10 വരെയാണ് പരിപാടികൾ. കൊടുങ്ങല്ലൂർ ഓണം ഫെസ്റ്റ് തകർത്തോണം 2026 2ാം ദിന പൊതുസമ്മേളനം മന്ത്രി VE അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ നടന്ന പരിപാടിയിൽ മന്ത്രി OJ ജിനേഷ് അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്രതാരവും MLA രമേശ് പിഷാരടി മുഖ്യാതിഥിയായി. ഓണാഘോഷങ്ങളുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് പരിശോധനകളും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ശക്തമാക്കി. ഓണക്കാലത്ത് ഭക്ഷ്യസുരക്ഷകളുടെ ഉത്പാദനവും വിതരണവും വിപണനവും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വ്യാപാരികളും സംരംഭകരും ഉപഭോക്താക്കളും സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അധികൃതർ അറിയിച്ചു. കോഴിക്കോട് ബീച്ചിൽ സപ്ലൈകോ നടത്തിവന്ന ഓണം മെഗാ ട്രേഡ് ഫെയർ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ സപ്ലൈകോ പീപ്പിൾസ് ബസാറിലേക്ക് മാറ്റി. മെഗാ ഫെയറിൽ ലഭ്യമായിരുന്ന എല്ലാ സബ്സിഡിയും നോൺ സബ്സിഡി സാധനങ്ങളും ഇന്നു മുതൽ സപ്ലൈകോ പീപ്പിൾസ് ബസാറിൽ ലഭിക്കും. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ട്രീസ ജോളിയും ഗായത്രി ഗോപിചന്ദും വെങ്കല മെഡൽ നേടി. ഇതോടെ ലോക ചാമ്പ്യൻഷിപ്പ് മെഡൽ നേടുന്ന രണ്ടാമത്തെ വനിത ഇന്ത്യൻ വനിതാ ഡബിൾസ് ജോഡിയായി അവർ മാറി. അർജുന അവാർഡ്

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്നേഹസ്വാഗതം. ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. തോട്ടടയിലെ കണ്ണൂർ ഗവൺമെന്റ് വനിതാ ITI September 7 പ്രധാനമന്ത്രി നാഷണൽ അപ്രന്റിസ്ഷിപ്പ് മേള നടത്തുന്നു. ITI ട്രേഡ് പാസ്സായി ഇതുവരെ നാഷണൽ അപ്രന്റിസ്ഷിപ്പ് ട്രെയിനിംഗ് ലഭിക്കാത്ത ട്രെയിനികൾക്ക് പങ്കെടുക്കാം. പങ്കെടുക്കുന്നവർക്ക് RI സെന്റർ മുഖേന നികത്തുന്ന ഒഴിവുകളിൽ മുൻഗണന നൽകും. ഫോൺ നമ്പർ 0497-2704-588. കണ്ണൂർ പോസ്റ്റൽ ഡിവിഷന്റെ ഡയക് അദാലത്ത് September 8 3 പയ്യാമ്പലത്തുള്ള കണ്ണൂർ ഡിവിഷനിലെ പോസ്റ്റ് ഓഫീസ് സൂപ്രണ്ട് ഓഫീസിൽ നടക്കും. മെയിൽ, സ്പീഡ് പോസ്റ്റ് സർവീസ്, പാഴ്സൽ കൗണ്ടർ സേവനങ്ങൾ, സേവിംഗ്സ് ബാങ്ക്, മണി ഓർഡറുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അദാലത്തിൽ പരിഗണിക്കും. തപാൽ സേവനങ്ങളെക്കുറിച്ചുള്ള പരാതികൾ കവറിൽ ഡയക് അദാലത്ത് എന്നെഴുതി September 4 സൂപ്രണ്ട് ഓഫ് പോസ്റ്റ് ഓഫീസ് കണ്ണൂർ ഡിവിഷൻ കണ്ണൂർ 670-0001 എന്ന വിലാസത്തിൽ അയക്കാം. ഇപ്പോൾ കേട്ടത് തദ്ദേശീയ അറിയിപ്പുകൾ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: ജനസമക്ഷത്തിൽ ഇനി തൊഴിലറിയിപ്പുകൾ കേൾക്കാം. സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ SRC കമ്മ്യൂണിറ്റി കോളേജ് സർട്ടിഫിക്കറ്റ് ഇൻ റിസർച്ച് മെത്തഡോളജി ആൻഡ് ഡാറ്റ അനാലിസിസ് പ്രോഗ്രാമിന് ഈ മാസം 31 അപേക്ഷിക്കാം. യോഗ്യതാ ബിരുദം. ഫോൺ നമ്പർ 0471-2325-101. വെബ്സൈറ്റ് www.srccc.in. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡുമായി ബന്ധപ്പെട്ട എല്ലാ പെർമിറ്റുകളും ലൈസൻസുകളും ഈ മാസം 31 സംരക്ഷയിൽ രജിസ്റ്റർ ചെയ്യണം. കണ്ണൂർ അഴീക്കൽ റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ ഫുട്ബോൾ, അത്ലറ്റിക്സ് എന്നീ ഇനങ്ങളിൽ പരിശീലകരെ നിയമിക്കുന്നു. സംസ്ഥാന തലത്തിൽ സീനിയർ വിഭാഗത്തിൽ കഴിവ് തെളിയിച്ചവരോ സ്പോർട്സ് കൗൺസിലിന്റെ അംഗീകാരമുള്ള കോച്ചോ ആയിരിക്കണം. കൂടിക്കാഴ്ച September 1 രാവിലെ 10:30. ഫോൺ നമ്പർ 0497-2770-474. നാറാത്ത് ഗ്രാമപഞ്ചായത്ത് പ്രൊജക്ട് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് പട്ടികജാതിയിൽപ്പെട്ടവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. അഭിമുഖം September 1 രാവിലെ 11 പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 0497-2796-214. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സൊസൈറ്റിക്ക് കീഴിൽ റേഡിയോഗ്രാഫർ തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. കേരള പാരാമെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. September 2 11 സൂപ്രണ്ട് ഓഫീസിലാണ് അഭിമുഖം. ഫോൺ നമ്പർ 0497-2882-106. ഇമെയിൽ gmc.kannur.edu.in. ഇപ്പോൾ കേട്ടത് തൊഴിലറിയിപ്പുകൾ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: കേൾക്കാം നാട്ടുവിശേഷം. വിസ്ഡം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ ജില്ലാ സമിതി സംഘടിപ്പിക്കുന്ന ജില്ലാ ഖുറാൻ സമ്മേളനം October 18 തളിപ്പറമ്പിൽ നടക്കും. മാടായി തിരുവർക്കാട്ടുകാവ് മാടായിക്കാവിലെ പുത്തിരി മറ്റന്നാൾ രാവിലെ 9:50 നടക്കും. പുത്തരി ഉത്സവ ദിനത്തിൽ രാവിലെ മുതൽ 11:30 ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനമുണ്ടാകില്ല. പോച്ചപ്പൻ ചാരിറ്റബിൾ ട്രസ്റ്റ് സൗജന്യ മുഖവൈകല്യ ശസ്ത്രക്രിയാ സ്ക്രീനിംഗ് ക്യാമ്പ് ഇന്ന് രാവിലെ 9 പടന്നപ്പാലം പോച്ചപ്പൻ ചാരിറ്റബിൾ ട്രസ്റ്റ് സെന്ററിൽ നടക്കും. ഫോൺ നമ്പർ 8547-1459-54. കണ്ണൂർ താലൂക്ക് വികസന സമിതി യോഗം September 5 രാവിലെ 11 കണ്ണൂർ താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ ചേരും. വ്യാപാരി വ്യവസായ സമിതി മയ്യിൽ ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന

0: പ്രാദേശിക കമ്പവലി മത്സരം ഈ മാസം 27 വൈകിട്ട് 3 കുറ്റ്യാട്ടൂർ പഞ്ചായത്ത് ഹാപ്പിനെസ് പാർക്കിൽ നടക്കും. ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആതുര ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
4: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240.
5: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
6: കോക്കനട്ട് മേഡ് മാജിക്.
5: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
6: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
5: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
6: കോക്കനട്ട്.
5: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
6: ഫോൺ 9188951780.
7: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
8: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
9: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0409024710070259000018.
10: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
11: പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.
12: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രതികരണം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
13: സ്വാഗതം.
12: വായിച്ചോളൂ ആദ്യത്തെ പ്രതികരണം.
13: ആദ്യത്തെ പ്രതികരണം ഷീന സരിത്ത് നായാട്ടുപാറ കുന്നോത്തു നയിച്ചതാണ്. മലയാള ചലച്ചിത്ര സംഗീതത്തിൽ നാടൻ ഈണങ്ങളും പാശ്ചാത്യ മെലഡിയും സമന്വയിപ്പിച്ച അനുഗ്രഹീത സംഗീത സംവിധായകനായിരുന്നു ജോൺസൺ മാസ്റ്റർ. ജോൺസൺ മാഷിന്റെ എക്കാലത്തെയും മികച്ച പ്രണയ വിരഹ ഗാനങ്ങൾ കോർത്തിണക്കിയ ഗാനലയം പരിപാടി ഏറെ ഇഷ്ടപ്പെട്ടു. റേഡിയോ മലബാറിനും അവതാരകർക്കും അഭിനന്ദനങ്ങൾ.
12: അടുത്ത പ്രതികരണം അയച്ചിരിക്കുന്നത് KP ജാനകി പരിപ്പായി. ഓഗസ്റ്റ് 17 ഓണത്തോടനുബന്ധിച്ച് പ്രക്ഷേപണം ചെയ്ത മധുരഗീതങ്ങൾ വളരെ ഇഷ്ടമായി. മണ്ണിന്റെ മണം തുളുമ്പുന്ന കാർഷിക ദിന ഗാനങ്ങളുമായി വന്ന മധുരഗീതങ്ങൾ മാഷിന്റെ അവതരണത്തിൽ വളരെയേറെ ഇഷ്ടമായി. ഇന്നീ കൊച്ചുവരമ്പിന്മേലെ, നാട്ടുപച്ചക്കിളിപ്പെണ്ണെ, തുമ്പയും തുളസിയും, ഞാനൊരു മലയാളി, മാമഴിയിലെ, നിറനാഴിപ്പൊന്നിൻ എന്നീ ഗാനങ്ങൾ തെരഞ്ഞെടുത്ത് അവതരിപ്പിച്ച ആ മധുരഗീതം ഒത്തിരി ഇഷ്ടമായി. ആ ഗാനങ്ങൾ തെരഞ്ഞെടുത്ത് അവതരിപ്പിച്ച കൃഷ്ണകുമാർ മാഷിന് 1000 അഭിനന്ദനങ്ങൾ.
13: ഓഗസ്റ്റ് 17 ഉച്ചയ്ക്ക് അശോക് കുമാർ അവതരിപ്പിച്ച ഗാനോത്സവം ഓണവിഭവം കഴിച്ച അനുഭൂതി ഉണ്ടാക്കി. ഉച്ചയ്ക്ക് മുഴുവനായും കേൾക്കാൻ കഴിഞ്ഞില്ല, കാരണം അറിയിപ്പിൽ ഒന്നും കേട്ടില്ല. അതുകൊണ്ട് തന്നെ വൈകി വെച്ചപ്പോഴാണ് കേട്ടത്. അപ്പോഴാണ് സാറിന്റെ പരിപാടിയാണ് എന്നറിഞ്ഞത്. അത് കേൾക്കാത്തതിൽ വളരെ വിഷമമുണ്ടായിരുന്നു. എങ്കിലും പുനഃപ്രക്ഷേപണം ചെയ്തതിനാൽ കേൾക്കാൻ കഴിഞ്ഞു. അതിന് റേഡിയോ മലബാറിനും മാഷിനും പ്രത്യേക അഭിനന്ദനങ്ങൾ.
12: കത്ത് തീർന്നില്ല, തുടരുകയാണ്. കണ്ണൂർ ആകാശവാണിയുടെ നാദവിസ്മയമായിരുന്നു അശോക് കുമാർ സാർ.

0: അദ്ദേഹത്തിന്റെ അവതരണവും ഗാനവും എത്ര കേട്ടാലും മതിവരില്ല. ശ്രോതാക്കൾക്കായി അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ കൂടി വീണ്ടും ഒരു ഓണ ഉത്സവ പരിപാടിയിലൂടെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ ആലപിക്കുകയും അവതരിപ്പിക്കുകയും കേട്ടപ്പോൾ വളരെയേറെ സന്തോഷവും അതിനോടൊപ്പം മനസ്സിൽ ഒത്തിരി ഗൃഹാതുരത്വവും അനുഭവപ്പെട്ടു. പൂവേണം പൂപ്പട വേണം എന്ന ഗാനത്തിൽ തുടങ്ങി എല്ലാ ഗാനങ്ങളും വളരെ ഇഷ്ടമായി. അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ പൂർണ്ണയന്തുമുഖി എന്ന ഗാനം ഒരിക്കൽ കൂടി കേട്ടപ്പോൾ മനസ്സിൽ നൊമ്പരമുണർത്തി. ഇങ്ങനെ ഒരു പരിപാടി അവതരിപ്പിച്ച അശോകുമാർ സാറിന് ആയിരമായിരം സ്നേഹാഭിവന്ദനങ്ങൾ. ഒപ്പം ഇതുപോലൊരു പരിപാടി ശ്രോതാക്കൾക്ക് നൽകിയ റേഡിയോ മലബാറിനും മാഷിനും അണിയറ പ്രവർത്തകർക്കും 1000 അഭിനന്ദനങ്ങൾ. ഓണത്തോടനുബന്ധിച്ച് റേഡിയോ മലബാർ ഇതുപോലെയുള്ള ഒട്ടേറെ പരിപാടികൾ ആസൂത്രണം ചെയ്ത് പ്രക്ഷേപണം ചെയ്തു വരികയാണ്. പരിപാടികളെല്ലാം സശ്രദ്ധം കേട്ട് വീണ്ടും അഭിപ്രായങ്ങൾ അറിയിക്കുക.
1: കത്ത് തീർന്നിട്ടില്ല.
0: ഓഗസ്റ്റ് 18-ാം തീയതി ജോൺസൺ മാഷിന്റെ ഓർമ്മദിനത്തിൽ പ്രക്ഷേപണം ചെയ്ത ഗാനലയം വളരെ നല്ലതായി. ബൈജു സാറിന്റെ അവതരണത്തിലും ആലാപനത്തിലും ചന്ദ്രലേഖയുടെ അവതരണത്തിലും ആ പരിപാടി മികവുറ്റതായി. തെരഞ്ഞെടുത്ത് അവതരിപ്പിച്ച എല്ലാ ഗാനങ്ങളും ഒത്തിരി ഇഷ്ടമായി. മാഷിന്റെ ഓർമ്മദിനത്തിൽ ഇങ്ങനെയൊരു ഗാനലയം അവതരിപ്പിച്ച രണ്ടു പേർക്കും 1000 അഭിനന്ദനങ്ങൾ.
1: അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അടുത്ത പ്രതികരണത്തിലേക്ക് പോവുകയാണ്. അതും അയച്ചത് സുജാതേച്ചി തന്നെയാണ്. ചിങ്ങമാസ പുലർവേളകളെ ധന്യമാക്കിക്കൊണ്ട് വീണ്ടും ഒരു കൃഷ്ണകഥാമൃതം മാഷിന്റെ അവതരണം കൊണ്ടും ശ്രോതാക്കളുടെ വായന കൊണ്ടും ധന്യമാക്കുന്നു. ഓഗസ്റ്റ് 19-ാം തീയതി അഭിലാഷ് കെ പി പരിപ്പായി പാരായണം ചെയ്ത പൂതനാമോഷം എന്ന ഭാഗം വളരെ ഭക്തിസാന്ദ്രമായി അവതരിപ്പിച്ചു. ആ പരിപാടി അവതരിപ്പിച്ച അഭിലാഷിനും ഒപ്പം കഥ അവതരിപ്പിക്കുന്ന മാഷിനും റേഡിയോ മലബാറിനും 1000 അഭിനന്ദനങ്ങൾ.
0: അടുത്ത കത്ത് എഴുതിയിരിക്കുന്നത് ബാബു ആണിക്കരിയാണ്. പ്രിയപ്പെട്ട പ്രതികരണത്തിന് റേഡിയോ മലബാറിന്റെ പ്രിയ ശ്രോതാക്കൾക്കും അണിയറ പ്രവർത്തകർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട്. ഇത്തവണത്തെ ഓണവിഭവങ്ങൾ അത്തം മുതൽ തിരുവോണം വരെ ഗംഭീരമാക്കാൻ റേഡിയോ മലബാർ ഒരുങ്ങിക്കഴിഞ്ഞതിൽ സന്തോഷം. അത്തന്നാളിൽ ശബ്ദഗാംഭീര്യവും വൈവിധ്യമായ അവതരണവും കൊണ്ട് ശ്രോതാക്കളുടെ മനസ്സ് കീഴടക്കിയ പ്രിയ ഗായകൻ അശോകുമാർ അവതരിപ്പിച്ച ഓണം സ്പെഷ്യൽ ചലച്ചിത്ര ഗാനങ്ങൾ ഏറെ ഇഷ്ടമായി. ഒട്ടുമിക്ക പരിപാടികളും കേൾക്കാറുണ്ട്. എല്ലാം ഒന്നിനൊന്ന് മെച്ചം. അഭിപ്രായം ചുരുക്കുന്നു. ഇഷ്ടത്തോടെ ബാബു ആണിക്കരി. സന്തോഷം ബാബു ആണിക്കരി.
1: അടുത്ത പ്രതികരണത്തിലേക്ക് പോകട്ടെ.
0: വായിച്ചോളൂ.
1: ഇഷ്ടങ്ങൾ ഈണങ്ങളിൽ ആദിൽ രാജ് പഴശ്ശിയും അശ്വിനിയും ചേർന്ന് അവതരിപ്പിച്ച ഗാനങ്ങളും അവതരണവും വളരെ നന്നായിരുന്നു എന്ന പ്രതികരണം വന്നിട്ടുണ്ട്. ഇതയച്ചത് നെല്ലൂന്നിയിൽ നിന്നും വിജേഷാണ്.
0: ഹായ് റേഡിയോ മലബാർ. പ്രതികരണത്തിന് ഓഗസ്റ്റ് 20-ാം തീയതി ഓണോത്സവത്തോടനുബന്ധിച്ച് ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്ത ഗാനോത്സവം സംഗീത സംവിധായകൻ ദീപാങ്കുരൻ അവതരിപ്പിച്ച പരിപാടി വളരെ നല്ലതായി. അദ്ദേഹം തെരഞ്ഞെടുത്ത് അവതരിപ്പിച്ച എല്ലാ ഗാനങ്ങളും വളരെ ഇഷ്ടമായി. ആ പരിപാടി അവതരിപ്പിച്ച അദ്ദേഹത്തിനും റേഡിയോ മലബാറിനും പ്രത്യേക അഭിനന്ദനങ്ങൾ. സന്ദേശം അയച്ചത് KP ജാനകി പരിപ്പായി.
1: അടുത്തതൊരു ശബ്ദ സന്ദേശമാണ് ശ്രീജ കാഞ്ഞിരോടാണ് അയച്ചിരിക്കുന്നത്. ഇതിൽ പറഞ്ഞത് ഒരുപാട് സെലിബ്രിറ്റികളെ വെച്ചിട്ടാണ് നമ്മൾ ഓണം ഗാനോത്സവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരുടെ ഇതുപോലെയുള്ള ഓണവിശേഷങ്ങളും ഓണഗാനങ്ങളും വെച്ചുകൂടെ എന്നാണ് ഒരഭിപ്രായം ചോദിച്ചുകൊണ്ട് ശ്രീജ കാഞ്ഞിരോട് ഈ ശബ്ദ സന്ദേശം അയച്ചത്.
0: റേഡിയോ മലബാറിന്റെ എല്ലാ ശ്രോതാക്കളും നമുക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ശ്രോതാക്കളുടെയും പരിപാടികൾ നമ്മൾ പരമാവധി ഇതുപോലുള്ള പരിപാടികളിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇനിയും ഇത് തുടരുക തന്നെ ചെയ്യും. അടുത്ത പ്രതികരണം ദിലീപ് വി മുഹമ്മദ് മൂവാറ്റുപുഴയാണ്. രാമായണ മാസം അവസാനിക്കുന്ന ദിവസത്തിൽ രാമായണത്തിന്റെ സമകാലിക പ്രസക്തിയെക്കുറിച്ച് ദീപ്തി രാമദാസ് ചെയ്ത പ്രഭാഷണം വിജ്ഞാനപ്രദമായിരുന്നു. രാമായണത്തിന്റെ എല്ലാ കാണ്ഡങ്ങളിലെയും പ്രതിപാദ്യ വിഷയം ചുരുങ്ങിയ വാക്കുകളിൽ ആ പ്രഭാഷണത്തിൽ ഉൾപ്പെടുത്തിയത് ഉപകാരപ്രദമായി. രാമായണത്തിലെ ഓരോ കാണ്ഡവും വിശദമാക്കുന്ന ഓരോ ചാരുകസേര പ്രക്ഷേപണം ചെയ്താൽ രാമായണത്തെക്കുറിച്ച് നല്ലൊരു ചിത്രം ലഭിക്കാൻ സഹായകമാവും. അടുത്ത വർഷം പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും ദിലീപ്, മാഷും കുട്ടികളും ചേർന്ന് ദിലീപ് പറഞ്ഞതുപോലെ ഇങ്ങനെയൊരു ചാരുകസേര പ്രക്ഷേപണം ചെയ്യാൻ തയ്യാറാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
1: ദിലീപ് തുടരുന്നുണ്ട്. മലയാള സിനിമയിൽ തികച്ചും വ്യത്യസ്തമായ ഒരു പ്രമേയം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു ദശരഥം. പല തലത്തിലും പ്രേക്ഷകരെ ആകർഷിച്ച നല്ലൊരു സിനിമ. ദശരഥം എന്ന ചിത്രത്തിന്റെ ശബ്ദവ്യാഖ്യാനം മികച്ചതായി.
0: ഓണത്തോടനുബന്ധിച്ചുള്ള ഗാനോത്സവം ഗംഭീരമായി മുന്നേറുമ്പോൾ എല്ലാം കേൾക്കാൻ സാധിക്കുന്നില്ല എന്ന വിഷമവുമുണ്ട്. ബാലഗോപാലൻ തമ്പി അവതരിപ്പിച്ച ഗാനോത്സവം അവതരിപ്പിച്ച ഗാനങ്ങളുടെ തെരഞ്ഞെടുപ്പ് കൊണ്ട് തന്നെ വേറിട്ട് നിന്നു. ഏതാണ്ട് ഒരേ ഗണത്തിൽപ്പെട്ട ഏതാനും ഗാനങ്ങൾ തെരഞ്ഞെടുത്ത് ദീപാങ്കുരൻ അവതരിപ്പിച്ച ഗാനോത്സവവും ഏറെ ആസ്വാദ്യകരമായി. പിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ രചനകളായിരുന്നു അതിൽ ചിലതെന്നും പ്രത്യേകതയായിരുന്നു. കത്ത് തുടരുകയാണ്.
1: പാട്ടും പൊരുളും പരിപാടിയിൽ എസ് ജാനകി പാടിയ അതിമനോഹരമായ 3 ഗാനങ്ങളുടെ വിശകലനം ശ്രദ്ധേയമായി. അതിൽ തന്നെ നഗരമേ നന്ദി എന്ന ചിത്രത്തിലെ മഞ്ഞണിപ്പൂനിലാവ് എന്ന ഗാനം ഏറെ ആസ്വാദ്യകരമായി. ഓണത്തിന്റെ 4 നാളുകളിൽ പ്രക്ഷേപണത്തിനായി പ്രത്യേകമായി ഒരുക്കിയിരുന്ന വിഭവങ്ങളെക്കുറിച്ച് ഒരു ലഘു വിവരണം തന്നാൽ നന്നായിരുന്നു.
0: ദിലീപ്, വരാനിരിക്കുന്ന പരിപാടികൾ ഒരു സർപ്രൈസ് ആയിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പറയാതിരുന്നത്. എന്തായാലും സദ്യ വിഭവസമൃദ്ധമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം.
1: അടുത്ത പ്രതികരണം അയച്ചിരിക്കുന്നത് അഭിലാഷ് കെ പി പരിപ്പായിയാണ്. വായിക്കട്ടെ.
0: വായിച്ചോളൂ.
1: വിശ്വാമിത്രന് കൊടുത്ത വാഗ്ദാനം പാലിക്കുന്നതിനായി രാജ്യവും കുടുംബവും ത്യജിച്ച് ദാരിദ്ര്യവും ദുഃഖവും അപമാനവും സഹിച്ച് അഗ്നിപരീക്ഷകളെ അതിജീവിച്ച് മാതൃകയായ ഹരിശ്ചന്ദ്രന്റെ കഥ വായിച്ചിട്ടുള്ളതാണെങ്കിലും ചാരുകസേരയിലൂടെ കേട്ടപ്പോൾ ഹൃദ്യമായി.
0: കലാസാഹിത്യ രാഷ്ട്രീയ രംഗത്തും വ്യാപാര രംഗത്തും വ്യക്തിബന്ധങ്ങൾക്കിടയിലും വാക്കിനും കൃത്യനിഷ്ഠയ്ക്കും വില കൽപ്പിക്കുന്നവർ കുറഞ്ഞു വരുമ്പോൾ വാഗ്ദാന ലംഘനവും നീതിബോധമില്ലായ്മയും കൂടി വരുന്നു.
1: പേരും പ്രശസ്തിയും പ്രതിച്ഛായയും നിലനിർത്തുന്നതിനും താൽക്കാലിക നേട്ടത്തിനും വേണ്ടി സത്യം മറച്ചുവെച്ച് കുപ്രചരണങ്ങളെ കൂട്ടുപിടിച്ച് ഹരിശ്ചന്ദ്രൻ ചമയുന്നവർക്കാണ് ഇന്നത്തെ സമൂഹത്തിൽ സ്വാധീനവും മുൻതൂക്കവും മാന്യതയും ലഭിക്കുന്നത്.
0: അഭിലാഷ് കത്ത് തുടരുകയാണ്. നേർവഴിയിലൂടെയുള്ള സഞ്ചാരത്തിൽ തടസ്സങ്ങളുടെ വലിയ ശിലകളുണ്ടാകും. അത്തരം തടസ്സങ്ങളെ മറികടക്കാൻ ചഞ്ചലമാകാതെ മനസ്സും ദൃഢനിശ്ചയവും അനിവാര്യമാണ് എന്ന സന്ദേശം കൂടി ഹരിശ്ചന്ദ്രന്റെ ത്യാഗോജ്വല കഥ ഓർമ്മിപ്പിക്കുന്നു.
1: ഏതായാലും അഭിലാഷിന് ചാരുകസേര വളരെ ഇഷ്ടപ്പെട്ടതായിട്ടാണ് ഈ ഒരു പ്രതികരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലേ?
0: അതെ. അടുത്ത പ്രതികരണം ഗീതയും ചന്ദ്രികയും ചേർന്ന് എഴുതിയതാണ്.
1: വട്ടിപ്പുറത്തുനിന്ന്
0: സന്തോഷത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമ്പൽ സമൃദ്ധമായ ഒരു പൊന്നോണം കൂടി വന്നെത്തിയിരിക്കുന്നു. ഈ വേളയിൽ നമ്മുടെ സ്വന്തം റേഡിയോ മലബാറിനും അതിന്റെ അണിയറ പ്രവർത്തകർക്കും മലബാറിന്റെ എല്ലാ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിച്ചുകൊള്ളുന്നു.
1: കർക്കിടക മാസം 31 ആളുകളുടെ രാമായണ പാരായണത്തിൽ നല്ല ആലാപനം കൊണ്ടും അതിലുപരിയായി മാഷുടെ നല്ല ഒരു കഥാസാരവും കേൾപ്പിച്ചുകൊണ്ടും കർക്കിടക മാസം വിട പറഞ്ഞുവെങ്കിലും ചിങ്ങപ്പുലരിയെ എതിരേറ്റുകൊണ്ട് കൃഷ്ണകഥാമൃതത്തിന്റെ ആലാപനത്തിനും അതിന്റെ കഥയ്ക്കും കാത്തിരിക്കുന്നു. ഇത് അവതരിപ്പിച്ച എല്ലാ ശ്രോതാക്കൾക്കും കഥ മനസ്സിലാക്കി തരുന്ന മാഷിനും അഭിനന്ദനം അറിയിച്ചുകൊള്ളുന്നു.
0: പ്രതികരണം തുടരുകയാണ്. ഇഷ്ടങ്ങൾ ഈണങ്ങൾ എന്ന പരിപാടിയിൽ ആദിൽ രാജി അശ്വിനിയുമായി വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അവതരിപ്പിച്ച ഗാനങ്ങളെല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടു. നന്നായി പാട്ടുപാടി. അവതരിപ്പിച്ച ആദിൽ രാജിനും അശ്വിനിക്കും നല്ലൊരു അഭിനന്ദനം കൂടി അറിയിക്കുന്നു.
1: തിങ്കളാഴ്ച ചിങ്ങം 1 തീയതി കർഷക ദിനത്തിൽ മണ്ണാണ് ജീവൻ, മണ്ണിലാണ് ജീവിതം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പ്രകൃതിയെപ്പറ്റിയും കൃഷിയെപ്പറ്റിയും കർഷകരെപ്പറ്റിയും പൊന്നോണത്തെ വരവേറ്റിയും പറഞ്ഞുകൊണ്ട് അവതരിപ്പിച്ച ഗാനങ്ങളെല്ലാം ഒത്തിരി ഇഷ്ടപ്പെട്ടു.
0: വാത്സല്യം എന്ന സിനിമയിലെ ഇന്നീ കൊച്ചു വരമ്പിൻമേലെ എന്ന ഗാനം കേട്ടപ്പോൾ കർഷകന്റെ വേഷമണിഞ്ഞ മമ്മൂക്കയെ മനസ്സിൽ ഓർമ്മ വന്നു. ഇത് അവതരിപ്പിച്ച കൃഷ്ണകുമാർ സാറിന് നല്ലൊരു അഭിനന്ദനം അറിയിച്ചുകൊള്ളുന്നു.
1: പ്രതികരണം തുടരുകയാണ്. ചാരുകസേര എന്ന പരിപാടിയിൽ ഹരിശ്ചന്ദ്രന്റെ കഥ കേൾക്കാൻ പറ്റി. ഹരിശ്ചന്ദ്രന്റെ 100 ഭാര്യമാരെക്കുറിച്ചും വരം കിട്ടിയിട്ടുണ്ടായ മകനെക്കുറിച്ചും ചുടലക്കാടാണ് ആത്മവിദ്യാലയമെന്നും എന്നിങ്ങനെ ഒത്തിരി കാര്യങ്ങൾ മാഷുടെ നല്ല അവതരണത്തിലൂടെ കേട്ട കഥയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. ഇത് അവതരിപ്പിച്ച മാഷിനും കുട്ടികൾക്കും നല്ലൊരു അഭിനന്ദനം അറിയിക്കുന്നു.
0: ജനകീയം എന്ന പരിപാടിയിൽ ദീപ പ്രദീപും കൃഷ്ണകുമാർ സാറും അഭിമുഖമായി വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അവതരിപ്പിച്ച തിരിച്ചുപാട്ടിന്റെ ഈണം കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അധികമാരും അവതരിപ്പിച്ച് കേട്ടിട്ടില്ലാത്ത ഈ ഈണവും തലതിരിച്ചു പറഞ്ഞ വാക്കുകളും റേഡിയോ മലബാറിലൂടെ കേൾപ്പിച്ചു തന്ന ദീപ പ്രദീപിനും ഒപ്പം കൃഷ്ണകുമാർ സാറിനും നല്ലൊരു അഭിനന്ദനം അറിയിക്കുന്നു.
1: നമ്മുടെ റേഡിയോ മലബാറിൽ തിങ്കളാഴ്ച മുതൽ പ്രക്ഷേപണം ചെയ്ത ഓണം ഗാനോത്സവം എന്ന പ്രത്യേക പരിപാടിയിൽ പ്രശസ്ത പിന്നണി ഗായകർ അവരുടെ പണ്ടത്തെയും ഇപ്പോഴത്തെയും ഓണവിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടും ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടും അവതരിപ്പിച്ച ഓണം ഗാനോത്സവം അതിഗംഭീരമാക്കി. ഈ പരിപാടി അവതരിപ്പിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനം അറിയിച്ചുകൊള്ളുന്നു.
0: വെള്ളിയാഴ്ച ഗാന്ധിലയത്തിൽ എല്ലാ ജനങ്ങളെയും ആത്മസമം സ്നേഹിക്കുന്നതും സ്വന്തം സമാധാനത്തിനും അപ്പുറം മറ്റുള്ളവരുടെ പുഞ്ചിരി കാണുന്നതാണ് സന്തോഷമെന്നും ഗാന്ധിജി പറയുന്ന വാക്ക് മാഷുടെ നല്ല അവതരണത്തിലൂടെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു. ഇനിയും ഗാന്ധിജിയുടെ വിശേഷങ്ങൾ കേൾക്കാൻ കാത്തിരിക്കുന്നു. ഒരിക്കൽ കൂടി ഓണാശംസകൾ അറിയിച്ചുകൊണ്ട് വട്ടിപ്പുറത്ത് നിന്നും ഗീത.
1: ഇന്നത്തെ പ്രതികരണമൊക്കെ വായിച്ചു കഴിഞ്ഞു. പ്രതികരണം അവസാനിക്കുന്നതിന് മുന്നേ നമ്മുടെ പ്രിയ ശ്രോതാക്കൾക്ക് ഓണാശംസകൾ നേരാം.
0: റേഡിയോ മലബാറിന്റെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും ഓണാശംസകൾ. പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ പരിപാടികൾ തുടർന്നും കേൾക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അയക്കുക. അയക്കേണ്ട വിലാസം ഇങ്ങനെയാണ്: കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, റേഡിയോ മലബാർ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ
1: 9037008960.
2: പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.
3: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
4: സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി.

0: കുമ്മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർട്ട് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141. കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999477-6836,
1: 9447-371-836,
0: 8078-502-836.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ രണ്ട് ദിവസത്തെ റഷ്യ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യ റഷ്യ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷന്റെ 27-ാമത് സമ്മേളനത്തിൽ സഹ അധ്യക്ഷത വഹിക്കും. ടെലിവിഷൻ ചാനലുകൾക്കുള്ള 12-മിനിറ്റ് പരസ്യ സമയപരിധി ഒഴിവാക്കി വിജ്ഞാപനം പുറപ്പെടുവിച്ച് കേന്ദ്ര സർക്കാർ. ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ നിക്ഷിത ധ്രുവത്തിൽ വിജയകരമായി ഇറങ്ങിയതിന്റെ സ്മരണാർത്ഥം രാജ്യം ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം ആചരിക്കുന്നു. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ചൊവ്വാഴ്ച വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അടുത്ത മാസം ജപ്പാനിൽ ആരംഭിക്കുന്ന ഏഷ്യൻ ഗെയിംസിനായി 492 അംഗങ്ങളുള്ള ഇന്ത്യൻ സംഘത്തിന് കായിക മന്ത്രാലയത്തിന്റെ അംഗീകാരം. അമേരിക്കയുടെ പുതിയ ഇറക്കുമതി തീരുവകൾക്ക് സമാനമായ തിരിച്ചടി നൽകുമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി. വാർത്തകൾ വിശദമായി. ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. 2023 ഓഗസ്റ്റ് 23-ന് ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി ഇറങ്ങിയതിന്റെ സ്മരണാർത്ഥമാണ് എല്ലാ വർഷവും ദേശീയ ബഹിരാകാശ ദിനാചരണം സംഘടിപ്പിക്കുന്നത്. പുതുതലമുറയിൽ ശാസ്ത്ര അവബോധവും ജിജ്ഞാസയും വളർത്തുക, ബഹിരാകാശ ഗവേഷണ രംഗത്ത് രാജ്യത്തിന്റെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുക എന്നിവയാണ് ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ന് ISROയുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ രണ്ട് ദിവസത്തെ റഷ്യ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. വ്യാപാരം, സാമ്പത്തികം, ശാസ്ത്രം, സാങ്കേതികവിദ്യ, സംസ്കാരം എന്നിവയിലെ സഹകരണത്തിനായുള്ള ഇന്ത്യ റഷ്യ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷന്റെ 27-ാമത് സമ്മേളനത്തിൽ അദ്ദേഹം സഹ അധ്യക്ഷത വഹിക്കും. സന്ദർശനവേളയിൽ ശ്രീ ജയശങ്കർ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി കൂടിക്കാഴ്ച നടത്തും. വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം, സംരംഭകത്വം, നൂതനാശയങ്ങൾ, സാമൂഹിക വികസനം എന്നീ മേഖലകളിൽ യുവാക്കൾക്കുള്ള അവസരങ്ങൾ വിപുലീകരിക്കുന്നതിനായുള്ള സംയുക്ത പ്രസ്താവന അംഗീകരിച്ച് ബ്രിക്സ് യുവജനകാര്യമന്ത്രിമാരുടെ യോഗം. ലോകത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ യുവാക്കൾ പങ്കാളികളാകണമെന്ന് വിശാഖപട്ടണത്ത് ഇന്നലെ സമാപിച്ച മന്ത്രിതല യോഗത്തിൽ അധ്യക്ഷത വഹിച്ച കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. യോഗത്തോടനുബന്ധിച്ച് ദക്ഷിണാഫ്രിക്ക, UAE എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുമായി ശ്രീ മാണ്ഡവ്യ ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ഇന്ന് ബ്രിക്സ് കായിക മന്ത്രിമാരുടെ യോഗം നടക്കും. 11 അംഗരാജ്യങ്ങളിലെ മന്ത്രിമാരും പ്രതിനിധികളും പങ്കെടുക്കും. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ യുവജനകാര്യ കായിക സഹമന്ത്രി രക്ഷാ ഖഡ്സയും സംബന്ധിക്കും. രാഷ്ട്രസുരക്ഷ, പരമാധികാരം എന്നിവ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അഹിംസയും സമാധാനവും ഇന്ത്യയുടെ സംസ്കാരമാണെന്നും അഹിംസയുടെ മൂല്യത്തെ ബലഹീനതയായി കരുതരുതെന്നും ന്യൂഡൽഹിയിൽ നടന്ന ഒരു ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. ജൈനമതത്തിന്റെയും ജൈന പാരമ്പര്യങ്ങളുടെയും സംരക്ഷണത്തിന് കേന്ദ്ര സർക്കാർ മുൻഗണന നൽകിയിട്ടുണ്ടെന്നും ശ്രീ സിംഗ് അഭിപ്രായപ്പെട്ടു.
1: അഹിംസാ കാ അർത്ഥ് കേവൽ ഇത്തനാ ഹി നഹീ ഹൈ കി കിസീ കോ കി ഹത്യാ മത് കരോ കിസീ കോ മാരാ നഹീ ആനാ ചാഹിയേ അഹിംസാ കാ അർത്ഥ് ഹൈ മൻ വചൻ ഓർ കർമ്മ സേ കിസീ ഭീ രൂപ് സേ കിസീ കോ പീഡാ ന പഹുചായേ അഹിംസാ കേ മൂല്യ കോ ഹമാരി കംജോരി കിസീ ഭീ സൂരത് മേ നഹീ സംജി ജാനി ചാഹിയേ ഹമാരേ അഹിംസാ കോ ഗലത് മത് സംജോ അഹിംസാ ഓർ ശാന്തി ഹമാരി സംസ്കൃതി ഹൈ.
0: പനാമ പതാക വഹിക്കുന്ന MV ഓഷ്യൻ വിന്നർ ചരക്കുകപ്പൽ ഒഡീഷ തീരത്തിന് സമീപം ബംഗാൾ ഉൾക്കടലിൽ മുങ്ങി. ഒഡീഷയിൽ നിന്ന് 72,100 മെട്രിക് ടൺ ഇരുമ്പ് അയിരുമായി സിംഗപ്പൂരിലേക്ക് പോവുകയായിരുന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. കപ്പലിൽ 24 ജീവനക്കാരുണ്ടായിരുന്നു. കേരളത്തിൽ ഓണാഘോഷ പരിപാടികൾ ആവേശത്തോടെ തുടരുന്നു. വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ടൂറിസം ഓണം വാരാഘോഷം നാളെ വൈകിട്ട് 5:30 തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി PC വിഷ്ണുനാഥ് അധ്യക്ഷത വഹിക്കും. ചലച്ചിത്ര താരം കുഞ്ചാക്കോ ബോബൻ വിശിഷ്ടാതിഥിയാകും. ഈ മാസം 30 വരെ നടക്കുന്ന ഓണം വാരാഘോഷത്തിൽ തലസ്ഥാനത്ത് മാത്രം 35 വേദികളിൽ 340-ലേറെ കലാപരിപാടികളാണ് അരങ്ങേറുക. ആലപ്പുഴ പുന്നമടക്കായലിൽ നടന്ന 72-ാം നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ അരോമ ചുണ്ടൻ ജേതാവ്. ഇതാദ്യമായാണ് കൊല്ലം

0: ഉമ ക്ലബ് നെഹ്റു ട്രോഫി സ്വന്തമാക്കുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശനാണ് നെഹ്റു ട്രോഫി വള്ളംകളി ഉദ്ഘാടനം ചെയ്തത്. ടെലിവിഷൻ ചാനലുകൾക്കുള്ള 12 മിനിറ്റ് പരസ്യ സമയപരിധി ഒഴിവാക്കി കേന്ദ്ര സർക്കാർ. 1994 കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തതോടെ തീരുമാനം പ്രാബല്യത്തിൽ വന്നു. ടിവി സംപ്രേഷണ മേഖലയിലുണ്ടായ മാറ്റങ്ങൾ കണക്കിലെടുത്ത് പരസ്യ സമയപരിധിയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ പുനഃപരിശോധിക്കേണ്ടതുണ്ടെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഈ മേഖല വലിയ തോതിൽ പരസ്യങ്ങളെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും ഡിജിറ്റൽ മാധ്യമങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ പരമ്പരാഗത ടിവി ചാനലുകൾക്ക് തുല്യമായ മത്സര സാഹചര്യം ലഭിക്കുന്നില്ലെന്നും വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്ത് വളത്തിന്റെ ലഭ്യത ആവശ്യത്തിനുണ്ടെന്നും കർഷകർക്ക് വളം കൃത്യമായി ലഭിക്കുന്നതിന് സർക്കാർ മുൻഗണന നൽകുമെന്നും കേന്ദ്രമന്ത്രി JP നദ്ദ. നിലവിലുള്ള ഖാരിഫ് സീസണിലേക്കും വരാനിരിക്കുന്ന റാബി സീസണിലേക്കുമുള്ള വളംവകുപ്പിന്റെ തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന യോഗത്തിൽ വകുപ്പ് സെക്രട്ടറിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി ഇന്നലെ ന്യൂഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് പുതുതായി നിയമിതരായ BJP ദേശീയ ഭാരവാഹികളുമായി കൂടിക്കാഴ്ച നടത്തി. പാർട്ടി അധ്യക്ഷൻ നിതിൻ നവീൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് BJP ഒരു മാസം നീണ്ടു നിൽക്കുന്ന സേവാ സങ്കല്പ് അഭിയാൻ എന്ന പേരിൽ രാജ്യവ്യാപക പരിപാടി സംഘടിപ്പിക്കുമെന്ന് BJP ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെ യോഗത്തിനുശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അമേരിക്കയുടെ പുതിയ ഇറക്കുമതി തീരുവകൾക്ക് സമാനമായ തിരിച്ചടി നൽകുമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് പ്രഖ്യാപനം. പുതിയ സമഗ്ര വ്യാപാര കരാറിനായി കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി അമേരിക്കയുമായി ആത്മാർത്ഥമായ ചർച്ചകൾ നടന്നെന്നും തുടർ ചർച്ചകൾക്ക് സാധ്യതയില്ലാത്തതിനാൽ കനേഡിയൻ പ്രതിനിധികളോട് വാഷിംഗ്ടണിൽ നിന്നും മടങ്ങാൻ നിർദ്ദേശിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഏകദേശം 28 ബില്യൺ US ഡോളർ മൂല്യമുള്ള കനേഡിയൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് അമേരിക്ക 50% താരിഫ് ഏർപ്പെടുത്തുകയായിരുന്നു. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഈ മാസം 25 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരളം കന്യാകുമാരി തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. അടുത്ത മാസം ജപ്പാനിൽ ആരംഭിക്കുന്ന ഏഷ്യൻ ഗെയിംസിനായി 492 അംഗങ്ങളുള്ള ഇന്ത്യൻ സംഘത്തിന് കായിക മന്ത്രാലയം അംഗീകാരം നൽകി. സംഘത്തിൽ 265 പുരുഷ കായിക താരങ്ങളും 227 വനിതാ താരങ്ങളും ഉൾപ്പെടുന്നു. അത്ലറ്റിക്സിലാണ് ഏറ്റവും കൂടുതൽ കായിക താരങ്ങളുള്ളത്, 73 പേർ. വിശദാംശങ്ങളിലേക്ക്.
2: രണ്ടു തവണ ഒളിമ്പിക്സ് മെഡൽ നേടിയ ജാവലിൻ താരം നീരജ് ചോപ്ര, ലോങ് ജമ്പർ മുരളി ശ്രീശങ്കർ, ദീർഘദൂര ഓട്ടത്തിൽ ഗുൽവീർ സിംഗ് തുടങ്ങിയവർ അത്ലറ്റിക് സംഘത്തിലുണ്ട്. 20-അംഗ ബാഡ്മിന്റൺ ടീമിൽ PV സിന്ധു, ലക്ഷ്യ സെൻ, ആയുഷ് ഷെട്ടി തുടങ്ങിയ പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്നു. വനിതാ ഡബിൾസ് ജോഡികളായ ഗായത്രി ഗോപിചന്ദ്, ട്രീസ ജോളി, പുരുഷ ഡബിൾസ് സഖ്യമായ സാത്വിക് സായിരാജ്, രംഗിരെഡ്ഡി, ചിരാഗ് ഷെഡ്ഡി എന്നിവരും ടീമിലുണ്ട്. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ വെള്ളി മെഡൽ നേടിയ ലവ്ലിന ബോർഗോഹെയ്ൻ, നരേന്ദ്ര ബർവാൾ, ജാദുമണി സിംഗ് തുടങ്ങിയ 11 അംഗങ്ങളാണ് ബോക്സിംഗ് ടീമിലുള്ളത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഭുവനേശ്വറിൽ നടന്ന വേൾഡ് അത്ലറ്റിക്സ് സിൽവർ ലെവൽ കോണ്ടിനെന്റൽ ടൂർ 2026 ഇന്ത്യൻ താരങ്ങളായ രോഹിത് യാദവ് ജാവലിൻ ത്രോയിലും മുരളി ശ്രീശങ്കർ ലോങ് ജമ്പിലും സ്വർണം നേടി. അവസാന ശ്രമത്തിൽ 87.68 മീറ്റർ ദൂരം എറിഞ്ഞാണ് 25-കാരനായ രോഹിത് യാദവ് ജാവലിൻ കിരീടം സ്വന്തമാക്കിയത്. പുരുഷന്മാരുടെ ലോങ് ജമ്പിൽ 8.07 മീറ്റർ ദൂരം കടന്നാണ് മുരളി ശ്രീശങ്കർ ഒന്നാമതെത്തിയത്. അഖിലേന്ത്യ ആയുഷ് പോസ്റ്റ് ഗ്രാജുവേറ്റ് എൻട്രൻസ് പരീക്ഷ നടത്തിപ്പിൽ വീഴ്ച വരുത്തിയതിന് എഡ്യൂക്കിറ്റി കരിയർ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു. സ്ഥാപനത്തെ NTA യുടെ സമിതിയിൽ നിന്ന് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ജയ്പൂരിലെ പരീക്ഷാ കേന്ദ്രത്തിലുണ്ടായ വൈദ്യുതി തടസ്സം കാരണം ഇന്നലെ 49 പേർക്ക് പരീക്ഷ പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അടുത്ത മാസം 1-ാം തീയതി പുനഃപരീക്ഷ നടത്തുമെന്ന് NTA അറിയിച്ചു. ചിങ്ങത്തിലെ ആദ്യ ഞായറാഴ്ചയായ ഇന്ന് ഗുരുവായൂരിൽ റെക്കോർഡ് വിവാഹങ്ങൾ. പുലർച്ചെ 4 മണിയോടെ വിവാഹ ചടങ്ങുകൾ ആരംഭിച്ചു. 440 വിവാഹങ്ങളാണ് ഇന്ന് ഗുരുവായൂരിൽ നടക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശകാര്യമന്ത്രി S. ജയശങ്കറിന്റെ 2 ദിവസത്തെ റഷ്യ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യ റഷ്യ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷന്റെ 27-ാമത് സമ്മേളനത്തിൽ

സഹ അധ്യക്ഷത വഹിക്കും. ടെലിവിഷൻ ചാനലുകൾക്കുള്ള 12 മിനിറ്റ് പരസ്യ സമയപരിധി ഒഴിവാക്കി വിജ്ഞാപനം പുറപ്പെടുവിച്ച് കേന്ദ്ര സർക്കാർ. ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി ഇറങ്ങിയതിന്റെ സ്മരണാർത്ഥം രാജ്യം ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം ആചരിക്കുന്നു. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ചൊവ്വാഴ്ച വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അടുത്ത മാസം ജപ്പാനിൽ ആരംഭിക്കുന്ന ഏഷ്യൻ ഗെയിംസിനായി 492 അംഗങ്ങളുള്ള ഇന്ത്യൻ സംഘത്തിന് കായിക മന്ത്രാലയത്തിന്റെ അംഗീകാരം. അമേരിക്കയുടെ പുതിയ ഇറക്കുമതി തീരുവകൾക്ക് സമാനമായി തിരിച്ചടി നൽകുമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: ചിന്തിച്ചോളൂ, പക്ഷേ ചിരിക്കാൻ മറക്കണ്ട കേട്ടോ. കരണാ, കരണോ.
1: ആ അമിൻതാ, ഇതെന്താ കുറച്ച് നേരത്തെയാന്നല്ലേ ഇന്ന്?
0: എന്റെ മോനെ, ഞാൻ പെട്ടിട്ടുള്ള വലിയ പടലാ വീട്ടിനെട്ടാ.
1: എന്നാ സംഭവിച്ചു? നിങ്ങൾ കാര്യം പറ.
0: മൂന്നാല് കുട്ടികള് പുരക്ക് വന്നിട്ടാ.
1: എന്നിട്ട്
0: പുരക്ക് വന്നിട്ട് മൂന്നാല് ചോദ്യം ആരോ പറഞ്ഞേച്ചാന്ന് പറഞ്ഞു എന്നോട്.
1: അത് ശരി. ആ ഇപ്പോഴത്തെ പിള്ളേരെ മുമ്പിലൊന്നും പോയിട്ട് പെട്ടേക്കണ്ട. എന്തെല്ലാം ചോദ്യം ചോദിക്കും, നമ്മളെ ചോദ്യം ചോദിച്ചാൽ നമ്മൾ പെട്ടുവോ?
0: ആ അതുപോലെ പെട്ടെന്റെ കരണ.
1: എന്നിട്ട്
0: ഓരോരോ ചോദ്യങ്ങളുമായിട്ട് ഇങ്ങ് വന്നിന്. വയസ്സായ നിങ്ങൾക്കേ അറിയൂ ഉത്തരങ്ങള്. വയസ്സായവരോട് ചോദിച്ചറിഞ്ഞാ മതി എന്നാ പറഞ്ഞത്. എടോ വയസ്സായി വന്നിട്ട് ഇന്ത്യയിൽ ഉത്തരം അനക്കറിയണ്ടേ?
1: അല്ല, എന്തിനാ ഇവര് വന്നിന്?
0: എന്തല്ലോ പൂക്കളെ പേര് പറഞ്ഞിട്ടാ വന്നിനി?
1: അല്ല, ഞാൻ വിചാരിച്ച മറ്റേ ഓണത്തിന്റെ പരിപാടിയായിട്ട് എന്തെങ്കിലും പണപ്പിരിവിനാറ്റം വന്നാന്ന് ഞാൻ.
0: അതാണെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്ക കരണ. ഇവര് 50 rupees അങ്ങ് കൊടുത്തിട്ട് അങ്ങ് വിട്ടാ മതിയല്ലോ.
1: മതിയല്ലോ.
0: ഇതൊരുമാതിരി ചോദ്യങ്ങള്, എന്തല്ലോ പേരുകള്, എന്തല്ലോ ചോദ്യങ്ങള്. ഞാൻ പറഞ്ഞ് മക്കളെ വൈകുന്നേരം കൊണ്ടൊരു തീരുമാനം അറിയിക്കാന്ന് പറഞ്ഞാ ഞാൻ എന്റെ അടുത്ത് വന്നിനി.
1: അത് ശരി.
0: എന്നാലേ നീ എനക്ക് എന്തെങ്കിലും ഉത്തരം പറഞ്ഞെന്നല്ലേ എനക്ക് അവർക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ പറ്റൂ.
1: അല്ല പോട്ടെ, എന്റെ എന്നാണ് അവര് ചോദ്യങ്ങൾ? എന്തെല്ലാം നിങ്ങൾ പറ.
0: അവരാദ്യം ചോദിച്ചത് ഓർക്കിഡ് ഓർക്കിഡ് എന്നാന്ന്.
1: എന്തെന്ന് ഓർക്കേ?
0: അതല്ലേ ഞാൻ കരുണ പറയുന്നേ. അപ്പൊ ഞാൻ പറഞ്ഞ് മക്കളെ വയസ്സും പ്രായമായ എന്നോട് എനക്കൊന്നും ഓർമ്മയില്ല, നിങ്ങൾ ചോദിക്കുന്നതിനും ഉത്തരം പറയണ്ടേ, എനക്കെന്നൊക്കെ ഓർമ്മ വേണ്ടേ? ഞാൻ വെച്ച് ഇവർ ഓർക്കാനുള്ളി പറയുന്നു. ഞാൻ കൊറേ ചിന്തിച്ച് മുത്തശ്ശി ഉത്തരം പറ, മുത്തശ്ശി ഉത്തരം പറ. ഞാൻ എന്ത് പറയാനാ കരുണ?
1: എല്ലാ ഉണ്ടാവും, ഓർമ്മക്കുറവ് ഉണ്ടാവല്ലോ. നിങ്ങൾക്ക് എത്രയപ്പ പ്രായോ?
0: അത് ഓർമ്മയൊന്നല്ലേ കരുണാന്നേ.
1: പിന്നെന്താണ്?
0: അതൊരു പൂവിന്റെ ഓർക്കിഡ്.
1: അങ്ങനെയും പേരുണ്ടോ?
0: അങ്ങനെയും ഒരു പൂവിന്റെ പേരുണ്ട് പോലും. അതെന്താണ്, അതെങ്ങനെയാണ്, അതെങ്ങനത്തെ പൂവാണെന്നൊക്കെയാന്ന് ചോദ്യോ?
1: അത് ശരി.
0: എനിക്കറിയണ്ട കരുണ. പോട്ടെ, ഓർക്കിഡ് അടക്കട്ട്, അതെന്തെങ്കിലും പറഞ്ഞു കൊടുക്ക. രണ്ടാമത്തെ ചോദിക്കലാന്ന്, എന്താണ് ഡാലിയ? അപ്പൊ എന്താണ് ഡാലിയ എന്ന് ചോദിച്ചാലും ഞാൻ പറഞ്ഞ് കുന്നുമ്മല ശേഖരന്റെ മോൻ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന ആ കുട്ടിന്റെ പേര് ഇങ്ങനത്തെ ഡാലിയ എന്തുവാന്ന്. ഡേയ്സി എന്നതിനും പേര്. അപ്പൊ പിള്ളേരോട് ഞാൻ പറഞ്ഞു മോനെ കുന്നുമല ശങ്കരേട്ടന്റെ
1: അത് ചക്കേ അങ്ങനെ ലൈനാക്കിട്ടേട്ടൻ കഴിച്ചുട്ടല്ലേ.
0: അതെയാ? ആ അപ്പൊ ഡാലിയ എന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞു ശേഖരന്റെ മോൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിന് മോനെ ഓളെ പേരാന്ന് ഡാലിയ. എല്ലാം മുത്തശ്ശി ഡാലിയ എന്ന് പറഞ്ഞാല് പൂവാന്ന്. ആ പൂവ് എങ്ങനെ ഇരിക്കും? എന്നാ അപ്പൊ ഇംഗ്ലീഷിലല്ലാന്ന് ചോദിക്കുന്നേ. എന്താ കളറ് എന്നൊക്കെ ചോദിച്ച് എനക്കറിയണ്ട കരുണ.
1: ശരിക്കും പറഞ്ഞ നിങ്ങള് പെട്ട്
0: പെട്ട്.
1: എന്നിട്ട്
0: മൂന്നാല് പൂവിന്റെ പേരും കൂടി പറഞ്ഞ് ഞാനത് ഓർമ്മിച്ചില്ല. പണ്ടത്തെ കാക്കപ്പൂ തുമ്പപ്പൂ എല്ലാം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. പിന്നെ ഒരു വൃത്തിയട്ട പേരും കൂടി പറഞ്ഞ എന്റെ കരുണ. അത് കേട്ടരാ നിനക്ക് അതിലോ ക്ഷീണായി പോയി. ആന്തൂറിയോ?
1: ആര് തൂറി?
0: ആന്തൂറിയോ? ആര് തൂറിയതെന്നല്ല, ആന്തൂറിയോ.
1: എല്ലാം വായെടുത്തമ്പാട് പറയണ്ടേ.
0: എന്തെന്നേ?
1: ഇവിടെ ആണ് മാത്രല്ല പെണ്ണും തൂറലുണ്ടെന്ന് പറയണ്ടേ നിങ്ങള്?
0: അത് ഈ പിള്ളന്മാരോടാ. എന്ത് വെട്ടിത്ത കരണ നീ പറയുന്ന ഇത്തിരി പോന്ന പിള്ളന്മാരോട്?
1: അല്ല പിന്നെ ആന്തൂറി എന്ന് പറയുമ്പോ പിന്നെ
0: എടോ അതൊന്നും അല്ല രസോ. അതും പൂവിന്റെ പേരാ പോലും.
1: ദൈവമേ, ഇങ്ങനെയും പേരുണ്ടാ?
0: ആന്ന്.
1: എന്നാ പിന്നെ ഉണ്ടല്ല, ഇത് ഭയങ്കര നാട്ടുള്ള പൂവായിരിക്കും എന്റെ ആമിന്ത.
0: എന്താണെന്ന് അറിയില്ല കരണ. ഇതിന്റെ ഉത്തരം എനിക്ക് കിട്ടണം, വൈകുന്നേരം പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കും വേണം.
1: അല്ല ആലം പോട്ടെ, ഈ പിള്ളേർക്ക് തന്നെ ഇപ്പൊ പൂവിന്റെ പേരല്ലോ.
0: എടോ ഇത് സ്കൂൾ കൊണ്ടുപോയിട്ട് എന്തെല്ലോ പരിപാടികളാന്ന് തോന്നുന്നു. പൂക്കള മത്സരമായിട്ടുണ്ട് പോലും. അപ്പൊ ഈ പൂക്കള മത്സരത്തിൽ ഈ ഓർക്കിഡ്, ആന്തൂറിയോ, പിന്നെന്താ നേരത്തെ പറഞ്ഞ ഡാലിയ, പിന്നെ സീനിയ എന്നെല്ലാം പറഞ്ഞ കുറെ പേരുണ്ട്. അതൊക്കെ

0: എന്നപ്പോ ചോദിച്ചിനി, ഇതൊക്കെ ഇടണം പോലും. പണ്ടത്തെ കാക്കപ്പൂന്ന് തുമ്പപ്പൊ ഒന്നും വേണ്ട പോലും. ഏത് പഹേനാന്ന് എന്റെ അടുത്ത് പറഞ്ഞേച്ചതൊന്നും അറിയില്ല. എന്റെ കരണ ഓനെ ആ എന്റെ കൈമക്കെ ഇട്ടിട്ടില്ലേ, ഞാൻ എടുത്ത് എറിയും. പറഞ്ഞ നിക്കട്ടെ, അനക്ക് അമ്മാതിരി ദേഷ്യം
1: വരുന്നു.
0: എന്ത് പ്രാകാണ്ടിക്കുക, ഏത് പാവപ്പെട്ടെ നീ എന്ന് ഈ പറയുന്നേ. എന്നെ പറ്റിയിട്ട് നന്നായിട്ട് അറിയുന്ന ഏതോ ഒരാളാന്ന് പറഞ്ഞു കൊടുത്തിന്. ഞാൻ ഈ കുട്ടികളെ മുമ്പിൽ എന്തായി, ഒന്നും അറിയാത്തോളായില്ലേ. കുട്ടികളോടുള്ള ദേഷ്യം നനക്കൊരു ദേഷ്യമായിട്ട് തോന്നിയിട്ടില്ല കാരണം ഈ പറഞ്ഞോട് തോനോടാ നനക്ക് ദേഷ്യം തയ്യേ ചേച്ചി വന്നിട്ടാ. അനക്ക് തലപ്പരാന്ത് ഓനോടാ ദേഷ്യം വന്നിട്ടിനി.
1: എന്റെ ആമിൻത അതിന്റെ ഒന്നും ആവശ്യമില്ലാന്ന്. അയാൾ ചിലപ്പോ ഒരു പാവായിരിക്കും. പിള്ളേർ പിന്നെ ആമിൻതക്ക് എല്ലാ വിവരവും ഉണ്ടെന്നുള്ള ഒരു രീതിയിൽ ചിലപ്പോ അങ്ങോട്ട് വന്നേ ആയിരിക്കും.
0: എന്റെ കരണ ഇമ്മാതിരി പൂവിന്റെ പേരൊന്നും അനക്കറിയില്ല എന്ന് എനിക്കറിയാലോ. അല്ല നീ എന്ന് അവർക്ക് വേണ്ടിട്ട് ശുപാർശ പറയുന്നു വയ്യേ, എനിക്കറിയുന്ന ആളങ്ങാറ്റാ. അല്ല അറിയാൻ പഠിച്ചു വെക്കുന്നേ.
1: അനക്ക് ചെറുതായിട്ട് പരിചയമുണ്ടപ്പാ. നിങ്ങള് അയാളെങ്ങനെ നിങ്ങളെ മോശാക്കിട്ട് പറയുന്ന ആളൊന്നല്ല. അയാള് നല്ല വിചാരിച്ചിട്ട് പറഞ്ഞു വിട്ടതാണ്.
0: എന്റെ കരണ എന്ത് നല്ല വിചാരിച്ചിട്ട്. ഓനേതാന്ന് മോനെ അനക്കിപ്പറയണോ. നീ ഓന്റെ പേരിങ്ങോട്ട് പറഞ്ഞാട്ടെ. ഓനെ ഞാനില്ലേ, എന്ത് ചെയ്യും എന്നറിയാ നീ. എല്ല പിന്നെ ഞാൻ ആ കുട്ടിയുടെ മുമ്പ് ചൂളിപ്പോയില്ലടോ. അനക്ക് എല്ലാ ലോക വിവരം ഉണ്ട് എന്നല്ലേ കുട്ടിക്കും നാട്ടുകാർക്കെല്ലാം അറിയേ. ഇതിപ്പോ ഒന്നും അറിയാത്ത അവസ്ഥയായില്ല ഞാൻ അവരുടെ മുമ്പിൽ. എന്റെ കരണ പ്രഷർ കുറഞ്ഞു പോയി തോന്നുന്നു എനക്ക്.
1: എല്ലാ മിൻത നമ്മൾ സ്കൂളിലെല്ലാം പോയിട്ടാകുമ്പോ ടീച്ചർ മാഷന്മാരില്ലെന്നാ പറയാ. നമ്മളെ മുതിർന്നവര് അല്ലെങ്കിൽ കുറച്ച് അറിവും വിവരമുള്ള ആൾക്കാരെല്ലാം അടുത്ത് പോയി ചോദിച്ചിട്ട് വേണം കാര്യങ്ങളെല്ലാം പഠിച്ച് മനസ്സിലാക്കാന്നല്ലേ.
0: ആടോ
1: നമ്മളെ നാട്ടില് കുറച്ച് അറിവും വിവരമുള്ള ആരാ?
0: ഞാൻ.
1: ആ നിങ്ങളെ സംബന്ധിച്ചല്ലോ. അപ്പൊ നിങ്ങളടുത്തേക്ക് പറഞ്ഞു വിട്ടതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്റെ ആമിൻത?
0: അപ്പൊ എനിക്ക് വേണ്ടപ്പെട്ട ആളാന്ന് തോന്നല്ല എന്റെ കരണ. എടാ കരണ, എനിക്ക് പണ്ട് കാലത്തെ കുറേ അറിവുകൾ അറിയാം. ഇപ്പോഴത്തെ അറിവ് എനിക്ക് അറിയില്ല പൊന്നു മോനെ. ഈ അറിവൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഇപ്പൊ എന്തല്ലോ പേരുകളും ഇതെല്ലാന്ന് പണ്ടത്തെ കാര്യം ചോദിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കായിരുന്നു.
1: എന്നാലും നിങ്ങൾ അയാളെ എങ്ങനെ കുറ്റപ്പെടുത്തണ്ടേനോ.
0: ശരി ഞാൻ സമ്മതിച്ച്. നീ ആളെ പേര് പറ. അതാ ഏതോനാന്ന് എന്റെ അടുത്ത് പറഞ്ഞേച്ചോനേതാ.
1: നമ്മളെ അടുത്ത് കരുണനില്ലേ.
0: ഏത് കരുണേ?
1: നിങ്ങളിങ്ങനെ അടക്ക് പോയിട്ട് ഭർത്താനം പറയുന്നേ.
0: അല്ലപ്പാ കരുണെ, നീയല്ലാണ്ട് വേറെ കരുണന്റെ അടുത്തൊന്നും ഞാൻ പോക്കില്ലല്ലോ മോനെ.
1: ഞാനും ഒരു കരുണനാണല്ലോ.
0: അപ്പൊ നീയാണ് എന്റെ അടുത്തേക്ക് അയച്ചത്.
1: എന്റെ ആമിൻത, ഞാനല്ലാണ്ട് പിന്നെ ആരാന്ന് ഇത്ര ധൈര്യപ്പെട്ടിട്ട് നിങ്ങളടുത്തേക്ക് പറഞ്ഞയക്കുക? മൂന്നാല് പിള്ളേർ വന്നിട്ട് അപ്പുറത്ത് ഇപ്പുറത്ത് ഓരോ ചോദ്യം ചോദിച്ചു നോക്കുമ്പോ എനിക്ക് തലപ്പിരാന്തെടുത്തിട്ട് പിന്നെ ഞാനെന്താ ചെയ്യണ്ടേ? അന്നാക്കാളും കുറച്ച് വിവരം ഉണ്ടല്ലോ നിങ്ങക്ക്. എന്ന് വിചാരിച്ചിട്ടല്ലേ നിങ്ങളടുത്തേക്ക് ഞാൻ പറഞ്ഞു വിട്ടിന്.
0: എന്റെ കരുണ, ഈ പൂവിന്റെ പേരൊന്നും എനക്കറിയില്ല മോനെ.
1: അല്ല ഇതിപ്പോ നമുക്ക് കാര്യങ്ങളിൽ ഇപ്പൊ ചോദിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഇപ്പോ ഒറ്റ പോംവഴിയേ ഉള്ളൂ എന്റെ ആമിൻത.
0: നീ പറഞ്ഞ നേരെ കുട്ടിരാമാട്ടന്റെ അടുത്തേക്ക് പോവാ.
1: നമുക്ക് നേരെ അങ്ങോട്ട് പോവാ. ഇതിനുള്ള എല്ലാ ഉത്തരം മൂപ്പര കൈമിലുണ്ടാവും.
2: രണ്ടുപേരും ഞാനങ്ങോട്ട് ഇറങ്ങാൻ നോക്കുന്നായിരുന്നു. ഏതായാലും വാ ഇരിക്ക.
1: അല്ല നമ്മൾ വന്ന ബുദ്ധിമുട്ടായാ?
2: ഇല്ല ഇല്ല, നമുക്ക് എവിടുന്നാണെങ്കിൽ സംസാരിക്കണമെന്നല്ലേ ഉള്ളു.
1: പറഞ്ഞോളി
0: കുട്ടിരാമാട്ടാ. ഞാനും കരുണനും വലിയൊരു പടൽ പെട്ടിട്ടുള്ളത്.
2: അതെന്ത് പടലാടോ?
1: ഓണപ്പടല്.
2: ഓണപ്പടലാ?
1: ആന്ന്.
2: പുതിയ പുതിയ പേരുകളാണല്ലേ. ഓണസദ്യ, ഓണത്തല്ല്, ഓണ വിഭവങ്ങൾ എന്നൊക്കെ, ഓണക്കൊടി എന്നൊക്കെ പറഞ്ഞ പോലെ ഓണപ്പെടൽ പെട്ടു. ഏതായാലും നല്ല രസമുണ്ട് ആ പ്രയോഗം.
1: അതിന്റെ കഥയാണ് നമ്മൾ ആമിൻത പറയുന്നത്.
2: പറയും.
0: അതായത് കുട്ടിരാമാട്ട, ഇവന്റെ അടുത്ത് നാലഞ്ച് പിള്ളന്മാർ വന്ന്. ഓനെന്ത് ചെയ്ത്? നേരെ എന്റെ അടുത്ത് പറഞ്ഞേച്ച്.
2: എന്തിനാണ് കുട്ടികളെ പോയെ?
1: എന്റെ കുട്ടിരാമാട്ട, ഇപ്പോഴത്തെ സ്കൂളിൽ എന്തൊക്കെയോ പരിപാടികളുണ്ട് പോലും. പൂ മത്സരവും പൂക്കള മത്സരവും എന്തൊക്കെയോ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ പണ്ട് കാലത്ത് നമ്മള് തുമ്പപ്പൂവും ഉള്ള അരിപ്പൂ എല്ലാം ഇട്ടിട്ടല്ലേ നമ്മള് പണ്ടത്തെ ഓണാഘോഷ പരിപാടിക്കെല്ലാം പൂക്കളെല്ലാം ഇട്ടത്.
0: അപ്പൊ
1: അതൊന്നും പോരെ പോലും. പുതിയ പൂവിന്റെ പേരും ഇതെല്ലാം കണ്ടെത്തിട്ട് വേണം പോലും പോയെ.
0: എന്നിട്ട് ആ കുട്ടികൾ നമ്മളോട് ചോദിച്ച് ഓർക്കിഡ് എന്നാണ്, പിന്നെ ചോദിച്ച് ഡാലിയ, പിന്നെ ചോദിച്ചെന്നാടാ.
1: നിങ്ങൾ അത് ഇടുന്ന് പറയല്ല, ഓർക്ക് ഒന്നും വിചാരിക്കണ്ട. നിങ്ങള് അങ്ങനെ
0: പറയുന്നോ.
2: അതൊരു നല്ല പൂവാണല്ലോ.
0: പിന്നെ വായില് കൊള്ളാത്ത കൊറേ ഇംഗ്ലീഷിലുള്ള പേരും.
2: അപ്പൊ നമുക്ക് ഈ പൂക്കളൊന്നും അറിയില്ല.
0: ഇല്ല
1: ഇല്ല, നമ്മള് പണ്ട് പിന്നെ ഇങ്ങനത്തെ പേരെല്ലാം കേട്ടിനാ എന്റെ ആമിൻത.
0: ഇല്ല,
2: നമ്മള് കേട്ട പൂക്കൾ ഏതൊക്കെയാണ്?
0: കാക്കപ്പൂ, തുമ്പപ്പൂ, അരിപ്പൂ, പിന്നെ കോളാമ്പി,
1: എള്ളുംപൂ.
0: അതെ എള്ളുംപൂ. പിന്നെ പേഗോട,
1: മുള്ളുംപൂവ്.
0: ആ തന്നെ.
1: അതിരാണിപ്പൂ, വെള്ളിയിലപ്പൂ,
0: ഇതെല്ലാം നമുക്കറിയുന്നേ.
1: പിന്നെ നമ്മളെ വട്ടപ്പേര,
0: പിന്നെ പുല്ലരി,
1: ഇതെല്ലാം ഇട്ടിട്ടല്ലേ നമ്മള് പൂക്കൾ ഇടലിന്റെ.
0: കഞ്ഞിമൊട്ടിന്റെ പൂടലിന്റെ.
1: ആ തന്നെ.
2: അപ്പൊ ഇതൊന്നും അല്ല കുട്ടികൾ ചോദിച്ചത്.
0: അല്ല,
2: ഒരുപക്ഷെ അവര് ചോദിച്ചതും ഈ പൂക്കളുടെ പേരുകൾ തന്നെ ആയിരിക്കും. അവർക്ക് കാക്കപ്പൂവ് എന്നുള്ള മലയാളം അറിയാത്തതുകൊണ്ട് അതിന്റെ ശാസ്ത്രനാമൊക്കെ ആയിരിക്കും ചിലപ്പോ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടാവുക. സ്കൂളില് ഈ പൂക്കളുടെ ഒരു പ്രദർശനം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പുതിയ കുട്ടികളാ പഴയ കാലത്തെ പൂക്കളൊക്കെ പരിചയപ്പെടുത്തേണ്ട ഒരു പ്രദർശനം. പൂക്കളമല്ല, പൂമത്സരം തന്നെ. നാട്ടിലൊക്കെ ലഭ്യമായ വിശേഷപ്പെട്ട പൂക്കളൊക്കെ അവിടെ അലങ്കരിക്കണം. അപ്പൊ അത് കാണാൻ വരുന്നവർ ചോദിക്കുമല്ലോ, ഏതാ ഏത് പൂവാണ്, ഇതെന്താണ്, ഇതിന്റെ നിറം ഇങ്ങനെ, മണം എന്താണ്, എപ്പോഴാണ് ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കല്ലോ. അത് അവർക്ക്

0: വിശദീകരിച്ച് കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്തു? നിങ്ങളെ രണ്ടുപേരുടെത്തേക്കും കുട്ടികൾ വന്നു, എന്നിട്ട് നിങ്ങൾ അവരെ ശരിക്കും പഠിപ്പിച്ചു തന്നെ വിട്ടോ?
1: ഞാൻ പേടിപ്പിച്ചു വിട്ടില്ല കുട്ടരാമാട്ടാ.
0: അതെ, പേടിപ്പിച്ചു വിടുവോ ചെയ്ത്?
2: അല്ല കുട്ടരാമട്ടാ, നമുക്ക് അറിയുന്നല്ലേ, നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ.
1: അതിനും വലിയ ചതി കേക്കണ കുട്ടരാമട്ടാ, ഇവന്റെ അടുത്ത് വന്ന ആളെ അന്റെ അടുത്ത് പറഞ്ഞാ എനിക്ക് വിചാരിച്ചുകൂടാത്ത.
2: അല്ല കുട്ടരാമട്ടാ, അതിലൊന്നാ തെറ്റ്. നമ്മളെ നാട്ടിൽ കുറച്ച് അറിയപ്പെടുന്ന ഒരു വ്യക്തിയല്ലേ നമ്മൾ ആമിൻത. ഞാൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല, നേരെ പറഞ്ഞു കുട്ടികളോട്, മക്കളെ അവിടെ നല്ലൊരു മുത്തശ്ശിയുണ്ട്, മുത്തശ്ശി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ വിട്ടിനെ.
0: അല്ല അത് തെറ്റൊന്നുമില്ല, ചതിയൊന്നുമില്ല ആമിൻത. കാരണം അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനെക്കാട്ടും നല്ലത് അറിയുന്നത് എവിടുന്നാണ് അയാളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നില്ലേ.
1: അത് ശരി തന്നെ.
0: പിന്നെന്താണ്?
1: എന്റെ അടുത്ത് വന്ന പിള്ളന്മാർ എന്നോട് പറഞ്ഞ്, മുത്തശ്ശി മുത്തശ്ശി നിങ്ങളുടെ അടുത്ത് വരുന്നതിന് മുന്നേ ഞമ്മള് വേറെ ഒരാളുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു, അയാള് വെറും ബടായും തള്ളുമെല്ലാം നമുക്ക് പറഞ്ഞു പറഞ്ഞു. അയാൾക്കറിയാത്ത ഒന്നുമില്ല, പക്ഷെ നമുക്ക് തോന്നി വെറും നുണയാന്ന് തട്ടി വിടലാന്ന് നമുക്ക് തോന്നിനിന്ന് പിള്ളേർ പറഞ്ഞു.
2: ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല.
1: കേട്ടാ കേട്ടാ കേട്ടാ, നിങ്ങള് കേട്ടാ, കുമ്പളങ്ങ കട്ടോന്റെ തലയിൽ എന്താന്ന്? അതന്നെ.
0: അപ്പോ കരുണാകരൻ ഒരു വലിയ ക്ലാസ് എടുത്തു കുട്ടികൾക്ക് അല്ലേ. അപ്പൊ അത് അത്ര സത്യസന്ധമല്ലെന്ന് തോന്നിയിട്ടാണ് ആമിന് താത്ത അടുത്തേക്ക് പോയത്. ഏതായാലും കുട്ടികൾ ഏതായാലും പെരുവഴിയിലായി, അവര് എവിടുന്നെങ്കിലൊക്കെ കണ്ടെത്തട്ടെ.
2: എന്റെ കുട്ടിരാമാട്ടാ, ഇപ്പൊ ഇങ്ങനെയല്ല നാട്ടിൽ എങ്ങനെ ആടിയെല്ലാം പരിധി നടന്നിട്ട് നോക്കേണ്ട കാര്യം ഉണ്ടാ? ഇപ്പൊ നമ്മളെ ഗൂഗിൾ അമ്മാവനില്ലേ, ആടി ഒന്ന് പോയാ പോരെ.
0: അവരതായിരിക്കും ചെയ്യുക, പക്ഷേ വിദ്യാലയത്തിൽ നിന്ന് ആട്ടുംപുറങ്ങളിലൊക്കെ തൊടികളിലും വയലുകളിലൊക്കെ ഇറങ്ങി നടന്നു ശേഖരിച്ചു വരാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ടാവും അല്ലേ, അതുകൊണ്ടായിരിക്കും.
1: അതിനേടിയാ തൊടി ഏടിയ വയല് കുട്ടിരാമാട്ടുള്ള ഒന്നുമില്ല.
2: തൊടിയും വയലും ഇല്ലെങ്കിൽ എന്താ ഓണം ഇല്ലേ, ഗംഭീര ഓണം.
1: അത് ശരിയാ, ശമ്പളം വാങ്ങുന്നവന്റെ ബോണസ് ഉത്സവം.
2: അത് തന്നെ.

സ്ഥാപനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും നിങ്ങൾ നൽകുന്ന മികച്ച ഓഫറുകളെക്കുറിച്ചും ജനങ്ങളറിയണ്ടേ? അതിന് ഏറ്റവും കുറഞ്ഞ നിരക്കിലും പ്രൊഡക്ഷൻ ചാർജ് ഈടാക്കാതെയും കൂടുതൽ സമയം പരസ്യങ്ങൾ നൽകാൻ റേഡിയോ മലബാർ നിങ്ങളോടൊപ്പം. ഫോൺ 9446 9033 345, മറ്റൊരു നമ്പർ 9495

0: 5 3 2 5 4 2.
1: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി ഇത് റേഡിയോ മലബാർ 89.6 FM.
2: ഇഷ്ടങ്ങൾ ഈണങ്ങൾ അവതാരകരായി ശ്രോതാക്കൾ.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. അയ്യല്ലൂർ മട്ടന്നൂർ ഇഷ്ടങ്ങൾ ഈണങ്ങളുടെ നേരമാണ്. നമ്മുടെ ഓണോത്സവത്തിന്റെ ഭാഗമായിട്ട് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ് കൂടെയുള്ളത്. പേര് പറഞ്ഞാലും നമ്മുടെ ശ്രോതാക്കൾക്കൊക്കെ അറിയാം, ആര്യ പ്രകാശ്. എന്തുണ്ട് വിശേഷം ആര്യ?
1: സുഖമായിരിക്കുന്നു.
0: അടിപൊളിയായിട്ട് പോകുന്നു?
1: അടിപൊളിയായിട്ട് പോകുന്നുണ്ട്.
0: പാട്ടുകളൊക്കെ പാടാറില്ല ഇപ്പോ?
1: ഓ ഉണ്ട്.
0: നമ്മൾ ഓണം സ്പെഷ്യൽ പ്രോഗ്രാം ആണല്ലോ.
1: അതെ,
0: ഓണവിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങിയൂടെ?
1: തുടങ്ങാം.
0: ഓണം എന്ന് പറയുമ്പോ മനസ്സിലേക്ക് ആദ്യം വരുന്ന പാട്ട് ഏതാ?
1: ഓണം എന്ന് പറയുമ്പോ ആദ്യം വരുന്ന പാട്ട് പാടട്ടെ?
0: ഓ

0: ഓണം എന്ന് പറയുമ്പോ എന്താന്നറിയില്ല, എല്ലാ മലയാളികളുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്നൊരു പാട്ടാ ഇത് അല്ലേ?
1: അതെ.
0: ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മള് ടി വി ഓൺ ചെയ്താല്, റേഡിയോ ഓൺ ചെയ്താല് ഓണക്കാലാണെങ്കിൽ ഈ ഒരു പാട്ട് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ.
1: അതെ അതെ, എപ്പോഴും എല്ലാവരും സ്റ്റാറ്റസ് ഒക്കെ വെക്കും.
0: ആര്യ, എന്ത് രസമായിട്ടാ പാട്ട് പാടി തന്നത്.
1: താങ്ക് യു.
0: ഇനി കുറച്ച് ഓണവിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങിയാലോ.
1: അതെ, തുടങ്ങാം.
0: എന്താണ് ഓണം എന്ന് പറയുമ്പോ ആര്യയുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത്?
1: ഓണം എന്ന് പറയുമ്പോ തന്നെ വീട്, എന്റെ വീട്ടിൽ എന്റെ അച്ഛൻ അമ്മ ചേച്ചി, ഇപ്പൊ ചേച്ചിയുടെ ഹസ്ബൻഡ് ചേട്ടനും കൂടെ ഉണ്ട്. അപ്പോ നമ്മള് ചെറിയ സമയം മുതൽ എല്ലാ വർഷവും നമ്മള് ഓണം ആഘോഷിക്കാറുണ്ട്. നമ്മളെ ഓണം എന്ന് പറയുമ്പോ ഏറ്റവും സ്പെഷ്യൽ എന്താണ്, പൂക്കളാണല്ലോ.
0: അതെ.
1: അപ്പോ അങ്ങനെ ആടിക്കാലം തൊട്ടേ വീട്ടില് പൂവൊക്കെ ഇടുന്നത് കാണാറുണ്ട്. പിന്നെ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് എന്റെ ചേച്ചി, ഞങ്ങള് രണ്ട് ക്ലാസ്സിന്റെ ഗ്യാപ്പാണുള്ളത്, ചേച്ചി നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ രണ്ടാം ക്ലാസ്സിലാണ്. എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ കാഴ്ച പരിമിതി നേരിടുന്ന ഒരു വ്യക്തിയാണല്ലോ. പക്ഷേ ആ ഒരു കുറവ് പോലും ഒരു കാര്യത്തിലും എന്റെ വീട്ടുകാരായാലും ആരായാലും വരുത്തിയിട്ടില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇഷ്ടംപോലെ പൂ പറിച്ചിട്ടാണ് ഞങ്ങൾ പൂവിടാറുള്ളത്. അടുത്ത സ്ഥലത്തൊക്കെ പൂവുണ്ടാവും, ഡിഫറെന്റ് ആയിട്ടുള്ള പൂക്കളുണ്ടാവും. അരിപ്പൂ ഉണ്ടാവും, ചെക്കി ഉണ്ടാവും, തുമ്പപ്പൂവ്, എല്ലുംപൂവ്, കന്നിപ്പൂവ്, അങ്ങനെ കുറേ തരത്തിലുള്ള പൂക്കൾ. അതും ഓല കൊട്ടയൊക്കെ ഉണ്ടാക്കി തരാറുണ്ട് അച്ഛൻ പൂ പറിക്കുന്ന സമയമാകുമ്പോഴേക്കും. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൊട്ടയൊക്കെ ഉണ്ടാവും, അതിൽ നിറയെ പൂവൊക്കെ പറിച്ച്, അതും രാവിലെ ഇറങ്ങും കേട്ടോ, രാവിലെ ഇറങ്ങി പൂവൊക്കെ പറിച്ച്. പിന്നെ ചേച്ചി പൂ ഇടുമ്പോൾ തന്നെ ഞാനും കൂടെ പൂവിടാറൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്നെ സംബന്ധിച്ച് അതെല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട നല്ല രസകരമായിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ്. അതൊക്കെ എല്ലാത്തിനും കൂടെ ഉണ്ടാവാറുണ്ട്. ഉത്രാടത്തിനും തിരുവോണത്തിനൊക്കെ പൂവിട്ട് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഒരു സമയമാവും. അതാണ് എൻ്റെ ഓണാഘോഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പിന്നെ സദ്യ കഴിക്കുക, അമ്മയും അച്ഛനും എല്ലാവരും കൂടെ ഒരുക്കി. ഇപ്പം വലുതായതിനു ശേഷം എല്ലാവരും സദ്യക്കൊക്കെ കൂടാറുണ്ട്. അപ്പം അതൊക്കെ സദ്യയ്ക്ക് ഒരുക്കി കഴിക്കും. പിന്നെ നാട്ടിൽ വിവിധങ്ങളായിട്ടുള്ള ക്ലബ്ബുകളുണ്ടല്ലോ, നാട്ടിലും അടുത്ത നാട്ടിലും ഒക്കെ ആയിട്ട് വിവിധങ്ങളായിട്ടുള്ള ക്ലബ്ബുകളൊക്കെ ഉണ്ട്. ഞാൻ അംഗൻവാടി കാലം തൊട്ടേ പാടാറുണ്ടായിരുന്നു, മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ട്, പാട്ട് പാടും. അവിടെ അല്ലാണ്ട് തന്നെ ഒരുപാട് മത്സരങ്ങളിലൊക്കെ ഉണ്ട്. അപ്പം അതിലെല്ലാം പറ്റുന്നതിനൊക്കെ കൂടാറുണ്ട്. സ്കൂൾ ടൈം ആയതിനു ശേഷം സ്കൂളിലെ ഓണാഘോഷം കൂടി വരാൻ തുടങ്ങി. സ്കൂളിലെ ഓണാഘോഷം വരുമ്പോൾ ഞാൻ കസേരക്കളി, അങ്ങനെ കുറേ ഐറ്റംസിന് പങ്കെടുക്കാൻ വേണ്ടി തുടങ്ങി. പിന്നെ ഡിഗ്രി കാലഘട്ടത്തിൽ ഓണാഘോഷം ഉണ്ടായി. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പി ജി ഞാൻ കാലടി യൂണിവേഴ്സിറ്റിയിലാണ് ചെയ്തിരുന്നത്, കാലടി ശ്രീ ശങ്കരാചാര്യ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റിയിൽ. എം എ ഹിന്ദി ആയിരുന്നു. അപ്പോ അവിടെ നിന്ന സമയത്ത് അവിടുത്തെ ഓണാഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തൃശ്ശൂർ ഏരിയ, എറണാകുളം ആ ഒരു സൈഡ് ആണല്ലോ. അപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവമാ. അതും ഒരു ദിവസം, നമ്മളിവിടെ ഒരു ദിവസമായിരിക്കും കോളേജിലൊക്കെ ഓണാഘോഷം വയ്ക്കുക, പക്ഷെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ദിവസത്തെ പ്രോഗ്രാമാണ്. എല്ലാ ദിവസവും വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ ഉണ്ടാവും. അപ്പൊ അതില് അവര് ഉറിയടിക്ക് പോലും എന്നെ നിർത്താറുണ്ട് എന്നുള്ളതാണ്. ഉറിയടിക്കൊക്കെ പങ്കെടുപ്പിക്കാറുണ്ട്, കുളങ്കര തുടങ്ങിയിട്ടുള്ള പരിപാടികളിലൊക്കെ. അവരെ ആ ഒരു സപ്പോർട്ട് നമ്മൾ മനസ്സിലാക്കണമല്ലോ. അത്ര കണ്ടും കൂട്ടുകാര് എന്നെ ചേർത്ത് നിർത്തുന്നുണ്ട് എന്നുള്ളത് അത്രയും സന്തോഷമുള്ള കാര്യമാണ്. ഇതൊക്കെയാണ്. ഇപ്പം ഞാൻ കൊയിലാണ്ടി ആർ ശങ്കർ മെമ്മോറിയൽ SNDP യോഗം ആഡ് സയൻസ് കോളേജില് ഹിന്ദി അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ അവിടെ എത്തിയതിനു ശേഷം ഇതുവരെ നമ്മള് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നമ്മള് പരിപാടിക്ക് പങ്കെടുക്കുകയാണ്, അധ്യാപകരൊക്കെ ചെലവിട്ടിട്ട് നമ്മളെ ഓരോ പ്രോഗ്രാമിന് പങ്കെടുപ്പിക്കുക. പക്ഷെ ഇവിടെ വന്നപ്പോ കുറച്ചുകൂടി മാറി. ഇപ്പൊ ഇവിടെ ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടി കഴിഞ്ഞ ഇതിപ്പോ 2ാമത്തെ വർഷമാണ് ഞാൻ, 1 വർഷം കഴിഞ്ഞു, 2025 ജൂണിലാണ് ജോയിൻ ചെയ്തത്. അപ്പൊ ആ 1 വർഷത്തെ ഓണാഘോഷം എന്ന് പറയുന്നത് ആ 1 വർഷം മാത്രമേ എനിക്ക് അവിടെ കിട്ടിയിട്ടുള്ളൂ. അവിടെ ആ സമയത്ത് നമ്മളാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പൈസ ഒക്കെ ചിലവാക്കി ഓണപ്പരിപാടി, നമ്മൾ വളർന്നു വന്നതുപോലെ അവരെ ആ ഒരു ഇതിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. പിന്നെ ഞങ്ങൾ അധ്യാപകരുടെയും പരിപാടികൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഓണവിശേഷം. വീണ്ടും ഒരു ഓണം ഇങ്ങനെ കടന്നു പോകുന്നു.
0: ഓണത്തിനെ പറ്റി ചോദിച്ചപ്പോ ആര്യ ഒറ്റ ശ്വാസത്തിൽ എല്ലാ വിശേഷങ്ങളും പറഞ്ഞു തീർത്തുല്ലേ. നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ അതിനു മുന്നേ നമുക്കൊരു പാട്ടുകൂടെ കേൾപ്പിച്ചാലോ?
1: തീർച്ചയായിട്ടും.
0: ഏതാണ്?
1: മനോഹരമായിട്ടുള്ള ഒരു പാട്ട് തന്നെ പാടാം.

0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ഐസിയു, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ത് ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ.

0: സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തലാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: അച്ഛനെന്നാ ഇത്ര സന്തോഷോ? ഹാള് കിട്ടിയാ?
3: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
1: ആഘോഷങ്ങൾക്ക് മറ്റു കൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. 200+ പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100 പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
3: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
1: അരോമ, ദ ബെസ്റ്റ് Please to celebrate happiness.
4: ഇതെന്താ ഓണമായിട്ട് ഈ ഒരു പാട്ട് സെലക്ട് ചെയ്തത്?
5: പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു പാട്ടാണ്, പിന്നെ നമ്മളെ അധികം കേൾക്കുന്ന ഒരു പാട്ടാണല്ലോ.
4: കേൾക്കാൻ നല്ല സുഖമുണ്ട്, ആര്യ പാടിയിട്ട് കേൾക്കാനും.
5: താങ്ക് യു.
4: നമ്മള് അച്ഛനെ കുറിച്ച് പറഞ്ഞു, അമ്മയെ കുറിച്ച് പറഞ്ഞു, ചേച്ചിയെ പറ്റി പറഞ്ഞു, ഇവരുടെ ഒന്നും പേര് നമ്മൾ പറഞ്ഞില്ലല്ലോ.
5: അച്ഛന്റെ പേര് പ്രകാശൻ എന്നാണ്, അമ്മ സ്വപ്ന, ചേച്ചിയുടെ പേര് അനുശ്രീ, ചേച്ചിയുടെ ഹസ്ബൻഡ് മനു,
4: ആളുടെ പേര് ആര്യ.
5: അതെ, എന്റെ പേര് ആര്യ പ്രകാശ്.
4: ഓക്കെ, അപ്പൊ നമ്മുടെ ഫാമിലി കംപ്ലീറ്റ് ആയി.
5: അതെ,
4: ആര്യക്ക് പാട്ട് ഒരുപാട് ഇഷ്ടമുള്ള ആളാണല്ലോ.
5: അതെ,
4: ഇപ്പൊ പാട്ട് പാടാൻ ഇഷ്ടമുള്ള ആള് എന്തുകൊണ്ടാ മ്യൂസിക് ഒരു പ്രൊഫഷണൽ ആയിട്ട് ചൂസ് ചെയ്തിരുന്നത്?
5: മ്യൂസിക്കില് സത്യം പറഞ്ഞു കഴിഞ്ഞാല് എന്റെ പേരൻസ് മ്യൂസിക് ഒരു സൈഡായിട്ട് കൊണ്ടുപോകാനാണ് എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ മ്യൂസിക്കിന് ഒരുപാട് ആൾക്കാരുണ്ട്, അധ്യാപകരായിട്ടൊക്കെ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ കോളേജിലും ആയാലും സ്കൂളിലായാലും മ്യൂസിക്കിനൊരു പോസ്റ്റ് തന്നെ ഉണ്ട്. ഇപ്പോഴും അതുണ്ട്, കോളേജിലൊക്കെ മ്യൂസിക് പഠിക്കുന്നുണ്ട്. സ്കൂളിലാവുമ്പം 1 മണിക്കൂറൊക്കെയാണ് മ്യൂസിക്കിന് ടൈം കൊടുക്കുന്നത്. പക്ഷേ അത്ര കണ്ട് മ്യൂസിക് ഒരു പ്രൊഫഷനായിട്ട്, ഇതേപോലെ ഒരു ജോബായിട്ട് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല.
4: പ്രൊഫഷനായിട്ട് ഹിന്ദി കൂടെ ഉണ്ട്, പാഷനായിട്ട് മ്യൂസിക് കൂടെ ഉണ്ട്. അപ്പോ രണ്ടിനെയും നമ്മളൊരു ത്രാസിലിട്ട് വെച്ചാ ഏതിനെങ്കിലും ഏറ്റക്കുറച്ചിൽ ഉണ്ടാവുക?
5: ഇല്ലില്ല, രണ്ടും ഈക്വലായിട്ട് പോകുന്നുണ്ട്. ഇപ്പോ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, അതിന്റെ കൂടെ തന്നെ എന്റെ പ്രോഗ്രാമുകളെല്ലാം നടന്നു പോകുന്നുണ്ട്.
4: ക്ലാസ് എടുക്കുന്ന സമയത്ത് ഭാഷയാണല്ലോ, ലാംഗ്വേജ് ആണല്ലോ കൈകാര്യം ചെയ്യുന്നത്. ഒരുപാട് പോയംസ് പറയാനുണ്ടാവും, കഥകൾ പറഞ്ഞു കൊടുക്കാനുണ്ടാവും. കൂടുതൽ വായനക്ക് അല്ലെ പാട്ടിനൊക്കെ സ്കോപ്പ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് ഹിന്ദി. ക്ലാസ്സിൽ പാട്ട് പാടിക്കൊടുക്കാറുണ്ടോ?
5: ഓ, പാട്ട് പാടിക്കൊടുക്കാറുണ്ട്. കാരണം കുട്ടികൾക്ക് ഹിന്ദി കവിതയൊക്കെ പഠിപ്പിച്ചു കൊടുക്കാനുണ്ടാവും. കുട്ടികൾക്ക് അറിയാം ഞാൻ പാടുന്നുള്ളത്. അപ്പോ മിസ് പാടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിലും അവർക്ക് ഇൻട്രസ്റ്റഡ് ആവുന്ന രീതിയിലാണ് ക്ലാസ് പോവാറുള്ളത്. അപ്പോ ഒരു കവിത എടുത്തു കൊടുക്കുവാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഞാൻ പാടിയിട്ടാണ് എടുത്തു കൊടുക്കാറുള്ളത്.
4: അവർക്ക് എന്താ എൻജോയ്മെന്റും ആയി പഠനം ഒരുമിച്ച് നടക്കുന്നുണ്ട്.
5: അതെ അതെ അതെ.
4: ക്ലാസ്സിൽ പാടുന്ന കുട്ടികളുണ്ടോ?
5: ക്ലാസ്സിൽ പാടുന്ന കുട്ടികളുണ്ട്. ഞങ്ങളുടെ കോളേജിലെ മ്യൂസിക് ക്ലബ്ബൊക്കെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അപ്പൊ അതിനെ ഞാൻ അവിടെ ജോയിൻ ചെയ്തോട്ട് ഞാനാണ് മ്യൂസിക് ക്ലബിന്റെ കോർഡിനേറ്റർ.
4: ഓക്കെ, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് മ്യൂസിക്കുമായി ബന്ധപ്പെടുത്തിയിട്ട് ക്ലബിന് വേണ്ടി ചെയ്തിട്ടുള്ളത്?
5: മ്യൂസിക് ക്ലബിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മളെ കോളേജിലെ കുട്ടികൾക്ക് വെറും പഠനം മാത്രം പോരല്ലോ, അപ്പോ അവർക്ക് എക്സ്ട്രാ ഇതെന്നുള്ള രീതിയിൽ ഞങ്ങളെ ഒരു മണിക്കൂർ ടൈമില് ഇടയ്ക്കിടയ്ക്ക്, അതായത് ഒരു വീക്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മന്തിൽ ഒരു ദിവസം, നമ്മുടെ കംഫർട്ട് പോലെ, കുട്ടികളുടെയും ഞങ്ങളുടെ എല്ലാം ഒരു കംഫർട്ട് പോലെ പറ്റുന്നതും ഒരു 2 weeks ഒക്കെ കൂടുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, പുറത്തിരുന്ന് അവിടെ കോളേജില് നല്ല രസകരമായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്, ആ ഏരിയാസിലിരുന്ന് ഞങ്ങളെ കൊട്ടും പാട്ടും ഒക്കെ ആയിട്ട് ഞങ്ങളെ അധ്യാപക വിദ്യാർത്ഥി എന്നുള്ള ആ ഒരു ഡിഫറൻസ് ഒന്നും ഇല്ലാണ്ട് എല്ലാവരും കൂടി ചേർന്നിട്ട് ഞങ്ങൾ സെറ്റാക്കാറുണ്ട്, പാടാറുണ്ട്.
4: അടിപൊളിയായിട്ടാണ് കോളേജ് ലൈഫ്.
5: അതെ,
4: എന്ത് രീതിയിലും സ്റ്റുഡന്റ് ആയിട്ടും ഇപ്പോഴത്തെ ഒരു പ്രൊഫസറായിട്ടും അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടും മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്.
5: അതെ,
4: വിശേഷങ്ങൾ ഇനിയും പറയാണ്ട്, പക്ഷെ അതിന് മുന്നേ ഒരു പാട്ട് കൂടെ കേൾപ്പിച്ചാലോ?
5: തീർച്ചയായിട്ടും.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഓണത്തിനോടനുബന്ധിച്ചുള്ള ഓണം സ്പെഷ്യൽ ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ ഉള്ളത് ആര്യക്കുട്ടിയാണ്. ആര്യ പ്രകാശ് അല്ലേ?
1: അതെ.
0: എങ്ങനെ വിളിക്കുന്നതാ ഇഷ്ടം?
1: എനിക്ക് ആര്യക്കുട്ടി എന്ന് വിളിക്കുന്നത് തന്നെയാണ് ഇഷ്ടം.
0: ആരൊക്കെ അങ്ങനെ വിളിക്കുന്ന ആൾക്കാര്?
1: എന്റെ ഫ്രണ്ട്സ് വിളിക്കാറുണ്ട്, ടീച്ചേഴ്സ് വിളിക്കാറുണ്ട്, അവർക്കൊക്കെ ഞാനിപ്പോഴും
0: കുട്ടിയാണ്. ആര്യ എന്നല്ലാതെ വേറെന്തെങ്കിലുമൊക്കെ പേര് വിളിക്കാറുണ്ടോ?
1: ഇല്ല, അങ്ങനെ വേറെ പേരുകളൊന്നുമില്ല.
0: വീട്ടിന്നോ?
1: വീട്ടിന്നും മോളെ ആര്യ ഒക്കെയാണ് വിളിക്കുന്നത്. ഏച്ചി ആര്യ എന്ന് വിളിക്കാറുണ്ട്.
0: ആര്യ? ആ, അതെന്താന്ന് ചോദിച്ചോ? ഈ ആര്യ
1: അല്ല, അത് സ്നേഹം കൂടുമ്പോ വിളിക്കുന്നതാ.
0: സ്നേഹം കൂടുമ്പോ അപ്പൊ ആര്യ ആര്യ ആയിട്ട് മാറും.
1: അതെ.
0: നമ്മള് ഓണത്തിനെ പറ്റിട്ടാണല്ലോ പറഞ്ഞോണ്ടിരിക്കുന്നത്.
1: അതെ അതെ.
0: ഓണം എന്ന് പറയുമ്പോ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഓണസദ്യ, പൂക്കളം, പാട്ട്, ഓണക്കളികൾ, ഇങ്ങനൊക്കെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. അതില് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സംഭവമാണ് ഓണസദ്യ.
1: അതെ.
0: ഈ ഓണസദ്യയില് ആര്യക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം ഏതാണ്?
1: എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം നമ്മുടെ ഓലൻ ഉണ്ടല്ലോ, കായോലൻ.
0: അതെന്താ?
1: അതിന്റെ ടേസ്റ്റ് ഡിഫറെന്റ് ആണ്. ഞാൻ വീട്ടിന്ന് സദ്യ ഉണ്ടാക്കുമ്പോ എപ്പോഴും പറയാറുള്ള കാര്യം, എന്തില്ലെങ്കിലും അത് വേണം, അത് മസ്റ്റ് ആണ്.
0: അത് ആര് വെക്കുന്നത് ഏറ്റവും കൂടുതൽ ഇഷ്ടം?
1: അത് അച്ഛൻ വെക്കുന്നതാണ് ഇഷ്ടം. രണ്ടുപേരും വെക്കുന്ന ഇഷ്ടമാണ്.
0: ഇപ്പൊ അമ്മ ഒന്ന് നോക്കിയില്ലേ? ഇനിയിപ്പോ വീട്ടിൽ ചെന്നിട്ട് പരാതി പറയോ?
1: ഏയ്, അങ്ങനൊന്നുമില്ല. കൂട്ടുകറി അച്ഛൻ വെക്കുന്നതിനെക്കാളും അമ്മ വെക്കുന്നതാണ് എനിക്കിഷ്ടം. ഓലൻ അമ്മ വെക്കുന്നതിനെക്കാളും അച്ഛൻ വെക്കുന്നതാണ് ഇഷ്ടം. ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ഇതാണ്.
0: ഓണത്തിനപ്പോ സ്പെഷ്യൽ ആയിട്ട് പറയോ, ഇന്നേ കറി അച്ഛൻ വെച്ചാ മതി?
1: അതൊക്കെ തലേ ദിവസം ഞങ്ങൾ തീരുമാനമാക്കും.
0: ആര്യയുടെ കോൺട്രിബ്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ?
1: എന്റെ കോൺട്രിബ്യൂഷൻ അങ്ങനെ, ജസ്റ്റ് എന്തെങ്കിലും എടുത്തു കൊടുക്കും കാര്യങ്ങളൊക്കെ.
0: ഓക്കെ. ചേച്ചിയോ? ചേച്ചി എന്താ പ്രിപ്പയർ ചെയ്തിരുന്നത്?
1: ചേച്ചി എല്ലാം ഇവരുടെ കൂടെ എല്ലാത്തിനും ഉണ്ടാവും.
0: അപ്പൊ മെയിൻ ആൾക്കാർ അച്ഛനും അമ്മയും
1: തന്നെയാണ്.
0: അടുത്ത പാട്ട് പറഞ്ഞാലോ?
1: ഓണത്തിനെ കുറിച്ചുള്ള ഒരു ലൈറ്റ് മ്യൂസിക് പാടാൻ.
0: ഓക്കെ.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
3: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
2: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ് ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
3: ഫോൺ 9496420880 8111 933 600. സി എം വിസ്താര.
2: സിഎം വിസ്താര നെല്ലൂന്നി.
0: ഇഷ്ടങ്ങൾ, ഈണങ്ങൾ, അവതാരകരായി ശ്രോതാക്കൾ.

0: റേഡിയോ മലബാറിലൂടെ ഓണം സ്പെഷ്യൽ ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മനോഹരമായ പാട്ടുകൾ പാടി തന്നുകൊണ്ട് ആര്യപ്രകാശ് നമ്മുടെ കൂടെ ഉണ്ട്. എത്ര സൂപ്പറായിട്ട് ആര്യ ഈ പാട്ടുകളൊക്കെ പാടുന്നത്! ഇതിനൊക്കെ സെലക്ഷൻ ഉണ്ടോ? അതായത് ഇന്നേ പാട്ട് പാടുമ്പോ കുറച്ചുകൂടെ കംഫർട്ട് ആണ്.
1: എനിക്ക് ഇതുപോലെ ലൈറ്റ് ആയിട്ടുള്ള സോങ്സ് പാടാനാണ് ഇഷ്ടം.
0: കേൾക്കാനോ?
1: കേൾക്കാൻ സ്പീഡൊക്കെ ഞാൻ കേട്ടാ ശ്രദ്ധിക്കും. ലൈറ്റ് ആണ് കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യാറുള്ളത്. ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ റീൽസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇൻസ്റ്റയിലായാലും ഫേസ്ബുക്കിലായാലും ഒക്കെ റീച്ച് പോവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? പല ടൈപ്പ് പാട്ട് വേണം. അപ്പൊ എല്ലാം ട്രൈ ചെയ്തേ പറ്റുള്ളൂ.
0: അപ്പൊ സോഷ്യൽ മീഡിയയിലും ആക്റ്റീവ് ആണ് ആര്യപ്പോ?
1: അതെ, തീർച്ചയായിട്ടും.
0: അതിലേക്ക് എല്ലാ ടൈപ്പ് ഓഫ് സോങ്സും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്.
1: എല്ലാ ടൈപ്പ് സോങ്സും. ഇപ്പൊ ഞാൻ നമ്മുടെ എം ജി ശ്രീകുമാർ സാറ് പാടിയിട്ടുള്ള പന്തളനാഥൻ പാടിയപ്പോ ഏതാണ്ട് ഒരു 1 lakh മേലെയൊക്കെ വ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു.
0: അപ്പൊ പാട്ടുണ്ട്, റീൽസ് ചെയ്യുന്നുണ്ട്, അധ്യാപികയാണ്, അങ്ങനെ എല്ലാ മേഖലകളിലും വ്യാപിച്ചു കിടക്കുകയാണ്.
1: അതെ.
0: ഓണത്തിനോടനുബന്ധിച്ച് പ്രത്യേകം പ്രോഗ്രാംസോ എന്തെങ്കിലും ഉണ്ടോ?
1: തീർച്ചയായിട്ടും ഒരുപാട് പ്രോഗ്രാമുകളിൽ ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ട്, റീൽസ് ഒക്കെ കണ്ടിട്ട്. കോളേജ് അധ്യാപിക ആയതുകൊണ്ട് തന്നെ ഇപ്പൊ അടുത്ത ഒരു ന്യൂസ് വന്നിരുന്നു. ആ ന്യൂസ് ഒക്കെ കണ്ടതിന് ശേഷം കുറെ പേര് ഇങ്ങനെ പ്രോഗ്രാമുകളിൽ ഗസ്റ്റ് ആയിട്ട് വിളിക്കുന്നുണ്ട്. അപ്പൊ നിലവിലൊരു 3-4 പ്രോഗ്രാമുകൾ ഓണത്തിന്റെ സമയത്ത് തന്നെ വന്നിട്ടുണ്ട് ഇപ്പൊ.
0: അപ്പൊ ശരിക്കും പറഞ്ഞാല് തിരക്കിൽ നിന്ന് തിരക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: അതെ.
0: പക്ഷെ അതിനിടയിൽ ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തില്ലേ? ഞങ്ങളല്ലേ താങ്ക്സ് പറയേണ്ടത്?
1: എന്തായാലും എനിക്ക് ഇവിടെ വരാനും ഈ ഒരു ഓണ വിശേഷത്തില് എന്നെ നിങ്ങള് വിളിച്ചതിലും ഒരുപാട് സന്തോഷമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇവിടെയും വരാൻ കഴിഞ്ഞല്ലോ.
0: അപ്പൊ നമ്മള് രണ്ടുപേരും ഒരുപോലെ സന്തോഷിക്കുന്ന ആൾക്കാരാണ്.
1: അതെ.
0: ആ സന്തോഷം നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു പാട്ട് കേട്ടാലോ?

0: റേഡിയോ മലബാറിലൂടെ ഓണം സ്പെഷ്യൽ ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. മനോഹരമായ പാട്ടുകൾ പാടി തന്നുകൊണ്ട് ആര്യപ്രകാശ് നമ്മുടെ കൂടെ ഉണ്ട്. ഈ പാട്ട് പാടിത്തരുന്നത് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ശ്രോതാക്കൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും. ആര്യ, എന്താണെന്നറിയോ, ശാസ്ത്രീയമായിട്ട് സംഗീതം പഠിച്ചിട്ടുണ്ടോ?
1: ഇല്ല, പഠിച്ചിട്ടില്ല.
0: ഇതുവരെ ക്ലാസ്സിന് പോയിട്ടേ ഇല്ല?
1: ഇല്ല, മ്യൂസിക്കിന്റെ ജസ്റ്റ് ബേസിക് ഒക്കെ കേട്ട് മനസ്സിലാക്കി എന്നല്ലാണ്ട് എനിക്ക് അങ്ങനെ ഒരു മ്യൂസിക് ക്ലാസ്സിന് ഇതുവരെ പോകാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല.
0: പക്ഷെ എത്ര മനോഹരമായിട്ടാണ് പാടുന്നത്!
1: താങ്ക് യു.
0: കേട്ട് പഠിക്കാവല്ലോ ചെയ്യാ?
1: അതെ അതെ, കേട്ട് പഠിക്കുകയാണ് ചെയ്യാറുള്ളത്.
0: ലിറിക്സ് ഒക്കെ എങ്ങനെയാണ്, കേട്ട് കേട്ടിട്ടാണോ മനസ്സിലേക്ക് ഹൃദയസ്ഥാക്കുക?
1: ലിറിക്സ് ചെറിയ ടൈമില് ഇവര് പാരന്റ്സ് എനിക്ക് ലിറിക്സ് ഒക്കെ പറഞ്ഞു തരും. ട്യൂൺ ഞാൻ കേട്ട് പഠിക്കും, ഞാനധികം പാടും, പാടി കേൾപ്പിച്ചു കൊടുക്കും. അപ്പൊ എന്തെങ്കിലും തെറ്റുണ്ടെങ്കില് അവര് പറഞ്ഞു തരും. മലയാളം സോങ്സ് പൊതുവേ ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്യാറുണ്ട്. ആദ്യമൊന്നും എനിക്കങ്ങനെ യൂട്യൂബ് ഒന്നും അങ്ങനെ പരിചയമല്ലോ. ഇപ്പം ഫോണ് പാരന്റ്സ് ഉപയോഗിക്കാനാണെങ്കിലും കുറച്ച് ടൈമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്തെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറെ എവിടുന്നെങ്കിലും ഒക്കെ കേൾക്കുന്ന പാട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ ഞാനത് പഠിക്കുന്നതാണ് ഇവര് പറയാറുള്ളത്. പിന്നെ കാലക്രമേണ ഇപ്പം ഹൈസ്കൂളൊക്കെ എത്തുന്ന സമയത്ത് ഫോണൊക്കെ ഇവരും ഇതാകാൻ തുടങ്ങി, ഞാൻ സ്വന്തമായിട്ട് ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങി. ചേച്ചിയോ ആണ് മെയിനായിട്ട് എന്റെ പാട്ട് സെലക്ടർ, സെലക്ട് ചെയ്യുന്ന ആള് ചേച്ചിയാണ്. പിന്നെ അച്ഛനമ്മ ഇവരെല്ലാം സജസ്റ്റ് ചെയ്യാറുണ്ട്. ഇവര് മൂന്ന് പേർക്കും ഞാൻ ഒരേപോലെ പാടി കേൾപ്പിച്ചു കൊടുക്കും. ഒരു പ്രോഗ്രാം വരുവാണെന്നുണ്ടെങ്കിൽ തലേ ദിവസം ഞങ്ങൾ വീട്ടിലെ റിഹേഴ്സൽ എടുത്തിട്ട് പ്രോഗ്രാമിൽ കയറാറുള്ളൂ. അതെ, ഇവരുടെ സജഷൻസ് പ്രകാരം. പിന്നെ അതല്ലാണ്ട് എന്റേതായിട്ടുള്ള എനിക്ക് ഇഷ്ടമുണ്ട് കേട്ടോ, എനിക്കിഷ്ടമുള്ള പാട്ടും അങ്ങനെ സെലക്ട് ചെയ്ത് മലയാളം സോങ്സ് പൊതുവേ ഞാൻ തന്നെ ലിറിക്സ് ഒക്കെ പഠിച്ചെടുക്കും. തമിഴ് സോങ് ഒക്കെ പാടുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചേച്ചിയാണ് മെയിൻ ആയിട്ട് ലിറിക്സ് പറഞ്ഞുതരാറുള്ളത്. ഇനിയിപ്പോ അച്ഛൻ ആണ് അടുത്തുള്ളതെന്നുണ്ടെങ്കിൽ അച്ഛൻ പറഞ്ഞുതരും, അമ്മയാണെന്നുണ്ടെങ്കിൽ അമ്മ പറഞ്ഞുതരും. ലിറിക്സ് ഗൂഗിൾ ചെയ്ത് നമുക്ക് വായിക്കാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉള്ള വേർഡ്സ് അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് കറക്റ്റ് ചെയ്യുന്നു, അങ്ങനെ പാടുന്നു. ട്യൂണ് ഒറിജിനൽ വേർഷൻ അവർ പാടുന്നത് ഇപ്പം എം ജി സാറിന്റെ ആണെങ്കിൽ എം ജി സാറിന്റെ, അല്ലെങ്കിൽ ചിത്ര ചേച്ചീന്റെ ആണെങ്കിൽ ചിത്ര ചേച്ചീന്റെ ഒരു പാട്ട് എടുത്ത് അതന്നെ കേട്ട് അവർ പാടിയിട്ടുള്ള അതെ അത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് അതിന് പാടാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടും സമയം കണ്ടെത്തും. ഉള്ള സമയത്ത് ഇങ്ങനെ പാടി നടക്കുക എന്നുള്ളതാണ് എന്റെ പരിപാടി.
0: മൂന്ന് പേരെ കേൾപ്പിക്കുമല്ലോ.
1: അതെ,
0: മൂന്ന് പേരിൽ ആരാണ് കൂടുതലായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ആള്?
1: അങ്ങനെയൊന്നുമില്ല, തെറ്റുണ്ടെങ്കിൽ എല്ലാവരും പറയും, മൂന്ന് പേരും പറയും.
0: അനുമോദനങ്ങൾ ഏറ്റവും കൂടുതൽ തരുന്ന ആളാരാ?
1: അനുമോദനങ്ങൾ അമ്മയായിരിക്കും.
0: അമ്മയാണ് ഏറ്റവും കൂടുതൽ? അത് പറയുമ്പോ അച്ഛൻ തേച്ചിരിക്കുന്നുണ്ട്.
1: അതെ, നന്നായിട്ടുണ്ട് എന്ന് പറയുന്നത് പെട്ടെന്ന് അമ്മയായിരിക്കും.

0: എന്നാലും കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെ അച്ഛൻ
1: പറയാറുണ്ട്. അത് കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ വേണ്ടി.
0: അതെ, തീർച്ചയായിട്ടും. അത് വീണ്ടും പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് വീണ്ടും ഓക്കെ, ആ ഇപ്പൊ കുഴപ്പമില്ല, ഓക്കെ
1: കൃത്യമാണെന്ന്
0: പറയാറുണ്ട്.
1: എല്ലാവരും കൂടെ ചേർന്നൊരു കൃത്യമായ വിലയിരുത്തൽ നടത്തി പ്രാക്ടീസ് ചെയ്ത് മൈന്യൂട്ടായിട്ടുള്ള തെറ്റുകൾ പോലും കണ്ടെത്തി പരിഹരിച്ചിട്ടാണ് സ്റ്റേജിലേക്ക് കയറുന്നത്.
0: അതെ അതെ,
1: ഭാര്യയുടെ പാട്ടുകള് എന്തായാലും ഗംഭീരമായിരിക്കും സ്റ്റേജില്.
0: അതെ അല്ലേ, ശ്രവാറുണ്ട്.
1: ഇനി ഒരു പാട്ട് കേൾപ്പിക്കാം നമുക്ക്.
0: തീർച്ചയായിട്ടും.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
1: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള 2026 ഓഗസ്റ്റ് 25 വരെ
2: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
1: 100,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം. വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25. ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ. ഓണം ഖാദി മേള 2026.
2: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846765216.
3: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
4: 916BASHUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
3: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
4: ഫോൺ നമ്പർ 9656120022.
5: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഓണം സ്പെഷ്യൽ ഇഷ്ടങ്ങൾ ഈണങ്ങൾ തുടരുകയാണ്. പാട്ടുകളായിട്ട് ആര്യക്കുട്ടിയെ നമ്മളോടൊപ്പം ഉണ്ട്. ആര്യനെ പറ്റി പറയുമ്പോൾ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഓണം രണ്ട് സ്ഥലങ്ങളിലെ, അങ്ങേ അറ്റത്തും ഇങ്ങേ അറ്റത്തുമുള്ള രണ്ട് സ്ഥലങ്ങളിലെ

0: ഐറ്റംസ്. അപ്പം അതിൻ്റെ എല്ലാം ടേസ്റ്റ് ഡിഫറൻസ് ആണ് എന്നുള്ളത് ഒരു മെയിൻ ഡിഫറൻ്റ് ആണ്. സദ്യ രണ്ടിടത്തും ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ ഇവിടെ ഓണാഘോഷം ഒന്നോ രണ്ടോ ദിവസങ്ങളിലാണ്, അവിടെ ഏതാണ്ട് ഒരാഴ്ചത്തെ ഓണാഘോഷം അവരെ ഒരാഴ്ച മുന്നേ തന്നെ തുടങ്ങും. അതെ,
1: ഇതിൽ ആരിക്കും ഏതാ ഇഷ്ടം? നമ്മുടെ നോർത്തിലത്തെ ആണോ അല്ലെ കാലടി ഭാഗത്തുള്ളതാണോ ഓണാഘോഷം ഏറ്റവും പ്രിയപ്പെട്ടത്?
0: സത്യം പറഞ്ഞാല് രണ്ടും ഇഷ്ടമാണ്, രണ്ടിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകത ഉണ്ട്. എന്നാലും എനിക്ക് കാലടി സൈഡ് ഓണാണ് കൂടുതൽ ഇഷ്ടമായിട്ട് തോന്നിയത്.
1: കാരണം അത്
0: നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണ്.
1: ഈ നാല് ദിവസവും ഒരേ പ്രോഗ്രാംസ് തന്നെയാണോ അല്ലെ ഡിഫറെന്റ് ഐറ്റംസ്?
0: അല്ല, നാല് ദിവസവും ഡിഫറെന്റ് ആയിട്ടുള്ള കോളേജാണ്. അപ്പൊ നമ്മുടെ പ്രോഗ്രാം ഉണ്ടാവുക അതെന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ആണല്ലോ, അപ്പൊ അവിടെ നമുക്ക് പ്രോഗ്രാം നടത്തുന്ന ഒരു ടൈമിംഗ് ഉണ്ട്. 3:30 ഞങ്ങളുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും
1: ഉച്ചക്ക്.
0: അതെ, ഒരു 3:00-3:30 ആകുമ്പോഴേക്കാണ്. അതും ഓരോ ദിവസവും ഡിഫറെന്റ് ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും. അവിടെ ഈ പറയുന്ന പോലെ ഓണത്തല്ല് ഉണ്ടാവും, പിന്നെ കസേര കളി ഉണ്ടാവും, അതുപോലെ തന്നെ ഒരുപാട് ഗെയിമുകൾക്കാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. ഓണത്തിൻ്റെതായിട്ടുള്ള കമ്പോലി, നമുക്ക് ഇവിടെ പേര് പറയാൻ പറ്റാതെ ഇവിടെ നാട്ടിൽ കാണാത്ത വിധത്തിലുള്ള പല ഐറ്റംസും നമുക്ക് അവിടെ എന്ന് പറഞ്ഞാൽ ഒരു പക്ക ഓണം നമുക്ക് അവിടെ കാണാം.
1: ശരിക്കുമുള്ള ഒരു ഓണം അവിടെയാണ് കാണാൻ പറ്റുന്നത്.
0: അതെ അതെ,
1: അവിടെയുള്ള ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇപ്പൊ കോൺടാക്ട് ഉണ്ടോ?
0: ഉണ്ട് തീർച്ചയായിട്ടും.
1: അവരിങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടോ? കണ്ണൂരേക്ക് പോയി?
0: അവര് കണ്ണൂരേക്ക് വന്നിട്ടില്ല, വരും.
1: അപ്പൊ അവരൊക്കെ ഓർത്തുകൊണ്ട് അല്ലെ കാലടി അവിടെ പഠിക്കുമ്പോണ്ടായ ഓണ ഓർമ്മകളൊക്കെ പങ്കുവെച്ചുകൊണ്ട് അടുത്ത പാട്ട്.

0: മാവേലി നാട് വാണിയിടും എന്നുള്ള പാട്ട് ആരി ഇപ്പൊ പാടിയപ്പോഴാണ് ഓർക്കുന്നത്, ചെറുപ്പത്തിലെ ഓണോ ഇപ്പോഴത്തെ ഓണവും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവില്ലേ?
1: അതെ, പണ്ടത്തെ ഓണോ ഇപ്പോഴത്തെ ഓണോ നല്ല വ്യത്യാസമുണ്ട്. പൂക്കളത്തിൽ തന്നെയാണ് വ്യത്യാസം വരുന്നത്. പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ എല്ലാം ചെറുപ്പകാലത്ത് അനുഭവം പറഞ്ഞല്ലോ, പണ്ട് നാട്ടിലെ പൂ പറിച്ചിട്ടാണ് നമ്മൾ ഇടുന്നതെന്ന് പറഞ്ഞല്ലോ. ഇപ്പന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂവില്ല, പൂവ് കാണാൻ കുറവാണല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഉത്രാടത്തിന്റെ തല ദിവസേ പോയിട്ട് ഉത്രാടം തിരുവാണ്, അപ്പം ഉള്ള പൂ എന്ത് ചെയ്യും, കുറച്ച് കുറച്ച് അത്തം മുതലങ്ങ് ഇടും. എന്നിട്ട് ഉത്രാടവും തിരുവോണം എന്ത് ചെയ്യും, ഗംഭീരാക്കും. വാങ്ങിക്കാണല്ലോ പരിപാടി, എല്ലാവരും പൂ വാങ്ങിക്കാണ്. പൂ വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യും, രണ്ടു ദിവസം ഇടും.
0: അത് മാത്രല്ല, നമ്മുടെ സദ്യയുടെ കാര്യത്തിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ
1: വന്നിട്ടുണ്ട്.
0: പണ്ടാണെങ്കിൽ നമ്മളെല്ലാരും കൂടെ ഒരു വീട്ടിൽ ഒത്തുചേർന്നുകൊണ്ട് അവിടുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലമായിരുന്നു. നമ്മള് ഓർഡർ ചെയ്യും, അതാകുമ്പോ പ്രത്യേകിച്ച് പണിയില്ലല്ലോ.
1: അതെ അതെ, പണിയില്ല.
0: ഡ്രസ്സിന്റെ കാര്യത്തിലായാലും ഒക്കെ ഈ വർഷത്തെ ഓണത്തിന് ആര്യ പ്രിപ്പയർ ചെയ്തോ? ഡ്രസ്സൊക്കെ
1: എടുത്തു. ഞാൻ ഒരു അടിപൊളി ദാവണി ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്.
0: ആഹാ, വൈറ്റ് കളർ.
1: അതെ,
0: അതൊക്കെ ഇട്ടിട്ട് വേണം ഓണം അടിച്ചു
1: അടിച്ചു പൊളിക്കാൻ. അത്

0: ബാറിലൂടെ ശ്രോതാക്കൾ ഇത്രയും നേരം കേട്ടത് ഓണം സ്പെഷ്യൽ ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് കൂടെ ഉണ്ടായിരുന്നത്. ആര്യപ്രകാശാണ്. ആര്യക്കുട്ടി ഒരുപാട് പാട്ടുകൾ പാടിത്തന്നു, നമ്മൾ അതൊക്കെ ആസ്വദിച്ചു, പാട്ടുകൾ നമ്മൾ കേൾക്കുകയും ചെയ്തു. ആര്യ തുടക്കത്തിലൊരു കാര്യം പറഞ്ഞു, കാഴ്ച പരിമിതിയുള്ള ഒരാളാണെന്ന് പറഞ്ഞല്ലോ.
1: അതെ,
0: പക്ഷേ ആര്യ പാട്ട് പാടുമ്പോൾ ഞങ്ങളൊക്കെ അത് കണ്ണടച്ചുകൊണ്ട് തന്നെയാണ് ആസ്വദിക്കുന്നത്. അത്രത്തോളം സ്വീറ്റായ വോയിസിൽ അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു ഫീലുണ്ട്. ഈ ഒരു മണിക്കൂർ നേരം അങ്ങനെ പാട്ടുകൾ പാടി തന്നുകൊണ്ട് ഞങ്ങളെ ഒത്തിരി സന്തോഷിപ്പിച്ചതിന് ഒത്തിരി നന്ദിയുണ്ട്.
1: താങ്ക് യു. അപ്പോൾ റേഡിയോ മലബാറിന്റെ എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഇഷ്ടങ്ങൾ ഈണങ്ങൾ അവതാരകരായി ശ്രോതാക്കൾ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
0: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
2: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
3: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
4: റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. തുടർന്ന് ചിത്രപരിചയം. റേഡിയോ മലബാറിൽ ഉച്ചയ്ക്ക് 12 മണിക്ക് സ്ത്രീ തരംഗം. തുടർന്ന് കേൾക്കാം ആർദ്രഗീതങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകളും 12:40 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പും കേൾക്കാം. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 മണിക്ക് ഓണം ഗാനോത്സവം. തന്റെ ഇഷ്ടഗാനങ്ങളുമായി എത്തുന്നു പിന്നണി ഗായകൻ ജാസി ഗിഫ്റ്റ്. 2 മണിക്ക് അതിഥി ഭാഷാഗാനങ്ങൾ. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 പ്രതികരണം. 6 മണിക്ക് റേഡിയോ

മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 6:40 കൃഷ്ണകഥാമൃതം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:35 സർഗജാലകം. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ അറ്റ് സ്കൂൾ, വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നു. 9:00 നാടകനേരത്തിൽ നാടകം നെല്ലിക്ക 2 7 രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം സഹസംവിധാനം അശ്വിനി. തുടർന്ന് നാടകഗാനങ്ങൾ. 10:00 ഓണം ഗാനോത്സവം, പിന്നണി ഗായകൻ ജാസി ഗിഫ്റ്റ് പങ്കെടുക്കുന്നു. ഇപ്പോൾ കേട്ടത് റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോറ്റിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: നമസ്കാരം. ഇന്ന് ആഗസ്റ്റ് 23, ചിങ്ങം 7, ഞായറാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. തലനാരിഴയുടെ വ്യത്യാസമെന്ന് പോലും വിശേഷിപ്പിക്കാനാകാത്ത കടുത്ത മത്സരത്തിൽ കൊല്ലം പരവൂരിൽ നിന്നുള്ള അരോമ ചുണ്ടൻ 72nd നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജേതാക്കളായി. 4:23, 328 മൈക്രോസെക്കൻഡിൽ തുഴഞ്ഞെത്തിയാണ് കന്നിക്കാരായ അരോമ വെന്നിക്കൊടി പാറിച്ചത്. തുടക്കം മുതൽ ഒപ്പത്തിനൊപ്പം തുഴഞ്ഞു കയറിയത് 4 ചുണ്ടനുകൾ. 4:23.448 സെക്കൻഡ് സമയം കുറിച്ച നടുഭാഗം ചുണ്ടനാണ് രണ്ടാം സ്ഥാനം. കഴിഞ്ഞ വർഷത്തെ ജേതാക്കളായ വിയപുരം 4:23.770 സെക്കൻഡോടെ മൂന്നാമതെത്തി. ബ്രിക്സ് ഉച്ചകോടിക്ക് മുന്നോടിയായുള്ള യോഗത്തിൽ പങ്കെടുക്കുന്നതിന് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി താരിഖ് റഹ്മാൻ ഇന്ത്യയിലെത്തിയില്ല. ഞായർ തിങ്കൾ ദിവസങ്ങളിലായാണ് താരിഖ് റഹ്മാന്റെ സന്ദർശനം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ സന്ദർശനത്തിന്റെ കാര്യത്തിൽ ഔദ്യോഗിക അറിയിപ്പ് ശനിയാഴ്ച രാത്രി വൈകിയും ഉണ്ടായില്ല. താരിഖ് റഹ്മാനെ ക്ഷണിച്ചതിന് പിന്നാലെ ഇന്ത്യയിൽ കഴിയുന്ന ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഡൽഹിയിൽ വാർത്താസമ്മേളനം നടത്തിയത് ഇരു രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധങ്ങളെ വീണ്ടും മുലച്ചു. ഇതോടെ ഷെയ്ഖ് ഹസീനയെ കൈമാറിയാൽ മാത്രമേ താരിഖ് റഹ്മാൻ ഇന്ത്യ സന്ദർശിക്കൂ എന്ന നിലപാടിലേക്ക് ബംഗ്ലാദേശ് മാറി. ഇരുണ്ട മേഖലകളിലെ ജലശേഖരം തേടി ചൈനയുടെ റോബോട്ടിക് ചാന്ദ്രദൌത്യം ചാങ് 7 തിങ്കളാഴ്ച വിക്ഷേപിക്കും. കരുത്തൻ റോക്കറ്റായ ലോങ് മാർച്ച് 5Y14 പുലർച്ചെ 5:30 പേടകവുമായി കുതിക്കും. ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിലെ ഷാക്കിൽട്ടൺ ഗർത്തത്തിന് സമീപത്തെ സമതലമാണ് ലക്ഷ്യം. ഉഭയകക്ഷി വ്യാപാര കരാറിലെത്താനുള്ള അന്തിമ ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെ കാനഡയ്ക്ക് 50% ഇറക്കുമതി തീരുവ ചുമത്തി അമേരിക്ക. പിന്നാലെ US വ്യാപാര ചർച്ചയിൽ നിന്ന് പിന്മാറുകയാണെന്ന് കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാണി പ്രഖ്യാപിച്ചു. പശ്ചിമേഷ്യയിൽ സമാധാന നീക്കങ്ങൾ തകർക്കുന്ന അമേരിക്കയുടെ പുതിയ സാമ്പത്തിക ഉപരോധം ലോകരാഷ്ട്രങ്ങൾക്കെതിരായ നഗ്നമായ യുദ്ധപ്രഖ്യാപനമാണെന്ന് ഇറാൻ. ഐക്യരാഷ്ട്രസഭയിലെ സ്വതന്ത്ര അംഗങ്ങളുടെ പരമാധികാരത്തിനുമേൽ കടന്നുകയറാനുള്ള US ഗൂഢശ്രമമാണിതെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം തുറന്നടിച്ചു. സുപ്രീംകോടതി ഉത്തരവിനെ തുടർന്ന് പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ ചികിത്സക്കായി ആശുപത്രിയിലെത്തിച്ച ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ വീണ്ടും ജയിലിലേക്ക് മാറ്റിയതിൽ സഹോദരി ഉസ്മാൻ ഖാൻ സുപ്രീംകോടതിയിൽ കോടതിയലക്ഷ്യ കേസ് നൽകി. ഖാനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന August 18 സുപ്രീംകോടതി ഉത്തരവ് സർക്കാർ മനഃപൂർവ്വം ലംഘിച്ചെന്നാണ് ആരോപണം. കിഴക്കൻ യുക്രൈനിലെ തിരക്കേറിയ ഷോപ്പിംഗ് മാളിൽ വെള്ളിയാഴ്ച റഷ്യ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 16 കൊല്ലപ്പെട്ടു. 130 പരിക്കേറ്റു. ഇതിൽ 23 കുട്ടികളാണ്. ഝാർഖണ്ഡിൽ വിവിധ സർക്കാർ നിയമന പരീക്ഷകൾ റദ്ദാക്കിയ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തതിൽ സംസ്ഥാന സർക്കാരിനെതിരെ പ്രക്ഷോഭകരുടെ പ്രതിഷേധം. പരീക്ഷാ അട്ടിമറികൾക്കെതിരെ സമരം ചെയ്ത ഉദ്യോഗാർത്ഥികളെ സർക്കാർ വഞ്ചിച്ചെന്നും സ്റ്റേ തീരുമാനത്തെ പ്രതിരോധിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്നും പ്രക്ഷോഭകർ ചൂണ്ടിക്കാട്ടി. ക്രമക്കേട് ആരോപണങ്ങളെ തുടർന്ന് 22 പരീക്ഷകൾ റദ്ദാക്കാനും 23 അന്വേഷണം നടത്താനുമുള്ള സർക്കാർ തീരുമാനം കഴിഞ്ഞ ദിവസം ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. റവന്യൂ വകുപ്പിലെ സ്ഥലം മാറ്റങ്ങൾ പൊതുമാനദണ്ഡം പാലിക്കാതെ നടപ്പിലാക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ കോടതിയലക്ഷ്യ നടപടിയെടുക്കേണ്ടി വരുമെന്ന് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. ഉത്തരവിലെ പിഴവ്

തിരുത്തി ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണർ എച്ച് ദിനേശൻ, എറണാകുളം കലക്ടർ ജി പ്രിയങ്ക എന്നിവരെ എതിർകക്ഷികളാക്കിയുള്ള കോടതി അലക്ഷ്യ ഹർജിയിൽ KAT എറണാകുളം ബെഞ്ച് ഉത്തരവിട്ടു. റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷനും എറണാകുളം കളക്ടറേറ്റിലെ ജീവനക്കാരുമാണ് ട്രൈബ്യൂണലിനെ സമീപിച്ചത്. ഇടത് സർക്കാർ നടപ്പിലാക്കിയ ലൈഫ് മിഷൻ ഭവന പദ്ധതി പൊളിച്ചുപണിയാൻ സർക്കാർ ഒരുങ്ങുന്നു. ഓരോ വിഭാഗത്തിനും പ്രത്യേകം ഭവന പദ്ധതി നടപ്പിലാക്കുന്നതാണ് കൂടുതൽ ഗുണമെന്ന് വിലയിരുത്തിയാണിത്. പട്ടികവർഗം, പട്ടികജാതി, മത്സ്യത്തൊഴിലാളി മേഖലകൾക്കുള്ള പദ്ധതി ലൈഫിൽ നിന്ന് വേർപെടുത്താനുള്ള രൂപരേഖ തയ്യാറായി കഴിഞ്ഞു. അന്താരാഷ്ട്ര വിമാനയാത്രകൾക്ക് ബോർഡിംഗ് പാസിൽ മുദ്ര വെക്കേണ്ടതില്ലെന്ന് ഇമിഗ്രേഷൻ അധികൃതരുടെ തീരുമാനം. സെപ്റ്റംബർ 1 മുതൽ ഇത് നടപ്പിലാക്കും. ഇമിഗ്രേഷൻ ക്ലിയറൻസിനായി ബോർഡിംഗ് പാസ് പ്രിന്റെടുത്തില്ലെങ്കിൽ സ്മാർട്ട് ഫോണിലെ ഇ പാസ് പരിഗണിച്ചാലും മതിയാകുമെന്ന് അധികൃതർ പറഞ്ഞു. കാലിത്തുഴുത്തിൽ സ്കൂൾ പ്രവർത്തിക്കുന്നതിനെതിരെ പ്രതികരിച്ച കോക്രോച്ച് ജനതാ പാർട്ടി നേതാക്കൾക്ക് നേരെ ആക്രമണമുണ്ടായെങ്കിലും ഇടപെടൽ ഫലം കണ്ടു. രാജസ്ഥാനിലെ രാംപുര കൺവാർപുരയിലെ കാലിത്തൊഴുത്തിൽ പ്രവർത്തിച്ചിരുന്ന ക്ലാസ് മുറി ശനിയാഴ്ച മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റി. 18 കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് പ്രദേശവാസികളുടെ സഹായത്തോടെയാണ് സമീപത്തെ കെട്ടിടത്തിലേക്ക് മാറ്റിയത്. ഇതിന് വിദ്യാഭ്യാസ വകുപ്പ് അനുമതി നൽകി. വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാൻ വീണ്ടും വൻവിലക്ക് വൈദ്യുതി വാങ്ങാൻ KSEB. യൂണിറ്റിന് 9.40 രൂപ മുതൽ 12.50 രൂപ വരെ വിലക്ക് അടുത്ത വർഷം മെയ് വരെ വൈദ്യുതി വാങ്ങാനുള്ള കരാറുകൾക്ക് അനുമതി തേടി റെഗുലേറ്ററി കമ്മീഷനെ സമീപിച്ചു. ഓണം കഴിഞ്ഞ് തെളിവെടുപ്പിന് ശേഷം റെഗുലേറ്ററി കമ്മീഷൻ അപേക്ഷയിൽ തീരുമാനമെടുക്കും. ന്യായാധിപർ ദൈവങ്ങളല്ലെന്നും എല്ലാ വിധിയും ശരിയാകണമെന്നില്ലെന്നും സുപ്രീംകോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് സഞ്ജയ് കരോൾ തന്റെ യാത്രയയപ്പ് ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമം കൃത്യമായി പ്രയോഗിക്കുക എന്നതിലുപരി അത് നീതിപൂർവമായി നടപ്പിലാക്കുക എന്നതാണ് ഭരണഘടന അനുശാസിക്കുന്നത്. കോടതിക്ക് മുന്നിലെത്തുന്ന ഹർജിയിൽ കേസിന്റെ വസ്തുതകൾ മാത്രമേ ഉണ്ടാവൂ. എന്നാൽ ആ വ്യക്തിക്ക് എന്ത് നഷ്ടപ്പെട്ടു എന്നോ കോടതിയിൽ നിന്ന് എന്താണ് അവർ പ്രതീക്ഷിക്കുന്നതെന്നോ അതിലുണ്ടാകില്ല. അതുകൊണ്ടുതന്നെ വിനയത്തോടെ കാര്യങ്ങൾ കാണാൻ ഒരു ജഡ്ജിക്ക് കഴിയണമെന്നും സഞ്ജയ് കരോൾ കൂട്ടിച്ചേർത്തു. മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിൽ മുഴുവൻ സ്വകാര്യ ടെലിവിഷൻ ചാനലുകളും പ്രദർശിപ്പിക്കണമെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം നിർദ്ദേശിച്ചു. മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾ സൃഷ്ടിക്കുന്ന വിപത്തുകളെക്കുറിച്ച് പൊതുജനങ്ങളെയും യുവാക്കളെയും ശക്തമായി ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം മന്ത്രാലയം പുതിയ മാർഗരേഖ പുറപ്പെടുവിച്ചത്. DYFI സംസ്ഥാന പ്രസിഡന്റായി ചിന്ത ജെറോമിനെയും സെക്രട്ടറിയായി MVIJIL MLA തൃശൂരിൽ ശനിയാഴ്ച സമാപിച്ച സംസ്ഥാന സമ്മേളനം തെരഞ്ഞെടുത്തു. ചിന്ത നിലവിൽ ജോയിന്റ് സെക്രട്ടറിയും വിജിൽ വൈസ് പ്രസിഡന്റുമായിരുന്നു. ആദ്യമായാണ് കേരള ഘടകത്തിന് വനിതാ അധ്യക്ഷ വരുന്നത്. മാംഗ്ലൂരു റെയിൽവേ സ്റ്റേഷൻ മൈസൂരു റെയിൽവേ ഡിവിഷന് കൈമാറേണ്ടി വന്നാൽ കേരളത്തിന് നഷ്ടങ്ങൾ പലവിധം. October 1 മുതൽ ഉള്ളാൾ മാംഗ്ലൂരു ജംഗ്ഷൻ, മാംഗ്ലൂരു സെൻട്രൽ സ്റ്റേഷനുകൾ പാലക്കാട് ഡിവിഷനിൽ നിന്ന് മാറുന്നതോടെ വരുമാനം, യാത്രാ സൗകര്യം, അറ്റകുറ്റപ്പണികൾക്കുള്ള സൗകര്യം എന്നിവയെല്ലാം കുറയും. കേരളത്തിന്റെ വടക്കും തെക്കും ബന്ധിപ്പിച്ചോടുന്ന പല തീവണ്ടികളും മൈസൂരു ഡിവിഷന്റേതാകും. മൈസൂരു ഡിവിഷൻ ബാംഗ്ലൂരുവിനെ അടർത്തിയെടുത്തത് ചരിത്ര വിജയമെന്ന് ദക്ഷിണ കന്നഡ. അതിനു പിന്നിൽ പ്രവർത്തിച്ച ദക്ഷിണ കന്നഡ MP ബ്രിജേഷ് ചൌട്ടയ്ക്ക് അഭിനന്ദനവും. പാലക്കാട് റെയിൽവേ ഡിവിഷന്റെ ചിറകരിഞ്ഞതിൽ കേരളം ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കുമ്പോഴാണ് കർണാടകയിൽ വിജയാഘോഷം. മാംഗ്ലൂരുവിനെ പാലക്കാട് ഡിവിഷനിൽ നിന്ന് മാറ്റിയ റെയിൽവേ നടപടി കേരളത്തോടുള്ള അനീതിയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തീരുമാനം തിരുത്തിക്കാൻ സംസ്ഥാന സർക്കാരും MPമാരും ശക്തമായി ഇടപെടണമെന്നും തിരുവനന്തപുരം ഡിവിഷൻ മാത്രമാക്കി കേരളത്തെ പരിമിതപ്പെടുത്താനാണ് നീക്കമെന്നും പിണറായി വിജയൻ പറഞ്ഞു. ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന് ജാമ്യമില്ല. പ്രശാന്തിന്റെ ജാമ്യാപേക്ഷ വിജിലൻസ് കോടതി തള്ളിയപ്പോൾ കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ അംഗം A. അജിത് കുമാറിന് ജാമ്യം അനുവദിച്ചു. അജിത് കുമാറിന്റെ ആരോഗ്യസ്ഥിതിയും വൃക്കരോഗവും പരിഗണിച്ചാണ് ജാമ്യം നൽകിയത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിവിധ സ്ഥലങ്ങളിലെത്തിച്ച് പീഡിപ്പിച്ചെന്ന കേസിലെ രണ്ടാം പ്രതിയെ വീട്ടിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. കരിങ്കുന്നം കോടൂർ വീട്ടിൽ തങ്കച്ചനെയാണ് കുറിഞ്ഞിയിലുള്ള വീട്ടിൽ ശനിയാഴ്ച രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഓണം ആഘോഷിക്കാൻ നാട്ടിലെത്താൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ടിക്കറ്റ് കിട്ടാതെ വലഞ്ഞ് മലയാളികൾ. പ്രത്യേക ട്രെയിനുകൾ അനുവദിച്ചിട്ടും തിരക്ക് നിയന്ത്രിക്കാനാകാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത്. സഹകരണ സ്ഥാപനമായ റെയ്ഡ്കോ കേരള ലിമിറ്റഡിന്റെ നഷ്ടം 135 കോടി രൂപയിലെത്തി. 2013-14 നഷ്ടം 27.81 കോടി രൂപയായിരുന്നു. ജീവനക്കാർക്ക് 6 മാസത്തെ ശമ്പളം കുടിശ്ശികയാണ്. 6 മാസമായി വേതനം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് റെയ്ഡ്കോ ജീവനക്കാർ പട്ടിണി സമരത്തിനൊരുങ്ങുന്നു.

0: റെയ്ഡ് കോ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച മുതൽ ബുധനാഴ്ച വരെ ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിനു മുന്നിലാണ് സമരം. മുഴക്കുന്നു പഞ്ചായത്തിലെ ജനവാസ മേഖലയായ അയ്യപ്പൻകാവ് പുഴക്കരയിൽ കാട്ടാനക്കൂട്ടം വൻ കൃഷിനാശം വരുത്തി. ആർണ ഫാമിന്റെ കൃഷിയിടത്തിൽ താവളമാക്കിയ ആനക്കൂട്ടം പാലപ്പുഴ കടന്നാണ് എത്തിയത്. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിലെ വനിതാ ഡബിൾസ് സെമിഫൈനലിൽ ഇന്ത്യൻ സഖ്യം ട്രീസ ജോളിയും ഗായത്രി ഗോപിചന്ദും പൊരുതി വീണതോടെ നേട്ടം വെങ്കല മെഡലായി. ലോക ഒന്നാം നമ്പർ ചൈനയുടെ ലിയു ഷെങ്ഷു ടാനിങ് സഖ്യത്തോടാണ് കീഴടങ്ങിയത്. ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്നു മുതൽ. പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിൽ. ഹോക്കി ലോകകപ്പ് രണ്ടാം റൗണ്ടിലെ ആദ്യ കളിയിൽ ഇന്ത്യക്ക് തോൽവി. പുരുഷ വിഭാഗം പൂൾ ഇയിൽ നെതർലൻഡ്സാണ് ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. ഇതോടെ ഇന്ത്യ സെമി കാണാതെ പുറത്തായി. കേരള ക്രിക്കറ്റ് ലീഗിൽ ട്രിവാൻഡ്രം റോയൽസിനെ 11 runs കീഴടക്കി ഏരീസ് കൊല്ലം സെയിലേഴ്സ്. മത്സരത്തിനിടെ എതിർതാരത്തെ കയ്യേറ്റം ചെയ്ത ഇന്റർ മയാമി താരങ്ങളായ ലയണൽ മെസ്സിക്കും ഇയാൻ ഫ്രൈക്കും പിഴ ചുമത്തിയതായി മേജർ ലീഗ് സോക്കർ അധികൃതർ. പിഴത്തുക എത്രയാണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചുരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആൻഡ് ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
2: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
3: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി ഇത് റേഡിയോ മലബാർ 89.6 FM.
4: നിങ്ങളുടെ വിഭവങ്ങളിൽ ചിക്കൻ ആവശ്യമുണ്ടോ? എങ്കിൽ വരൂ SVS ഫാം ചിക്കൻ, അയ്യലൂർ സ്കൂളിന് സമീപം അയ്യലൂർ. കുറഞ്ഞ വില, കൂടുതൽ ഗുണം. SVS ഫാം ചിക്കൻ, അയ്യലൂർ സ്കൂളിന് സമീപം അയ്യലൂർ. ഇന്നത്തെ വില കിലോ 130 രൂപ മാത്രം. ഫോൺ 9847180763, 9747531.
1: ഓണം നബിദിന ആശംസകളോടെ സ്റ്റിച്ച്വെൽ ബൂട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തര യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.
5: അച്ഛനെന്ന എത്ര സന്തോഷോ, ഹാള് കിട്ടിയാ?
6: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
7: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ, 100 പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
6: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
7: അരോമ, ദ ബെസ്റ്റ് place to celebrate happiness.

0: പരിചയം.
1: കണ്ടു മറന്ന സിനിമകൾ ഇനി മനസ്സിന്റെ വെള്ളിത്തിരയിൽ. വിഖ്യാത ചലച്ചിത്രങ്ങളുടെ ശബ്ദ വ്യാഖ്യാനം.
2: അത്രമേൽ ഹൃദയത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന ചില കാഴ്ചകളുണ്ട്. ഇനിയും നശിക്കാത്ത നിഷ്കളങ്കമായ സ്നേഹത്തിന്റെ വാത്സല്യത്തിന്റെ തെളിവുകളായി ഭൂമിയിൽ ശേഷിക്കുന്ന ചില നന്മകളുടെ ബാക്കി പത്രങ്ങൾ. കരയറ്റര മാതൃവാത്സല്യവും കളങ്കമേശിടാത്ത അച്ഛന്റെ സ്നേഹവും, കാണുന്നവർക്കെല്ലാം ഉള്ളിൽ കോരിത്തെരിപ്പുണ്ടാക്കുന്ന ഏട്ടന്റെ വാത്സല്യവും. എന്തൊക്കെ പറഞ്ഞാലും എത്ര പണം സമ്പാദിച്ചാലും സ്നേഹത്തിനും വാത്സല്യത്തിനും തന്നെയാണ് എന്നും മുൻതൂക്കം. നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഓരോ പടി കയറാനും നമുക്ക് ലഭിക്കുന്ന ഊർജം, അത് സ്നേഹത്തിൽ നിന്നും വാത്സല്യത്തിൽ നിന്നുമാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ചിത്രപരിചയത്തിലേക്ക് സ്വാഗതം. ഇന്ന് ചിത്രപരിചയത്തിൽ വാത്സല്യം എന്ന ചിത്രത്തിന്റെ ശ്രവ്യാവിഷ്കാരം. കൊച്ചിൻ ഹനീഫ, ലോഹിതദാസ്, അബൂബക്കർ, ഈ മൂന്ന് പേരുകൾ സ്മരിച്ചുകൊണ്ട് വാത്സല്യം എന്ന സിനിമയെ കുറിച്ച് ചിന്തിക്കാനാവോ? പലരും പറഞ്ഞ വിഷയങ്ങളായാലും പുതുമയുള്ള വിഷയമായാലും തന്റെ തൂലിക സ്പർശം കൊണ്ട് പ്രേക്ഷക മനസ്സിനെ കഥയുടെ വൈകാരിക ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ഉള്ളം നിറയ്ക്കുകയും ചെയ്യുന്ന ഒരു രചനാശൈലിയുടെ ഉടമയായിരുന്നു ലോഹിതദാസ്.

0: വില്ലൻ കഥാപാത്രങ്ങളിൽ നിന്നും കോമഡിയിലേക്ക് വന്ന് നമ്മെ കൊടുകൂടി ചിരിപ്പിച്ച കൊച്ചിൻ ഹനീഫ നല്ല സംവിധായകൻ കൂടിയാണെന്ന് തെളിയിച്ച ചിത്രമായിരുന്നു വാത്സല്യം. ചെറിയ വേഷങ്ങളെ ചെയ്തിട്ടുള്ളൂ എങ്കിലും തന്റെ കഥാപാത്രത്തെ പ്രേക്ഷക മനസ്സിൽ എന്നും ജീവിപ്പിക്കുന്ന പാത്രാവിഷ്കാരമാണ് അബൂബക്കർ എന്ന നടനെ വേറിട്ട് നിർത്തുന്നത്. മേലടുത്ത് രാഘവൻ നായരെ അനശ്വരനാക്കിയ മമ്മൂട്ടിയാണ് ഈ ചിത്രത്തിന്റെ നട്ടല്ലെങ്കിലും ആ കഥാപാത്രത്തെ ഉജ്ജ്വലിപ്പിക്കുന്ന സഹകഥാപാത്രങ്ങളെല്ലാം ചേരുമ്പടി ചേർന്നതിന്റെയും ആ കഥയുടെ ആശയാദർശങ്ങൾ ചോർന്നു പോവാതെ അവതരിപ്പിച്ചതിന്റെയും ക്രെഡിറ്റ് കൊച്ചിൻ ഹനീഫയ്ക്കും ലോഹിതദാസിനുമാണ്.
1: അവനെന്റെ പെൻസിൽ എടുത്ത് കിണറ്റിലിട്ടിട്ട് അച്ഛാ എന്നൊരു കടിയും കടിച്ചു. അച്ഛനാണ് സത്യം, എന്നെ കടിച്ചു മുറിച്ചു.
2: ആരെയും കടിക്കാൻ പാടില്ല ട്ടോ, കടിക്കുന്ന കുട്ടികൾക്ക് കോന്ത്രം പല്ല് വരും. നാനിത്തള്ളുടെ പല്ല് കണ്ടിട്ടില്ലേ, നീന്റെ പുറത്തേക്ക് വന്നിട്ട് ഇങ്ങനെ. ആരെയും കടിക്കരുത് ട്ടോ.
1: ഒന്നാരെ ചെക്കെ കോന്ത്രം പല്ല് വരും, നോക്കിക്കോ, ഉറപ്പാ.
3: അത് ശരി, നീ ഇവിടെ കഥ വായിക്കുക. വെല്ലേട്ടൻ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു നീ പഠിക്കാന്ന്. ഇവിടെ കഥ വായന പഠിക്കാൻ ഇങ്ങനെ ഒരു മടിച്ച്. പഠിച്ചില്ലെങ്കിൽ കേടത്തിയെ പോലെ വല്ല കമ്പനി ജോലിക്കാരനെ കൊണ്ടും കെട്ടിക്കും. നിന്നോട് കാളയ്ക്ക് പുല്ലിട്ട് കൊടുക്കാൻ പറഞ്ഞു കേട്ടൻ. ഇന്നലത്തെ പുല്ല് ബാക്കിയുണ്ടോ നളിനി?
1: ഇല്ല, ബാക്കിയുണ്ടായിരുന്നത് വൈകുന്നേരം പയ്യനോട്ട് കൊടുത്തു.
3: എന്നാ ഏട്ടന്റെ നിന്ന് കിട്ടണത് വേഗം ചെന്ന് മേടിച്ചോ.
1: അയ്യോ എന്റെ അമ്മേ,
3: ഒരുക്കണ പുല്ല് മാത്രമേ തിന്നുള്ളൂ എന്ന് വെച്ചാ കഷ്ട. തൽക്കാലം രണ്ടു കണ്ണ് വൈക്കോലിട്ട് കൊടുക്ക. മാലതിയെ
1: സമ്മതിക്കുന്ന കുച്ചേട്ടനെ, ഇതൊക്കെ എങ്ങനെയാ പഠിക്കണേന്റെ ഈശ്വര?
3: മതി ഓരോരുത്തരുടെ വീരവാദം പറഞ്ഞത്, ലോകത്ത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ.

0: വക്കീലിന് പഠിക്കണത്.
1: ഈ ഏടത്തേക്ക് എപ്പോഴും കളിയാക്കലാ.
2: അവന്റെ കാര്യം പറഞ്ഞ നൂറ് നാക്ക അവക്ക്.
3: സ്നേഹം നിറഞ്ഞ വെള്ളിയേട്ടൻ, കുടുംബത്തിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച അധ്വാനശീലനായ കർഷകൻ, തിരസ്കൃതനാവുന്നതിന്റെ ദുഃഖം, എല്ലാം തിരിച്ചറിയുന്നതിന്റെ സന്തോഷം എന്നിങ്ങനെ പല കാലമായി സിനിമ പറഞ്ഞു പോന്ന കഥ തന്നെയായിരുന്നു വാത്സല്യത്തിന്റെയും. എന്നാൽ ലോഹിതദാസ് എന്ന എഴുത്തുകാരൻ അതിനെ രാമായണത്തിന്റെ അന്തർധാരയുമായി വിളക്കിച്ചേർത്തു. മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ ഊഷ്മളതയിലേക്ക് അന്തരീക്ഷമൊരുക്കി. കാണുന്ന പ്രേക്ഷകന്റെയും തൊണ്ടയിടറിപ്പിക്കും വിധം അഭിനയവും സംഭാഷണത്തിലെ മോഡുലേഷനും കൊണ്ട് മമ്മൂട്ടിയും ഒരു സ്നേഹ തിരശീല തന്നെ തീർത്തു. കഥയുടെ കൃത്യമായ മൂഡ് അറിഞ്ഞുകൊണ്ട് കൈതപ്രം രചിച്ച പാട്ടുകളും കഥാന്തരീക്ഷത്തെ രാമായണവുമായി ബന്ധിപ്പിക്കുന്നതിലും കാർഷിക ലോക നന്മകൾ ആവിഷ്കരിക്കുന്നതിലും തുണയായി. ചിത്രം സൂപ്പർ ഹിറ്റ് ആയതിന്റെ ചേരുവകൾ വേറെ തിരയേണ്ടതില്ല.
4: നാളെ തിരിച്ചു വരുമ്പോഴാ എന്നെ തനിനിറം കാണണേ. ആലോചിച്ച് കിടന്നോളൂ. ഒന്നു വെക്കണേ കുട്ടിയെ, ഈ പരീക്ഷ എവിടെയാ നടക്കണേ?
5: നേരെ പോയാ മതി.
0: എനിക്ക് വയ്യത് ഈ പരത്തല്.
5: എന്നാ എടുത്ത് പപ്പടം കാച്ച്, ഞാൻ ഉണ്ടാക്കാം.
0: ഓരോരുത്തർ പട്ടണത്തിൽ നിന്ന് പഠിക്കുന്ന ഓരോ സ്വഭാവങ്ങള് എനിക്കും ഉണക്കദോശ കണ്ടൂടാ.
5: എനിക്കും അതെ, വിജയത്തിന് രാത്രി ഇതാണ് ഇഷ്ടം.
0: എന്ന് നിന്നോട് പറഞ്ഞോ?
5: പറയണേ എന്തിനാ, എല്ലാ കാര്യങ്ങളും ആളുകള് പറഞ്ഞിട്ടാ മനസ്സിലാക്കണേ.
0: മതിയടി കളിച്ചത്, ആരെങ്കിലും കണ്ടാ നാണക്കേട്.
5: പ്രായത് എന്റെ കുറ്റം, എന്റെ വീട്ടുമുട്ടത്തല്ലേ ഞാൻ കളിക്കണേ. ഈ അച്ഛമ്മയുടെ ഒരു കുശുമ്പ്, അച്ഛനും ചെറിയച്ഛനും ഒക്കെ ഉള്ളപ്പോ എന്റെ കൂടി കളിക്കുന്നതോ?
0: അമ്മേ, കുഞ്ഞമ്മ എന്തേ?
6: ആവോ,
0: കുറച്ചു മുമ്പ് ഇവിടെ ഇരിക്കണ കണ്ടു. എന്റെ വെളിച്ചെണ്ണ തീർന്നു, ഇത്തിരി വെളിച്ചെണ്ണ വാങ്ങാൻ.
6: ഇവിടുത്തെ വെളിച്ചെണ്ണയുടെ ഒരു ചെലവ്, എല്ലാരും കുടിക്കാന്നാ തോന്നണേ. വെറുതെ ആണോ രാഘവൻ ചീത്ത പറയണേ?
0: എന്നാലും ഒരു കത്തയക്കാൻ അവിടെ ഇല്ലെന്തും കവറും ഒന്നും കിട്ടില്ലേടാ.
4: പരീക്ഷയുടെ ചൂട് തലേക്കറി ഇരിക്കുമ്പോഴാണ് അമ്മേ കത്ത്.
0: കുടുംബത്തിരിക്കുന്നവർക്ക് ഒരു സമാധാനം വേണ്ടേ?
4: ഇനി ഇപ്പൊ കുടുംബത്ത് തന്നെ ഇരിക്കാൻ പോവല്ലേ.
0: ഇവിടെ ഒരാള് പാതിരാത്രി ഉറക്കത്തിൽ നിന്നീറ്റ് പോയതാ.
3: ചിത്രത്തിലെ താരാട്ടുപാട്ടും ഹിറ്റായിരുന്നു. അതുപോലെ ആമുഖ ഗാനമായ ഇന്നീ കൊച്ചു വരമ്പത്തി എന്ന പാട്ട് ചെന്നൈയിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ കൊച്ചിൻ ഹനീഫയും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായി ആ പാട്ട്. ഇത് ഞാൻ തന്നെ പാടി അഭിനയിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ കാളവണ്ടിക്കാരനായി സംവിധായകൻ തന്നെ പ്രത്യക്ഷപ്പെട്ട ചിത്രമായിരുന്നു വാത്സല്യം.
0: പിള്ളേരെ വിളിച്ച് കിടത്തുന്നേ കിടത്ത്.
4: അവര് വിജയനോട് കിടന്നോളും. എന്റെ മുഖത്തുള്ള കടന്നൽ ഊത്തിയോ? ഇങ്ങനെ
0: എന്ത് ചെയ്യാം, എന്റെ മുഖം അങ്ങനെയായി പോയി.
4: അങ്ങനെ ആയിരുന്നില്ലല്ലോ. ഒന്ന് ചിരിക്കണേ.
0: വേണ്ട, ചിരിയൊക്കെ നിർത്തി.
4: അത് കഷ്ടായി പോയല്ലോ, നീ ചിരിക്കണം ഭംഗിക്കണ്ട്.
0: കളിയാക്കണ്ട മനുഷ്യരെ,
4: ഇവിടെ കിടക്കാൻ സ്ഥലണ്ട്.
0: വേണ്ട.
4: എന്നാലും അങ്ങനെയല്ലല്ലോ. ഞാൻ എന്തെങ്കിലും ശുണ്ടി പറഞ്ഞു വെച്ച് നീ ഇങ്ങനെ പിണങ്ങിയാൽ എങ്ങനെയാ? നീ ക്ഷമിച്ചില്ല പിന്നെ ആരടി എന്നോട് ക്ഷമിക്കുക? എനിക്കറിയാം, ഞാൻ വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ നിന്നെ ചീത്ത പറയണത്. ഒന്ന് ഉള്ളി തട്ടി പറയണതല്ലേ. എന്ത് ചെയ്യാൻ, ഞാൻ ഇങ്ങനെ ഒരു മുരപ്പനായിപ്പോയി. നിനക്ക് വിഷമമായെങ്കിൽ ഞാൻ വേണമെങ്കിൽ. ഇന്ന് മക്കളുടെ ശല്യമില്ല, ലൈറ്റ് കിടത്തട്ടെ. കിടത്തില്ലല്ലോ, എനിക്ക് കുഴപ്പമില്ല.
0: എനിക്ക് കുഴപ്പമുണ്ട്.

പണ്ടത്തെ പല തറവാടിന്റെ ക്ഷയത്തിനും കാരണം കേസായിരുന്നു. കോടതി കയറിയിറങ്ങി വക്കീലന്മാർക്ക് കാശ് വാരിക്കോരി കൊടുത്തു മുടിഞ്ഞ തറവാടുകൾ. അങ്ങനെയൊരു തറവാട്ടിലെ മൂത്ത മകനാണ് മേലേടത്ത് രാഘവൻ നായർ. അമ്മ, ഭാര്യ, മക്കൾ, സഹോദരി, സഹോദരൻ, ഒരു വലിയ കുടുംബത്തെ അയാൾ തന്റെ ചിറകിൻ കീഴിലൊതുക്കി സംരക്ഷിച്ചു. കുടുംബം പോറ്റാൻ തൂമ്പയെടുത്ത് മണ്ണിലേക്കിറങ്ങി രാവും പകലും അധ്വാനിച്ചു. കുടുംബത്തിനൊരു തണൽമരമായി, നേരും നിറയും ജീവിതചര്യയാക്കി. പക്ഷേ പഠിപ്പിച്ച് വലുതാക്കിയ അനുജൻ വക്കീലായി കരിയർ മെച്ചപ്പെടുത്താൻ കച്ചുകെട്ടിയിറങ്ങിയ അയാൾ തന്റെ സീനിയർ അഡ്വക്കേറ്റിന്റെ മകളെ കല്യാണം കഴിച്ചു. അയാളെ മോഹിച്ചു കഴിഞ്ഞ കുഞ്ഞമ്മാമയുടെ മകൾ നളിനിയും രാഘവൻ നായരുടെ സങ്കടമായി. നഗരജീവിത പരിഷ്കാരങ്ങളുടെ ലോകത്തു നിന്നും അനിയന്റെ ഭാര്യയായി വന്ന പെൺകുട്ടിക്ക് ഈ കുടുംബവുമായി പൊരുത്തപ്പെടാനായില്ല. തന്റെ കാൽക്കീഴിൽ നിന്നും മണ്ണ് ഒലിച്ചു പോകുന്നത് അയാൾ അറിയാൻ തുടങ്ങി. ഒടുക്കം ഭാഗം വെച്ച് പിരിയുന്ന കുടുംബത്തിൽ നിന്നും അയാൾ പടിയിറങ്ങേണ്ടിയും വരുന്നു. പക്ഷേ ആര് ചതിച്ചാലും മണ്ണ് ചതിക്കില്ലെന്ന വിശ്വാസവുമായി അയാൾ പുതിയ കൃഷിനിലത്തേക്ക് പൊന്നുവിളയിക്കാൻ പോകുന്നു. തന്റെ തെറ്റ് തിരിച്ചറിഞ്ഞ അനിയൻ അയാളെ തിരിച്ചു വിളിക്കാൻ വരുമ്പോൾ

0: അതുതന്നെ തനിക്ക് സന്തോഷമായെന്ന് പറയുന്ന ഏട്ടൻ. വാത്സല്യം എന്ന ചിത്രത്തിന്റെ കഥാചുരുക്കം ഇങ്ങനെയാണ്.
1: കണ്ടത്തിൽ വെള്ളം തിരിച്ചിട്ടെങ്ങനെ പറഞ്ഞ ഏൽപ്പിച്ചിട്ട് ഇപ്പൊ ഞാൻ ചെന്ന് നോക്കിയപ്പോ തുള്ളി വെള്ളമല്ല.
2: എന്ന് വിശേഷമായി പുട്ടും കടലും പപ്പടവും.
1: കുഞ്ഞമാവാ, പാടത്ത് വെള്ളം തിരിച്ചോ.
2: എന്താ
1: ഉടേണ്ടതാണ്, പാടത്ത് വെള്ളം തിരിച്ചിടണോന്ന് പറഞ്ഞിരുന്നു ഞാന്. എഞ്ചത്ത് പാടത്ത് വെള്ളം തിരിച്ചോന്ന്. അല്ല മര, കാര്യമായിട്ടൊരു കാര്യം പറഞ്ഞാ കേക്കാൻ ചെവിയില്ല.
2: ചെവി അടഞ്ഞു പോയിട്ടാടാ, തല കറങ്ങിയിട്ട് ചെവിക്കൊരടപ്പും മേലാകൊരു വേദനയും ഒരു പനിക്കോളൂ.
1: വായടഞ്ഞു പോയിട്ടില്ലല്ലോ, അതെന്റെ മഹാഭാഗ്യം.
2: ദാസനാതിരിപ്പുണ്ടോ അപ്പോളെ? നെറുകേലൊന്ന് തിരുമാൻ.
1: തോറ്റു ഞാൻ.
3: എന്തിനാടാ പാവത്തിന് ഇങ്ങനെ ചീത്ത പറയണേ? വകയിലാണെങ്കിലും അമ്മാവൻ തന്നെയല്ലേ, ചെറുപ്പത്തിലേ അവൻ ഇങ്ങനെയാ. മേലനങ്ങില്ല, അവനും അതെ, അവന്റെ അച്ഛനും അതെ.
1: അതുകൊണ്ടല്ലേ മുടിഞ്ഞു പോയത്. കെട്ടിയ പെണ്ണു മേലെ ഇട്ടിട്ട് പോയില്ലേ, ആകെ കിട്ടിയത് വിറ്റ് നമുക്ക് തന്നോണ്ട് മൂന്ന് നേരം ഉണ്ട് കഴിഞ്ഞു. ഇല്ലെങ്കിലോ ഓളയും പിടിച്ച് തെരുവിലിറങ്ങി തെണ്ടടി വന്നേനെ.
3: ഒന്നും മിണ്ടാണ്ടിരിക്കടാ, ആ പെണ്ണ് കേക്കണ്ട, അവൾ ഇവിടെ വേലക്കാരിയെ പോലെയാ പണിയെടുക്കണേ.
1: അതാലോചിച്ചിട്ടാ ഞാനൊന്നും പറയാത്തെ. വേണ്ട വേണ്ടാന്ന് വെച്ചാലും ഇന്നെ പ്രാന്ത് പിടിപ്പിച്ച് ഓരോന്ന് പറയിപ്പിക്കും.
0: വളരെ വ്യത്യസ്തമായ ഒരു കഥാതന്തുകൊണ്ട് മുന്നോട്ടു പോകുന്ന ചിത്രം നമ്മുടെയൊക്കെ ജീവിതത്തിലെ പല അനുഭവങ്ങളെയും തുറന്നു കാണിക്കുന്നു.
4: ഒന്നിനൊന്നല്ല, അല്ലെങ്കിൽ പാടത്തിന് വരാൻ അത്ര നേരമൊന്നും വേണ്ട. ഇന്നോട് ഇത്തിരി സ്നേഹവും ബഹുമാനം ഉണ്ടെങ്കിലല്ലേ ഞാൻ വന്നു പറഞ്ഞാൽ ഓടി വരണ്ടുള്ളൂ.
3: അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല.
4: എല്ലാം എനിക്കറിയാം, കുഞ്ഞന്നായർക്കുള്ള സ്ഥാനം എനിക്കിവിടെ ഇല്ല. പറയുമ്പോ മുള്ളിപ്പ തെറിച്ച ബന്ധേ അവനുള്ളൂ, എന്നാലും അവനും ഇവിടുത്തെ ഞാൻ തന്നെ. കുടുംബം വിറ്റ് കിട്ടിയ പണം എന്തോ തന്നു എന്നൊക്കെ പറയണം, അതുകൊണ്ടൊക്കെ രക്തബന്ധം ഉണ്ടാവൂ.
3: അന്ന് ആ പണം കിട്ടിയത് കൊണ്ടാ ഈ കുടുംബം അന്യാധീനപ്പെട്ട് പോവാണ്ടിരുന്നത്. ഏട്ടൻ അറിയാലോ, ജപ്തി ചെയ്യാൻ കടലാസ് പതിപ്പിച്ചതായി ചെമ്മരല്. അന്ന് ഞാനും എന്റെ മോനും ഏട്ടന്റെ കാല് പിടിച്ചതാ.
4: ഞാൻ ഉണ്ടായിട്ടും തരാണ്ടിരുന്നു എന്നാ നിങ്ങളുടെ വിചാരം. പുറമേന്ന് നോക്കുമ്പോ തോന്നും ഗോയിനാർക്ക് പണം പൂത്ത് കെട്ടിയിരിപ്പാണ്. ഒന്നുമല്ല, എന്റെ കാര്യം എനിക്കറിയാം. അപ്പോ കുഞ്ഞന്നായര് പണം തന്നത് സ്നേഹം കൊണ്ടാന്നാ കരുതിയേക്കണേ? അല്ല, പണിയെടുക്കാണ്ട് ജീവിക്കാലോ അച്ഛനും മോക്കും. പത്ത് പതിനഞ്ച് കൊല്ലായിട്ടൊരു കാര്യം അന്വേഷിക്കേണ്ടി വന്നിട്ടില്ലല്ലോ, അവത്തേക്ക് ലാഭം. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നിനക്കോ നിന്റെ മോനോ ഇല്ല. ആ അവ കോടതിയിൽ നിൽക്കേണ്ടവനാ, കുട്ടിയോടെ കൂടെ ആ കളി.
3: അവർക്ക് അവനെ ജീവനാ.
1: എന്നെ വേണ്ട, ഒരു നിമിഷം അവന് സ്വൈര്യം കൊടുക്കില്ല. തള്ളിയേ, കഞ്ഞിവെള്ളായ കുറച്ചും കൂടെ എടുത്തു. വല്യമ്മാവ ഇങ്ങടായിട്ട് വന്നതാണോ അതോ വേറെ വല്ലടിക്കും പോണോ?
4: എന്താ എനിക്ക് ഇങ്ങടെ മാത്രമായിട്ട് വന്നൂടെ?
1: അല്ല അതല്ല, പതിവില്ല, അതുകൊണ്ട് ചോദിച്ചതാ.
4: ഞാനിങ്ങടെ എന്തിനാ അപ്പോഴും വരണത്? നിങ്ങളാരും അങ്ങോട്ട് വരണില്ല, ഞാനായിട്ട് എന്തിനാ വരണേ?
1: എനിക്ക് ഇവിടെ നിന്ന് തിരിയാൻ നേരില്ലേ.
4: ഇവർക്കും സുധയ്ക്കും വിജയനും വന്നാലെന്താ?
3: കുടുംബത്തും കാര്യങ്ങളില്ലേ ഏട്ടാ,
4: അതിന് മാനമില്ലേ? പിന്നെ അടുക്കള പണിക്കാണെങ്കിൽ കുഞ്ഞന്മാരുടെ മുഴുവുണ്ടല്ലോ.
1: ഇവിടുത്തെ വേലക്കാരിയൊന്നും അല്ല.
4: ആരായാലും എനിക്കൊരു വിരോധമില്ല, എത്ര മുറിച്ചാലും മുറിയാത്ത ആ രക്തബന്ധം അത് മനസ്സിലാക്കിയാ മതി. വിജയം പഠിപ്പ് കഴിഞ്ഞ് വന്നു നടന്നു കൂടുതൽ വരണം മരണം എന്റെ ഉള്ളിൽ തോന്നിയത് ആ രക്തബന്ധത്തിന്റെ ശക്തിയാണ്.
1: പഠിപ്പ് കഴിയണതിന് മുമ്പ് ഉണ്ടായിരുന്നല്ലോ വിജയനും രാഘവനും രക്തബന്ധവും. അല്ലേ,
4: ഒഴിച്ചിട്ടൊന്നും മാന്തി നോക്കാനല്ല ഞാൻ വന്നത്. അവരുടെ വീട്ടിലെ രാജീവന് ഒരു ആലോചന വന്നിട്ടുണ്ട്. ആലത്തൂര് മാണിക്കൂത്തുന്ന അസല കുടുംബ വേണ്ട സ്വത്തുണ്ട്. പെൺകുട്ടിയും കാഴ്ചക്ക് തിരക്കേടില്ല. കുട്ടിയുടെ അങ്ങനെ ഒരാളെ യമീര, നല്ല നിലയാ. നമ്മുടെ പ്രിയെ അയാൾക്കും നോക്കാന്നാ പറയണേ. മാറ്റ കല്യാണേ രാജീവന്റെയും പ്രിയരെയും കാര്യങ്ങളെ ഒരുമിച്ച് കഴിയൂലോ.
3: ഓഹോ, നിശ്ചയിച്ചോ?
4: ഏയ് നിശ്ചയിച്ചില്ല, അങ്ങനെ ഒരു ആലോചന വന്നിട്ടേ ഉള്ളൂ. ഞാൻ ആലോചിച്ചപ്പോ ഇവിടെ ഉണ്ടല്ലോ കല്യാണപ്രായമായ രണ്ടാളെ, സുധയും വിജയനും, വിജയനും പ്രിയയും തമ്മില് നല്ല ചേർച്ചയും തോന്നി. പുറത്തുനിന്നൊരു ബന്ധത്തിലും നല്ലതല്ലേ, നമ്മുടെ കുടുംബം തന്നെ ഉണ്ടാവണത്. എന്താ നിന്റെ അഭിപ്രായം?
1: മാറ്റക്കല്യാണം എനിക്ക് വലിയ താല്പര്യമില്ല.
4: മാറ്റക്കല്യാണം പറഞ്ഞ എനിക്കൊന്നും നിർബന്ധമൊന്നും ഇല്ല. വിജയനും പ്രിയയും തമ്മില് നല്ല പൊരുത്ത. ജാതകം ഞാൻ നോക്കി.
1: ഓ, ജാതകം നോക്കിയോ?
4: പിന്നെ ഒരു ആലോചന ഉണ്ടാവുമ്പോ അത് നോക്കാണ്ട് പറ്റുമോ? നമ്മുടെ കുടുംബങ്ങള് തമ്മില്.
0: ഈ ചിത്രത്തിൽ രാഘവൻ നായരായി മമ്മൂട്ടിയും കുഞ്ഞമ്മാവനായി അബൂബക്കറും അമ്മയായി കവിയൂർ പൊന്നമ്മയും അനിയനായി സിദ്ദീഖുമായിരുന്നു രംഗങ്ങളിൽ. ഇതിൽ കുഞ്ഞമ്മാവനും രാഘവൻ നായരും തമ്മിലുള്ള ബന്ധത്തിലെ ലോഹ്യസ്പർശം എടുത്തു പറയേണ്ടതാണ്. സഹായത്തിനൊന്നും കിട്ടിയില്ലെങ്കിലും അയാൾക്ക് ദേഷ്യം തീർക്കാനും സങ്കടം പറയാനും കുഞ്ഞമ്മാമയും അയൽവാസിയുമാണ് ഉണ്ടായിരുന്നത്. പിന്നെ പരിഭവവും പരാതിയും പോലും ഒരു നിമിഷം കൊണ്ട് അലിയിച്ചു കളയുന്ന, അയാളുടെ മനസ്സെറിഞ്ഞ് അക്ഷരാർത്ഥത്തിൽ സഹധർമ്മിണിയായി മാറുന്ന ഭാര്യ മാലതിയും. ഗീതയാണ് മാലതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ഗീതയും മമ്മൂട്ടിയും ഭാര്യാ ഭർത്താക്കന്മാരായി വരുന്നതിലെ രസതന്ത്രവും ചിത്രത്തെ കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടചിത്രമാക്കുന്നതിൽ.
5: ഞാൻ കുടിക്കുന്നില്ല.

0: എന്റെ പിന്നാലെ നടന്ന് എന്നെ വലയെ കുടുക്കിയത്.
1: കുടുങ്ങിയ സ്ഥിതിക്ക് ഇനി ഏതായാലും നിന്നെ വിടാൻ പോല.
0: അയ്യോ, ആരെങ്കിലും കാണും?
1: ഇത്ര പേടിയാണോ സ്വതക്ക്? എന്നാ പേടിയൊന്നും മാറ്റണല്ല.
0: അയ്യോ കൊഴപ്പായി, എന്നോട് പറ്റിയോ?
1: ആരാ?
0: എന്റെ ഒരു കസിനാ. അയ്യോ പ്ലീസ്.
2: നീ ആരോട് സംസാരിച്ചോണ്ടത്?
0: എന്റെ ക്ലാസ്മേറ്റ് കുഞ്ഞേട്ടാ. എന്റെ ഫ്രണ്ടാ.
3: ഫ്രണ്ട്? നീ എന്റെ കണ്ണിന് മുമ്പ് കണ്ടാലുണ്ടല്ലോ. ഞാൻ ഏച്ചയോട് പറഞ്ഞു കൊടുക്കും. തൊടിയിൽ ചുറ്റിക്കറവാണ്ട് പാടി വീട്ടിലേക്ക്.
4: എടി അമ്പിയെ, ഈ മുണ്ടന്റെ അടുത്ത് കുത്തി താടി.
0: ഈ നാടകത്തിന്റെ ഒന്നും ആവശ്യമില്ല.
4: നീ ഒന്ന് കുത്തി താടി. ആങ്ങളമാരെ അമ്മയൊക്കെ കാണുമ്പോ എല്ലാം മറന്നുപോരുത്. 10,000 ഒപ്പിക്കണം.
0: നിങ്ങൾക്ക് അങ്ങോട്ട് വാ തുറന്ന് ചോദിച്ചൂടെ?
4: നിന്നെ പോലൊരു മണ്ടി. എടി, ഞാൻ ഒന്നും രണ്ടും പറഞ്ഞ മുഴിഞ്ഞാ പിന്നെ അത് മുഴിച്ചില്ല. ഇനി മുറ്റത്ത് കയറാൻ പറ്റില്ല. നീ മുഴിഞ്ഞാലും പിണങ്ങിയാലും കുഴപ്പമില്ല, നിന്റെ വീടാ. അവകാശവും തന്നിട്ടില്ലല്ലോ. ആ നടക്ക് നടക്ക്.
5: ആഹാ, ഇതാരൊക്കെയാ? നിങ്ങളുടെ കാര്യം എപ്പോ അങ്ങടെ ഓർത്തേ ഉള്ളൂ. അനുപോള അമ്മമ്മേ മറന്നാ.
0: ഏട്ടൻ എന്തിയമ്മേ?
5: അവൻ ചന്തയ്ക്ക് പോയി.
0: എന്ത് വിൽക്കാനാണമ്മേ?
5: നാളികേര. ഇത്തിരി നാളികേരണ്ട്, ഇത്തിരി പച്ചക്കറിയുണ്ട്. ആ ഈ കുട്ടിയെ, ഇതാരാ വന്നിരിക്കണേ നോക്കിയേ. ദിവാകരനിപ്പോ ജോലിക്ക് പോണ്ടല്ലോ. ഇല്ലേ,
0: ഒരാഴ്ച പോയാ ഒരാഴ്ച ലീവാ. ആരോഗ്യം ഇവിടെ ശരിയായിട്ടില്ല. ഇരുന്നത് മരുന്നിനേ ഉള്ളു എന്റെ അമ്മേ.
4: ഇതൊക്കെ എന്തിനാണ് അമ്മയോട് പറയുന്നത്?
0: ഇതായി മനുഷ്യന്റെ സ്വഭാവം. നമ്മുടെ വിഷമം എന്റെ ഏട്ടനോടും അമ്മയോടും അല്ലാണ്ട് ഞാൻ ആരോടെ പറയാ? അതിലൊരു മാനക്കേടും ഇല്ല. ഏടത്തിൻ സുധയും എന്റെ അമ്മേ
5: അപ്പുറത്തുണ്ട്.
0: വമ്മോളെ,
5: വന്ന കാലം നിക്കണ്ട, ഇരിക്കൂ ദിവാര.
2: ഞാൻ വിചാരിച്ച ഏട്ടനാണെന്ന്.
6: ബീഡി വലിച്ചല്ലേ?
2: ബീഡിയല്ല, സിഗരറ്റ്. എന്തേ?
6: എനിക്കൊന്നുമില്ല, വലിച്ച ക്യാൻസർ വരും, അത് മറക്കണ്ട.
2: ഓ, അതെനിക്കറിയില്ല. നിന്നോട് ആര് പറഞ്ഞു?
6: വെറുതെ കളിയാക്കണ്ടോ. എന്തൊക്കെ എടുക്കാനുള്ള വെച്ചാ വേഗം എടുത്തറിയിക്കോ. ഈ മുറിക്ക് അവകാശികൾ എത്തിയിട്ടുണ്ട്.
2: അമ്പിയർത്തി വന്നോ?
6: വന്നു. ഏട്ടനും കുട്ടികളും എല്ലാരും ഉണ്ട്.
2: അപ്പൊ ഞാൻ ഇന്നോട്ട് കുഞ്ഞമ്മാമയുടെ കൂടെ. ഈ മുറിയുടെ അവകാശം തീറി കിട്ടണമെങ്കിൽ കല്യാണം കഴിയണം.
7: മോഹൻലാലിനെ എല്ലാവരും ഫ്ലെക്സിബിളായ നടൻ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ ലോഹിതദാസ് മമ്മൂട്ടിയെയാണ് ഫ്ലെക്സിബിളായ നടനായി കാണുന്നത്. മമ്മൂട്ടി എന്ന വ്യക്തിയെ മാറ്റി നിർത്തി കഥാപാത്രമായി മാറുന്ന പ്രത്യേകതയാണ് അതിന് കാരണമായി അദ്ദേഹം എടുത്തു പറയുന്നത്. ഒരുപക്ഷെ മമ്മൂട്ടിക്ക് വേണ്ടി ലോഹിതദാസ് സൃഷ്ടിച്ച ഓരോ കഥാപാത്രവും എടുത്തു നോക്കിയാൽ ആ സിനിമകൾ വീണ്ടും ഒന്ന് കണ്ടാൽ ഈ അഭിപ്രായത്തോട് ആരും യോജിക്കും.
0: നമുക്ക് ഒരുമിച്ചിരിക്കാം. കുഞ്ഞമ്മ ഇരുന്നോട്ടെ.
2: ആ എന്നാ കുഞ്ഞമ്മ ഇരുന്നോളൂ. കുഞ്ഞമ്മക്കല്ലേ വിശപ്പും ദാഹമൊക്കെ. ബാക്കിയെല്ലാരും ഉണ്ടല്ലേ? ഇനി പരിയിടാനൊന്നും നിക്കണ്ട, വിശന്നിട്ട് വയ്യ. അവലിരിപ്പില്ല ഇവിടെ കുറച്ച് നനച്ചിട്ട്. നമുക്കിതൊക്കെ ശീലമല്ലേ.
0: എന്താ എടുത്തി പാത്രത്തിൽ മൂടിക്കൊണ്ടിരുന്നത്? ഇത്തിരി അവല് നനച്ചതാ.
2: കുട്ടികൾക്ക് കൊടുക്കണേ, വല്യമ്മായ അവല് തരും.
0: കുട്ടികൾക്ക് താഴെ കൊടുക്കാം, അങ്ങോട്ട് വന്നോട്ടെ. വേണ്ട, എന്റെ മക്കൾ അവല് കാണാണ്ട് കിടക്കൊന്നല്ല. ഒളിച്ചു കൊണ്ടുവന്നല്ലേ, തിന്നോ.
8: ആരും ഒളിച്ചു? നിന്നും നിന്റെ പിള്ളേരെയോ? കഷ്ടാണ് അമ്പിയെ അങ്ങനെ പറയണത്.
2: മാലതേ
0: മടി, ഇനി എന്നോട് ചോദിക്കത്. ഒരു സാധനം ഇവിടെ തിന്നിട്ടുണ്ടെങ്കിൽ അറിയാം.
2: അവളൊരു പൊട്ടിക്കാളി എന്നറിയില്ലേ നിനക്ക്? അവളറിഞ്ഞു ഇത് നമ്മുടെ ഉച്ചകൊണ്ടെന്ന്. നളിനിയോ?
8: അവൾ അടുക്കളയിൽ ഇരുന്ന് കഴിക്കണം.
2: അത് കണ്ടാ ഇനി അവിടെ ബഹളാവോ. കഴിക്കണേ. കയ്യിൽ വരണ കാശൊക്കെ എങ്ങടാ പോണേന്നൊരു പിടിയില്ല. പുറമെ നിൽക്കണവർക്ക് ഇന്ത്യയിൽ പൂത്ത പണണ്ടെന്നാ ധാരണ. വലിയ മാളിയം വീടൊക്കെ അല്ലേ കാണണേ. നല്ല കാലത്ത് കാരണവന്മാരുണ്ടാക്കിയിട്ട് അതുകൊണ്ട് എത്ര പേർക്ക് വേണേലും താമസിക്കാം. അതെന്നെ മഹാഭാഗ്യം.
1: ആ എഴുതി, ആ കുട്ടികളെ ടോയ്ലറ്റിൽ മൂത്രമൊഴിപ്പിക്കുകയും കക്കുസുക്കരിത്തം ഒക്കെ ചെയ്യണേ.
2: അല്ലാതെ
1: പിന്നെ എന്റെ പുസ്തകമൊക്കെ എടുത്ത് ചീത്തയാക്കാതെ നോക്കണം. ഭയങ്കര വിലയാ ഓരോന്നിനും.
0: നീ ഉരുകണ്ട, നിന്റെ മക്കൾ അതൊന്നും തൊട്ട് നോക്കും കൂടിയില്ല.
9: അതുകൊണ്ട് നീ പേടിക്കണ്ട, അവിടുത്തെ അച്ഛനായിട്ടില്ല. പുസ്തകം കണ്ടാൽ അയ്യേ, ഏതാണ്ട് വൃത്തിയായിട്ട് സാധനം കാണുന്ന പോലെ.
1: മനസ്സിലായി, അമ്മ കിടന്നു, ഞാൻ ചെയ്തോ.
7: ആ മഹാനടന് ഇനി എന്നാണ് ഇത്തരം മണ്ണിന്റെ മണമുള്ളൊരു കഥാപാത്രത്തെ ലഭിക്കുക എന്നത് ആരാധകർക്കപ്പുറം നല്ല സിനിമയെ സ്നേഹിക്കുന്ന ഏതൊരാളിന്റെയും മനസ്സിൽ മുഴങ്ങുന്ന ചോദ്യവുമാണ്. ആർദ്രവും തീക്ഷ്ണവുമായ മാനവികതയാണ് ലോഹ്യം.

0: തിരക്കഥകളുടെ ചൈതന്യം.
1: എന്തേ?
2: ഒന്നുമില്ല, എനിക്കൊരു കാര്യം പറയാനുണ്ട്.
1: പറഞ്ഞോളൂ.
2: പറഞ്ഞിട്ട് വഴക്കും ബഹളമൊന്നും ഉണ്ടാക്കരുത്, ആലോചിച്ച് ചെയ്യേണ്ട കാര്യം. കുറച്ച് ദിവസം മുമ്പ് സുധയുടെ കൂടെ പഠിക്കണതാന്ന് പറഞ്ഞൊരു ചെക്കൻ വന്നിരുന്നു. ഞാൻ കണ്ടില്ല, നളിനിയാ കണ്ട. പശുവിനെ കെട്ടാൻ പോയപ്പോ നമ്മുടെ ഇടവഴിയിൽ നിന്നവർ സംസാരിക്കണ കണ്ട്. അയാളുടെ പെരുമാറ്റം അത്ര ശരിയില്ലാന്നാ നളിനി പറഞ്ഞത്.
1: ഞാൻ
2: അവളോട് ചോദിച്ചു, അപ്പൊ ഒന്നുമില്ല എന്നൊക്കെ എന്നോട് പറഞ്ഞത്. പക്ഷേ ഇന്ന് അവൾക്കൊന്നൊരു കത്തിയാൻ കണ്ടു. അവര് തമ്മിൽ ഇഷ്ടത്തില്ല. ഇഷ്ടത്തിലാന്നല്ല, അതൊരു നല്ല ഇഷ്ടമല്ല. പക്ഷെ വഴക്കൊന്നും ഉണ്ടാക്കല്ല വേണ്ടത്, പറഞ്ഞു മനസ്സിലാക്ക വേണ്ടത്.
3: ഡാർലി, അന്ന് ഞാനവിടെ വന്നപ്പോൾ എന്നോട് ശരിക്കും സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല. അപ്പോഴാണല്ലോ കസിൻ വന്നത്. കസിൻ കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ അല്ലേ? ഞാൻ വരുമ്പോഴൊക്കെ ചേട്ടന്റെ കുട്ടികളെയും കുട്ടികളെ വരവ് നിർത്തണം. ആൺകുട്ടി കുഴപ്പമില്ല, പെൺകുട്ടിയെ പേടിക്കണം, അവൾ കുഴപ്പമുണ്ടാക്കും. ഏതായാലും ഇനി പ്രശ്നമില്ല. അടുത്ത തിങ്കളാഴ്ച കോളേജ് വരികയാണല്ലോ. തിങ്കളാഴ്ച കോളേജിൽ പോകണ്ട, അന്ന് നമുക്കൊരു സ്ഥലം വരെ പോകാം. നീ വരണം, ഞാൻ എന്റെ കാറ് കൊണ്ടുവരാം. കാലത്ത് 9 മണിക്ക് അരോമ തിയേറ്ററിന്റെ മുന്നിൽ കാറുമായി ഞാൻ കാത്തു നിൽക്കാം. വൈകുന്നേരം 4 മണിക്ക് മുമ്പ് തിരിച്ചെത്താം. ഇക്കാര്യം മറ്റാരോടും പറയരുത്. വിനോദ്.
4: മലക്ക് പ്രാന്താട്ട് മാറിയേ.
5: എന്താ
4: ഇങ്ങനെ തല്ല മാത്രം? എന്ത് തെറ്റ ഇവിടെ ചെയ്തേ? അവളോട് ചോദിച്ചു നോക്കണം. എന്താടി ഒന്നും അറിയില്ല, പച്ച പാവം. ഇങ്ങനെ പഴച്ചു പോകാൻ വേണ്ടിയല്ല ഓരോ നിരക്ക് ഞാൻ ഈ പഴാപ്പാട് പെടുന്നത്.
0: താരപരിവേഷമുള്ള കഥകൾക്ക് പകരം താരങ്ങളെ മണ്ണിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന് അഭിനയത്തിലൂടെ പ്രേക്ഷക മനസ്സിന്റെ ആകാശങ്ങളിൽ തിളക്കമുള്ള നക്ഷത്രങ്ങളാക്കുന്നതായിരുന്നു ഈ സ്റ്റാർ മേക്കറുടെ രീതി. വാത്സല്യവും അതിനുദാഹരണമാണ്.
1: എന്റെ തോളത്തിട്ട് വളർത്തിയ കുട്ടിയാ, വളർന്ന് വലിയ പെണ്ണായിരുന്നു ഞാൻ അറിഞ്ഞില്ലേ. കുട്ടിയാന്നാ എന്റെ വിചാരം.

0: മമ്മൂട്ടിയുടെ കഥാപാത്രങ്ങളിൽ എന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന വേഷമാണ് അദ്ദേഹത്തിന് സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്ത മേലിടത്ത് രാഘവൻ നായർ. നമ്മുടെ കണ്ണുകളെ ഈറനണിയിപ്പിക്കുകയും തൊണ്ടയിടറിപ്പിക്കുകയും ചെയ്യുന്ന ഒട്ടേറെ സന്ദർഭങ്ങൾ മമ്മൂട്ടി കൈയടക്കത്തോടെ അവതരിപ്പിച്ചു.
1: കോളേജിൽ പോണ്ടെന്ന് വല്യേട്ടൻ പറഞ്ഞത് അപ്പോഴത്തെ ദേഷ്യം കൊണ്ടാ. ഒരു ചീത്തപ്പനുണ്ടായ പിന്നെ വല്യേട്ടൻ ജീവിച്ചിട്ട് എന്താ ഫലം?
2: എനിക്ക് വിഷമയില്ല, എനിക്ക് മനസ്സിലായി എന്റെ തെറ്റ്.
1: പഠിത്തം മുടക്കണ്ട, നാളെ മുതൽ കോളേജിൽ പോയിക്കോ.
2: വേണ്ട, എനിക്ക് എന്നെ പേടിയാ. ഞാൻ കാരണം ചീത്തപ്പേരുണ്ടാവണ്ട, ഞാൻ ഇനി പഠിക്കുന്നില്ല.
1: അല്ലെങ്കിൽ വേണ്ട, വല്യേട്ടൻ നല്ലൊരു ചെറുപ്പക്കാരനെ കണ്ടുപിടിക്കും. എന്റെ മോളുടെ കല്യാണം വല്യേട്ടൻ ആഘോഷമായിട്ട് നടത്തും. ഇങ്ങനെ ഒറ്റക്കൊമ്പിലെ കിളിയെ പൊല്ലിരിക്കാണ്ട് എല്ലാരും പഴത്തി
3: പറഞ്ഞില്ലേ ക്ലാസ് വാങ്ങണമെന്ന്? എനിക്ക് ക്ലാസ് ഉണ്ട്. ഫസ്റ്റ് ക്ലാസ്.
4: വിജയൻ പരീക്ഷ ജയിച്ചു.
5: അച്ഛന്റെ വലിയ ആശ അത് നടന്നു. അച്ഛനെ ആശിച്ചത് ഏട്ടനെ വക്കീലാക്കണം എന്നല്ലേ?
6: അതെ, ഞാനായാലും നീയാലും ഒന്നും തന്നെയല്ലേ. ഇപ്പോ എന്നോർക്കാ കോടതി പോണ്ടേ?
5: LLB പാസ്സായതുകൊണ്ട് മാത്രം വക്കീലായില്ല, ഇനി സർട്ടിഫിക്കറ്റ് വരണം, ബാർ കൗൺസിൽ എൻറോൾ ചെയ്യണം. എൻറോൾമെന്റിന് ശേഷം അഡ്വക്കേറ്റ് വിജയകുമാരൻ നായർ.
6: ഭഗവാനെ.
2: ഇവിടെ ഒരു ബെല്ല് വെച്ചിട്ടുണ്ട്, അത് ഞെക്കിയാ മതിയല്ലോ.
7: താനായിരുന്നു, ഞാനൊന്ന് കിടക്കയായിരുന്നു. സ്കൂള് കഴിഞ്ഞാൽ എനിക്കൊന്ന് മയങ്ങണം. എന്താ വിശേഷിച്ച്?
6: എനിക്ക് ഇത്തിരി കാശ് വേണം.
7: കാശൊന്നും ഇരിപ്പില്ലല്ലോ ഒരാകുന്നേരം.
6: അയ്യോ അങ്ങനെ പറയരുത്. എന്റെ അനിയൻകുട്ടി വക്കീലായി. തൃശ്ശൂരും ഇമ്മടെ രാമൻകുട്ടി എന്റെ കീഴിൽ പഠിക്കാനുള്ള ഏർപ്പാടുമായി. അവന്റെ ഒരു സാറ് തന്നെ ശരിയായി കൊടുത്തതാ. ഉപാൻറ്റും കോട്ടും ഗൗണും ഒക്കെ വാങ്ങണേ. എന്റെ ലാണേ 10 വയസ്സല്ല, എനിക്ക് ഇത്തിരി കാശ് തന്നേ പറ്റൂ.
7: അല്ല രാഘവന്നാരെ, എനിക്ക് കുറച്ച് കാശ് താൻ ഇങ്ങോട്ട് തരാനുണ്ടല്ലോ.
6: അതോ അതൊക്കെ ഞാൻ തരും. എന്റെ കുറി ഇപ്പൊ വട്ടോത്തും. ഇപ്പൊ നിങ്ങൾ എനിക്കൊരു 5000 രൂപ തന്നാ മതി. ആലോചിക്കാനൊന്നുമില്ല, രാഘവന്നാരെ നിങ്ങളെ തട്ടിക്കാൻ പറ്റിക്കൊന്നുമില്ല.
7: അതുകൊണ്ടൊന്നുമല്ല അല്ലാമേ. ആ മേശയിൽ എന്റെ ബാഗ് ഇരിപ്പുണ്ട്, അതിങ്ങ് എടുത്തോണ്ട് വന്നേ.
6: എന്റെ ബുദ്ധിമുട്ടൊക്കെ തീരും മത്തയച്ചോ. 2 കൊല്ലാണ് കഴിയട്ടെ,
7: നിങ്ങളും പഠിക്കുന്നില്ലേ?
6: ഓ ഇതിപ്പോ 2 കൊല്ല BA. ഇനിയൊക്കെ അവൻ നോക്കോളൂ.
5: എന്നെ അനുഗ്രഹിക്കണം.
6: ആദ്യം അച്ഛന്റെ അനുഗ്രഹം വേണം, എന്റെ അമ്മ. എന്റെ അനുഗ്രഹം എന്നും ഉണ്ടല്ലോ നിനക്ക്.
5: എനിക്ക് അച്ഛനും ഏട്ടനും എല്ലാം എല്ലാം എന്റെ ഏട്ടനാണ്. അനുഗ്രഹിക്കണം.

0: വിധിവശാൽ സ്വന്തമായ ഒരു ദൗർബല്യം ദുരന്തത്തിലേക്ക് എത്തിക്കുന്ന കഥാപാത്രത്തിന്റെ നിയോഗം അവതരിപ്പിക്കാൻ അനുഭവിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു.
1: വക്കീൽ സാറേ, കേറി വരുന്ന മഹാലക്ഷ്മി ആട്ടി അരക്കരുത്. പാർട്ടിയുടെ വക്കീലായാൽ കാശിന്റെ കൊള്ളയാ. ഇവിടെ ഏറ്റവും അധികം ക്രിമിനൽ കേസുള്ളത് ഞങ്ങളുടെ പാർട്ടിക്കാ, അതറിയോ?
2: അപ്പോ ക്രിമിനൽസ് ധാരാളം ഉണ്ടെന്നർത്ഥം.
3: അപ്പോ നിങ്ങൾക്ക് താല്പര്യമില്ല
2: അല്ലേ? പറഞ്ഞല്ലോ തീരെ താല്പര്യമില്ല.
3: ആദ്യമായിട്ടാണ് ഒരു വക്കീൽ മുഖത്തടിച്ച പോലെ ഇങ്ങനെ പറയണത്.
2: ഒന്നും വിചാരിക്കരുത്.
3: എഞ്ചി കണ്ടിട്ട് ആരോപിച്ചുള്ളണേ?
2: മിസ്റ്റർ സൂക്ഷിച്ച് സംസാരിക്കണം.
4: എന്താടാ?
2: ഒന്നുമില്ല.
4: എന്തിനാ അവര് വന്നത്?
2: ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ? അവര് വലിയ നേതാക്കന്മാരാണമ്മേ. അവരൊരു ഉപകാരം ചെയ്യാൻ വന്നപ്പോ അവൻ അത് വേണ്ട.
3: എന്തറിഞ്ഞിട്ടേ പറയണേ?
2: പാർട്ടിക്കാരെ കുറെ കേസ് കിട്ടുന്നല്ലേ അവര് പറഞ്ഞത്.
3: എന്ത് കേസ്? നക്കാപ്പിച്ച കേസ്.
2: തുടക്കത്തിൽ തന്നെ കുറെ കേസ് കൈ കിട്ടാന്ന് വെച്ചാ ചില്ലറ കാര്യാ.
3: അതെ, എനിക്കത് ചില്ലറ കാര്യാണ്. പാർട്ടിക്കാരുടെ പെറ്റി കേസുകൾ വാദിക്കുന്ന ഒരു മൂന്നാം കിട വക്കീലാവാനല്ല എനിക്കിഷ്ടം.
2: അവന്റെ വർത്തമാനത്തിന്റെ മുഖഭാവത്തിന്റെ ഒരു കല ഞാനും നിരുത്തി നോക്കിയ ചൂളണ ചെക്കന ഇപ്പൊ മോത്തക്ക് നോക്കുമ്പോ എനിക്കൊരു ബഹുമാനം.
4: ആയി എന്താ ഇത് പറഞ്ഞ പോലെ സിഗരറ്റിലും തുടങ്ങിയോ? ഇതിനൊക്കെ ഏട്ടൻ കാശ് തരുന്നുണ്ടല്ലോ ഈശ്വരാ.
5: ഒരു പൊതി വീട് വാങ്ങാൻ കാശ് തരണമെങ്കിൽ സിഗരറ്റ് ഇതാ ചെക്കൻ തന്നായി.
4: ഏത് ചെക്കൻ?
5: ഇവിടെ കടമ്പാട്ടെ സരോജന മോല്ലി കൂന്നൻ ആ വന്നിട്ടുണ്ട്.
4: പിന്നെ എപ്പോഴും തരാൻ ഓരോരുത്തർ ഉണ്ടാവുമല്ലോ. ആ ചെക്കൻ കിഴക്കം കണ്ടത് നാട്ടിലല്ലേടാ ഇപ്പൊ?
5: അതെ, പോയിന്നൂരം പൊള്ളാച്ചിക്ക് അടുത്താ. അവന് തരക്കേടില്ലാത്തൊരു നിലയാ. എട്ടുപത്തി ഏക്കറ സ്ഥലവും ഒരു വീടൊക്കെ ഉണ്ട് അവിടെ.
4: അവൻ കല്യാണമൊക്കെ കഴിഞ്ഞ് കുടുംബമായിട്ടാ കഴിയണേ.
5: ആലോചന നടക്കുന്നുണ്ട്. ഞാൻ വെറുതെ ആലോചിച്ചു നമ്മുടെ സുധയുടെ കാര്യം.
4: എനിക്ക് ഈ തറവാട് മഹിമയൊന്നും വേണ്ട. നമ്മുടെ ദിവാകരനെ പോലെ ഒന്നിനും കൊള്ളാത്തവനായിട്ട് എന്താ കാര്യം?
5: അവന് മോഹമുണ്ടെന്ന് എനിക്ക് തോന്നി. തുറന്നു ചോദിക്കാൻ ഒരു പേടി. ഇവിടുത്തെ ഒപ്പം കഴിഞ്ഞ് കുറെ തിന്നിട്ടുണ്ടല്ലോ. നമുക്കൊന്ന് ആലോചിച്ചാലോ ഓപ്പോളെ?
4: തെറ്റൊന്നുമല്ല, രാഘവനോടൊന്ന് പറയുന്നേ.
5: ഞാൻ പറയണോ? അല്ലെങ്കിൽ ഓപ്പോളെ എന്നെ പറഞ്ഞാ പോരെ?
4: നല്ല നേരം നോക്കി നീ തന്നെ പറഞ്ഞാ മതി.
5: ഓ, ഞാൻ പറയാം, ഇപ്പൊ തന്നെ പറയാം. ഞാൻ

0: ഡേ, ചില നേരത്തൊക്കെ എന്നെ തട്ടിക്കേറിയെങ്കിലും കാര്യമായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞാൽ പൂച്ചയുടെ പൂച്ച.
1: സർക്കിട്ടൊക്കെ കഴിഞ്ഞു ആവോ?
0: ഓ ഓ, അല്ല ഞാനേ നമ്മളെ മൂന്നെ വന്നിട്ടുണ്ട് ഗോവിന്ദാപുരത്ത് നിന്ന്. അവനെ കണ്ടിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്ന്
1: അവൻ എന്നെ കണ്ടില്ലല്ലോ.
0: ഇന്നവന്റെ

0: എന്തിനാ വിളിക്കണേ?
1: എന്റെ അമ്മയുടെ ഓരോ വിചിത്രങ്ങളെ ഞാൻ മുകുന്ദന്റെ ഗോവിന്ദാപുരത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴേ എന്തോട് ചോദിക്കാനോ അപ്പളേ? ഞാൻ പറഞ്ഞു നീ അറിയണ്ട, അറിഞ്ഞാ ചിലപ്പോ ദേഷ്യപ്പെടുമെന്ന്.
0: അതിന് എന്ത് ചോദിച്ചു പറഞ്ഞേ?
1: ഏയ് ഒന്നുമില്ല, നമ്മുടെ സുതയ്ക്ക് മുകുന്ദന ആലോചിച്ചാലോ ഒന്ന്. അല്ല ഞാനല്ല, ഓപ്പോളെ ചോദിച്ചത് വിചിത്രം.
0: അത് നമുക്കൊരാലോനായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ, തെക്കനല്ലേ ആലോനായിട്ട് ഇങ്ങോട്ട് വരണ്ടേ?
1: അല്ല അത് നമ്മുടെ കുടുംബത്തിൽ കയറി വന്ന് പെണ്ണി ചോദിക്കാൻ അവനൊരു പേടിയുണ്ട്.
0: എന്തിനാ പേടിക്കണേ? അവൻ അസലാൺകുട്ടിയല്ലേ, മണ്ണറിയണോനല്ലേ. അവൻ ആരുടെ മുന്നിലും കയറി ചെന്ന് മുഖത്ത് നോക്കി ചോദിക്കാലോ.
1: അപ്പൊ ഞങ്ങളുടെ പെൺകുട്ടിയെ കണ്ടിട്ട് ബോധ്യായല്ലോ.
2: ഞാൻ കാണാത്ത കുട്ടിയൊന്നല്ലോ, ഇങ്ങനെ ഒരു ചടങ്ങിന് തന്നെ ആവശ്യമില്ല. രാഘവേട്ടനോട് നേരിട്ട് പറയാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ചോദിച്ചിട്ട് അവതായി പോയാ എനിക്ക് നാളെ വീട്ടിൽ വരേണ്ടതാണേ. എന്റെ അമ്മാമ്മയുടെ വീട്ടിൽ പോലും എനിക്ക് ഇവിടെ കിട്ടുന്ന സ്നേഹവും സ്വാതന്ത്ര്യം ഇല്ല, അത് ഇല്ലാണ്ടാവുമെന്നായിരുന്നു എന്റെ പേടി.
3: അമ്മാമ സഹകരിക്കുമല്ലോ അല്ലേ?
2: സഹകരിക്കായിരുന്നിട്ട് എന്താ കാര്യം? ഞാൻ അമ്മാമ്മയുടെ വീട്ടിലെ പണിക്കാരനായി നിന്നിരുന്നെങ്കിൽ ഇന്നും എന്നോട് സ്നേഹം ഉണ്ടായനെ. എന്നെ ചീത്ത പറഞ്ഞ് ഈ നാട്ടിൽ നിന്ന് ഓടിച്ചത് ഈ രാഘവേട്ടനാ.
0: പിന്നെ കോളേജിലൊക്കെ പോയ ഒരു ആൺകുട്ടി സ്വന്തം വഴി നോക്കാണ്ട് അമ്മാമ്മയുടെ വീട്ടിലെ കന്നിനെ നോക്കി നടന്ന ചീത്ത പറയാണ്ടിരിക്കണ എങ്ങനെയാ?
3: ഇക്കാര്യം അമ്മാമ്മയോട് പറഞ്ഞോ?
2: ഇല്ല, അടുത്ത വരവിന് പറയാം. എന്നിട്ട് ഞാൻ അമ്മാമ്മയെ ഇങ്ങോട്ട് അയക്കാം. എല്ലാം അതിന്റെ ചിത്രപടത്തിനായിക്കോട്ടെ.
0: എന്നാ പോണേ?
2: ഇന്ന് പോണം.
4: ഏതെങ്കിലും കണ്ടുമറന്ന തറവാട്ടുകാരനവരിൽ നിന്നല്ല ലോഹിതദാസ് മേലെടുത്ത് രാഘവൻ നായരെ വാർത്തെടുത്തത്. പക്ഷേ വാത്സല്യം എന്റെ കഥയാണ്, എന്റെ അച്ഛന്റെ കഥയാണ്, എന്റെ കുടുംബത്തിന്റെ കഥയാണ് എന്നൊക്കെ പറഞ്ഞ് സിനിമ ഇറങ്ങിയ ശേഷം പലരും അദ്ദേഹത്തെ കണ്ടതായി അദ്ദേഹം പറയുന്നു. ഈ സിനിമ കണ്ട് പിണക്കം മറന്ന് കുടുംബത്തിലേക്ക് തിരിച്ചുവന്ന ഒരനുജിന്റെ കഥയും അദ്ദേഹത്തെ തേടിയെത്തി. വാത്സല്യത്തിന്റെ ചില കഥാസന്ദർഭങ്ങൾ ലോഹിതദാസിന്റെ ജീവിതത്തിലും ആവർത്തിച്ചു എന്നത് യാദൃശ്ചികമാവാം. സ്വന്തമായി ഒരു കൂരയുണ്ടായിരുന്നില്ല ലോഹിയുടെ ബാല്യത്തിൽ. പിന്നെ സിനിമ എല്ലാം നൽകി.
0: നീ ഉറങ്ങിയില്ലേ?
2: ഇല്ല,
0: ഇന്ന് മുകുന്ദൻ വന്നിരുന്നു.
2: പറഞ്ഞു, അമ്മ പറഞ്ഞു
0: അടുത്ത ആഴ്ച അവന്റെ അമ്മാമയും കൂട്ടി വരാന്നാ പറഞ്ഞേ. അത് വൈകണ്ടങ്ങൾ നടത്താല്ലേ?
2: അതെ.
0: ഞാൻ ആലോചിക്കുക, എല്ലാം കൂടെ ഒന്നിച്ചായാലോ, ചെലവ് മാത്രല്ല ബന്ധപ്പാടും കുറയും. വിഴിച്ചു നോക്കണേ എന്തിനാ? നിന്റെ കല്യാണത്തിന്റെ കാര്യമായി പറയണേ.
2: ഓ മനസ്സിലായി.
0: അമ്മയോട് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു നിന്നോടൊന്ന് ചോദിക്കാൻ. ഇനിയിപ്പോ എന്താ ചോദിക്കാൻ?
2: അമ്മ വേറൊന്നും പറഞ്ഞില്ലേ?
0: ഇല്ല,
2: ഞാൻ വേറൊരു കാര്യം പറഞ്ഞു ഏൽപ്പിച്ചിരുന്നു. രാമൻകുട്ടി മേനോൻ സാറ് ഏട്ടനോടൊന്നും അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ അമ്മയെ പറഞ്ഞു ഏൽപ്പിച്ചിരുന്നു. പറഞ്ഞില്ലേ?
0: ഇല്ല.
2: ഞാൻ പറഞ്ഞിരുന്നു അമ്മയ്ക്ക് വിരോധമൊന്നുമില്ല, ഏട്ടനും വിരോധമൊന്നും ഉണ്ടാവില്ല എന്നറിയാം. എന്നാലും കല്യാണം എന്നൊക്കെ പറയണത് നമ്മള് വളരെ ആലോചിച്ച് പ്രവർത്തിക്കണമല്ലോ. ഏട്ടനോട് ആലോചിക്കണമെന്ന് തന്നെ ഞാൻ മേനോൻ സാറിനോടും പറഞ്ഞത്. ഞാൻ എന്റെ ഭാഗ്യം എല്ലാരും പറയണേ, അല്ലെങ്കിൽ പിന്നെ മേനോൻ സാറിന്റെ മോളെ എനിക്ക്, അതും നമ്മളോട് ഇങ്ങോട്ട് ആവശ്യപ്പെടുക എന്നൊക്കെ പറഞ്ഞ നമുക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ബന്ധാ.
0: നീ എന്ത് നന്ദികേടാടാ ഈ പറയണേ? ഇക്കണ്ട കാലം മുഴുവൻ നിന്നെ സ്വപ്നം കണ്ടുകൊണ്ട് കഴിഞ്ഞൊരു പെണ്ണെ തഴഞ്ഞിട്ട് ആ ഭാഗ്യം നമുക്ക് വേണ്ട, നമുക്ക് ആ പണവും പ്രതാപം ഒന്നും വേണ്ട മോനെ.
2: നീ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ചിന്തിക്കരുതെന്നൊക്കെ പറഞ്ഞ എന്റെ ലൈഫിന്റെ പ്രശ്ന, ഏട്ടൻ അത് ആലോചിക്കണം.
0: ലൈഫ്? ഈ ലൈഫൊക്കെ നിനക്ക് എങ്ങനെയാണ് ഉണ്ടായത്? ആ തന്തയുടെ മോളെയും വസ്തുവിറ്റ പണല്ലായിരുന്നെങ്കിൽ ഞാനും നീ ഒന്നും ഈ സ്ഥാനത്തില്ല. എന്ത് കൊടുത്ത് വീട്ടുകൂടെ ആ കടം? ആ കടമയും കടപ്പാടും ഒന്നും മറക്കരുത്.
2: അത് മറക്കൊന്നുമില്ല. എന്ന് വെച്ചാൽ നിന്റെ ഭാവി എനിക്ക് നോക്കണ്ടേ? പണ്ട് ചെറുപ്പത്തില് കളിയായിട്ട് എന്തൊക്കെ പറഞ്ഞു എന്നല്ലാതെ വേറെ അങ്ങനെ ഒരു വാക്കൊന്നുമില്ലല്ലോ. അഡ്വക്കേറ്റ് രാമൻകുട്ടി മേനോന്റെ സണ്ണിലും ആകാന്ന് പറഞ്ഞ എനിക്ക് കിട്ടുന്ന നിലയും വിലയും സോഷ്യൽ സ്റ്റാറ്റസും എന്താണെന്ന് അറിയാവോ? മാത്രമല്ല ഭാവിയിൽ അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ ഗുഡ്വിൽ മുഴുവൻ എനിക്ക് വന്നുചേരാനുള്ളതാ.
0: എന്റെ നെഞ്ചില് പിടപ്പുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. എന്നെ തിക്കരുത്, ഞാൻ പിന്നെ ഈ കുടുംബത്തെ കേട്ടില്ല. ഓർത്തോ? കേട്ടോ അമ്മേ, അമ്മയുടെ മോൻ പറഞ്ഞോ കേട്ടോ, കുട്ടിയായിരുന്നു എന്നെ അടിയുറപ്പ് ഞാൻ അനുസരിപ്പിച്ചാണ്. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാം?
3: രാഘവ, അവൻ പറയുന്നതിലും കാര്യമല്ലേ, നീ സമാധാനായിട്ട് ഒന്നുകൂടെ ആലോചിച്ച്.
0: ഓ, അമ്മയും കൂടെ അറിഞ്ഞിട്ടാണല്ലേ. അമ്മേ, പണ്ട് ഇതുപോലൊരു രാത്രിയില് ജപ്തി നടക്കണ കാണാൻ വയ്യാന്ന് പറഞ്ഞ് ഉള്ളതൊക്കെ കെട്ടിപ്പറക്കി നാല് മക്കളായിട്ട് അമ്മ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഒരു സഞ്ചി നിറയെ കാഴ്ചയായിട്ട് ഒരാൾ വന്നു. അന്ന് അമ്മ പറഞ്ഞു കുഞ്ഞമ്മാമ നമ്മുടെ ദൈവമാണ്. പിന്നെ ആ കുഞ്ഞമ്മാമയുടെ മോളോട് അമ്മ തന്നെയാ പറഞ്ഞേ എന്റെ വിജയ എന്റെ പെണ്ണാ നീന്ന്. മറക്കരുതമ്മേ അതൊന്നും.
3: നിങ്ങടാ പോയേ?
5: അയിന് നിങ്ങളെങ്ങനെ ഭക്ഷണിച്ചിട്ട് എന്താ കാര്യം?
0: നിന്റെ തോളത്തിട്ട് വളർത്തിയതാ മൂന്നെണ്ണത്തിനെ. പവനോട് വക്കീലെ പോലെ വാദിക്കുന്നു.
5: വിവരം കൂടിയിട്ടാ അടയ്ക്കാണെങ്കിൽ മടിയിൽ വയ്ക്കാം, അടയ്ക്കാ മരായാ പറ്റൂല.
0: കുഞ്ഞമ്മാമയുടെ ഞാൻ എന്താ പറയാ ചെലത്തേക്ക്? പാവം നന്ദി, അവളോട് ഞാൻ എന്താ പറയാ?
5: ഇതിപ്പോ നിങ്ങള് വിചാരിക്കാണ്ടല്ലോ, നിങ്ങളുടെ മനസ്സോർക്കറിയാം. ഒക്കെ പഠിച്ചോ നേരെ, അല്ലെങ്കിൽ എന്താ മൂപ്പരവിടെ ഇരിക്കണത്? നിങ്ങള് സമാധാനിക്കും.
1: എന്റെ പണിയാ രാഘവായി കാക്കിയത്. ഒരു വെളിച്ചം

0: കൂടല്ലാതെ ഇരുട്ടം തുടങ്ങി പോരാ. അവിടെ മാറിന് കരച്ചിലോട് കരച്ചില്.
1: കുഞ്ഞനായരെ, നിങ്ങളുടെ അനന്തരവൻ ആകെ ബേജാറായിട്ടിരിക്കുക. എന്നെ വിളിച്ചു, ഞാൻ ഈറ്റ് വന്നപ്പോ ഈ കടമ്പേരിന്ന് പൊട്ടി
0: എന്തിനോ അത് പോട്ടടാ. എടാ ഈ കുഞ്ഞുമാമ അങ്ങനെ ഒന്നും വിഷമിക്കുന്ന ആളല്ല. ഒരുപാട് വിറ്റ് കിട്ടിയ പണം തന്നത് എന്റെ മോക്ക് നായരെ ഉണ്ടാക്കണമെന്ന് കരുതിയല്ല. അച്ഛനോട് അങ്ങനെ ഒരു ബന്ധമായി. അച്ഛനെ ഭാര്യ മക്കളും പിഴയിട്ടിട്ട് കിടക്കുന്ന കാണാൻ വയ്യ. അതുകൊണ്ടാ. അല്ലാണ്ട് ഇപ്പൊ നായ എന്റെ മോനെ വിളിച്ച് ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങട്ടെ. അതുകൊണ്ടല്ല
2: ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ കുഞ്ഞുമാമ.
0: ഞാൻ പറയാ
1: ഒക്കെ നേരെയാവുന്നേ ചെന്ന് സമാധാനായിട്ട് കിടന്നോളൂ. ശരി,
0: ഇനി ഇവിടെ അങ്ങനെ ഇരുന്ന് തണുപ്പുള്ളാതെ പോയി കിടക്ക്.
2: കുഞ്ഞമാമ പോയി കിടന്നോളൂ. അവിടെന്ത് പറഞ്ഞു?
3: കൊറേ കരഞ്ഞു. അല്ലാണ്ട് എന്താ പറയാ?
2: ഞാൻ വിചാരിച്ചൊക്കെ വെറുതെ. എന്റെ വാക്കിന് ഒരു വിലയിലുണ്ടായി.
3: സാരല്ല, സമാധാനിക്കട്ടാ. എന്റെ കാര്യം ഓർത്ത് ഏട്ട വിഷമിക്കരുത്. എനിക്ക് സങ്കടമൊന്നുമില്ല. എല്ലാരും പറഞ്ഞപ്പോ ഏതാണ്ടൊക്കെ മോഹിച്ചു.
4: കൊച്ചിൻ ഹനീഫ 7 മലയാള ചിത്രങ്ങളും 6 തമിഴ് ചിത്രങ്ങളും സംവിധാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ വാത്സല്യമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല ചിത്രമായി അടയാളപ്പെടുത്തുന്നത്. അമ്മാസിന്റെ ബാനറിൽ മൂവി ബഷീറാണ് ചിത്രം നിർമ്മിച്ചത്. അതിനു പിന്നിലും ഒരു രാഘവൻ നായർ ടച്ച് ഉണ്ട്. മമ്മൂട്ടിയുടെ ബന്ധുവായ അദ്ദേഹത്തെ സഹായിക്കാനായി മമ്മൂട്ടി നൽകിയ ഡേറ്റ് ആണ് വാത്സല്യത്തിന്റേത്.
5: ഹലോ, മേശയില് കാശ് ഇരിക്കുന്നുണ്ട്. പെയിന്റ് അടിക്കാർക്കും പണിക്കാർക്കുള്ള കാശ് കൊടുക്കണം. ഇന്ന് ചിലപ്പോ ഞാൻ തിരിച്ചെത്തിയില്ല എന്ന് വരും. ഉറക്കളെത്തി കാത്തു നിൽക്കാനും കരയാനും ഒന്നും നിക്കണ്ട.
6: അപ്പോ കുറിപ്പണം വാങ്ങാനല്ലേ പോണത്?
5: അതെ, എന്നിട്ട് എനിക്കൊരു ദിക്കിൽ പോകേണ്ടി വരും.
6: എങ്ങടാ പോണെന്ന് പറഞ്ഞിട്ട് പോയാ? കുടുംബത്തുള്ളവർക്കൊരു സമാധാനം ഉണ്ട്.
5: ഇത്രയൊക്കെ സമാധാനം മതി. സമാധാനം കുടുംബത്തിരിക്കുന്നവർക്ക് മാത്രം മതിയല്ലോ സമാധാനം. ബാക്കി ആർക്കും വേണ്ട
6: എന്ന് ഞാൻ പറഞ്ഞോ?
5: പിന്നെ എന്താ പറഞ്ഞ നീ? ഓരോരുത്തർക്ക് അവരുടെ സമാധാനം, ജീവിതം, സുഖം. പിന്നെന്തൊക്കെയാ വേണ്ടേ? എല്ലാവർക്കും വേണം ഇതൊക്കെ. അതാർക്കും മനസ്സിലാവില്ല. ഒരുത്തരും പോത്തിന്റെ കാര്യം പറഞ്ഞ പോലെയാ. ഇടംപോത്ത് നിന്നാലും കരി താഴ്ന്നാലും കല്ല് തടഞ്ഞാലും അടി മുഴുക്ക വലംപോത്തിന് എന്നെ. അനുഭവിക്കുക, അനുഭവിക്കുക എന്നെ. ഞാൻ പോണു. സ്കൂളിൽ പോയില്ലേ?
7: ഒന്നുമില്ല,
5: പോയി കളിച്ചോ. ആ എല്ലാരും എത്തിയോ?
8: കല്യാണത്തിന് ഒരാഴ്ചയല്ലേ ഉള്ളൂ. ഏട്ടന്റെ സഹായത്തിന് ഞങ്ങൾ എത്തില്ലെങ്കിൽ ഏട്ടനത് വിഷമാവില്ലേ?
5: ആ അത് നന്നായി.
4: 1993 പുറത്തിറങ്ങിയ ഒരു നാടക ചലച്ചിത്രമാണ് വാത്സല്യം. മമ്മൂട്ടി, സിദ്ദീഖ്, ഗീത, ജനാർദ്ദനൻ, സുനിത, ഇളവരശി, അബൂബക്കർ, കവിയൂർ പൊന്നമ്മ, ബിന്ദു പണിക്കർ തുടങ്ങിയവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത്.
6: വല്യാട്ടൻ ഇത് സമ്മതിക്കാൻ പാടില്ലായിരുന്നു. ഞാനത് ഏട്ടയോട് പറയും ചെയ്തു. എല്ലാം അറിയണ വല്യാട്ടൻ തന്നെയല്ലേ മേനോൻ സാറിനെ പോയി കണ്ട് കല്യാണം ഉറപ്പിച്ചത്.
2: തെറ്റാണ്, വല്യാട്ടൻ സമ്മതിച്ചു കൊടുത്തു. എല്ലാവരുടെ മുമ്പിൽ തോറ്റു കൊടുത്തു. സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ എന്താണ്ടാവെന്ന് ആലോചിച്ചിട്ടുണ്ടോ നീ? എന്താ ഒന്നും മിണ്ടാത്ത തെറ്റിപ്പിരിഞ്ഞു പോകരുത്. എല്ലാരും വേണം വല്യേട്ടൻ. എന്റെ കണ്ണറിയണ വരെ നമ്മുടെ കുടുംബം ഇതുപോലെ ഇതുപോലെ ഉണ്ടാവണം. അതുകൊണ്ട് നെറിയത് കാണിച്ചു.
6: വല്യേട്ട, വല്യേട്ടൻ ചെയ്തതാ ശരി?
2: തെറ്റോ ശരിയോ എനിക്കറിയില്ല. എന്നാ വല്യേട്ടൻ ഇപ്പൊ ഒരു തെറ്റ് ചെയ്യാൻ പോവാ. ഇവളോട് കാണിച്ച് നെറുകേട് തിരുത്തണം. വിജയന്റെ കല്യാണത്തിന് മുമ്പ് നമുക്ക് ഇവളുടെ കല്യാണം നടത്തിവിടണം. അതിന് വലിയേട്ടന് മുമ്പിൽ ഇപ്പോ ഒറ്റ വഴിയേ ഉള്ളൂ. മോഹൻലാൽ വലിയേട്ടനോട് വെറുപ്പ് തോന്നരുത്.
6: അയാൾ സമ്മതിച്ചോ?
2: സമ്മതിച്ചു. എന്റെ വാക്ക് വന്നിട്ടില്ല.
6: പിന്നെന്തിനാ വലിയേട്ടൻ എന്റെ അടുത്ത് പറയേണ്ട കാര്യം? നമുക്കത് ഉടനെ നടത്തണം.
2: പറയണം. നിനക്ക് ആലോചിച്ച ചെക്കനാ, നാളെ നീ എന്റെ നേരെ കഴിച്ചുകൊണ്ടിരുന്നല്ലോ. പേടിയാണ് മോനെ. വലിയേട്ടൻ ഇപ്പൊ എല്ലാരും പേടിയാ.
6: മണവാട്ടി പെണ്ണ് ചേരും. ഇപ്പൊ ഒരു തമിഴത്തിന്റെ ചായ ഉണ്ട്. അയ്യേ കരയേ, എന്താ ഇത്? നല്ല ചെയ്യുന്നുണ്ട്.
2: ആലോചി പറഞ്ഞില്ലേ കാര്യം? ചോദിച്ചത് കേട്ടില്ലേ? എന്താവുന്നു മിണ്ടാത്തേ? എന്താ കുഞ്ഞമാമേത്?
9: എന്റെ പൊല്ലു പോലെടാ നീ.
4: ജൂബിലി ജോയ് ആണ് ചിത്രം അവതരിപ്പിച്ചതും തിയേറ്ററുകളിൽ എത്തിച്ചതും. നല്ല ഓർമ്മകളാണ് ചിത്രം തന്നത്. അനങ്ങനടി മലയുടെ താഴ്വാരത്തിലുള്ള ഒരു മനയും വയലുമായിരുന്നു പ്രധാന ലൊക്കേഷൻ. ആ മനയിലെ കാരണവരുടെ ശവകുടീരം തന്നെയാണ് രാഘവൻ നായരുടെ അച്ഛന്റെ ശവകുടീരമായി കാണിച്ചതും. ചിത്രത്തിന്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തത് നെന്മാറയിലെ ഒരു വരണ്ട മണ്ണിലായിരുന്നു. അവിടവും പൊന്നു വിളയിക്കാനൊരുങ്ങുന്ന രാഘവൻ നായരിലേക്കാണല്ലോ കഥ അവസാനിക്കുന്നത്. രാഘവൻ നായരുടെ ജീവിതം ഒരു രാമായണം

0: രാമായണം വായനയിലാണ് തുടരുന്നത്. രാമായണ ശീലുകളോടെയാണ് കഥ തീരുന്നത്.
1: കൃഷിക്കാരും നാട്ടുമ്പുറക്കാരും ഒക്കെ ആവാം, മറ്റാളുകളും കൂടി ഭക്ഷണം കഴിക്കുന്നുണ്ടെന്ന് ഓർത്താ ഒരു തെറ്റുമില്ല.
2: താൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ച ആകെ പ്രശ്നാവും.
1: ആഹാ, മോളെന്തിനാ അടുക്കളയിലേക്ക് വന്നേ? എനിക്കെന്താ അടുക്കളയിൽ വന്നാൽ? എനിക്കും പഠിക്കണമെല്ലാം. ഞാൻ പഠിപ്പിച്ചേരെ എന്റെ കൂടെ നിന്നോ? വന്ന കാലത്ത് എനിക്കും ഒന്നും അറിയില്ലായിരുന്നു കേട്ടോ. നല്ലിയന്റെ ഗുരു, ഇതെന്ത് കറിക്കണമ്മേ? സാമ്പാറിന്. അപ്പൊ അടുപ്പിലിരിക്കണതോ സാമ്പാറല്ലേ? അത് സാമ്പാറിനുള്ള പരിപ്പാ. അതൊരു വേവാകുമ്പോ ഈ കഷ്ണങ്ങൾ ഇടണം. ഞാൻ ഇട്ട് നോക്കാം. ഇട്ടോ?

0: അയ്യോ പൊള്ളിയ മോളെ, തുണി കൊണ്ടെടുക്കണം.
1: കാര്യമില്ല.
0: അയ്യോ തെറിച്ചോ, ഇത്തിരി തുപ്പില് വരട്ടെ, നക്കിയാ മതി.
1: വേണ്ട,
0: അമ്മ നോക്കട്ടെ.
1: അയ്യോ,
0: അല്ലെങ്കി കൈ കൊമളിക്കും മോളെ.

0: പോയേ,
1: അല്ലെങ്കി അവിടെ കൈ പൊള്ളി വീർക്കും മോളെ.
0: വീർക്കാതെ
1: എന്താ? ഒന്നുമില്ല.
0: മാനത്തിന് പൊട്ടി വേണമല്ലേ? പൊട്ടി വീണിട്ടൊന്നുമല്ല, എനിക്ക് തുപ്പലറപ്പാ. എന്തൊക്കെ രോഗാണുക്കൾ ഉണ്ടാവും?
1: എന്താടി, എന്താ ഉണ്ടായേ?
0: ഇവിടെ ആർക്കും മഹാരോഗമൊന്നുമില്ല.
1: എന്താമേ?
0: ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ? നീ ആ കഷ്ണം വിട്ട് അരപ്പ് കൂട്ട.
2: ഇതെന്താ ഒറ്റയ്ക്ക് തപസ്? അമ്പികരത്തി വന്നിട്ട് എന്ത് പറഞ്ഞു?
1: പോയി. പാവോ, ഞാൻ രണ്ടു വളി ഒരു കമ്മലും കൊടുത്തു.
2: ഓഹോ, അത് കൊള്ളാം. പിന്നെ ഇന്നിവിടെ എന്താ പ്രശ്നം ഉണ്ടായേ?
1: ഞാനൊരു പ്രശ്നം ഉണ്ടാക്കിയില്ല. ഈ വീട്ടിൽ ഞാൻ അനങ്ങിയ കുറ്റ.
2: സുഖമായിട്ട് വഴക്കുണ്ടായോ?
1: വേണ്ട, ഒന്നും ചോദിക്കണ്ട. ആരെന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കണം. ഞാൻ പറയാത്ത കാര്യം കൂടി പറഞ്ഞുണ്ടാക്കും. ഇന്ന് അടുക്കളയിൽ വെച്ച് എന്റെ കൈയൊന്ന് പൊള്ളി. അമ്മ എന്റെ കയ്യിൽ തുപ്പൽ പുരട്ടിപ്പോ ഞാൻ വേണ്ടാന്നൊന്ന് പറഞ്ഞുപോയി. അതിന് സുധ എന്തൊക്കെയാ പറഞ്ഞത്? ഇവിടെ ആർക്കും മഹാരോഗം ഇല്ല, ഞാൻ മാനത്തുനിന്ന് പൊട്ടി വീണതാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ചോറ് പോലും ഉണ്ടില്ല. അറിയോ,
2: എന്നിട്ട് പട്ടിണി ഇരുന്നോ?
1: ഞാൻ പട്ടിണി ഇരുന്നാൽ എന്ത്? ആർക്കും നഷ്ടം. എല്ലാവർക്കും എന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്തിറക്കിയാ മതിയെന്ന.
0: ഇങ്ങനെയാണ് പപ്പടം എഴുതുന്നേ. ഞാൻ നോക്ക്. ഞാൻ
2: വിളിച്ചിട്ട്
0: വരാത്തന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? അങ്ങനെ നിരാഹാരം ഇരിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ. പെണ്ണുങ്ങൾക്ക് ഇത്ര ആഹാരം പാടില്ല.
1: എന്താ കാര്യം? എന്തിനാ അവളെ അടിക്കണേ?
0: എന്നെ ശരിയാക്കണേ, എന്റെ അമ്മ വെള്ളം കൊണ്ടുവിടെ. പെണ്ണിനെ
2: ശരിയാക്കും.
0: അതന്നെ എനിക്ക് പറയാനുള്ളത്.
2: ഇങ്ങനെ ഉണ്ടാവും ഒരു അസൂയ. ശോഭയ്ക്ക് കുറച്ച് പണവും സൗന്ദര്യം ഉണ്ടായിപ്പോയി എന്ന് വെച്ച് എല്ലാവരും അവളെ കഷ്ടപ്പെടുത്തണം.
1: വിജയ, നീ കഥ അറിയാതെ ആട്ടം കാണുക, കാര്യം അറിയാതെ വല്ലതും പറയരുത്. അവളെ എന്ത് കഷ്ടപ്പെടുത്തിയെന്ന നീ പറയണേ?
2: എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും ചില അരിശം തീർക്കല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് മതി. ഞാനാണല്ലോ ചിലരുടെ ഇഷ്ടത്തിനെതിരെ നിന്നത്. അവളെന്താ വിളിച്ചത്?
1: വിജയ, നീ വെറുതെ തോന്നലുകളൊന്നും പറയണ്ട. ഇപ്പൊ ഇവിടെ ഉണ്ടായെന്ന് പറയണത് ഒരു നിസ്സാര കാര്യ.
2: എനിക്കത് നിസ്സാര കാര്യല്ല. ശോഭയുടെ അച്ഛൻ എന്നെ വിശ്വസിച്ച് കല്യാണം കഴിച്ചു തന്നതാ. അവൾക്കൂടെ സമാധാനം ഇല്ല. നേരത്തിന് ഭക്ഷണം കൂടി ഇല്ലാന്ന് പറഞ്ഞാ എനിക്കത് നിസ്സാര കാര്യമല്ല.
1: പൊന്നെന്ന് കരുതിയത് കാക്കപ്പന്ന. എന്നെ പറഞ്ഞാ മതി, എന്റെ നളിനി ആയിരുന്നെങ്കിൽ. ആ, നിങ്ങൾക്കൊരു കാർ വിളിച്ചോണ്ട് വരാൻ പറ്റുമോ? ഒരു ടാക്സിക്കാർ വിളിച്ചോണ്ട് വരാമോ എന്ന്.
3: എവിടെയാ
1: കിട്ടുമെന്ന് എനിക്കറിയില്ലല്ലോ. ഈ ലോകത്ത് എവിടെയെങ്കിലും കിട്ടാണ്ടിരിക്കില്ല. നിങ്ങളെന്താ കളിയാക്കാ? ഒരു ടാക്സി എവിടെ കിട്ടുമെന്ന് ചോദിച്ചപ്പോ ഇയാള് പൊട്ടം കളിക്കണു.
3: പൊട്ടനായതുകൊണ്ടല്ലേ പൊട്ടം കളിക്കണത്.
2: കുഞ്ഞമാമ അങ്ങനെയാ?
1: എങ്ങനെ? എന്റെ അടുത്ത് വേണ്ട, എല്ലാരുടെ ഒപ്പം കയറിയിരുന്ന് വെട്ടി വിഴുങ്ങുമ്പോ ഈ പൊട്ടം കളിയില്ലല്ലോ.
2: സാരല്ല, ആ ജംഗ്ഷൻ വരെ നടന്നാ കിട്ടും ടാക്സി.
1: സാരല്ല, നിർത്തണ്ടടുത്ത് നിർത്തണം.
2: ആ എടുത്തേ, ഞങ്ങളൊന്ന് പുറത്തു പോവുക, വരാൻ വൈകും.
1: ഊണഴിക്കണ നേരമാകുമ്പളേക്കും എത്തില്ലേ? ഊണൊന്നും വേണ്ട.
4: തന്റെ സഹോദരനോടുള്ള സ്നേഹം നെഞ്ചേറ്റുന്നിടത്താണ് സിനിമ അവസാനിക്കുന്നത്.
1: അവിടെ മര്യാദയ്ക്ക് നാമം ജപിക്കേ.
2: താനാകെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കണം. അതായി തൊടുന്നതും പറയുന്നതും ഒക്കെ ദേഷ്യം. നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ചു ദിവസം നമുക്ക് തന്റെ വീട്ടിൽ പോയി നിൽക്കാം.
1: എത്ര നാള്?
2: എത്ര നാള് വേണമെങ്കിലും, തന്റെ ഇഷ്ടം.
1: എനിക്കിഷ്ടമല്ല. എന്റെ വീടാണെങ്കിലും നിങ്ങൾക്കത് ഭാര്യ വീടാ. ഭാര്യ വീട്ടിൽ താമസിക്കാൻ നിങ്ങൾക്ക് നാണക്കേടില്ലായിരിക്കും. എനിക്കൊരു അഭിമാനമുണ്ട്.
2: വേണ്ട, നമുക്ക് ടൗണിലൊരു വീടെടുത്ത് മാറിയാലോ.
1: എന്തിന്? ഓ, എന്റെ ശല്യം ഒഴിവാക്കി കൊടുക്കണം അല്ലേ?
2: അതല്ല ശോഭ, എനിക്ക് കോടതി പോകാനും വരാനും ഒക്കെ ഉള്ള സൗകര്യം.
1: അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോ ഇത് നിങ്ങൾക്ക് അവകാശപ്പെട്ട വീടാ. ഇവിടുന്ന് മാറേണ്ടവര് മാറട്ടെ, നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല.
2: ഇതൊക്കെ ആര് പറഞ്ഞു തന്നു?
1: ഞാൻ അത്ര വിഡിയൊന്നുമല്ല, എനിക്കറിയാം.
2: നീ തിരക്കിലാണോ? അല്ല ശോഭയോ, അവൾക്കൊരു തലവേദന. ഡോക്ടർ വിളിക്കണോ? വേണ്ട, ജലദോഷ. ഞാനൊരു ഗുളിക കൊടുത്തു, കുറവുണ്ട്. വെള്ളം പിടിക്കാൻ തെറ്റാവും. കുറച്ചു ദിവസം ചൂടുവെള്ളത്തിൽ കുളിച്ചാ മതി. നീ ഒന്നും കൂടെ വന്നേ, ഒരു കാര്യം പറയാനുണ്ട്.
4: സുധയ്ക്ക് വിവാഹാലോചന വരുന്നു. അതിനായി വരന്റെ വീട്ടുകാർ വലിയ തുക പണവും സ്വർണവും ആവശ്യപ്പെടുന്നു. ഇത് കാണുന്നതിന് രാഘവന് തന്റെ സഹോദരന്റെ സഹായം തേടേണ്ടി വന്നു. അത് തന്റെ ഭാര്യ ശോഭയോട് കൂടിയാണ്. പണം തിരികെ നൽകാമെന്നും കുടുംബത്തിൽ തനിക്ക് ബഹുമാനം ലഭിക്കുമെന്നും പറഞ്ഞാണ് താൻ പണം നൽകുകയെന്നും ശോഭ പറയുന്നു.
2: കുഞ്ഞമാമ പോയപ്പോ എന്നോടൊരു വാക്ക് പറയായിരുന്നു, നന്ദി വേണം. കാണിക്കേണ്ട നന്ദിയൊക്കെ കാണിച്ചിട്ടുണ്ട്. അതുപോട്ടെ, നിന്നെ വിളിച്ചൊരു കാര്യം പറയാനാ. സുധയ്ക്ക് ഒരു ആലോചന വന്നിട്ടുണ്ട്. അതുകൂടെ കഴിഞ്ഞാ ഭാരമൊഴിഞ്ഞു, പിന്നെ നമുക്ക് നേരെ ഒന്ന് ശ്വാസം കഴിക്കാം. ആ, ആലോചിക്ക്. പക്ഷേ എന്തേലും കാൽ കാശില്ല. രണ്ട് കല്യാണം കഴിഞ്ഞപ്പോ നടുവൊടിഞ്ഞു. എന്തേലും ഏട്ടൻ വിചാരിക്കുന്ന പോലെ കാശൊന്നും ഇല്ല. എനിക്കങ്ങനെ ഫീസായിട്ടൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല.
5: അതറിയാം. എന്ന് വെച്ച് ഇനി ഇത് നീട്ടണം ശരിയല്ല. കാരണം പറഞ്ഞു വെച്ച കല്യാണം അവൾ ഒഴിഞ്ഞു കൊടുത്തത്.
2: അത് ഞാൻ പറഞ്ഞിട്ടല്ലോ. ഇതിപ്പോ പറഞ്ഞു വന്നതുകൊണ്ട് പറയാ, അത് വേണ്ടായിരുന്നു. എനിക്കറിയാം എന്നോടുള്ള വാശിയാ.
5: വാശിയൊന്നും അല്ലടാ. നീ പെണ്ണും കെട്ടി ഇവിടെ ജീവിക്കുക, അവളേക്കാൾ ഇളയ സുധയുടെ കല്യാണം നടത്തിവിടുക. അവളൊരു പെൺകുട്ടിയില്ലടാ, സഹിക്കണ്ടേ?
2: എന്തോ ആയിക്കോട്ടെ, അത് കഴിഞ്ഞില്ലേ, പോട്ടെ. ഇനിയിപ്പോ അത് പറഞ്ഞു മുഷിയണ്ട. ഒരു കാര്യം ഏട്ടൻ മനസ്സിലാക്കിയാ കൊള്ളാം, ഞാനിപ്പോ ചെറിയ കുട്ടിയൊന്നുമല്ല, ഈ വീട്ടിലെ കാര്യങ്ങൾ എന്നോടും ഒന്ന് ആലോചിക്കാം, അതുകൊണ്ട് ഒരു ദോഷം വരാനില്ല. ശരിയാണെങ്കിൽ എടുത്താ മതി.
5: ശരിയാണ് മോനെ, ഏട്ടൻ പലതും മനസ്സിലാക്കിയില്ല.
2: ആലോചന എവിടെ നിന്നാ പറഞ്ഞ?
5: നല്ല കുടുംബക്കാരാ വടക്കാഞ്ചേരുന്നു.
2: എന്ത് ചേരി ആയിക്കോട്ടെ, ഈ കല്ലുവെട്ടുകാരും ഒഴവുകാരും ഒന്നും വേണ്ട, എന്റെ സ്റ്റാറ്റസോടെ ഒന്ന് നോക്കണേ.
5: അത് ഏട്ടൻ ആലോചിച്ചു, ഇനിയിപ്പോ ആരും രാഘവൻ നായര പേര് പറയില്ല, അഡ്വക്കേറ്റ് വിജയകുമാരൻ നായര വീട്, വക്കീലിന്റെ പെങ്ങള് എന്നൊക്കെ പറയൂ. അതുകൊണ്ടാ ഏട്ടന് ഈ ആലോചന കൊള്ളാന്ന് തോന്നിയത്. ചെക്കൻ ബി എ കാരന, വില്ലേജ് ആഫീസിലെ ക്ലാർക്ക്, കാഴ്ചക്കും മെടുക്കൻ, ഫോട്ടോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായി. പക്ഷേ അവൻ ചോദിക്കുന്ന ഇത്തിരി കൂടുതലാ, ഒരു 50 പവൻ കൊടുക്കേണ്ടി വരും.
2: ഓ, ഒരു ക്ലാർക്കിന് അത്ര കൊടുക്കണം? കുടുംബത്തിന് നല്ല നിലയാ.
5: സുധയെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്, അവളുടെ ഇഷ്ടങ്ങളൊന്നും സമ്മതിച്ചില്ല, അതിന്റെ ഒക്കെ കുറവ് തീർക്കാൻ അവളെ നല്ലൊരിടത്തേക്ക് തന്നെ അയക്കണം. മുഴുവനും നീ സഹിക്കണ്ട, ഒരു 10-15 പവൻ ഞാൻ എങ്ങനെയും ഉണ്ടായിക്കോളാം.
2: ആ നോക്കട്ടെ, ഞാൻ ശോഭയോട് ആലോചിക്കട്ടെ. ഞാനും അവളുടെ ഒരു ഏട്ടനാണല്ലോ.
0: പിന്നെ ഒരു ഏട്ടൻ, എന്നെയും വിജയനും ഒക്കെ അവക്ക് എന്ത് വില?
2: എന്തോ ആയിക്കോട്ടെ, അവള് കല്യാണം കഴിഞ്ഞ് പോയി കിട്ടുമല്ലോ.
0: ആ അങ്ങനെ ഒരു ഗുണമുണ്ട്, കാശ് കൊടുത്താ തിരിച്ചു തരുമോ?
2: തരാം, ഞാൻ തന്നോളാം.
0: അത് വേണ്ട, നിങ്ങളുടെ ഏട്ടൻ തരണം. പിന്നെ ഈ ലോകം മുഴുവൻ തലേക്കുടി ഓടുന്നൊരു വിചാരമുണ്ട്, എല്ലാം ഞാൻ കല്യാണം നടത്തിയ നമ്മളാണ് എന്ന് എന്നെ പറയണം. അല്ലാതെ അതിന്റെ ക്രെഡിറ്റ് സ്വന്താക്കി ആരും അത്ര ത്യാഗികളാവണ്ട.
2: അതൊക്കെ പറയാം, പറയണമെന്ന് കരുതിയത് പലതും ഞാനിപ്പോ പറഞ്ഞു. നമുക്ക് കാശ് കൊടുക്കാലോ?
0: ഇതൊക്കെ സമ്മതിച്ചാ കൊടുക്കാം.
2: അതൊക്കെ സമ്മതിപ്പിക്കാം, എനിക്ക് ഉറപ്പിച്ച് പറയാലോ.
0: പറഞ്ഞൊക്കെ സമ്മതിക്കണം.
5: സമ്മതിക്കാം, സമ്മതിച്ചു പറഞ്ഞോളൂ, ഞാൻ തിരിച്ചതെന്നോളാം. ഒരല്പം സാവകാശം വേണമെന്ന് മാത്രം.
2: ഇത് വളരെ മോശമായി പോയി, ഏട്ടൻ ഇങ്ങനെ ഒളിച്ചു നിൽക്കാൻ പാടില്ലായിരുന്നു.
5: ഞാൻ ശോഭ സമ്മതിച്ചില്ലെങ്കിലൊന്ന് ഓർത്തപ്പോ അടങ്ങിയിരിക്കാൻ തോന്നിയില്ല. സത്യത്തില് ഞാൻ മുറിയിലേക്ക് കടന്നു വരികയായിരുന്നു, പക്ഷേ ഈ കാര്യങ്ങൾ സംസാരിക്കണമെന്ന് അറിഞ്ഞപ്പോ കടന്നു വരാൻ തോന്നിയില്ല, കേൾക്കാതിരിക്കാനും തോന്നിയില്ല. ക്ഷമിക്കണം.
2: എന്തായാലും ഇത് വളരെ ചീപ്പായി പോയി.
0: എനിക്ക് നേരത്തെ സംശയമുണ്ട്, ഒളിഞ്ഞു നോട്ട് എല്ലാവർക്കും ഇത്തിരി ഉണ്ട്, ആ കുട്ടികൾക്ക് വരെ.
5: മിണ്ടരുത്, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, അതുകൊണ്ട് പറഞ്ഞ സംഖ്യ തരാതിരിക്കരുത്. ഞാൻ തിരിച്ചെന്നോളാം,
2: അത് തരാം, പക്ഷെ ഇതിനെ ആവർത്തിക്കരുത്, ഭയങ്കര കൾച്ചറിലെ പരിപാടി അത്.
0: കാളയുടെയും പോത്തിന്റെയും കൂടെ ജീവിക്കുന്നവർക്കാ കൾച്ചർ.
5: വേണ്ട, ശോഭ പറഞ്ഞ തെറ്റൊന്നുമില്ല, നമ്മള് കാളടേയും പോത്തിന്റെയും കൂടെ കഴിയുന്നവരാ.
4: 1993 April 12 റിലീസ് ചെയ്ത ഈ ചിത്രം വാണിജ്യപരമായി വിജയിക്കുകയും 255 ദിവസം തിയേറ്ററുകളിൽ ഓടുകയും ചെയ്തു. ഈ ചിത്രത്തിലെ അഭിനയത്തിന്
0: നിന്നെ കാണാണ്ടായപ്പോ ഞങ്ങൾ അങ്ങിരുന്നു. ഒരു പാത്രം ഇങ്ങെടുക്കുമാലോ. അവള് കുളിക്കിയ, കൊച്ചൂട്ടൻ വന്നിരുന്നു, സ്വർണം എടുക്കാൻ എന്ന് ചെല്ലുമെന്നറിയാൻ രാധാകൃഷ്ണന്റെ അമ്മാവൻ പറഞ്ഞു വിട്ടതാ. ബുധനാഴ്ച എന്ന് പറഞ്ഞു, ഞാൻ ബുധനാഴ്ച എടുത്തൂടെ?
2: ഓ, എന്നാണെങ്കിലും എടുക്കാം.

0: ചൊവ്വാഴ്ച കാശ് എടുക്കല്ലേ.
1: എന്താ ശോഭേ?
0: ശോഭേ
1: എന്തോ പറ്റിയതാവോ? മനം പുരട്ടിയും തോന്നുന്നു.
0: മനസ്സിൽ പിടിക്കാതെ വല്ലതും കഴിച്ചിട്ടുണ്ടാവും.
1: ഒന്നുമില്ല, നീ അവിടെ ഇരിക്കെ, ഞാൻ നോക്കിക്കൊള്ളാം. രണ്ടു ദിവസമായി ഞാൻ ശ്രദ്ധിക്കണം, ഒരു വിളർച്ചയും ഒരു അലസതയും. വൈകിട്ട് ടൗണിൽ പോയി ഏതെങ്കിലും നല്ലൊരു ലേഡി ഡോക്ടറെ കാണിക്ക്. കൃഷ്ണ ഗുരുവായൂരപ്പ,
2: നിനക്ക് മനസ്സിലായില്ലേ, കുടുംബത്തെ അംഗസംഖ്യ കൂടാൻ പോണു.
1: ഇത്തിരി വെള്ളം കൂടി കുടിക്കേ. മതി, വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇത്തിരി കുടിക്കും മോളെ, ഇല്ലെങ്കിൽ ഇനിയും ഛർദിക്കും. ഛർദിച്ചോട്ടെ.
0: വേണ്ടെങ്കിൽ കുടിക്കണ്ട, വേഗം റെഡിയാവും. നമുക്ക് ആ ഡോക്ടർ മല്ലിയെ ഒന്ന് കാണാം.
3: എനിക്കൊരു ഡോക്ടറെയും കാണണ്ട. നിങ്ങളുടെ ഏട്ടനോടൊന്ന് പറഞ്ഞാ മതി, ഭക്ഷണം കഴിക്കുന്ന സമയത്തെങ്കിലും പാടത്തു നിന്ന് നേരെ കയറി വരാണ്ടിരിക്കാം. ചെളിയുടെയും വേർപ്പിന്റെ നാറ്റം സഹിക്കാൻ പറ്റണില്ല.
1: എന്റെ ഭർത്താവിന് ചെളിയുടെയും വേർപ്പിന്റെ നാറ്റമുണ്ട്. ഈ നിൽക്കുന്നുണ്ടല്ലോ നിന്റെ ഭർത്താവ്, ആ ചെളിയുടെ വേർപ്പിന്റെ വിലയാ. ഞാനത് സഹിച്ചോണ്ടോ?
3: എന്നാലും അങ്ങനെ പറഞ്ഞല്ലോ നീ. വേറൊന്നുമല്ല പറഞ്ഞത്, വേർപ്പും ചെളിയും കൈ വൃത്തിയാക്കി വരണമെന്നേ ഞാൻ മീൻ ചെയ്തുള്ളൂ.
0: ഇൻസൾട്ട് ആയി.
1: എന്റെ ഏട്ടാ, ആ വേർപ്പിന്റെ ചെളിയുടെ മണം നമ്മുടെ മണോ? ഈ വീടിന്റെ മണോ? എന്നിട്ടും കേട്ട് നിൽക്കണ്ടല്ലോ.
0: ശോഭ മീൻ ചെയ്തത്?
1: എന്ത് മീൻ ചെയ്താലും ഏട്ടന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ മുഖത്തടിച്ചേനെ. ആരായാലും നിനക്കെന്നെ അടിക്കണമല്ലേടി. എന്റെ മനസ്സിൽ നിങ്ങളെ ഞാൻ ആയിരം വട്ടം അടിച്ചു കഴിഞ്ഞു. മിണ്ടാതെ പോടി അവിടുന്ന്. അവള് പ്രസംഗിക്കണം. വേണ്ട, അവള് പറയട്ടെ, ഞാനത് കേൾക്കണം.
4: തോന്നിയാത്ത പറയാനുണ്ടല്ലോ, ശോഭയ്ക്ക് ഒരു വാക്ക് പഴച്ചു, അതിന് എല്ലാവരും കൂടെ അവളിട്ട് മറക്കണം. നിന്റെ കല്യാണം നടക്കണമെങ്കിലേ ഈ ശോഭ തന്നെ കനിയണം. അതറിയാമോ നിനക്ക്?
1: അറിയാം.
4: എന്നിട്ടാണ് നീ അവളുടെ ചാടുന്നത്? അവളുടെ കാശ് വേണം എല്ലാവർക്കും, അവള് ചീത്ത.
1: എന്ന് വെച്ച് എന്റെ വല്യാട്ടിനെ വേദനിപ്പിച്ചാലുണ്ടല്ലോ, ഞാനത് സഹിക്കില്ല. ഞാനെന്തിനാ വിഷമിക്കണേ? അത്ര വലിയ തെറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല, ചെലിക്കില്ല.
2: ആരല്ലേ മാലതി, ഇങ്ങനെ പിണങ്ങാനും വഴക്കുണ്ടാക്കാനുള്ള സംഗതി ഒന്നും ഉണ്ടായില്ല ഇവിടെ. ശോഭ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞുപോയതായിരിക്കും, അതൊന്നും സാരല്ല. ഞാനാണ് വിശപ്പുകൊണ്ട് നേരെ അങ്ങോട്ട് വന്ന് കയറുകയും ചെയ്തു.
3: എനിക്കിത് സഹിക്കാൻ വയ്യ.
2: പിന്നെ ഈ സമയത്ത് മൂക്കിന് മണം കൂടും, വായിക്ക് രുചി കൂടും, ചുണ്ടി കൂടും. ശ്രീകുട്ടിയെ ഗർഭമുണ്ടായ കാലത്ത് നീ എന്തൊക്കെ ചുണ്ടിത്തരങ്ങളെ കാട്ടിക്കൂട്ടിയെ. അന്ന് നിന്റെ മണം പിടിക്കില്ല എന്ന് പറഞ്ഞ് നിന്നെ കൊണ്ട് ചന്ദനത്തേലും പൂച്ചോളാ നീയെ.
3: അന്ന് എനിക്ക് ഇവർക്ക് ഗർഭമൊന്നുമില്ല, അഹങ്കാര. ഇനി ഇവിടെ ജീവിക്കാൻ എനിക്ക് വയ്യ. നമുക്ക് എങ്ങനെങ്കിലും മാറാം, ഒരു കൊച്ചു വീട് മതി.
2: എന്താ മാരത ഈ പറയണേ? പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾക്ക് ആര് നോക്കും?
3: ആര് നോക്കിയാലും കൊള്ളാം. ഓരോരുത്തർ അവകാശം പറഞ്ഞ് നിൽക്കുന്നുണ്ടല്ലോ, വായിച്ചു കൊടുക്ക.
2: ഈ കുടുംബത്തെ നാല് കുറ്റി നാലതിര് ഞാൻ ഇതുവരെ ഒന്നും ആലോചിച്ചിട്ടില്ല. വേണ്ട മാലതി, ഈ മണ്ണ് വിട്ട് ഞാൻ എങ്ങടാ പോവുക? സഹിക്ക, നമുക്ക് ഭൂമിയോണം സഹിക്ക. സുധയുടെ കല്യാണങ്ങളൊന്ന് കഴിഞ്ഞു കിട്ടിയാ മതി, പിന്നെ നമുക്കിവിടെ ഒരു മുറി മതി, നമുക്ക് ഒതുങ്ങിക്കൂടിയാ പോരേ.

0: ഞാൻ വെറുതെ ഒറ്റയ്ക്ക് ഇങ്ങനെ ആലോചിച്ചിരിക്കണേ. ഇന്ന് രാമായണം പോലും വായിച്ചില്ല. ഞാൻ ചോറ് വിളമ്പട്ടെ. ഇന്ന് ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ലല്ലോ.
1: പിന്നെ മതി, എല്ലാരെയും കഴിയട്ടെ. ഇനി അതാ ഇവിടത്തെ പറയൂ, എല്ലാവരുടെയും കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കുഴപ്പമില്ലല്ലോ.
2: എന്ത് ചോദിക്കാതെ? കാശിന്റെ കാര്യം ശോഭയുടെ പണം കിട്ടും തോന്നണില്ല.
1: എന്താണ് ഈ പറയണേ?
2: ആകെ പ്രശ്നമായി. നമ്മൾ വേറെ എന്തെങ്കിലും ഒരു വഴി ആലോചിക്കണം.
1: എന്ത് വഴി? ബുധനാഴ്ച സ്വർണം എടുക്കണ്ട. പണം കിട്ടിയില്ലേ കല്യാണം നടക്കില്ല. എന്നെ ചതിക്കരുത് നീ.
2: ഞാൻ എന്താ ചെയ്യാ? പണം എന്റെ അല്ല. പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു നോക്കി, ശോഭ സമ്മതിക്കണില്ല.
1: എന്റെ ഈശ്വര, ഞാൻ ആരോടാ ചോദിക്കുക? എങ്ങട്ടാ പോവുക?
2: ഒക്കെ സുധ ഉണ്ടാക്കിയ പ്രശ്നമല്ലേ. ഇനി അവളും ഏട്ടനും ഏടത്തി അമ്മയും എല്ലാവരും കൂടെ ശോഭയോടൊന്ന് പറഞ്ഞു നോക്ക്.
1: നീ പറഞ്ഞാ കേൾക്കാത്ത ഞങ്ങൾ പറഞ്ഞാ കേൾക്കോ?
2: അത് പറയണത് പോലെ ഇരിക്കും.
1: എന്നുവെച്ചാ എല്ലാരും കൂടെ ചേർന്ന് അവളുടെ കാല് പിടിക്കുക. അല്ലേ,
2: പിടിക്കണമെങ്കിൽ പിടിക്കണം, കാര്യം നടക്കണ്ടേ?
1: അതിന് മേലത്തെ രാഘവന്മാർ രണ്ടാമത് ജനിക്കണം. ഭൂമിയോളം താഴാ, പിന്നെ എങ്ങനെ താഴുക?
2: വേണ്ട, താഴണ്ട. വേറെന്താ മാർഗം എന്ന് വെച്ചാൽ ആലോചിക്ക.
1: ഒറ്റ മാർഗമുള്ളൂ, സുധയ്ക്ക് ഇത്തിരി വിഷം വാങ്ങിച്ചു കൊടുക്ക. എന്താ പറ്റോ? അച്ഛനും അമ്മയൊക്കെ ചത്തത് അഞ്ചാറ് കൊല്ലായില്ലേടി, പിന്നെ എന്തിനാ കരയണേ? സുധ എന്ത്? ഇവളുടെ മുഖം എന്താ വല്ലാണ്ടിരിക്കണേ?
0: അവള് കരച്ചു.

0: എന്നെ കുടുംബത്ത് കലഹം ഉണ്ടാക്കിട്ട് ഈ കല്യാണം നടത്തണ്ടെന്നാ പറയണേ.
1: ഒറ്റ നീക്കിയാൻ വെക്കും. കുടുംബത്തെ കാര്യമൊന്നും നീ നോക്കണ്ട, നീ നിന്റെ കുടുംബം ഉണ്ടാവുമ്പോ നോക്കിയാ മതി.
0: എല്ലാരും ഒറ്റപ്പെടുത്തും.
1: വല്യേട്ടൻ എല്ലാവർക്കും ഒറ്റപ്പെടുത്താം, പക്ഷെ വല്യേട്ടൻ ഒറ്റപ്പെടാൻ പയ്യല്ലോ. അതല്ലേ വല്യേട്ടന്റെ കുരുക്ക്. എല്ലാം ഉണ്ട്, പക്ഷെ 50 പോണില്ല. ഇന്ന് വെച്ച് കല്യാണം നടക്കാണ്ടിരിക്കാൻ പോണില്ല. നിനക്ക് അത്യാവശ്യമുള്ള പൊന്നുണ്ട്, ബാക്കി പൊന്നിന്റെ സമാധാനം ഏട്ടൻ ചെയ്തു. ദാ പോരെ. എല്ലാവരോടും ആലോചിച്ച് തന്നെ അവളുടെ കല്യാണം തീരുമാനിച്ചത്. ഒടുവിൽ നീ എന്ത് ചെയ്തു? എന്നെ വഞ്ചിച്ചു. ഇനിയും ഞാൻ ചെയ്യുന്നോ നിന്നോട് ആലോചിക്കണോ?
2: ആഹാരം ബാധ്യതപ്പെടുത്തി പണം വാങ്ങിയില്ലേ, അതെന്നോട് ആലോചിച്ചോ? എല്ലാവരോടും കൂടെ ഉള്ള വഞ്ചന.
3: നിങ്ങളെ പറയണ്ട, ഞാൻ പറയാം. എല്ലാവർക്കും ഭാഗം പിരിയണമെന്നുണ്ട്, അത് നടത്തി കൊടുക്കണം. ഇനി ആഹാരം ബാധ്യതപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് നീ ഏൽക്കുന്നതാണ്.
1: അമ്മ എന്ത് പറഞ്ഞു?
0: ഭാഗം നടക്കട്ടെ, എല്ലാരും തല്ലി പിരിയണേലും നല്ലത് അതന്നെയാ.
1: നടക്കട്ടെ, വല്യമ്മാവ തന്നെ നടത്തി കൊടുക്ക, എനിക്കിത് കാണാൻ വയ്യ. നടക്കട്ടെ. പിന്നെ നിങ്ങൾ ആരെയും ഞാൻ ബാധ്യതപ്പെടുത്തിയിട്ടില്ല. ഈ സ്വത്തിൽ എനിക്കും എന്റെ മക്കൾക്കുള്ള അവകാശം സുധയെ കെട്ടാൻ പോകുന്ന രാധാകൃഷ്ണൻ എഴുതി കൊടുത്തു. അല്ലാതെ നിങ്ങളാരെയും ഞാൻ വഞ്ചിച്ചിട്ടില്ല. ആ കണക്കറിയാൻ നിങ്ങളുടെ പഠിപ്പ് പോരാ.
4: ഈ ചിത്രത്തെ കുറിച്ച് കൈതപ്രം പറയുന്നത് ഇങ്ങനെയാണ്: ഞാനും ലോഹിയും കൊച്ചിൻ ഹനീഫയും മമ്മൂട്ടിയും മുരളിയും എല്ലാം അടങ്ങിയ ഒരു ഗൾഫ് യാത്രക്കിടയിലാണ് വാത്സല്യത്തിന്റെ ആദ്യ ചർച്ച നടക്കുന്നത്. ആ യാത്രയിലാണ് ലോഹിതദാസ് ഹനീഫയ്ക്ക് വേണ്ടി ഒരു കഥ എഴുതി കൊടുക്കാമെന്ന് സമ്മതിക്കുന്നത്. പിന്നീട് ഷൊർണൂരിൽ ലോഹിയുടെ വീട്ടിൽ കഥയും പാട്ടും എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് അലയും കാറ്റിൻ ഹൃദയം അരയാലിൽ തേങ്ങി, രാമായണം കേൾക്കാതെയായി, പൊന്മൈനകൾ മിണ്ടാതെയായി, സരയു വിമൂഖമായി എന്നതിനൊക്കെ സിനിമയ്ക്കപ്പുറം ഞങ്ങൾക്ക് ചില അർത്ഥങ്ങളുണ്ടായിരുന്നു. കാരണം ആ സംഭവം ഞങ്ങളെല്ലാവരെയും സങ്കടത്തിലാക്കിയ നാളുകളായിരുന്നു അത്.

0: മികച്ച ചിത്രത്തിനുള്ള ഫിലിംഫെയർ അവാർഡ് ഈ ചിത്രം നിർമ്മിച്ച ബഷീറിനെ തേടിയെത്തി. യേശുദാസും ചിത്രയുമാണ് ഈ ചിത്രത്തിലെ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. ചിത്രത്തിലെ ഗാനങ്ങളുടെ രചന നിർവഹിച്ചിരിക്കുന്നത് കൈതപ്രവും സംഗീതം പകർന്നിരിക്കുന്നത് എസ് പി വെങ്കടേഷും.
1: ഒരു ധൈര്യത്തിന്, ഞാൻ ഒറ്റയ്ക്കല്ല എന്ന ധൈര്യത്തിന്.
2: ഓ സെന്റിമെന്റ്സ് പാരമ്പര്യമായിട്ടുണ്ടല്ലോ ഈ ചീപ്പ് സെന്റിമെന്റ്സ്.
1: ഈ മുറി എന്നും അടിച്ചു തുടപ്പിക്കണം.
2: എന്നാൽ ഒരു കാര്യം ചെയ്, എന്നും കുറച്ച് അരിയും പൂവിട്ട് പൂജിക്ക്.
1: നിനക്ക് അടിയുടെ കുറവാണ്, ആവശ്യത്തിന് അനാവശ്യത്തിന് പണം, പദവി, ലാളന.
2: എന്നെ അടിച്ചു നിന്റെ അച്ഛൻ അറിഞ്ഞോ നിങ്ങൾ അന്ന് പുറത്താവും.
1: ഇല്ല, നിന്റെ അച്ഛൻ എനിക്ക് കൈ തരും. നിന്റെ അച്ഛന് പറ്റിയ തെറ്റ് ഞാൻ തിരുത്തുന്നതിൽ എന്നെ അനുമോദിക്കും. സംശയമുണ്ടെങ്കിൽ ഈ നിമിഷം നീ അച്ഛനെ ചെന്നിട്ട് പറയേ. ഡേ, നീ ഇനിയാണ് ജീവിക്കാൻ പോണത്, എന്റെ രീതിക്ക്, എന്റെ വീടിന്റെ രീതിക്ക്. നീ ജീവിതം എന്തെന്ന് കാണാൻ പോന്നേ ഉള്ളൂ.
2: വെയിൽ കൊള്ളാണ്ട് അകത്തേക്ക് പോടാ.
3: അവൻ വെയിൽ കൊള്ളണ്ടോനാ, പഠിക്കട്ടെ മരുവേ, ഇവളെ പഠിക്കട്ടെ.
2: പാറ പോലെ ഇരിക്കണം അല്ലേ?
3: കന്നിമണ്ണ തൂമ്പ വേണ്ടില്ല, പക്ഷെ നനച്ചുണ്ടാക്കിയാലുണ്ടല്ലോ പൊന്ന് വിളയും പൊന്ന്. എന്നിട്ട് ഈ കറുത്ത ചരടക്കൊന്ന് മാറാം. ദേ

0: വിജയൻ അന്വേഷിച്ച് വീട്ടിലാ വന്നേ.
1: എന്താ വിശേഷം?
2: ശപിക്കരുത് ഏട്ടാ.
1: എന്താ എന്താ ഏട്ടൻ, അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റൂടാ.
2: ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട്. ഒക്കെ മറന്ന് ഏട്ടൻ നേരത്തെ എന്റെ കൂടെ വരണം. എന്നെ ഒറ്റപ്പെടുത്തരുത്. എനിക്ക് വീട് വേണ്ട, സ്വത്ത് വേണ്ട, ഒന്നും വേണ്ട. ഏട്ടനും ഏട്ടത്തി മക്കളോടെ ഉണ്ടായിരുന്നാ മതി.
1: വേണ്ട മോനെ, ഇനി ഒരു മടക്കല്ലേ. പറ്റിപ്പിടിച്ചു നിന്നു പറിച്ചെടുത്ത പോലെയാ പോന്നേ. ഇനി വേണ്ട, ഏട്ടനത് ഉപേക്ഷിച്ചു കഴിഞ്ഞു. പുതിയ മണ്ണ് ഉണ്ടായിരുന്ന പൊന്നും പൊടിയെ കൊടുത്ത് വാങ്ങിയതാ. അതൊക്കെ ഇനി ഉണ്ടാവും. പണ്ട് ഇതുപോലൊരു ഭൂമിയായിരുന്നു നമ്മുടെ, നിനക്ക് ഓർമ്മ ഉണ്ടാവില്ല? കുത്തിക്കളിച്ചുണ്ടാക്കി ഇവിടെ അതുപോലെയൊക്കെ ഉണ്ടാക്കണം. ഉണ്ടാവും, ഈശ്വരൻ ആരോഗ്യ ആയുസൊക്കെ തരാണെങ്കിൽ.
2: അമ്മയോട് ഞാൻ ഏട്ടനെയും കൊണ്ടേ ചെല്ലൂ എന്ന് പറഞ്ഞിട്ടാ പോന്നു.
1: അമ്മയോട് പറയാ ഞങ്ങൾക്ക് ഇവിടെ സുഖാണ്, നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടായാലും ഏട്ടൻ വെളിപ്പെടുത്തുണ്ടാവും. പോയിക്കോ, അമ്മ കാത്തിരുന്ന് വിഷമിക്കുന്നുണ്ടാവും.
3: ഒരു ഗ്ലാസ് കാപ്പിയെങ്കിലും കുടിച്ചിട്ട്.
1: വേണ്ട, പാലില്ലാത്ത കാപ്പി. കേറി ഒന്ന് ഇരിക്കാൻ പോലും സ്ഥലമല്ല. ഒക്കെ ഉണ്ടാവും, അന്ന് വരണം ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട്.
2: മാസത്തിലൊരിക്കലെങ്കിലും ഏട്ടൻ വീട്ടിൽ വരണം.
1: അങ്ങനെ കണക്കൊന്നും വെക്കണ്ട. എപ്പോഴാ വേണ്ടെന്ന് വെച്ചാ ഏട്ടൻ അവിടെ ഉണ്ട്. ഇനി സന്തോഷമായിട്ട് ജീവിക്കുക. വലിയ വക്കീലാവണം. രാമൻകുട്ടി എന്നെ കാട്ടിയും പേരും പണം ഉണ്ടാക്കണം. ഇവിടെ ഈ തമിഴന്മാരോടൊക്കെ ഏട്ടനൊന്ന് വെയ്യുമ്പളക്കാലോ. സമാധാനായിട്ട് പോ. നീ ഒന്നും ഒന്ന് പറഞ്ഞൂലോ, അതിൽ സന്തോഷമുണ്ട്. എല്ലാം നല്ലതിനാടാ, എല്ലാം നല്ലതിനാ.
4: ജീവിതത്തിൽ കണ്ടതും കേട്ടതും വായിച്ചറിഞ്ഞതും ഒരുവേള അഭിനയിച്ചതുമായ സന്ധ്യസന്ദർഭങ്ങളെ ഉള്ളിലൊരു ആന്തലോടെ കണ്ടുതീർക്കാനാവും വിധം പുനരാവിഷ്കരിച്ച തിരക്കഥകളായിരുന്നു ലോഹിതദാസിന്റെ. ആ തിരക്കഥകൾ ജീവിതത്തിലേക്കും ഒന്ന് തിരിഞ്ഞു നോക്കിയതുപോലെ ഭാഗം വെച്ചപ്പോൾ മേലേടത്ത് തറവാട് ഉപേക്ഷിച്ച് രാഘവൻ നായർ ഇറങ്ങിപ്പോകുമ്പോഴും ഇതേ വികാരങ്ങളായിരുന്നു
5: അന്തരീക്ഷം. ഒൽത്താരടികളിൽ ചേർത്ത മെതിയടി ഭക്തിമാനായ ഭരതനു നൽകിനാൻ.
4: മാതൃസ്നേഹവും സഹോദരവാത്സല്യവും തുറന്നു കാണിച്ച മലയാള ചിത്രമായിരുന്നു വാത്സല്യം. വ്യത്യസ്തമായൊരു കഥാതന്തുവിലൂടെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെന്ന ചിത്രവും ഗാനങ്ങളും. എത്രയെത്ര സിനിമകൾ കണ്ടാലും വാത്സല്യം പോലെയുള്ള കുടുംബ ചിത്രങ്ങൾ എന്നും മനസ്സിന്റെ ആഴങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. ഒരു മനുഷ്യ ജീവിതത്തിൽ അനുഭവിക്കുന്ന പല ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്ന കുടുംബനാഥന്റെ വിചാരങ്ങളും വികാരങ്ങളും തുറന്നു കാട്ടിയ ചിത്രമായിരുന്നു വാത്സല്യം. ഇനിയും ഒത്തിരി ഒത്തിരി ചിത്രങ്ങൾ പിറക്കാനിരിക്കുന്നു നമ്മുടെ മനസ്സിലേക്ക് ആഴത്തിലിറങ്ങിച്ചെല്ലാൻ. സ്നേഹവും വാത്സല്യവും നിറഞ്ഞ നല്ലൊരു ജീവിതം നമുക്കും ലഭിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഇന്നത്തെ ചിത്രപരിചയം ഇവിടെ പൂർണ്ണമാകുന്നു. ഈ ചിത്രപരിചയത്തിൽ കൂടെയുണ്ടായിരുന്നത് ഞാൻ ദിവ്യ രജേഷ്.
6: ചിത്രപരിചയം

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.

0: എങ്ങു പോയി നീ.
1: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞു തരുമോ?
2: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
3: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്കറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോം 0490247140. 7225 9001.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ് ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600.
0: സി എം വിസ്താര നെല്ലൂന്നി.

0: കണ്ണില്ല.
1: അയ്യേ, ഇങ്ങോർക്ക് നാണമില്ലേ?
2: പ്രേം.

ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവ ബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

ഓണം നബിദിനാശംസകളോടെ മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.

പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചുരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർവെയർ ആൻഡ് ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ്.

മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.

ഓണാശംസകളോടെ ന്യൂ സ്റ്റൈൽ ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് ഉരുവച്ചാൽ വിലക്കുറവിലും ഗുണമേന്മയിലും എന്നും മുന്നിൽ. 13 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം, ഓണക്കോടികൾക്ക് വമ്പിച്ച വിലക്കുറവുമായി ന്യൂ സ്റ്റൈൽ ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് ഉരുവച്ചാൽ.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകുവിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.

0: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC and IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ഫോൺ നമ്പർ 9656120022.

സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിന് പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7999447-6836, 9447-371-836, 8078-502-836.

അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: സ്ത്രീതരംഗം, പെൺകരുത്തിന്റെ ഉൾക്കരുത്ത്.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ സ്ത്രീതരംഗത്തിലേക്ക് സ്നേഹസ്വാഗതം. സ്ത്രീതരംഗത്തിൽ ഇന്ന് സാമൂഹ്യ പരിഷ്കർത്താവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന കമലാദേവി ചതോപാധ്യയെ കുറിച്ച് കേൾക്കാം. സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്ത്യൻ സ്ത്രീകളുടെ സാമൂഹിക സാമ്പത്തിക നിലവാരം ഉയർത്തുന്നതിനായി ഇന്ത്യൻ കരകൗശല വസ്തുക്കൾ, കൈത്തറി, നാടകം എന്നിവയുടെ പ്രോത്സാഹനത്തിനായി പ്രവർത്തിച്ച ഒരു ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു കമലാദേവി ചതോപാധ്യായ. മദ്രാസ് നിയോജക മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഇന്ത്യയിലെ ആദ്യ വനിത കൂടിയായിരുന്നു കമലാദേവി ചതോപാധ്യായ. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെയും സംഗീത നാടക അക്കാദമിയുടെയും തലവയായിരുന്നു അവർ. 1974 ഇന്ത്യയുടെ നാഷണൽ അക്കാദമി ഓഫ് മ്യൂസിക്, ഡാൻസ് ആൻഡ് ഡ്രാമയായ സംഗീത നാടക അക്കാദമി നൽകുന്ന പരമോന്നത ബഹുമതിയായ സംഗീത നാടക അക്കാദമി ഫെല്ലോഷിപ്പ് അവർക്ക് ലഭിച്ചു. 1955 1987 ഇന്ത്യാ ഗവൺമെന്റ് അവർക്ക് പത്മഭൂഷണും പത്മവിഭൂഷണും നൽകി ആദരിച്ചു. April 3 കർണാടകയിലെ മംഗളൂരുവിൽ ഒരു സരസ്വത ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച കമലാദേവി മാതാപിതാക്കളുടെ നാലാമത്തെയും ഇളയതുമായ മകളായിരുന്നു. മംഗലാപുരം ജില്ലാ കലക്ടറായിരുന്നു അവരുടെ പിതാവ് അനന്തയ്യ ധരേശ്വർ. സ്വതന്ത്ര പാരമ്പര്യമായി ലഭിച്ച അമ്മ ഗിരിജാബായ് തീരദേശ കർണാടകയിലെ ഒരു ഭൂവുടമസ്ഥയായ ചിത്രാപൂർ സരസ്വത ബ്രാഹ്മണ കുടുംബത്തിലെ അംഗമായിരുന്നു. കമലാദേവിയുടെ പിതൃമുത്തശ്ശി പുരാതന ഇന്ത്യൻ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും നല്ല അറിവുള്ള ആളായിരുന്നു. കൂടാതെ ഗിരിജാബായിയും നല്ല വിദ്യാഭ്യാസം നേടിയിരുന്നു. കൂടുതലും വീട്ടിൽ തന്നെയായിരുന്നു പഠിപ്പിച്ചിരുന്നത്. വീട്ടിലെ അവരുടെ സാന്നിധ്യം കമലാദേവിക്ക് ഉറച്ച അടിത്തറ നൽകുകയും അവരുടെ ബുദ്ധിശക്തിയെയും ശബ്ദത്തെയും ബഹുമാനിക്കുന്നതിനുമുള്ള മാനദണ്ഡങ്ങൾ നൽകുകയും ചെയ്തു. ഇത് ഭാവിയിൽ അവർ അറിയപ്പെടാൻ കാരണമായി. കമലാദേവി ഒരു അസാധാരണ വിദ്യാർത്ഥിനിയായിരുന്നു. ചെറുപ്പം മുതലേ ദൃഢനിശ്ചയത്തിന്റെയും ധൈര്യത്തിന്റെയും ഗുണങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. മഹാദേവ് ഗോവിന്ദ് റാനഡെ, ഗോപാലകൃഷ്ണ ഗോഖലെ തുടങ്ങിയ നിരവധി പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനികളെയും ബുദ്ധിജീവികളെയും, രമാബായി റാനഡെ, ആനി ബസന്റ് തുടങ്ങിയ വനിതാ നേതാക്കളെയും അവരുടെ മാതാപിതാക്കൾ സൗഹൃദത്തിലാക്കി. ഇത് യുവ കമലാദേവിയെ സ്വദേശി ദേശീയ പ്രസ്ഥാനത്തിന്റെ ആദ്യകാല ആവേശക്കാരിയാക്കി. കേരളത്തിലെ പുരാതന സംസ്കൃത നാടക പാരമ്പര്യം കുറ്റിയാട്ടം അതിന്റെ ഏറ്റവും വലിയ ഗുരുവും അഭിനയ അധികാരിയുമായ

നാട്ടാചാര്യ പത്മശ്രീ മണി മാധവ ചാക്യാരിയിൽ നിന്ന് കെള്ളിക്കുറിശ് മംഗലത്തെ ഗുരുവിൻ്റെ വീട്ടിൽ താമസിച്ച് പഠിച്ചു. 1917 14 വയസ്സിൽ അവർ വിവാഹിതരായി. പക്ഷേ 2 വർഷത്തിനു ശേഷം വിധവയുമായി. ചെന്നൈയിലെ ക്യൂൻ മേരി കോളേജിൽ പഠിക്കുമ്പോൾ സഹപാഠിയും സരോജിനി നായിഡുവിൻ്റെ ഇളയ സഹോദരിയുമായ സുഹാസിനി ചതോപാധ്യയെ അവർ പരിചയപ്പെട്ടു. പിന്നീടവർ കമലാദേവിയെ അവരുടെ പ്രതിഭാധനനായ സഹോദരൻ ഹരിൻ എന്ന ഹരീന്ദ്രനാഥിന് ചതോപാധ്യയ്ക്ക് പരിചയപ്പെടുത്തി. ഹരിൻ അന്ന് പ്രശസ്ത കവിയും നാടകകൃത്തും നടനുമായിരുന്നു. കമലാദേവിയുടെയും ഹരിൻ്റെയും കലകളോടുള്ള അവരുടെ പരസ്പര താല്പര്യമാണ് ഇരുവരെയും ഒന്നിപ്പിച്ചത്. ഒടുവിൽ 20 വയസ്സുള്ളപ്പോൾ കമലാദേവി ഹരിനെ വിവാഹം കഴിച്ചു. അക്കാലത്തെ യാഥാസ്ഥിതിക സമൂഹത്തിൻ്റെ എതിർപ്പിനെ അതിജീവിച്ച് വിധവാ വിവാഹത്തിന് ഇപ്പോഴും എതിർപ്പുണ്ടായിരുന്നിട്ടും ഹരിനും കമലാദേവിയും പൊതുവായ സ്വപ്നങ്ങൾ പിന്തുടരാൻ ഒരുമിച്ച് താമസിച്ചു. അല്ലാത്ത പക്ഷം അത് സാധ്യമാകുമായിരുന്നില്ല. നിരവധി ബുദ്ധിമുട്ടുകൾക്കിടയിലും നാടകങ്ങളും സ്കിറ്റുകളും നിർമ്മിക്കാൻ അവർക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. പിന്നീട് മാന്യമായ കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് അഭിനയം അനുയോജ്യമല്ലെന്ന് കണക്കാക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ അവർ ചില സിനിമകളിലും അഭിനയിച്ചു. ആദ്യ സിനിമകളിൽ കന്നഡ സിനിമാ മേഖലയിലെ ആദ്യത്തെ നിശബ്ദ ചിത്രമായ 1931 പുറത്തിറങ്ങിയ മൃതകഥിക അല്ലെങ്കിൽ വസന്തസേന ഉൾപ്പെടെ 2 നിശബ്ദ ചിത്രങ്ങളിൽ അഭിനയിച്ചു. ശൂദ്രകയുടെ പ്രശസ്ത നാടകത്തെ അടിസ്ഥാനമാക്കിയുള്ളതും ഏനാക്ഷി രാമറാവു അഭിനയിച്ചതും കന്നഡ സംവിധായകൻ മോഹൻ ദയാറാം ഭവാനി സംവിധാനം ചെയ്തതുമായ മൃതകഥിക അഥവാ വസന്തസേന എന്ന ചിത്രവും ഇതിൽ ഉൾപ്പെടുന്നു. 1943 രണ്ടാം സിനിമയിൽ കെ എൽ സൈഗാൾ, ഖുർഷിദ് എന്നിവർ അഭിനയിച്ച താൻസൻ എന്ന ഹിന്ദി ചിത്രത്തിലും, തുടർന്ന് 1943 ശങ്കർ പാർവതി, 1945 ധന ഭഗത് എന്നീ ചിത്രങ്ങളിലും അവർ അഭിനയിച്ചു. വിവാഹത്തിന് തൊട്ടു പിന്നാലെ ഹരിൻ തൻ്റെ ആദ്യ വിദേശയാത്രയിൽ ലണ്ടനിലേക്ക് പോയി. ഏതാനും മാസങ്ങൾക്ക് ശേഷം കമലാദേവി അദ്ദേഹത്തോടൊപ്പം ചേർന്നു. അവർ അവിടെ ലണ്ടൻ സർവകലാശാലയിലെ ബെഡ്ഫോർഡ് കോളേജിൽ ചേർന്നു. പിന്നീട് സോഷ്യോളജിയിൽ ഡിപ്ലോമ നേടി. ലണ്ടനിൽ ആയിരിക്കുമ്പോൾ തന്നെ 1923 മഹാത്മാഗാന്ധിയുടെ നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് കമലാദേവി അറിഞ്ഞു. താമസിയാതെ ഇന്ത്യയിലേക്ക് മടങ്ങി. സാമൂഹിക ഉന്നമനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി രൂപീകരിച്ച ഒരു ഗാന്ധിയൻ സംഘടനയായ സേവാദളിൽ ചേർന്നു. താമസിയാതെ ദളിന്റെ വനിതാ വിഭാഗത്തിന്റെ ചുമതല അവർക്ക് ലഭിച്ചു. അവിടെ ഇന്ത്യയിലുടനീളമുള്ള എല്ലാ പ്രായത്തിലുമുള്ള പെൺകുട്ടികളെയും സ്ത്രീകളെയും സേവിക എന്ന സന്നദ്ധ പ്രവർത്തകരാക്കി മാറ്റുന്നതിനായി റിക്രൂട്ട് ചെയ്യുന്നതിലും പരിശീലിപ്പിക്കുന്നതിലും സംഘടിപ്പിക്കുന്നതിലും അവർ പങ്കാളികളായി. 1926 ഓൾ ഇന്ത്യ വിമൻസ് കോൺഫറൻസിന്റെ സ്ഥാപകയായ മാർഗരറ്റ് ഇ കസിൻസിനെ അവർ കണ്ടുമുട്ടി. മദ്രാസ് പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് മത്സരിക്കാൻ അവർക്കിത് പ്രചോദനമായി. അങ്ങനെ അവർ ഇന്ത്യയിൽ ഒരു നിയമസഭാ സീറ്റിലേക്ക് മത്സരിക്കുന്ന ആദ്യ വനിതയായി. കുറച്ചു ദിവസങ്ങൾ മാത്രമേ അവർക്ക് പ്രചാരണം നടത്താൻ കഴിഞ്ഞുള്ളൂവെങ്കിലും 55 വോട്ടുകളുടെ ചെറിയ വ്യത്യാസത്തിൽ അവർ പരാജയപ്പെട്ടു. അടുത്ത വർഷം അവർ അഖിലേന്ത്യാ വനിതാ സമ്മേളനത്തിന്റെ സ്ഥാപക അംഗമായി. അതിന്റെ ആദ്യത്തെ ഓർഗനൈസിംഗ് സെക്രട്ടറിയായി. തുടർന്നുള്ള വർഷങ്ങളിൽ AIWC രാജ്യമെമ്പാടും ശാഖകളും സന്നദ്ധ പരിപാടികളും നടത്തിക്കൊണ്ടും നിയമനിർമ്മാണ പരിഷ്കാരങ്ങൾക്കായി അചഞ്ചലമായി പ്രവർത്തിച്ചുകൊണ്ടും പ്രശസ്തി നേടിയ ഒരു ദേശീയ സംഘടനയായി വളർന്നു. അവരുടെ ഭരണകാലത്ത് അവർ പല യൂറോപ്യൻ രാജ്യങ്ങളിലും വ്യാപകമായി യാത്ര ചെയ്യുകയും നിരവധി സാമൂഹിക പരിഷ്കരണ കമ്മ്യൂണിറ്റി ക്ഷേമ പരിപാടികൾ ആരംഭിക്കാനും സ്ത്രീകൾക്കു വേണ്ടിയും സ്ത്രീകൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും പ്രചോദനം ഉൾക്കൊണ്ടു. ന്യൂഡൽഹിയിൽ ലേഡി ഇർവിൻ കോളേജ് ഫോർ ഹോം സയൻസിന്റെ രൂപീകരണത്തിന് ഇത് കാരണമായി. പിന്നീട് ബോംബെ ബീച്ച് ഫ്രണ്ടിൽ ഉപ്പിനെ തയ്യാറാക്കുന്നതിനായി മഹാത്മാഗാന്ധി പ്രഖ്യാപിച്ച 1930 പ്രസിദ്ധമായ ഉപ്പു സത്യാഗ്രഹത്തിൽ 7 നേതൃസംഘത്തിൽ അവർ ഭാഗമായിരുന്നു. ടീമിലെ മറ്റൊരു വനിതാ വളണ്ടിയർ അവന്തികാബായ് ഗോഖലെ ആയിരുന്നു. പിന്നീട് ഞെട്ടിപ്പിക്കുന്ന ഒരു നീക്കത്തിൽ കമലാദേവി അടുത്തുള്ള ഒരു ഹൈക്കോടതിയിൽ പോയി അവിടെ ഉണ്ടായിരുന്ന ഒരു മജിസ്ട്രേറ്റിനോട്

താൻ തയ്യാറാക്കിയ ഫ്രീഡം സാൾട്ട് വാങ്ങാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. 1930 ജനുവരി 26 ഒരു സംഘർഷത്തിൽ ഇന്ത്യൻ ത്രിവർണ പതാക സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി അവർ വ്യാപകമായ മാധ്യമശ്രദ്ധ നേടി. 2nd ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ കമലാദേവി ഇംഗ്ലണ്ടിലായിരുന്നു. ഇന്ത്യയുടെ സാഹചര്യം മറ്റു രാജ്യങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതിനും യുദ്ധാനന്തര സ്വാതന്ത്ര്യത്തിനായുള്ള പിന്തുണ ശേഖരിക്കുന്നതിനുമായി അവർ ഉടൻ തന്നെ ഒരു ലോക പര്യടനം ആരംഭിച്ചു. ഈ പര്യടനത്തിൽ അവർ തെക്കൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലൂടെ സഞ്ചരിച്ചു. 1941 അവർ ഒരു ഒറ്റപ്പെട്ട ട്രെയിനിൽ യാത്ര ചെയ്യുകയുണ്ടായി. ലൂസിയാനയിൽ വെള്ളക്കാരായ യാത്രക്കാർക്കായി നീക്കിയിരുന്ന ഒരു കാറിൽ നിന്ന് അവളെ മാറ്റാൻ ഒരു കണ്ടക്ടർ ശ്രമിച്ചു. അവൾ ഒരു കറുത്ത അമേരിക്കക്കാരിയല്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ കണ്ടക്ടർ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന ആശയക്കുഴപ്പത്തിലാകുകയും അവൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് അവളോട് ചോദിക്കുകയും ചെയ്തു. ന്യൂയോർക്ക് എന്ന അവളുടെ ആദ്യ ഉത്തരത്തിന് ഏത് നാട്ടിൽ നിന്നാണ് വരുന്നത് എന്നറിയാൻ അയാൾ ശ്രമിച്ചു. അതിന് അവൾ മറുപടി നൽകിയതായി റിപ്പോർട്ടുണ്ട്. ഞാൻ വ്യക്തമായും ഒരു നിറമുള്ള സ്ത്രീയാണ്. നിങ്ങൾ എന്നെ ശല്യപ്പെടുത്തേണ്ട ആവശ്യമില്ല, കാരണം എനിക്കിവിടെ നിന്ന് മാറാൻ ഉദ്ദേശമില്ല. കണ്ടക്ടർ അവളെ ആ ട്രെയിൻ കാറിൽ ഇരുത്തി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം അതിന്റെ പശ്ചാത്തലത്തിൽ വിഭജനം കൊണ്ടുവന്നു. അഭയാർത്ഥികളുടെ പുനരധിവാസത്തിൽ അവർ മുഴുകി. പുനരധിവാസത്തിന് സഹായിക്കുന്നതിനായി ഇന്ത്യൻ സഹകരണ യൂണിയൻ സ്ഥാപിക്കുക എന്നതായിരുന്നു അവരുടെ ആദ്യ ദൗത്യം. യൂണിയൻ വഴി സഹകരണ രീതിയിൽ ഒരു ടൗൺഷിപ്പിനായി അവർ പദ്ധതികൾ തയ്യാറാക്കി. ഒടുവിൽ സംസ്ഥാന സഹായം ആവശ്യപ്പെടരുതെന്ന വ്യവസ്ഥയിൽ ജവഹർലാൽ നെഹ്റു മനസ്സിലാ മനസ്സോടെ അവർക്ക് അനുമതി നൽകി. അതിനാൽ വളരെയധികം പോരാട്ടങ്ങൾക്ക് ശേഷം ഡൽഹിയുടെ പ്രാന്തപ്രദേശത്ത് ഫരീദാബാദ് ടൗൺഷിപ്പ് സ്ഥാപിക്കപ്പെട്ടു. വടക്കു പടിഞ്ഞാറൻ അതിർത്തിയിൽ നിന്നുള്ള 50,000-ലധികം അഭയാർത്ഥികളെ പുനരധിവസിപ്പിച്ചു. അഭയാർത്ഥികൾക്ക് പുതിയ വീടുകളും പുതിയ തൊഴിലുകളും സ്ഥാപിക്കാൻ സഹായിക്കുന്നതിൽ അവർ അക്ഷീണം പ്രവർത്തിച്ചു. ഇതിനായി അവർക്ക് പുതിയ കഴിവുകളിൽ പരിശീലനം നൽകി. പുതിയ പട്ടണത്തിൽ ആരോഗ്യ സൗകര്യങ്ങൾ സ്ഥാപിക്കുന്നതിലും അവർ സഹായിച്ചു. അങ്ങനെ ജനങ്ങളുടെ പുനരധിവാസത്തിനായുള്ള അവരുടെ ജീവിതത്തിലെ 2nd ഘട്ടം ആരംഭിച്ചു. അതുപോലെ തന്നെ അവരുടെ നഷ്ടപ്പെട്ട കരകൗശല വസ്തുക്കളുടെ പുനരധിവാസത്തിനും സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ ഇന്ത്യൻ കരകൗശല വസ്തുക്കളുടെയും കൈത്തറിയുടെയും മഹത്തായ പുനരുജ്ജീവനത്തിന് അവർ ഒറ്റയ്ക്ക് ഉത്തരവാദിയായി കണക്കാക്കപ്പെട്ടു. കൂടാതെ ആധുനിക ഇന്ത്യയിലേക്കുള്ള അവരുടെ ഏറ്റവും വലിയ പൈതൃകമായും ഇത് കണക്കാക്കപ്പെടുന്നു. ആയിരത്തി തൊള്ളായിരത്തി 1950 ഇന്ത്യയുടെ വികസനത്തിനായുള്ള നെഹ്റുവിന്റെ ദർശനത്തിന്റെ ഭാഗമായി ഫാക്ടറി അധിഷ്ഠിത വൻതോതിലുള്ള ഉൽപ്പാദനത്തിന്റെ പാശ്ചാത്യ രീതികൾ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത് പരമ്പരാഗത കരകൗശല വിദഗ്ധരെ, പ്രത്യേകിച്ച് അസംഘടിത മേഖലകളിലെ സ്ത്രീകളെ ബാധിക്കുമോ എന്ന സാധ്യതയെക്കുറിച്ച് അവർ ആശങ്കാകുലരായി. തദ്ദേശീയ അറിവുകളുടെ ഒരു കലവറയായി വർത്തിച്ച ഇന്ത്യയുടെ തദ്ദേശീയ കലകളും കരകൗശല വസ്തുക്കളും സൂക്ഷിക്കുന്നതിനും ശേഖരിക്കുന്നതിനുമായി അവർ നിരവധി കരകൗശല മ്യൂസിയങ്ങൾ സ്ഥാപിച്ചു. ഇതിൽ ഡൽഹിയിലെ തിയേറ്റർ ക്രാഫ്റ്റ്സ് മ്യൂസിയവും ഉൾപ്പെടുന്നു. കമലാദേവി കലയും കരകൗശലവും പ്രോത്സാഹിപ്പിച്ചു. മാസ്റ്റർ കരകൗശല വിദഗ്ധർക്കുള്ള ദേശീയ അവാർഡുകൾ ഏർപ്പെടുത്തി. രാജ്യമെമ്പാടും സെൻട്രൽ കോട്ടേജ് ഇൻഡസ്ട്രീസ് എംബോറിയം സ്ഥാപിച്ചു. 1964 അവർ ഭാരതീയ നാട്യ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ബാംഗ്ലൂരിൽ നാട്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കഥക് ആൻഡ് കോറിയോഗ്രാഫി ആരംഭിച്ചു. കമലാദേവി ചതോപാധ്യ ഓൾ ഇന്ത്യ ഹാൻഡിക്രാഫ്റ്റ്സ് ബോർഡ് സ്ഥാപിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. കൂടാതെ അതിന്റെ ആദ്യ ചെയർപേഴ്സണും ഇവർ ആയിരുന്നു. ഡൽഹി ക്രാഫ്റ്റ് കൗൺസിൽ ഓഫ് ഇന്ത്യ, വേൾഡ് ക്രാഫ്റ്റ്സ് കൗൺസിൽ എന്നിവ സ്ഥാപിക്കാൻ അവർ സഹായിച്ചു. WCCയുടെ ഏഷ്യ പസഫിക് മേഖലയുടെ ആദ്യ പ്രസിഡന്റായിരുന്നു കമലാദേവി ചതോപാധ്യായ. കൂടാതെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ചെയർമാനുമായിരുന്നു. പിന്നീട് സംഗീത നാടക അക്കാദമിയുടെ തലവനുമായിരുന്നു. കൂടാതെ യുനെസ്കോയിലെ അംഗവുമായിരുന്നു. അവരുടെ ആത്മകഥയായ ഇന്നർ റിസസ് ആൻഡ് ഔട്ടർ സ്പേസസ് മെമ്മോയർ 1986 പ്രസിദ്ധീകരിച്ചു. 1988 ഒക്ടോബർ 29 ബോംബെയിൽ വച്ച് 85 വയസ്സുള്ളപ്പോൾ അവർ അന്തരിച്ചു. ഇന്ത്യാ ഗവൺമെന്റ് അവർക്ക് പത്മഭൂഷണും 1987 പത്മവിഭൂഷണും നൽകി ആദരിച്ചു. ഇവ ഇന്ത്യയിലെ ഏറ്റവും ആദരണീയമായ സിവിലിയൻ അവാർഡുകളിൽ ഒന്ന്.

എന്നാണ്. കമ്മ്യൂണിറ്റി ലീഡർഷിപ്പിന് 1966 അവർക്ക് റാമോൺ മാക്സസെ അവാർഡും ലഭിച്ചു. 1974 അവരുടെ ജീവിതകാലത്തെ പ്രവർത്തനങ്ങളെ മാനിച്ച് രത്നസദസ്യ എന്ന സംഗീത നാടക അക്കാദമി ഫെല്ലോഷിപ്പ് അവർക്ക് ലഭിച്ചു. ഇന്ത്യയുടെ നാഷണൽ അക്കാദമി ഓഫ് മ്യൂസിക് ഡാൻസ് ഡ്രാമയായ സംഗീത നാടക അക്കാദമിയുടെ ഏറ്റവും ഉയർന്ന അവാർഡാണ് ഫെല്ലോഷിപ്പ്. കരകൗശല വസ്തുക്കളുടെ പ്രോത്സാഹനത്തിന് നൽകിയ സംഭാവനകൾക്ക് 1977 യുനെസ്കോ അവരെ ഒരു അവാർഡ് നൽകി ആദരിച്ചു. ശാന്തിനികേതൻ അവരുടെ പരമോന്നത ബഹുമതിയായ ദേശീ കോത്തമ നൽകി ആദരിച്ചു. 2018 ഏപ്രിൽ 3 അവരുടെ 115 ജന്മദിനമാകുമായിരുന്ന സമയത്ത് ഗൂഗിൾ അവരുടെ ഹോം പേജിൽ ഒരു ഡൂഡിൽ നൽകി അവരെ ആദരിച്ചു. പ്രിയ ശ്രോതാക്കളെ, സാമൂഹ്യ പരിഷ്കർത്താവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന കമലാദേവി ചതോപാധ്യയെക്കുറിച്ചായിരുന്നു ശ്രോതാക്കൾ സ്ത്രീതരംഗത്തിലൂടെ ഇതുവരെ കേട്ടത്.

0: ഇതോടുകൂടി ഇന്നത്തെ സ്ത്രീതരംഗം ഇവിടെ പൂർണ്ണമാകുന്നു.
1: സ്ത്രീതരംഗം, പെൺകരുത്തിന്റെ ഉൾക്കരുത്ത്.

പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. വികസിത ഭാരതമെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ ബഹിരാകാശ മേഖല നിർണായക പങ്കുവഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് കായിക മന്ത്രിമാരുടെ യോഗം ഇന്ന് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത്. തലസ്ഥാന നഗരി ഇന്നു മുതൽ ഓണപ്രഭയിൽ. വൈദ്യുത ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. ഓണം വാരാഘോഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യും. പ്രവാസി ക്ഷേമനിധി പെൻഷൻ വിതരണത്തിന് 32 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അണ്ടർ 20 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പ് 68 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ മാനസി ലാദറിന് വെള്ളിമെഡൽ. വാർത്തകൾ വിശദമായി. ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. 2023 ഓഗസ്റ്റ് 23 ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ വിജയകരമായി ഇറങ്ങിയതിന്റെ സ്മരണാർത്ഥമാണ് എല്ലാ വർഷവും ദേശീയ ബഹിരാകാശ ദിനം ആചരണം സംഘടിപ്പിക്കുന്നത്. ബഹിരാകാശ മേഖലയിൽ ഇന്ത്യ ആഗോള നേതൃനിരയിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. 2047 വികസിത രാജ്യമായി മാറുകയെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ ബഹിരാകാശ മേഖല നിർണായക പങ്കുവഹിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ISROയുടെ നേതൃത്വത്തിൽ അഹമ്മദാബാദിൽ 3ാമത് ദേശീയ ബഹിരാകാശ ദിനാഘോഷം സംഘടിപ്പിച്ചു. ഇന്ത്യൻ ബഹിരാകാശ ചരിത്രത്തിൽ ഡോ വിക്രം സാരാഭായിയുടെ സംഭാവനകൾ ഏറെ വലുതാണെന്ന് ചടങ്ങിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് അഭിപ്രായപ്പെട്ടു. 2035 ഇന്ത്യയ്ക്ക് സ്വന്തമായി ബഹിരാകാശ നിലയം സജ്ജമാകുമെന്ന് ISRO ചെയർമാൻ വി നാരായണൻ പറഞ്ഞു.
1: We are going to have a couple of important scientific missions like Chandrayaan 4, Chandrayaan 5, Mars landing mission, Venus mission, and there are a couple of very important missions. At least we have set a target to launch 300 plus satellites in 6 to 7 years time frame with the support of startup companies and the government sector.
0: ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് നടക്കുന്ന ബ്രിക്സ് കായിക മന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷത വഹിക്കുന്നു. യുവജനകാര്യ കായിക സഹമന്ത്രി രക്ഷാ ഖഡ്സെയും യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട്. 11 അംഗരാജ്യങ്ങളിലെ മന്ത്രിമാരും പ്രതിനിധികളും പങ്കെടുക്കും. സംസ്ഥാനം ഓണാഘോഷ നിറവിൽ. വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഓണം വാരാഘോഷത്തിന് മുന്നോടിയായി തിരുവനന്തപുരം കോവളത്തു നിന്ന് ആരംഭിച്ച പതാക ഘോഷയാത്ര ഇന്ന് കനകക്കുന്നിൽ സമാപിക്കും. വൈകിട്ട് 5 മന്ത്രി പി സി വിഷ്ണുനാഥ് ഓണപ്പതാക ഉയർത്തും. ഫുഡ് ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം മന്ത്രി സി പി ജോണും നഗരത്തിലെ വൈദ്യുത ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം മന്ത്രി കെ മുരളീധരനും നിർവഹിക്കും. ശശി തരൂർ MP, നഗരസഭാ മേയർ വി വി രാജേഷ്, MLA തുടങ്ങിയവർ പങ്കെടുക്കും. ഇത്തവണത്തെ ഓണം വാരാഘോഷം നാളെ വൈകിട്ട് 5:30 തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര താരം കുഞ്ചാക്കോ ബോബൻ വിശിഷ്ടാതിഥിയാകുന്ന ചടങ്ങിൽ മന്ത്രിമാരായ പി സി വിഷ്ണുനാഥ്, കെ മുരളീധരൻ, സി പി ജോൺ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, നഗരസഭാ മേയർ വി വി രാജേഷ്, ശശി തരൂർ MP തുടങ്ങിയവർ പങ്കെടുക്കും. ഈ മാസം 30 നടക്കുന്ന ഓണം വാരാഘോഷത്തിൽ തലസ്ഥാനത്ത് മാത്രം 35 വേദികളിലായി 340 കലാപരിപാടികളാണ് അരങ്ങേറുക. സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പങ്കെടുക്കും. ഇത്തവണത്തെ ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിലും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയാകും. ഈ മാസം 30 ഉത്രട്ടാതി വള്ളംകളി. ഓണം പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട നാളെ വൈകിട്ട് തുറക്കും. ഈ മാസം 28 വരെയാണ് ഓണം പൂജകൾ. ദർശനത്തിനായി എത്തുന്ന ഭക്തർക്ക് ഈ ദിവസങ്ങളിൽ ഓണസദ്യയും ഒരുക്കുന്നുണ്ട്. ഓണം വാരാഘോഷത്തിന് കണ്ണൂരിൽ ഇന്ന് തുടക്കമാകും. വാരാഘോഷത്തിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: ടൂറിസം വകുപ്പിന്റെയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെയും ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ഓണം വാരാഘോഷത്തിന്റെ വരവറിയിച്ച് കണ്ണൂർ നഗരത്തിൽ ഇന്നലെ വർണ്ണാഭമായ വിളംബര ഘോഷയാത്ര നടന്നു. ഘോഷയാത്രയിൽ ഫെഡറേഷൻ ഓഫ് റെസിഡൻസ് അസോസിയേഷൻ കോർപ്പറേഷൻ, ഹരിതകർമ്മസേന, കുടുംബശ്രീ

0: പ്രവർത്തകർ, നാട്ടുകാർ എന്നിവർ അണിനിരന്നു. കോട്ടയം ജില്ലയിൽ നിന്നുള്ള കലാകാരൻ കുറിച്ചി നടേശനും സംഘവും അവതരിപ്പിച്ച അർജുന നൃത്തം, ചെണ്ടമേളം എന്നിവയും ഉണ്ടായി. ഈ മാസം 30 വരെ കലക്ട്രേറ്റ് മൈതാനിയിലാണ് വിവിധ കലാ സംഗീത സാംസ്കാരിക പരിപാടികൾ ഒരുക്കിയിട്ടുള്ളത്.
1: ഓണം ലഹരിമുക്തവും സമാധാനപരവുമാക്കാൻ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി രൂപീകരിച്ച ജില്ലാതല സമിതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരി ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസിനെയോ എക്സൈസ് ഉദ്യോഗസ്ഥരെയോ വിവരമറിയിക്കണമെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലാതല ഓണാഘോഷത്തിന്റെ ഭാഗമായ വിളംബര ജാഥ ഇന്ന് വൈകിട്ട് 3 ആരംഭിക്കും. കോഴിക്കോട് ബീച്ചിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ജാഥ ആരംഭിക്കും. അതേസമയം ഓണാഘോഷങ്ങളുടെ ഭാഗമായി കോഴിക്കോട് നഗരത്തിൽ പ്രത്യേക ഗതാഗത നിയന്ത്രണങ്ങളും പാർക്കിംഗ് ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി. സൗത്ത് ബീച്ച് മുതൽ ഗാന്ധി റോഡ് ജംഗ്ഷൻ വരെയുള്ള റോഡരികിലെ പാർക്കിംഗ് പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. ഓണത്തോടനുബന്ധിച്ച് ഇന്നും ചൊവ്വാഴ്ചയും റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കും. പകരം ഈ മാസം 27 സെപ്റ്റംബർ 2 തീയതികളിൽ റേഷൻ കടകൾ അവധിയായിരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രവാസി ക്ഷേമനിധി പെൻഷൻ വിതരണത്തിന് 32 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ധനവകുപ്പ് തുക ലഭ്യമാക്കിയതോടെ ഓണത്തിന് മുന്നോടിയായി പെൻഷൻ തുക പ്രവാസികളുടെ ബാങ്ക് അക്കൌണ്ടുകളിലെത്തും. കുടിശ്ശിക തുക അനുവദിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. സംസ്ഥാന മന്ത്രിസഭാംഗങ്ങൾക്ക് കോഴിക്കോട് IIMൽ ദ്വിദിന പരിശീലനം നൽകും. ഭരണമികവും മാനേജ്മെന്റ് വൈദഗ്ധ്യവും ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. അടുത്ത മാസമായിരിക്കും പരിശീലനം. 2016 മന്ത്രിസഭയുടെ കാലത്തും കോഴിക്കോട് IIMൽ മന്ത്രിസഭാംഗങ്ങൾക്ക് പരിശീലനം നൽകിയിരുന്നു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സപ്ലൈകോ സംഭരിക്കുന്ന നെല്ല് മില്ലുകളിൽ തന്നെ സൂക്ഷിക്കുന്നത് ഒഴിവാക്കാൻ സംസ്ഥാനത്ത് 5 ഗോഡൌണുകൾ സജ്ജമാക്കും. ഇതിനായി വെയർഹൌസിംഗ് കോർപ്പറേഷന്റെ ഗോഡൌണുകൾ വാടകയ്ക്കെടുക്കാനാണ് സർക്കാർ നീക്കം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: മില്ലുകൾ സംഭരിക്കുന്ന നെല്ല് അരിയാക്കി ഉടൻ ഇത്തരം ഗോഡൌണുകളിലേക്ക് മാറ്റും. ഇതിലൂടെ ക്രമക്കേട് സാധ്യത തടയാനും തുടർ സീസണുകളിലെ നെല്ല് സംഭരണം വേഗത്തിലാക്കാനുമാണ് ലക്ഷ്യമിടുന്നത്. ഗോഡൌണുകളുടെ വാടകയും അരി ഇവിടേക്ക് മാറ്റുന്നതിനുള്ള ഗതാഗത ചെലവും സർക്കാർ വഹിക്കും. ഇതോടെ സംഭരിക്കുന്ന നെല്ല് യഥാസമയം അരിയാക്കി പൊതുവിതരണത്തിന് നൽകാനും കാലതാമസമില്ലാതെ കേന്ദ്ര താങ്ങുവില വിഹിതം നേടിയെടുക്കാനും കഴിയുമെന്നാണ് സപ്ലൈകോ കരുതുന്നത്.
1: സ്ലോവാക്കിയയിൽ നടക്കുന്ന Under-20 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ മികച്ച പ്രകടനം. 68 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ മാനസി ലാദർ വെള്ളി മെഡൽ നേടി. തൻവി ഗുണ്ടേഷ് മഗ്ദും കോമൾ എന്നിവർക്ക് വെങ്കല മെഡലും ലഭിച്ചു. സംസ്ഥാന കായിക വകുപ്പ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച കേരള കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ പാലാ സെന്റ് തോമസ് കോളേജ് കിരീടം ചൂടി. മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജിനെ 1-3 തോൽപ്പിച്ചാണ് പാലാ ചാമ്പ്യന്മാരായത്. പാലക്കാട് റെയിൽവേ ഡിവിഷന് കീഴിലുള്ള മംഗളൂരു ഉള്ളാൾ മേഖലയെ മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റാനുള്ള ഉത്തരവിനെതിരെ UDF MPമാർ തിരുവോണ നാളിൽ പാലക്കാട് DRM ഓഫീസിന് മുന്നിൽ സത്യഗ്രഹം സംഘടിപ്പിക്കും. MPമാരായ MK രാഘവൻ, ET മുഹമ്മദ് ബഷീർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം. റെയിൽവേ ബോർഡിന്റെ ഉത്തരവ് അടിയന്തരമായി പിൻവലിക്കണമെന്ന് കാസർഗോഡ് ജില്ലാ വികസന സമിതിയും ആവശ്യപ്പെട്ടു. ഇടുക്കി ഇടമലക്കുടിയിൽ നിന്നും രോഗിയെ ചുമന്ന് ആശുപത്രിയിലെത്തിച്ചു. കടുത്ത പനിയെ തുടർന്ന് കീഴ്വലയം പാറക്കുടി സ്വദേശി രാജാത്തിയെയാണ് 4 കിലോമീറ്റർ ചുമന്ന് ഇടമലക്കുടിയിലെ ആശുപത്രിയിലെത്തിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലും ഇടമലക്കുടിയിൽ നിന്നും രോഗികളെ ചുമന്ന് ആശുപത്രിയിലെത്തിച്ചിരുന്നു. അധ്യാപകനും കവിയുമായ കണ്ണൂർ തലശ്ശേരിയിലെ A സുഗുണൻ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ വാൽമീകി രാമായണം സമ്പൂർണ്ണ പദ്യപരിഭാഷ ഇന്ന് പ്രകാശനം ചെയ്യും. വൈകിട്ട് തലശ്ശേരി ബ്രണ്ണൻ ഹയർ സെക്കൻഡറി ഓഡിറ്റോറിയത്തിൽ സാഹിത്യകാരൻ MN കാരശ്ശേരി പ്രകാശനകർമ്മം നിർവഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. വികസിത ഭാരതമെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ ബഹിരാകാശ മേഖല നിർണായക പങ്കുവഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് കായികമന്ത്രിമാരുടെ യോഗം ഇന്ന് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത്. തലസ്ഥാന നഗരി ഇന്ന് മുതൽ ഓണപ്രഭയിൽ. വൈദ്യുത ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം മന്ത്രി K മുരളീധരൻ നിർവഹിക്കും. ഓണം വാരാഘോഷം മുഖ്യമന്ത്രി VD സതീശൻ നാളെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം.

ചെയ്യും. പ്രവാസി ക്ഷേമനിധി പെൻഷൻ വിതരണത്തിന് 32 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അണ്ടർ 20 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പ്. 68 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ മാനസി ലാദറിന് വെള്ളിമെഡൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 മണിക്ക് ഓണം ഗാനോത്സവം. തന്റെ ഇഷ്ടഗാനങ്ങളുമായി എത്തുന്നു പിന്നണി ഗായകൻ ജാസി ഗിഫ്റ്റ്. 2 മണിക്ക് അതിഥി ഭാഷാഗാനങ്ങൾ. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 പ്രതികരണം. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 6:40 കൃഷ്ണകഥാമൃതം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:35 സർഗജാലകം. 8 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ അറ്റ് സ്കൂൾ. വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നു. 9:00 നാടകനേരത്തിൽ നാടകം നെല്ലിക്ക 2-ാം ഭാഗത്തിന്റെ 7-ാം അധ്യായം. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം സഹസംവിധാനം അശ്വിനി. തുടർന്ന് നാടകഗാനങ്ങൾ. 10:00 ഓണം ഗാനോത്സവം. പിന്നണി ഗായകൻ ജാസി ഗിഫ്റ്റ് പങ്കെടുക്കുന്നു. ഇപ്പോൾ കേട്ടത് റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

0: നേടും.
1: ബഹിരാകാശ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ കരിയറിനും ഭാവിക്കും ഏറ്റവും അനുയോജ്യമായ സ്ഥലമായി ലോകം ഇന്ത്യയെ നോക്കിക്കാണുന്ന അന്തരീക്ഷം സൃഷ്ടിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ രണ്ട് ദിവസത്തെ റഷ്യ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ലോകത്തിന്റെ ഫാർമസി എന്നതിനപ്പുറം ഇന്ത്യ ലോകത്തിന്റെ ലബോറട്ടറിയായി ഉയർന്നു വരണമെന്ന് കേന്ദ്രമന്ത്രി അനുപ്രിയ പട്ടേൽ. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 ദൌത്യം വിജയകരമായതിന്റെ സ്മരണാർത്ഥമാണ് രാജ്യം എല്ലാ വർഷവും ബഹിരാകാശ ദിനം ആചരിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
2: ഇന്ത്യയുടെ ചാന്ദ്ര ദൌത്യമായ ചന്ദ്രയാൻ 3 2023 ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് രാജ്യം ഈ ദിവസം ബഹിരാകാശ ദിനമായി ആചരിക്കുന്നത്. പുതുതലമുറയിൽ ശാസ്ത്രാവബോധവും ജിജ്ഞാസയും വളർത്തുക, ബഹിരാകാശ ഗവേഷണ രംഗത്ത് രാജ്യത്തിന്റെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുക എന്നിവയാണ് ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. ബഹിരാകാശ പദ്ധതിയുടെ നേട്ടങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിനായി നൂതന സമീപനങ്ങൾ സ്വീകരിച്ച് പ്രവർത്തിച്ച എല്ലാ തലമുറയിലെയും നേതൃനിരയെയും ജീവനക്കാരെയും അഭിവാദ്യം ചെയ്യുന്നതായി ഗുജറാത്തിൽ നടന്ന 3-ാമത് ദേശീയ ബഹിരാകാശ ദിനാഘോഷത്തിൽ ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ബഹിരാകാശ പര്യവേഷണത്തിൽ ഇന്ത്യയുടെ ശ്രദ്ധേയമായ നേട്ടങ്ങൾ രാജ്യത്തിന്റെ ശാസ്ത്രീയ മികവിനും നവീകരണ മനോഭാവത്തിനും അറിവിന്റെ അതിരുകൾ ഭേദിക്കാനുള്ള ദൃഢനിശ്ചയത്തിനും തെളിവാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. രാജ്യത്തെ ശാസ്ത്രജ്ഞർ, എഞ്ചിനീയർമാർ, നൂതനാശയക്കാർ എന്നിവരുടെ സമർപ്പണം രാജ്യത്തെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കുന്നുവെന്നും ബഹിരാകാശ ദിന സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. 2047 ഇന്ത്യ വികസിത രാഷ്ട്രമായി മാറുമ്പോൾ ബഹിരാകാശ മേഖല ഈ നേട്ടത്തിൽ സുപ്രധാന പങ്കുവഹിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പുതിയ ലോകക്രമത്തിൽ ബഹിരാകാശ മേഖലയിൽ ഇന്ത്യ തുടർച്ചയായി വികസിക്കുകയാണെന്നും ശ്രീ മോദി പറഞ്ഞു. ചന്ദ്രയാൻ 3 ചരിത്ര നേട്ടം ഇന്ത്യയെ ലോകത്തിലെ മുൻനിര ബഹിരാകാശ യാത്രാ രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ എത്തിച്ചുവെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്രസിംഗ്. ഈ വിജയം തലമുറകളെ പ്രചോദിപ്പിക്കുന്നതാണെന്നും ഇന്ത്യയുടെ നവീകരണ മനോഭാവത്തെയും വികസിത ഭാരത ദർശനത്തെയും പ്രതിഫലിപ്പിക്കുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. രാജ്യത്തെ ബഹിരാകാശ മേഖലയിലെ സ്റ്റാർട്ടപ്പുകൾ സർക്കാരിൽ വിശ്വാസം പ്രകടിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബഹിരാകാശ മേഖലയിലെ സ്റ്റാർട്ടപ്പുകളുടെ CEOമാർ അവരുടെ ശ്രമങ്ങൾ

0: പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ബഹിരാകാശ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ മികച്ച കരിയറിനും ഭാവിക്കും ഏറ്റവും അനുയോജ്യമായ സ്ഥലമായി ലോകം ഇന്ത്യയെ നോക്കിക്കാണുന്ന അന്തരീക്ഷം സൃഷ്ടിക്കണമെന്നും ശ്രീ മോദി പറഞ്ഞു.
1: സബ്സെ ബി ബാത് സർക്കാർ ഭരോസ കൺസിസ്റ്റന്റ് റേ വിശ്വാസ പേദാ പ്രയാസ.
0: വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ രണ്ട് ദിവസത്തെ റഷ്യ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. വ്യാപാരം, സാമ്പത്തികം, ശാസ്ത്രം, സാങ്കേതിക വിദ്യ, സംസ്കാരം എന്നിവയിലെ സഹകരണത്തിനായുള്ള ഇന്ത്യ റഷ്യൻ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷന്റെ 27-ാമത് സമ്മേളനത്തിൽ അദ്ദേഹം സഹ അധ്യക്ഷത വഹിക്കും. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായും ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും. ഗവേഷണം, നവീകരണം, ഉയർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾ എന്നിവയാൽ നയിക്കപ്പെടുന്ന ലോകത്തിന്റെ ഫാർമസി എന്ന സ്വത്വത്തിനപ്പുറം ഇന്ത്യ ലോകത്തിന്റെ ലബോറട്ടറിയായി ഉയർന്നുവരണമെന്ന് കേന്ദ്രമന്ത്രി അനുപ്രിയ പട്ടേൽ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അഹമ്മദാബാദിൽ നടന്ന ഹെൽത്ത് കെയർ ഉച്ചകോടി 2026 അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. ആരോഗ്യ സംരക്ഷണത്തിൽ നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകളെ മന്ത്രി സമ്മേളനത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞു. 2026 ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തുള്ള ഇന്ത്യ ഇന്ന് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ബ്രിക്സ് കായിക മന്ത്രിമാരുടെ യോഗത്തിന് ആതിഥേയത്വം വഹിക്കും. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ, 11 ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുമുള്ള കായിക മന്ത്രിമാർ, പ്രതിനിധി സംഘ തലവന്മാർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. സൈക്ലിംഗിനെ ആരോഗ്യകരമായ ജീവിതശൈലിയുടെ ഭാഗമാക്കണമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. സൈക്ലിംഗ് ഫിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നും വിശാഖപട്ടണത്ത് നടന്ന ബ്രിക്സ് ഫ്രണ്ട്ഷിപ്പ് സൈക്ലിംഗ് പരിപാടിക്ക് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ടൂറിസം ഓണം വാരാഘോഷം നാളെ വൈകിട്ട് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി PC വിഷ്ണുനാഥ് അധ്യക്ഷത വഹിക്കും. നടൻ കുഞ്ചാക്കോ ബോബൻ വിശിഷ്ടാതിഥിയാകും. ഈ മാസം 30 വരെയാണ് ഓണം വാരാഘോഷം. ഓണത്തോടനുബന്ധിച്ച് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കും. പകരം ഈ മാസം 27 സെപ്റ്റംബർ 2 അവധിയായിരിക്കും. കേരളത്തിൽ പ്രവാസി ക്ഷേമനിധി ബോർഡ് വഴിയുള്ള പെൻഷൻ വിതരണം ചെയ്യുന്നതിന് 32 കോടി രൂപ അനുവദിച്ചു. ധനവകുപ്പ് തുക ലഭ്യമാക്കിയതോടെ ഓണത്തിന് മുന്നോടിയായി പെൻഷൻ തുക പ്രവാസികളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കെത്തും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 19 ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള, കന്യാകുമാരി തീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണം. FIH വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. സെമിഫൈനൽ സാധ്യത നിലനിർത്താൻ ഇന്ത്യയ്ക്ക് ഈ മത്സരം ജയിക്കേണ്ടത് അനിവാര്യമാണ്. മത്സരം രാത്രി 10:30 ആരംഭിക്കും. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. കൊളംബോയിൽ നടക്കുന്ന മത്സരത്തിൽ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 2 നഷ്ടത്തിൽ 97 എന്ന നിലയിലാണ്. സ്ലോവാക്കിയയിൽ നടക്കുന്ന അണ്ടർ 20 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ വനിതാ ഗുസ്തി താരങ്ങൾ 3 കൂടി സ്വന്തമാക്കി. മാൻസി ലാദർ വെള്ളിയും തൻവി ഗുണ്ടേഷ് മഖ്ദൂം കൊമാൽ എന്നിവർ വെങ്കല മെഡലുമാണ് നേടിയത്. ഹോർമൂസ് കടലിടുക്ക് പുതിയ US പ്രദേശമാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും പ്രഖ്യാപിച്ചതോടെ US ഇറാൻ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായി. ഹോർമൂസിനെ US ഭാഗമാക്കി ചിത്രീകരിക്കുന്ന ഭൂപടവും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു. എന്നാൽ US നിലപാട് തിരുത്തുന്നതുവരെ കടലിടുക്ക് അടച്ചിടുമെന്ന് ഇറാൻ അറിയിച്ചു. ഇറാനെതിരെയുള്ള US സാമ്പത്തിക ഉപരോധത്തെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ എണ്ണ കയറ്റുമതി തടയുമെന്നും ഇറാൻ അറിയിച്ചു. പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ സ്ഥിതി വഷളാകുന്നതിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് 70 ബ്രിട്ടീഷ് പാർലമെന്റ് അംഗങ്ങൾ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന് കത്തെഴുതി. പാകിസ്ഥാൻ സൈന്യം നടത്തുന്ന രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കണമെന്നും സാധാരണക്കാരുടെ ജീവൻ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. കേരള മന്ത്രിസഭാ അംഗങ്ങൾക്ക് കോഴിക്കോട് IIMൽ ദ്വിദിന പരിശീലനം നൽകും. ഭരണ മികവും മാനേജ്മെന്റ് വൈദഗ്ധ്യവും ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. അടുത്ത മാസമായിരിക്കും പരിശീലനം. ടെലിവിഷൻ ചാനലുകൾക്കുള്ള 12 മിനിറ്റ് പരസ്യ സമയപരിധി ഒഴിവാക്കി കേന്ദ്ര സർക്കാർ. 1994 കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തതോടെ തീരുമാനം പ്രാബല്യത്തിൽ വന്നു. ഈ മേഖല

വലിയ തോതിൽ പരസ്യങ്ങളെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും ഡിജിറ്റൽ മാധ്യമങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ പരമ്പരാഗത ടിവി ചാനലുകൾക്ക് തുല്യമായ മത്സര സാഹചര്യം ലഭിക്കുന്നില്ലെന്നും വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം വ്യക്തമാക്കി. വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം, സംരംഭകത്വം, നൂതനാശയങ്ങൾ, സാമൂഹിക വികസനം എന്നീ മേഖലകളിൽ യുവാക്കൾക്കുള്ള അവസരങ്ങൾ വിപുലീകരിക്കുന്നതിനായുള്ള സംയുക്ത പ്രസ്താവന അംഗീകരിച്ച് ബ്രിക്സ് യുവജനകാര്യമന്ത്രിമാരുടെ യോഗം. ലോകത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ യുവാക്കൾ പങ്കാളികളാകണമെന്ന് വിശാഖപട്ടണത്ത് ഇന്നലെ സമാപിച്ച മന്ത്രിതല യോഗത്തിൽ അധ്യക്ഷത വഹിച്ച കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. ബഹിരാകാശ പര്യവേഷണത്തിൽ ഇന്ത്യയുടെ നേട്ടങ്ങൾ ശാസ്ത്രീയ മികവിനും നവീകരണ മനോഭാവത്തിനുമുള്ള തെളിവാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ബഹിരാകാശ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ കരിയറിനും ഭാവിക്കും ഏറ്റവും അനുയോജ്യമായ സ്ഥലമായി ലോകം ഇന്ത്യയെ നോക്കിക്കാണുന്ന അന്തരീക്ഷം സൃഷ്ടിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ രണ്ട് ദിവസത്തെ റഷ്യ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ലോകത്തിന്റെ ഫാർമസി എന്നതിനപ്പുറം ഇന്ത്യ ലോകത്തിന്റെ ലബോറട്ടറിയായി ഉയർന്നു വരണമെന്ന് കേന്ദ്രമന്ത്രി അനുപ്രിയ പട്ടേൽ. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഓണം ഗാനോത്സവം. മലയാള സംഗീത ലോകത്ത് വേറിട്ട ശബ്ദവും വേറിട്ട താളവും കൊണ്ട് ശ്രദ്ധേയനായ കലാകാരൻ ഗാനങ്ങളിൽ പുതുമയും ആലാപനത്തിൽ സ്വന്തം ശൈലിയും കൊണ്ടുവന്ന് ആസ്വാദകരുടെ മനസ്സിൽ ഇടം നേടിയ ഗായകൻ. താളത്തിനൊപ്പം ചുവടുവയ്ക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഒരു ആഘോഷത്തിന് ഉണർവ് പകരുന്ന സംഗീതം. 2004 പുറത്തിറങ്ങിയ ഫോർ ദ പീപ്പിൾ എന്ന സിനിമയിലെ ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ എന്ന ഒരൊറ്റ ഗാനം കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ ഗാനങ്ങൾ. ഗായകനും സംഗീത സംവിധായകനുമായ ജാസി ഗിഫ്റ്റിന്റെ വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമാണ് ഇന്ന് ഓണം ഗാനോത്സവത്തിൽ.
2: എല്ലാവർക്കും നമസ്കാരം, ഞാൻ ജാസി ഗിഫ്റ്റ്. ഇന്ന് ഞാൻ പ്രസന്റ് ചെയ്യാൻ പോകുന്ന പാട്ടുകള് എന്റെ വളരെ ഫേവററ്റ് ആയിട്ടുള്ള കുറച്ച് സോങ്സ് ആണ്. എന്റെ പ്ലേലിസ്റ്റുകളിൽ പണ്ടും ഇന്നും ഞാൻ ഒരുപോലെ കേൾക്കുന്നതും ഒരുപോലെ ആസ്വദിക്കുന്നതുമായിട്ടുള്ള എവർലാസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ പാട്ടുകളാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പാട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും എന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഇത് ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സും പാട്ടുകാരുമാണ്. അപ്പോഴും ഓരോ പാട്ടായിട്ട് നമുക്ക് കേൾക്കാം. കമ്പോസിംഗില് വളരെ സ്പെഷ്യലായിട്ട് തോന്നിയിട്ടുള്ള ഒത്തിരി പേരുണ്ട്. അതിലെടുത്ത് പറയാൻ പറ്റുന്ന മലയാളികൾക്ക് ഏറ്റവും നമ്പർ ഓഫ് സോങ്സ് കൂടുതലായിട്ട് തന്നിരിക്കുന്നത് സലിൽ ചൗധരി സാറാണ്. അപ്പം അദ്ദേഹത്തിന്റെ പാട്ട് ഇത്തരത്തിലുള്ള മ്യൂസീഷ്യൻസിന് ഒത്തിരി ഇഷ്ടമാണ്. കാര്യം അതിൽ ഒത്തിരി കാറ്റഗറി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതായത് വയലിൻ ആണെങ്കിലും ഫ്ലൂട്ടിന്റെ കൗണ്ടർ പോർഷൻസ് ആണെങ്കിലും അതായത് സിംഗിങ് അറേഞ്ച്മെന്റ്സ് ആണെങ്കിലും മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒരു മെലഡി സ്ട്രക്ചർ അദ്ദേഹം ചെയ്തിരിക്കുന്ന രീതി നോക്കുമ്പോഴത്തേക്ക് വളരെ പെട്ടെന്ന് നമുക്കൊരു പ്രഡിക്റ്റബിൾ ആയിട്ട് തോന്നില്ല. പെട്ടെന്ന് വരുന്ന ഒരു കമ്പോസർ. അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേട്ടിട്ടുള്ളവർക്കറിയാം ഇത് സലിൽ ചൗധരി സാറിന്റെ പാട്ടാണ്. അങ്ങനത്തെ ഒരു സിഗ്നേച്ചർ സാധനങ്ങളാണ് അദ്ദേഹത്തിൻ്റെത്. അപ്പോൾ പുതിയതായിട്ട് കേൾക്കുന്നവർക്ക് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ നോട്ട് ടു നോട്ട് ജമ്പും ഇതുമെല്ലാം ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ആണ്. അതുമാത്രമല്ല അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ നമ്മൾ ഈ നേറ്റിവിറ്റി എന്നുള്ളൊരു സാധനം നമ്മളെ ക്യാരി ചെയ്യും. അദ്ദേഹം നമുക്കറിയാം മലയാളം അദ്ദേഹത്തിന്റെ ഒരു അന്യഭാഷയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കുമ്പോഴും നമുക്ക് നമ്മുടെ നേറ്റിവിറ്റി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു. അത് ആ മെലഡിയുടെ ഒരു

സ്ട്രെങ്ത് ആണ്. അപ്പൊ അത്തരത്തിലുള്ള ഒത്തിരി പാട്ടുകൾ ഉണ്ട്, പ്രത്യേകിച്ച് ഓണസമയം നമുക്ക് എടുത്തു പറയാൻ പറ്റും. എപ്പോഴും ഓണപ്പൂ എന്നുള്ള അദ്ദേഹത്തിന്റെ സോങ്, എല്ലാ ഗാനമേള ഓണം പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ പരിപാടികൾക്കും സ്റ്റാർട്ട് ചെയ്യുന്ന പാട്ട് അതാണ്. ഞാന് ഇന്ന് ആ പാട്ട് എന്റെ ഓർമ്മയിൽ വന്നു എങ്കിലും ഞാൻ വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു പാട്ടിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോഴേ സൽ സാറിന്റെ രാ കുയിലെ ഉറങ്ങു എന്നുള്ള സോങ്.

0: സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: ഓണം നബിദിന ആശംസകളോടെ സ്റ്റിച്ച്വെൽ ബ്യൂട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
4: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
3: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
4: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
3: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
4: ഫോൺ 7999447-6836,
3: 9447-371-836,
4: 8078-502-836.
1: ഓണാശംസകളോടെ ന്യൂ സ്റ്റൈൽ ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് ഉരുവച്ചാൽ വിലക്കുറവിലും ഗുണമേന്മയിലും എന്നും മുന്നിൽ. 13 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം, ഓണക്കോടികൾക്ക് വമ്പിച്ച വിലക്കുറവുമായി ന്യൂ സ്റ്റൈൽ ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് ഉരുവച്ചാൽ. നിങ്ങളുടെ വിഭവങ്ങളിൽ ചിക്കൻ ആവശ്യമുണ്ടോ? എങ്കിൽ വരൂ SVS ഫാം ചിക്കൻ, അയ്യലൂർ സ്കൂളിന് സമീപം, അയ്യലൂർ. കുറഞ്ഞ വില, കൂടുതൽ ഗുണം. SVS ഫാം ചിക്കൻ, അയ്യലൂർ സ്കൂളിന് സമീപം, അയ്യലൂർ. ഇന്നത്തെ വില കിലോ 130 രൂപ മാത്രം. ഫോൺ 9847180763, 9747538114.
5: കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM.

0: ഗായകനും സംഗീത സംവിധായകനുമായ ജാസി ഗിഫ്റ്റിന്റെ വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമാണ് ഓണം ഗാനോത്സവത്തിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: സെവൻറ്റീസ് എയ്റ്റീസ് ആ സമയത്തെ റേഡിയോ ലിസണേഴ്സിന് ഏറ്റവും കിട്ടിയ ഭാഗ്യങ്ങളിലൊന്നെന്ന് വെച്ചാൽ ഒത്തിരി പാട്ടുകൾക്ക് അവരൊരു സാക്ഷ്യം വഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ഒത്തിരി പുതിയ പാട്ടുകൾ ഇറങ്ങുന്ന സമയം, ഒത്തിരി ചേഞ്ചസ് വരുന്ന സമയമായിരുന്നു. എനിക്ക് തോന്നുന്നു ആ സമയം ഒത്തിരി എന്താണ് മലയാള മ്യൂസിക്കിൻ്റെ പല പല രീതികളിൽ കൂടി മാറ്റങ്ങൾ വന്ന സമയവും ആയിരുന്നു സെവൻറ്റീസ് എയ്റ്റീസ്. ഈ സമയങ്ങളിൽ എനിക്ക് തോന്നി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മ്യൂസിക് ഡയറക്ടേഴ്സായി മാറിയത് രവീന്ദ്ര ജെയിൻ സാറായിരുന്നു. അദ്ദേഹത്തിന്റെ പാട്ടുകൾ പറഞ്ഞാൽ തീരാത്ത അത്ര ഇഷ്ടമാണ്. എങ്കിലും ഈ ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ പഴയ ഒരു ഹിന്ദി സോങ് കേൾക്കാനിടയിൽ ആഖിയോ കെ ജറോ കൊൻസേ എന്നുള്ള പാട്ട്, ഇത് കേട്ടപ്പോഴത്തേക്ക് തന്നെ ഞാൻ കുറെ പഴയ ലിസ്റ്റൊക്കെ എടുത്തപ്പോഴത്തേക്ക് ഒത്തിരി ഫേവറസ് കിട്ടി. അപ്പം അതിലൊരു പാട്ടാണ് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്, കാളിദാസന്റെ കാവ്യഭാവന എന്നുള്ള സോങ്. നമുക്ക് എപ്പോഴും അറിയാം നൊസ്റ്റാൾജിയ ആയിട്ട് നമുക്ക് പണ്ട് റേഡിയോയിൽ കേട്ടിട്ടുള്ള സെയിം ഒരു അനൗൺസ്മെന്റ് ഞാൻ എന്തായാലും ഇവിടെ റീക്രിയേറ്റ് ചെയ്യുകയാണ്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് രവീന്ദ്ര ജെയിൻ സംഗീതം നൽകി കെ ജെ യേശുദാസ് പാടിയ കാളിദാസന്റെ കാവ്യഭാവനയെ എന്നുള്ള ഗാനം.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ് ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സി എം വിസ്താര,
0: സി എം വിസ്താര നെല്ലൂന്നി.
2: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ ഒ ബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഒ ബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
3: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
4: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140072590001818.
5: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6

0: ഗായകനും സംഗീത സംവിധായകനുമായ ജാസി ഗിഫ്റ്റിന്റെ വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമാണ് ഓണം ഗാനോത്സവത്തിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: മലയാളത്തിലെ ഇഷ്ടപ്പെട്ട ഒത്തിരി പാട്ടുകളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പാട്ടാണ് എൻ മാനസം എന്നുള്ള സോങ്. ഇത് ഗംഗേമരൻ സാറാണ് ഇതിന്റെ മ്യൂസിക്. വാണിയമ്മയാണ് ഇത് പാടിയിരിക്കുന്നത്. വാണിയമ്മയും ദാസാറും കൂടെ ചേർന്നാണ് പാടിയിരിക്കുന്നത്. ഇതിനെ എനിക്കെപ്പോഴും ഒരു ഈ പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് ഒരു പോസിറ്റീവ് എനർജി എപ്പോഴും ഫീൽ ചെയ്യും. ഇതിന്റെ ട്യൂണാണെങ്കിലും ദാസാർ പാടിയിരിക്കുന്ന ആ ഒരു മെലഡിക് ഫ്ലേവറും എല്ലാം ഭയങ്കരമായിട്ട് എന്നെ അട്രാക്ട് ചെയ്തിട്ടുള്ള പാട്ടുകളാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ പാട്ടിനെ പറ്റി, ഞാൻ ഗംഗേമരൻ സാറുമായിട്ട് സംസാരിക്കാനുള്ളൊരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ഒരു പ്രോഗ്രാമിന് പോയപ്പോഴത്തേക്കും അപ്പോഴത്തേക്ക് അദ്ദേഹം ഈ പാട്ട് എവിടെ നിന്നാണ് റെഫറൻസ് എടുത്തതെന്നൊക്കെ പറഞ്ഞൊരു സീക്രട്ട് എനിക്ക് പറഞ്ഞിരിക്കുകയുണ്ടായി. എന്തായാലും ഈ പാട്ട് എപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒന്നാണ്. അപ്പോഴും എൻ മാനസം എന്നുള്ള സോങ്.

0: നിങ്ങളുടെ വിഭവങ്ങളിൽ ചിക്കൻ ആവശ്യമുണ്ടോ? എങ്കിൽ വരൂ, എസ് വി എസ് ഫാം ചിക്കൻ, അയ്യലൂർ സ്കൂളിന് സമീപം, അയ്യലൂർ. കുറഞ്ഞ വില, കൂടുതൽ ഗുണം. എസ് വി എസ് ഫാം ചിക്കൻ, അയ്യലൂർ സ്കൂളിന് സമീപം, അയ്യലൂർ. ഇന്നത്തെ വില കിലോ 130 രൂപ മാത്രം. ഫോൺ 9847180763, 9747531114. ആ, വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
1: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
2: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം. അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടൂ വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ, ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
3: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
4: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
5: ഗായകനും സംഗീത സംവിധായകനുമായ ജാസി ഗിഫ്റ്റിന്റെ വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമാണ് ഓണം ഗാനോത്സവത്തിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
6: മലയാള സിനിമാ പാട്ടുകളിൽ കന്നഡ സോങ് എന്ന് വന്ന വളരെ കുറച്ച് പാട്ടുകൾ മാത്രമേ ഉള്ളൂ. അതിലെനിക്ക് മലയാളമാണെങ്കിലും ഇത് കന്നഡ വേർഷൻ ആണെങ്കിലും രണ്ടും രണ്ട് ലെവലാണ് ആ സോങ്. രണ്ടും ഭയങ്കരമാണ്. കന്നഡ പാടിയിരിക്കുന്നത് ജാനകിയമ്മയും ദാസാർ അതിൻ്റെ മലയാളം വേർഷൻ പാടിയിരിക്കുന്നത്. മങ്കമ്പേട്ടനാണ് ഇതിൻ്റെ ലിറിക്സ്. ഇത് മ്യൂസിക് കൊടുത്തിരിക്കുന്നത് രാജൻ നാഗേന്ദ്ര സാറാണ്. മെലഡിക്ക് ഏറ്റവും ഒരു അഗ്രഗണ്യനാണ്. കന്നഡ ഇൻഡസ്ട്രിയിലെ ഒത്തിരി മെലഡി പാട്ടുകൾ ചെയ്തിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ ഡ്യൂ ആണ് രാജൻ നാഗേന്ദ്ര സാറ്. ഇത് കറക്റ്റായിട്ട് പഴയ റേഡിയോ ലിസണേഴ്സിന് മാത്രം അറിയാവുന്ന ഒത്തിരി നല്ല പാട്ടുകൾ ഒരു പാട്ടിതാണെന്ന് എനിക്ക് നിസ്സംശയം പറയാൻ പറ്റും. അപ്പോഴേ ഈ പാട്ട് നമുക്ക് കേൾക്കാം, ഇളമുല്ലപ്പൂവേ.

0: ഓണം നബിദിനാശംസകളോടെ മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
1: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
2: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC and IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ഫോൺ നമ്പർ 9656120022.
3: ഒരു സ്ഥലം, ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്, അരോമ ഗ്രിൽ നേഷൻ, നെടുവേട്ടുകുന്ന്, മട്ടന്നൂർ ബർഗേഴ്സ്.

0: സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം, അരോമ സ്പെഷ്യൽ, ബാർബിക്യൂ, ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025-9000017, 7025-9000015. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
1: മധുര ശബ്ദങ്ങളുടെ, ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: ഗായകനും സംഗീത സംവിധായകനുമായ ജാസി ഗിഫ്റ്റിന്റെ വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമാണ് ഓണം ഗാനോത്സവത്തിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: അടുത്തതായിട്ട് ഞാൻ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട എം എസ് വി സാറിന്റെ ഒരു പാട്ടാണ്. എം എസ് വി സാറിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എല്ലാവരും, എല്ലാ കമ്പോസേഴ്സിനാണെങ്കിലും എല്ലാ മ്യൂസിക് പഠിക്കുന്നവരാണെങ്കിലും പഠിക്കാത്തവരാണെങ്കിലും അറിയാവുന്നവരാണെങ്കിലും അറിഞ്ഞൂടാത്തവരാണെങ്കിലും ഏറ്റവും കൂടുതൽ പേര് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒത്തിരി പാട്ടുകളുള്ള ഒരു മഹാപ്രതിഭയാണ്. അദ്ദേഹത്തിൻ്റെ ഭൂരിഭാഗവും എല്ലാ പാട്ടും നമ്മുടെ ഇടയിൽ പ്രിയങ്കരമാണ്. എങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളൊന്ന് കാവാലം ചുണ്ടൻ വെള്ളം എന്നുള്ള പാട്ട്, അത് ഈ അവസരത്തിൽ ഞാൻ പ്രസന്റ് ചെയ്യുകയാണ്.

0: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
1: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള 2026 ഓഗസ്റ്റ് 25 വരെ
2: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ്. ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
1: 100,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം. വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25. ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ. ഓണം ഖാദി മേള 2026,
2: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846765216.
1: ഓണാശംസകളോടെ ന്യൂ സ്റ്റൈൽ ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് ഉരുവച്ചാൽ വിലക്കുറവിലും ഗുണമേന്മയിലും എന്നും മുന്നിൽ. 13 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം, ഓണക്കോടികൾക്ക് വമ്പിച്ച വിലക്കുറവുമായി ന്യൂ സ്റ്റൈൽ ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് ഉരുവച്ചാൽ. AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. ഫോൺ 0497276240.
4: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

0: ഗായകനും സംഗീത സംവിധായകനുമായ ജാസി ഗിഫ്റ്റിന്റെ വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമാണ് ഓണം ഗാനോത്സവത്തിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: പ്രിയപ്പെട്ട പാട്ടുകളിൽ എപ്പോഴും ജോൺസൺ മാഷിന്റെ ഒരു സാന്നിധ്യം ഉണ്ടാകും. അദ്ദേഹത്തിന്റെ പ്രണയഗാനങ്ങൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. ഇവിടെ വാണിയമ്മ പാടിയ ഏതോ ജന്മകൽപ്പനയിൽ എന്നുള്ള സോങ് നമുക്ക് കേൾക്കാം.

സോങ്ങുകളിൽ എപ്പോഴും പുതിയ വേർഷൻ ചെയ്യുക എന്ന് വെച്ചാൽ ഇപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ട്രെൻഡാണ്. എല്ലാവരുടെയും രീതിയിൽ ഓരോ കേട്ട പാട്ടുകൾ എക്സ്പ്രസ് ചെയ്യുക എന്ന് വെച്ചാൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള നമ്മുടെ മ്യൂസീഷ്യൻഷിപ്പ് പ്രകടിപ്പിക്കാനും ഉള്ള ഒരു നല്ലൊരു മാർഗമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ പല പാട്ടുകളും നമ്മൾ റീപ്രസെൻ്റ് ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ റീക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുക, ഒറിജിനൽ കമ്പോസിങ്ങിനോട് വളരെ അടുത്ത് നിന്നും അതിൻ്റെ ഭംഗി കളയാത്ത രീതിയിൽ ചെയ്യണം എന്നുള്ളത് ഞാൻ എടുത്തു പറയുകയാണ് ഈ അവസരത്തിൽ. അങ്ങനെ എനിക്ക് പാടി ചെയ്യണമെന്ന് തോന്നിയിട്ടുള്ള ഒരു പാട്ടുകളൊന്നാണ് ലോല രാഗക്കാറ്റ്. ഇത് ഒറിജിനൽ തമിഴ് വേർഷനാണ് ഇറങ്ങിയത്, ആദ്യ എസ് പി വി സാറാണ് പാടിയത്. രാജസാറിന്റെ മ്യൂസിക്കിൽ ലോലരാഗക്കാറ്റ് എന്നുള്ള സോങ് പണ്ട് മുതലേ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സോങ്ങുകളിൽ ഒന്നാണ്. അപ്പൊ ഇത് അൺപ്ലഗ്ഡ് വേർഷനായിട്ടും വേറെ വേറെ വേർഷൻസ് ക്രിയേറ്റ് ചെയ്യാനും ഏറ്റവും നല്ലൊരു പാട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോഴേ ലോലരാഗക്കാറ്റ്.

എപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ ടൈം ട്രാവലിന് ഏറ്റവും പറ്റിയതും ഏറ്റവും എളുപ്പമാർഗങ്ങളിലും ഒന്ന് എന്താണ്, പാട്ട് കേൾക്കുമ്പോൾ തന്നെയാണ് നമ്മളെ പെട്ടെന്ന് വിദിൻ സെക്കൻഡ്സ് നമ്മളെ പഴയ കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അതുപോലെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചിലർക്ക് ചില മണങ്ങൾ അനുഭവിക്കുമ്പോഴത്തേക്ക് പഴയ കാലത്തിലേക്ക് പോകുവായിട്ട് തോന്നും. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ചില പാട്ടുകൾക്ക് അങ്ങനത്തെ ഒരു ഭയങ്കരമായിട്ടൊരു ശക്തിയുണ്ട്. അത് തികച്ചും ആ ഒരു സമയത്തേക്ക്, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഭയങ്കര ഹാപ്പിനെസ് കൊണ്ടിടുന്ന ഒരു, അറിയാലോ നമുക്കെല്ലാവർക്കും അറിയാലോ, നമ്മുടെ കുട്ടിക്കാലം തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്

സമയമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ എന്നെ പെട്ടെന്ന് ടൈം ഷിഫ്റ്റിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സോങ് ആണ് അടുത്തത്, നമ്മുടെ പ്രിയപ്പെട്ട രവീന്ദ്രൻ മാസ്റ്ററിന്റെ സിന്ദൂര സന്ധ്യയ്ക്ക് മൗനം എന്നുള്ള ഗാനം.

കുഞ്ഞുനാൾ മുതലേ മനസ്സിൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളതും ദാസറിൻ്റെ പാട്ടുകൾ തന്നെയാണ്. റേഡിയോ എന്ന് പറയുമ്പം പഴയ നൊസ്റ്റാൾജിയാണെങ്കിലും പുതിയ പാട്ടുകളാണെങ്കിലും ദാസറിൻ്റെ പാട്ടുകൾ തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സംഗീതാനുഭവം. അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, മ്യൂസിക്കിൽ വന്നതിന് ശേഷം കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്നാണ് ദാസറിനെ കൊണ്ട് പാടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. അതിലെൻ്റെ പാട്ടുകളിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഞാൻ ഇവിടെ പ്രസൻറ്റ് ചെയ്യാം, സ്നേഹത്തുമ്പി.

റേഡിയോ മലബാർ 89.6 FM-ലെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. എന്തായാലും ഓണാശംസയോടൊപ്പം ഒരു വളരെ എനിക്കിഷ്ടപ്പെട്ട ഒരു ഓണപ്പാട്ടാണ് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. MSV സാറിന്റെ എന്റെ മനസ്സൊരു പൊന്നുഞ്ഞാൽ എന്നുള്ള ഗാനം.

0: ഗായകനും സംഗീത സംവിധായകനുമായ ജാസി ഗിഫ്റ്റിന്റെ വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമാണ് ശ്രോതാക്കൾ ഇതുവരെ ഓണം ഗാനോത്സവത്തിൽ കേട്ടുകൊണ്ടിരുന്നത്. ഓണം ഗാനോത്സവം.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

key, D major. Time signature 24. BPM 76.

റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം. റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരുമോ?
1: സ്ഥലം മാത്രമല്ല സാർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
2: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്കറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോം 0492-471-400, 7225-900-18.
3: ഓണാശംസകളോടെ ന്യൂ സ്റ്റൈൽ ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് ഉരുവച്ചാൽ വിലക്കുറവിലും ഗുണമേന്മയിലും എന്നും മുന്നിൽ. 13 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം, ഓണക്കോടികൾക്ക് വമ്പിച്ച വിലക്കുറവുമായി ന്യൂ സ്റ്റൈൽ ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് ഉരുവച്ചാൽ. നിങ്ങളുടെ വിഭവങ്ങളിൽ ചിക്കൻ ആവശ്യമുണ്ടോ? എങ്കിൽ വരൂ, SVS ഫാം ചിക്കൻ, അയ്യലൂർ സ്കൂളിന് സമീപം അയ്യലൂർ. കുറഞ്ഞ വില, കൂടുതൽ ഗുണം. SVS ഫാം ചിക്കൻ, അയ്യലൂർ സ്കൂളിന് സമീപം അയ്യലൂർ. ഇന്നത്തെ വില കിലോ 130 രൂപ മാത്രം. ഫോൺ 9847-180-763, 9747-538-114.
4: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം, വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
5: പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.
6: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രതികരണം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
7: സ്വാഗതം.
6: വായിച്ചോളൂ ആദ്യത്തെ പ്രതികരണം.
7: ആദ്യത്തെ പ്രതികരണം ഷീന സരിത്ത് നായാട്ടുപാറ കുന്നോത്ത് നയിച്ചതാണ്. മലയാള ചലച്ചിത്ര സംഗീതത്തിൽ നാടൻ ഈണങ്ങളും പാശ്ചാത്യ മെലഡിയും സമന്വയിപ്പിച്ച അനുഗ്രഹീത സംഗീത സംവിധായകനായിരുന്നു ജോൺസൺ മാസ്റ്റർ. ജോൺസൺ മാഷിന്റെ എക്കാലത്തെയും മികച്ച പ്രണയ വിരഹ ഗാനങ്ങൾ കോർത്തിണക്കിയ ഗാനലയം പരിപാടി ഏറെ ഇഷ്ടപ്പെട്ടു. റേഡിയോ മലബാറിനും അവതാരകർക്കും അഭിനന്ദനങ്ങൾ.
6: അടുത്ത പ്രതികരണം അയച്ചിരിക്കുന്നത് KP ജാനകി പരിപ്പായി. ഓഗസ്റ്റ് 17 ഓണത്തോടനുബന്ധിച്ച് പ്രക്ഷേപണം ചെയ്ത മധുരഗീതങ്ങൾ വളരെ ഇഷ്ടമായി. മണ്ണിന്റെ മണം തുളുമ്പുന്ന കാർഷിക ദിന ഗാനങ്ങളുമായി വന്ന മധുരഗീതങ്ങൾ മാഷിന്റെ അവതരണത്തിൽ വളരെയേറെ ഇഷ്ടമായി. ഇന്നീ കൊച്ചുവരമ്പിന്മേലെ, നാട്ടുപച്ച കിളിപ്പെണ്ണെ, തുമ്പയും തുളസിയും, ഞാനൊരു മലയാളി, മാമഴിയിലെ, നിറനാഴി പൊന്നിൻ എന്നീ ഗാനങ്ങൾ തെരഞ്ഞെടുത്ത് അവതരിപ്പിച്ച ആ മധുരഗീതം ഒത്തിരി ഇഷ്ടമായി. ആ ഗാനങ്ങൾ തെരഞ്ഞെടുത്ത് അവതരിപ്പിച്ച കൃഷ്ണകുമാർ മാഷിന് 1000 അഭിനന്ദനങ്ങൾ.
7: ഓഗസ്റ്റ് 17 ഉച്ചയ്ക്ക് അശോക് കുമാർ അവതരിപ്പിച്ച ഗാനോത്സവം ഓണവിഭവം കഴിച്ച അനുഭൂതി ഉണ്ടാക്കി. ഉച്ചയ്ക്ക് മുഴുവനായും കേൾക്കാൻ കഴിഞ്ഞില്ല, കാരണം അറിയിപ്പിലൊന്നും കേട്ടില്ല. അതുകൊണ്ട് തന്നെ വൈകി വെച്ചപ്പോഴാണ് കേട്ടത്. അപ്പോഴാണ് സാറിന്റെ പരിപാടിയാണ് എന്നറിഞ്ഞത്. അത് കേൾക്കാത്തതിൽ വളരെ വിഷമമുണ്ടായിരുന്നു. എങ്കിലും പുനഃപ്രക്ഷേപണം ചെയ്തതിനാൽ കേൾക്കാൻ കഴിഞ്ഞു. അതിന് റേഡിയോ മലബാറിനും മാഷിനും പ്രത്യേക അഭിനന്ദനങ്ങൾ.
6: കത്ത് തീർന്നില്ല, തുടരുകയാണ്. കണ്ണൂർ ആകാശവാണിയുടെ നാദവിസ്മയമായിരുന്നു അശോക് കുമാർ സാർ. അദ്ദേഹത്തിന്റെ അവതരണവും ഗാനവും എത്ര കേട്ടാലും മതിവരില്ല. ശ്രോതാക്കൾക്കായി അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ കൂടി വീണ്ടും ഒരു ഓണ ഉത്സവ പരിപാടിയിലൂടെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ ആലപിക്കുകയും അവതരിപ്പിക്കുകയും കേട്ടപ്പോൾ വളരെയേറെ സന്തോഷവും അതിനോടൊപ്പം മനസ്സിൽ ഒത്തിരി ഗൃഹാതുരത്വവും അനുഭവപ്പെട്ടു. പൂവേണം പൂപ്പടവേണം എന്ന ഗാനത്തിൽ തുടങ്ങി എല്ലാ ഗാനങ്ങളും വളരെ ഇഷ്ടമായി. അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ പൂർണ്ണേന്ദുമുഖി എന്ന ഗാനം ഒരിക്കൽ കൂടി കേട്ടപ്പോൾ മനസ്സിൽ നൊമ്പരമുണർത്തി. ഇങ്ങനെ ഒരു പരിപാടി അവതരിപ്പിച്ച അശോക് കുമാർ സാറിന് 1000 സ്നേഹാഭിവന്ദനങ്ങൾ. ഒപ്പം ഇതുപോലൊരു പരിപാടി ശ്രോതാക്കൾക്ക് നൽകിയ റേഡിയോ മലബാറിനും മാഷിനും അണിയറ പ്രവർത്തകർക്കും 1000 അഭിനന്ദനങ്ങൾ. ഓണത്തോടനുബന്ധിച്ച് റേഡിയോ മലബാർ ഇതുപോലെയുള്ള ഒട്ടേറെ പരിപാടികൾ ആസൂത്രണം ചെയ്ത് പ്രക്ഷേപണം ചെയ്തു വരികയാണ്. പരിപാടികളെല്ലാം സശ്രദ്ധം കേട്ട് വീണ്ടും അഭിപ്രായങ്ങൾ അറിയിക്കുക.
7: കത്ത് തീർന്നിട്ടില്ല.
6: ഓഗസ്റ്റ് 18 ജോൺസൺ മാഷിന്റെ ഓർമ്മദിനത്തിൽ പ്രക്ഷേപണം ചെയ്ത ഗാനലയം വളരെ നല്ലതായി. ബൈജു സാറിന്റെ അവതരണത്തിലും ആലാപനത്തിലും ചന്ദ്രലേഖയുടെ അവതരണത്തിലും ആ പരിപാടി മികവുറ്റതായി. തെരഞ്ഞെടുത്ത് അവതരിപ്പിച്ച എല്ലാ ഗാനങ്ങളും ഒത്തിരി ഇഷ്ടമായി. മാഷിന്റെ ഓർമ്മദിനത്തിൽ ഇങ്ങനെയൊരു ഗാനലയം അവതരിപ്പിച്ച രണ്ടുപേർക്കും 1000 അഭിനന്ദനങ്ങൾ.
7: അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അടുത്ത പ്രതികരണത്തിലേക്ക് പോവുകയാണ്. അതും അയച്ചത് സുജാതേച്ചി തന്നെയാണ്. ചിങ്ങമാസ പുലർവേളകളെ ധന്യമാക്കിക്കൊണ്ട് വീണ്ടും ഒരു കൃഷ്ണകഥാമൃതം മാഷിന്റെ അവതരണം കൊണ്ടും ശ്രോതാക്കളുടെ വായന കൊണ്ടും ധന്യമാക്കുന്നു. ഓഗസ്റ്റ് 19 അഭിലാഷ് KP പരിപ്പായി പാരായണം ചെയ്ത പൂതനാമോക്ഷം എന്ന ഭാഗം വളരെ ഭക്തിസാന്ദ്രമായി അവതരിപ്പിച്ചു. ആ പരിപാടി അവതരിപ്പിച്ച അഭിലാഷിനും ഒപ്പം കഥ അവതരിപ്പിക്കുന്ന മാഷിനും റേഡിയോ മലബാറിനും 1000 അഭിനന്ദനങ്ങൾ.
6: അടുത്ത കത്ത് എഴുതിയിരിക്കുന്നത് ബാബു ആണിക്കരിയാണ്. പ്രിയപ്പെട്ട പ്രതികരണത്തിന്, റേഡിയോ മലബാറിന്റെ പ്രിയ ശ്രോതാക്കൾക്കും അണിയറ പ്രവർത്തകർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട്. ഇത്തവണത്തെ ഓണവിഭവങ്ങൾ അത്തം മുതൽ തിരുവോണം വരെ ഗംഭീരമാക്കാൻ റേഡിയോ മലബാർ ഒരുങ്ങിക്കഴിഞ്ഞതിൽ സന്തോഷം. അത്തന്നാളിൽ ശബ്ദഗാംഭീര്യവും വൈവിധ്യമായ അവതരണവും കൊണ്ട് ശ്രോതാക്കളുടെ മനസ്സ് കീഴടക്കിയ പ്രിയ ഗായകൻ അശോക്കുമാർ അവതരിപ്പിച്ച ഓണം സ്പെഷ്യൽ ചലച്ചിത്ര ഗാനങ്ങൾ ഏറെ ഇഷ്ടമായി. ഒട്ടുമിക്ക പരിപാടികളും കേൾക്കാറുണ്ട്. എല്ലാം ഒന്നിനൊന്ന് മെച്ചം. അഭിപ്രായം ചുരുക്കുന്നു. ഇഷ്ടത്തോടെ ബാബു അണിക്കരി. സന്തോഷം ബാബു അണിക്കരി.
7: അടുത്ത പ്രതികരണത്തിലേക്ക് പോകട്ടെ. ഇഷ്ടങ്ങൾ ഈണങ്ങളിൽ ആദിൽ രാജ് പഴശ്ശിയും അശ്വിനിയും ചേർന്ന് അവതരിപ്പിച്ച ഗാനങ്ങളും അവതരണവും വളരെ നന്നായിരുന്നു എന്ന പ്രതികരണം വന്നിട്ടുണ്ട്. ഇതയച്ചത് നെല്ലൂന്നിയിൽ നിന്നും വിജേഷാണ്.
6: ഹായ് റേഡിയോ മലബാർ. പ്രതികരണത്തിന് ആഗസ്റ്റ് 20-ാം തീയതി ഓണോത്സവത്തോടനുബന്ധിച്ച് ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്ത ഗാനോത്സവം സംഗീത സംവിധായകൻ ദീപാങ്കുരൻ അവതരിപ്പിച്ച പരിപാടി വളരെ നല്ലതായി. അദ്ദേഹം തെരഞ്ഞെടുത്ത് അവതരിപ്പിച്ച എല്ലാ ഗാനങ്ങളും വളരെ ഇഷ്ടമായി. ആ പരിപാടി അവതരിപ്പിച്ച അദ്ദേഹത്തിനും റേഡിയോ മലബാറിനും പ്രത്യേക അഭിനന്ദനങ്ങൾ. സന്ദേശമയച്ചത് KP ജാനകി പരിപ്പായി.
7: അടുത്തതൊരു ശബ്ദ സന്ദേശമാണ് ശ്രീജ കാഞ്ഞിരോടാണ് അയച്ചിരിക്കുന്നത്. ഇതിൽ പറഞ്ഞത് ഒരുപാട് സെലിബ്രിറ്റികളെ വെച്ചിട്ടാണ് നമ്മൾ ഓണം ഗാനോത്സവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരുടെ ഇതുപോലെയുള്ള ഓണവിശേഷങ്ങളും ഓണഗാനങ്ങളും വെച്ചുകൂടെ എന്നാണ് ഒരു അഭിപ്രായം ചോദിച്ചുകൊണ്ട് ശ്രീജ കാഞ്ഞിരോട് ഈ ശബ്ദ സന്ദേശം അയച്ചത്.
6: റേഡിയോ മലബാറിന്റെ എല്ലാ ശ്രോതാക്കളും നമുക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ശ്രോതാക്കളുടെയും പരിപാടികൾ നമ്മൾ പരമാവധി ഇതുപോലുള്ള പരിപാടികളിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇനിയും ഇത് തുടരുക തന്നെ ചെയ്യും. അടുത്ത പ്രതികരണം ദിലീപ് വി മുഹമ്മദ് മൂവാറ്റുപുഴയാണ്. രാമായണ മാസം അവസാനിക്കുന്ന ദിവസത്തിൽ രാമായണത്തിന്റെ സമകാലിക പ്രസക്തിയെക്കുറിച്ച് ദീപ്തി രാമദാസ് ചെയ്ത പ്രഭാഷണം വിജ്ഞാനപ്രദമായിരുന്നു. രാമായണത്തിന്റെ എല്ലാ കാണ്ഡങ്ങളിലെയും പ്രതിപാദ്യ വിഷയം ചുരുങ്ങിയ വാക്കുകളിൽ ആ പ്രഭാഷണത്തിൽ ഉൾപ്പെടുത്തിയത് ഉപകാരപ്രദമായി. രാമായണത്തിലെ ഓരോ കാണ്ഡവും വിശദമാക്കുന്ന ഓരോ ചാരുകസേര പ്രക്ഷേപണം ചെയ്താൽ രാമായണത്തെക്കുറിച്ച് നല്ലൊരു ചിത്രം ലഭിക്കാൻ സഹായകമാവും. അടുത്ത വർഷം പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും ദിലീപ്, മാഷും കുട്ടികളും ചേർന്ന് ദിലീപ് പറഞ്ഞതുപോലെ ഇങ്ങനെയൊരു ചാരുകസേര പ്രക്ഷേപണം ചെയ്യാൻ തയ്യാറാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
7: ദിലീപ് തുടരുന്നുണ്ട്. മലയാള സിനിമയിൽ തികച്ചും വ്യത്യസ്തമായ ഒരു പ്രമേയം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു ദശരഥം. പല തലത്തിലും പ്രേക്ഷകരെ ആകർഷിച്ച നല്ലൊരു സിനിമ ദശരഥം.

0: എന്ന ചിത്രത്തിന്റെ ശബ്ദ വ്യാഖ്യാനം മികച്ചതായി.
1: ഓണത്തോടനുബന്ധിച്ചുള്ള ഗാനോത്സവം ഗംഭീരമായി മുന്നേറുമ്പോൾ എല്ലാം കേൾക്കാൻ സാധിക്കുന്നില്ല എന്ന വിഷമവുമുണ്ട്. ബാലഗോപാലൻ തമ്പി അവതരിപ്പിച്ച ഗാനോത്സവം അവതരിപ്പിച്ച ഗാനങ്ങളുടെ തെരഞ്ഞെടുപ്പ് കൊണ്ട് തന്നെ വേറിട്ട് നിന്നു. ഏതാണ്ട് ഒരേ ഗണത്തിൽപ്പെട്ട ഏതാനും ഗാനങ്ങൾ തെരഞ്ഞെടുത്ത് ദീപാങ്കുരൻ അവതരിപ്പിച്ച ഗാനോത്സവവും ഏറെ ആസ്വാദ്യകരമായി. പിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ രചനകളായിരുന്നു അതിൽ ചിലതെന്നും പ്രത്യേകതയായിരുന്നു. കത്ത് തുടരുകയാണ്.
0: പാട്ടും പൊരുളും പരിപാടിയിൽ എസ് ജാനകി പാടിയ അതിമനോഹരമായ മൂന്ന് ഗാനങ്ങളുടെ വിശകലനം ശ്രദ്ധേയമായി. അതിൽ തന്നെ നഗരമേ നന്ദി എന്ന ചിത്രത്തിലെ മഞ്ഞണിപ്പൂനിലാവ് എന്ന ഗാനം ഏറെ ആസ്വാദ്യകരമായി. ഓണത്തിന്റെ നാലു നാളുകളിൽ പ്രക്ഷേപണത്തിനായി പ്രത്യേകമായി ഒരുക്കിയിരുന്ന വിഭവങ്ങളെക്കുറിച്ച് ഒരു ലഘു വിവരണം തന്നാൽ നന്നായിരുന്നു.
1: ദിലീപ്, വരാനിരിക്കുന്ന പരിപാടികൾ ഒരു സർപ്രൈസ് ആയിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പറയാതിരുന്നത്. എന്തായാലും സദ്യ വിഭവസമൃദ്ധമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം.
0: അടുത്ത പ്രതികരണം അയച്ചിരിക്കുന്നത് അഭിലാഷ് കെ പി പരിപ്പായിയാണ്. വായിക്കട്ടെ.
1: വായിച്ചോളൂ.
0: വിശ്വാമിത്രന് കൊടുത്ത വാഗ്ദാനം പാലിക്കുന്നതിനായി രാജ്യവും കുടുംബവും ത്യജിച്ച് ദാരിദ്ര്യവും ദുഃഖവും അപമാനവും സഹിച്ച് അഗ്നിപരീക്ഷകളെ അതിജീവിച്ച് മാതൃകയായ ഹരിശ്ചന്ദ്രന്റെ കഥ വായിച്ചിട്ടുള്ളതാണെങ്കിലും ചാരുകസേരയിലൂടെ കേട്ടപ്പോൾ ഹൃദ്യമായി.
1: കലാസാഹിത്യ രാഷ്ട്രീയ രംഗത്തും വ്യാപാര രംഗത്തും വ്യക്തിബന്ധങ്ങൾക്കിടയിലും വാക്കിനും കൃത്യനിഷ്ഠയ്ക്കും വില കൽപ്പിക്കുന്നവർ കുറഞ്ഞു വരുമ്പോൾ വാഗ്ദാന ലംഘനവും നീതിബോധമില്ലായ്മയും കൂടി വരുന്നു.
0: പേരും പ്രശസ്തിയും പ്രതിച്ഛായയും നിലനിർത്തുന്നതിനും താൽക്കാലിക നേട്ടത്തിനും വേണ്ടി സത്യം മറച്ചുവെച്ച് കുപ്രചരണങ്ങളെ കൂട്ടുപിടിച്ച് ഹരിശ്ചന്ദ്രൻ ചമയുന്നവർക്കാണ് ഇന്നത്തെ സമൂഹത്തിൽ സ്വാധീനവും മുൻതൂക്കവും മാന്യതയും ലഭിക്കുന്നത്.
1: അഭിലാഷ് കത്ത് തുടരുകയാണ്. നേർവഴിയിലൂടെയുള്ള സഞ്ചാരത്തിൽ തടസ്സങ്ങളുടെ വലിയ ശിലകളുണ്ടാകും. അത്തരം തടസ്സങ്ങളെ മറികടക്കാൻ ചഞ്ചലമാകാതെ മനസ്സും ദൃഢനിശ്ചയവും അനിവാര്യമാണ് എന്ന സന്ദേശം കൂടി ഹരിശ്ചന്ദ്രന്റെ ത്യാഗോജ്വല കഥ ഓർമ്മിപ്പിക്കുന്നു.
0: ഏതായാലും അഭിലാഷിന് ചാരുകസേര വളരെ ഇഷ്ടപ്പെട്ടതായിട്ടാണ് ഈ ഒരു പ്രതികരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലേ?
1: അതെ. അടുത്ത പ്രതികരണം ഗീതയും ചന്ദ്രികയും ചേർന്ന് എഴുതിയതാണ്.
0: വട്ടിപ്പുറത്തുനിന്ന്
1: സന്തോഷത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമ്പൽ സമൃദ്ധമായ ഒരു പൊന്നോണം കൂടി വന്നെത്തിയിരിക്കുന്നു. ഈ വേളയിൽ നമ്മുടെ സ്വന്തം റേഡിയോ മലബാറിനും അതിന്റെ അണിയറ പ്രവർത്തകർക്കും മലബാറിന്റെ എല്ലാ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിച്ചുകൊള്ളുന്നു.
0: കർക്കിടക മാസം 31 ആളുകളുടെ രാമായണ പാരായണത്തിൽ നല്ല ആലാപനം കൊണ്ടും അതിലുപരിയായി മാഷുടെ നല്ല ഒരു കഥാസാരവും കേൾപ്പിച്ചുകൊണ്ടും കർക്കിടക മാസം വിട പറഞ്ഞുവെങ്കിലും ചിങ്ങപ്പുലരിയെ എതിരേറ്റുകൊണ്ട് കൃഷ്ണകഥാമൃതത്തിന്റെ ആലാപനത്തിനും അതിന്റെ കഥയ്ക്കും കാത്തിരിക്കുന്നു. ഇത് അവതരിപ്പിച്ച എല്ലാ ശ്രോതാക്കൾക്കും കഥ മനസ്സിലാക്കി തരുന്ന മാഷിനും അഭിനന്ദനം അറിയിച്ചുകൊള്ളുന്നു.
1: പ്രതികരണം തുടരുകയാണ്. ഇഷ്ടങ്ങൾ ഈണങ്ങൾ എന്ന പരിപാടിയിൽ ആദിൽ രാജി അശ്വിനിയുമായി വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അവതരിപ്പിച്ച ഗാനങ്ങളെല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടു. നന്നായി പാട്ടുപാടി. അവതരിപ്പിച്ച ആദിൽ രാജിനും അശ്വിനിക്കും നല്ലൊരു അഭിനന്ദനം കൂടി അറിയിക്കുന്നു.
0: തിങ്കളാഴ്ച ചിങ്ങം 1 കർഷക ദിനത്തിൽ മണ്ണാണ് ജീവൻ, മണ്ണിലാണ് ജീവിതം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പ്രകൃതിയെപ്പറ്റിയും കൃഷിയെപ്പറ്റിയും കർഷകരെപ്പറ്റിയും പൊന്നോണത്തെ വരവേറ്റിയും പറഞ്ഞുകൊണ്ട് അവതരിപ്പിച്ച ഗാനങ്ങളെല്ലാം ഒത്തിരി ഇഷ്ടപ്പെട്ടു.
1: വാത്സല്യം എന്ന സിനിമയിലെ ഇന്നീ കൊച്ചു വരമ്പിൻമേലെ എന്ന ഗാനം കേട്ടപ്പോൾ കർഷകന്റെ വേഷമണിഞ്ഞ മമ്മൂക്കിയെ മനസ്സിൽ ഓർമ്മ വന്നു. ഇത് അവതരിപ്പിച്ച കൃഷ്ണകുമാർ സാറിന് നല്ലൊരു അഭിനന്ദനം അറിയിച്ചുകൊള്ളുന്നു.
0: പ്രതികരണം തുടരുകയാണ്. ചാരുകസേര എന്ന പരിപാടിയിൽ ഹരിശ്ചന്ദ്രന്റെ കഥ കേൾക്കാൻ പറ്റി. ഹരിശ്ചന്ദ്രന്റെ 100 ഭാര്യമാരെക്കുറിച്ചും വരം കിട്ടിയിട്ടുണ്ടായ മകനെക്കുറിച്ചും ചുടലക്കാടാണ് ആത്മവിദ്യാലയമെന്നും എന്നിങ്ങനെ ഒത്തിരി കാര്യങ്ങൾ മാഷുടെ നല്ല അവതരണത്തിലൂടെ കേട്ട കഥയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. ഇത് അവതരിപ്പിച്ച മാഷിനും കുട്ടികൾക്കും നല്ലൊരു അഭിനന്ദനം അറിയിക്കുന്നു.
1: ജനകീയം എന്ന പരിപാടിയിൽ ദീപ പ്രദീപും കൃഷ്ണകുമാർ സാറും അഭിമുഖമായി വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അവതരിപ്പിച്ച തിരിച്ചുപാട്ടിന്റെ ഈണം കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അധികമാരും അവതരിപ്പിച്ച് കേട്ടിട്ടില്ലാത്ത ഈ ഈണവും തലതിരിച്ചു പറഞ്ഞ വാക്കുകളും റേഡിയോ മലബാറിലൂടെ കേൾപ്പിച്ചു തന്ന ദീപ പ്രദീപിനും ഒപ്പം കൃഷ്ണകുമാർ സാറിനും നല്ലൊരു അഭിനന്ദനം അറിയിക്കുന്നു.
0: നമ്മുടെ റേഡിയോ മലബാറിൽ തിങ്കളാഴ്ച മുതൽ പ്രക്ഷേപണം ചെയ്ത ഓണം ഗാനോത്സവം എന്ന പ്രത്യേക പരിപാടിയിൽ പ്രശസ്ത പിന്നണി ഗായകർ അവരുടെ പണ്ടത്തെയും ഇപ്പോഴത്തെയും ഓണവിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടും ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടും അവതരിപ്പിച്ച ഓണം ഗാനോത്സവം അതിഗംഭീരമാക്കി. ഈ പരിപാടി അവതരിപ്പിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനം അറിയിച്ചുകൊള്ളുന്നു.
1: വെള്ളിയാഴ്ച ഗാന്ധിലയത്തിൽ എല്ലാ ജനങ്ങളെയും ആത്മസമം സ്നേഹിക്കുന്നതും സ്വന്തം സമാധാനത്തിനും അപ്പുറം മറ്റുള്ളവരുടെ പുഞ്ചിരി കാണുന്നതാണ് സന്തോഷമെന്നും ഗാന്ധിജി പറയുന്ന വാക്ക് മാഷുടെ നല്ല അവതരണത്തിലൂടെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു. ഇനിയും ഗാന്ധിജിയുടെ വിശേഷങ്ങൾ കേൾക്കാൻ കാത്തിരിക്കുന്നു. ഒരിക്കൽ കൂടി ഓണാശംസകൾ അറിയിച്ചുകൊണ്ട് വട്ടിപ്പുറത്ത് നിന്നും ഗീത.
0: ഇന്നത്തെ പ്രതികരണമൊക്കെ വായിച്ചു കഴിഞ്ഞു. പ്രതികരണം അവസാനിക്കുന്നതിന് മുന്നേ നമ്മുടെ പ്രിയ ശ്രോതാക്കൾക്ക് ഓണാശംസകൾ നേരാം.
1: റേഡിയോ മലബാറിന്റെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും ഓണാശംസകൾ. പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ പരിപാടികൾ തുടർന്നും കേൾക്കുക. നിങ്ങളുടെ വിലയേറിയ

0: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അയക്കുക. അയക്കേണ്ട വിലാസം ഇങ്ങനെയാണ്: കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, റേഡിയോ മലബാർ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പർ
1: 9037008960.
2: പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.
3: കേൾവിയുടെ കേളിക്കൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.0.

വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകുവിരിക്കാൻ റേഡിയോ മലബാർ 89.0 FM.

റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:20 സംസ്കൃതത്തിലും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം. 6:40 കൃഷ്ണകഥാമൃതം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. 8:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. അവതാരകയായി എത്തുന്നു ആര്യ പ്രകാശ്. 9:00 നാടകനേരം. നാടകം നെല്ലിക്കാ രണ്ടാം ഭാഗത്തിന്റെ 7-ാം അധ്യായം. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി. 10:00 ഓണം ഗാനോത്സവം. റേഡിയോ മലബാറിൽ നാളെ രാവിലെ 5:05 പ്രഭാത ഗീതങ്ങൾ, തുടർന്ന് പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന അനന്തപുരി. 6:10 മലബാർ ഡയറി. മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം

കാവ്യധാര. കാവ്യധാരയിൽ അയ്യപ്പ പണിക്കരുടെ പകലുകൾ രാത്രികൾ എന്ന കവിതയിലെ ഏതാനും ഭാഗങ്ങൾ ആലപിക്കുന്നു രാജീവ്. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്റ്റിച്ച്വെൽ ബ്യൂട്ടിക്കേൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 6:30 കൃഷ്ണകഥാമൃതം. ഇതിൽ ഇന്ദ്രദർപ്പഹരണം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു ഉണ്ണികൃഷ്ണൻ കീച്ചേരി. 6:45 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകളും സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ജനകീയം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 റേഡിയോ എറ്റ് സ്കൂൾ. 8:00 മധുര ഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബ്യൂട്ടിക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 9:15 നാടകനേരം. നാടകം നെല്ലിക്ക 2 7 രചന കൃഷ്ണകുമാർ കണ്ണൂത്ത്. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം അശ്വിനി കവണിശ്ശേരി. ഉച്ചയ്ക്ക് 12:00 സർഗജാലകം. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലെ. 1:00 ഓണം ഗാനോത്സവം. 2:00 ഒരു വട്ടം കൂടി. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം. 5:45 നാടൻ പാട്ടുകൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിലും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലെ. 6:40 കൃഷ്ണകഥാമൃതം. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിയും ചിന്തയും. 8:30 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ഓണം ഗാനോത്സവം. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു.
1: കൊക്കിനെറ്റ്.

0: കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
0: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
0: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
0: ഫോൺ 9188951780.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൌകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
3: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
1: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
4: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
2: അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ.

ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ. പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ ദൃഢ പരിസ്ഥിതി വ്യവസ്ഥായാഃ നിർമ്മാണായ വൈശ്വിക പ്രതിഭാഃ ആകർഷണായ ച അന്തരീക്ഷ നവോദ്യമ സംസ്ഥാനേഭ്യഃ ആഗ്രഹ കൃതഃ. രാഷ്ട്രീയ അന്തരീക്ഷ ദിവസസ്യ ശുഭാശയാഃ ച പ്രേഷിതാഃ. വൃക്ഷക്രീഡാ മന്ത്രിമണ്ഡലേന വൃക്ഷക്രീഡാ സംയുക്ത ഘോഷണ സർവസമ്മത്യാ സ്വീകൃതം. ഋതുവിഭാഗേന അദ്യ ഛത്തീസ്ഗഢസ്യ ഒഡിസാരാജ്യസ്യ തടീയ ആന്ധ്രപ്രദേശസ്യ ച പൃഥക് പൃഥക് സ്ഥാനേഷു അതിവൃഷ്ട്യൈ നാരംഗവർണപരാ സഞ്ചേതന പ്രദത്താ അസ്തി. ഇറാനദേശേന തെഹ്റാന വിരുദ്ധെ അമേരിക്കീയ ആർത്ഥിക അഭിയാനേന സമ്മിലിതും പ്രതിവേശി രാഷ്ട്രാണാം ചേതിതം. അപി ച FIH ഹോക്കി വിശ്വചഷക ക്രീഡായാം ഭാരതീയ മഹിളാദലം അദ്യ രാത്രൌ ഉപാന്ത്യചക്രീയ സ്ഥാനായ ഓസ്ട്രേലിയ ദലം സമ്മുഖീകരിഷ്യതി. അഥ വാർത്താഃ വിസ്തരേണ.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: താങ്കളുടെ ചായ
5: EMI വാടക എങ്ങനെ മാനേജ് ചെയ്യും?
4: ഒരു വഴിയുണ്ട്, നല്ല കാശ് കിട്ടും.
5: എങ്ങനെ?
4: നിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കണം, ചിലർ അതിലേക്ക് പണം അയക്കും, അവർ പറയുന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, കമ്മീഷനും കിട്ടും.
5: ഇത്ര എളുപ്പമോ?
4: എന്തെളുപ്പം, ഇത് മണിമ്യൂളാണ്. നിയമവിരുദ്ധമായ പണം മറ്റൊരാളുടെ അക്കൗണ്ടിലൂടെ മാറ്റുന്നു. ഇത് കുറ്റകരമാണ്, ജയിലിൽ പോകേണ്ടി വരും.
5: എന്റെ പൊന്നോ വേണ്ട.
4: നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സുരക്ഷിതമായി വെക്കും, മറ്റാർക്കും യൂസ് ചെയ്യാൻ കൊടുക്കരുത്. RBI പറയുന്നു.
6: അറിവ് നേടൂ, ജാഗ്രത പുലർത്തു.
7: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
8: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
7: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
9: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. കായികരംഗത്തെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് ബ്രിക്സ് കായിക മന്ത്രിമാരുടെ യോഗം വിശാഖപട്ടണത്ത് സമാപിച്ചു. സംസ്ഥാനതല ഓണം വാരാഘോഷത്തിന് നാളെ തുടക്കമാകും. ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കൃഷിവകുപ്പിന്റെ കർഷക ചന്തകളിൽ ഡിജിറ്റൽ പേയ്മെന്റോ പണമോ നൽകി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് തടസ്സമില്ലെന്ന് മന്ത്രി T. സിദ്ദിഖ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ശ്രീലങ്കയ്ക്കെതിരെ 2-ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ഭേദപ്പെട്ട തുടക്കം. വാർത്തകൾ വിശദമായി. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് നടന്ന ബ്രിക്സ് കായികമന്ത്രിമാരുടെ യോഗം സമാപിച്ചു. ബ്രിക്സ് കായിക സംയുക്ത പ്രഖ്യാപനം സമവായത്തിലൂടെ അംഗീകരിച്ചാണ് യോഗം സമാപിച്ചത്. സംഭാഷണം, പരസ്പര ബഹുമാനം, ഉൾക്കൊള്ളൽ എന്നിവയിലൂടെ കായികരംഗത്ത് സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള ബ്രിക്സ് രാജ്യങ്ങളുടെ പ്രതിബദ്ധത പ്രഖ്യാപനം വീണ്ടും ഉറപ്പിക്കുന്നു. സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ഓണം ടൂറിസം വാരാഘോഷത്തിന് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന വാരാഘോഷത്തിന്റെ സമാപന ഘോഷയാത്ര 30-ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
10: കേരളത്തിന്റെ സാംസ്കാരിക വൈവിധ്യവും പാരമ്പര്യവും കലാപൈതൃകവും വിനോദസഞ്ചാര സാധ്യതകളും ഒരുമിച്ച് അവതരിപ്പിക്കുന്ന തരത്തിലാണ് ഇത്തവണത്തെ ഓണാഘോഷം ഒരുക്കിയിരിക്കുന്നത്. ഓണം വാരാഘോഷത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ചലച്ചിത്ര നടൻ കുഞ്ചാക്കോ ബോബൻ വിശിഷ്ടാതിഥിയാകും. നടി ശോഭനയുടെ നൃത്തപരിപാടിയും ഉദ്ഘാടന ദിവസം അരങ്ങേറും. വിവിധ വേദികളിലായി 340-ലേറെ പരിപാടികളാകും അരങ്ങേറുക. സംസ്ഥാനതല ഓണാഘോഷത്തിന്റെ ഭാഗമായി മാത്രം 3,000-ത്തോളം കലാകാരന്മാരും അണിയറ പ്രവർത്തകരും പങ്കെടുക്കും. വിവിധ ജില്ലകളിലും 100-ണക്കിന് വേദികളാണ് സജ്ജമാകുന്നത്.
9: സംസ്ഥാനതല ഓണം ടൂറിസം വാരാഘോഷത്തിന്റെ മുന്നോടിയായുള്ള പതാകയാത്രയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനം. കോവളത്ത് നിന്ന് ആരംഭിച്ച പതാക ഘോഷയാത്ര ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിലെ പര്യടനത്തിനുശേഷം കനകക്കുന്നിൽ സമാപിച്ചു. തുടർന്ന് മന്ത്രി PC വിഷ്ണുനാഥ് ഓണപതാക ഉയർത്തി. ഭക്ഷ്യമേളയുടെ ഉദ്ഘാടനം മന്ത്രി CP ജോണും നഗരത്തിലെ ഇലൂമിനേഷന്റെ സ്വിച്ച് ഓൺ മന്ത്രി K. മുരളീധരനും നിർവഹിച്ചു. ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലോത്സവം 30 ആഗസ്റ്റ് പമ്പാനദിയിൽ നടക്കും. ജലോത്സവം ഉച്ചയ്ക്ക് 1:30 ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, മോൻസ് ജോസഫ്, MP, MLA തുടങ്ങിയവർ പങ്കെടുക്കും. ജലഘോഷയാത്രയ്ക്ക് ശേഷം വൈകിട്ട് 3 മുതൽ മത്സര വള്ളംകളി നടക്കും. സംസ്ഥാനത്ത് കൃഷിവകുപ്പ് സംഘടിപ്പിക്കുന്ന കർഷക ചന്തകളിൽ ഡിജിറ്റൽ പേയ്മെന്റിന് പുറമെ നേരിട്ട് പണം നൽകിയും ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിൽ ഒരു തടസ്സവുമില്ലെന്ന് കൃഷിമന്ത്രി T. സിദ്ദിഖ്. കർഷക ചന്തകളിൽ പണമിടപാട് ഡിജിറ്റൽ സംവിധാനത്തിൽ മാത്രമായി പരിമിതപ്പെടുത്തിയെന്ന തരത്തിലുള്ള പ്രചരണം അടിസ്ഥാനരഹിതമാണ്. കൃഷിവകുപ്പിന്റെ ഓണച്ചന്തകളിൽ എത്തുന്ന ഉപഭോക്താക്കൾക്ക് ഇടപാടുകൾ കൂടുതൽ വേഗത്തിലും സൌകര്യപ്രദവുമായും നടത്തുന്നതിനാണ് ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം കൂടി അധികമായി ഏർപ്പെടുത്തിയിട്ടുള്ളതെന്ന് മന്ത്രി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മൂവാറ്റുപുഴയെ ജില്ലയാക്കുന്നതിനെക്കുറിച്ച് ഗൌരവകരമായി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മൂവാറ്റുപുഴ നഗരസഭയുടെ ത്രിവേണി ഓണാഘോഷം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഡീലിമിറ്റേഷൻ കമ്മീഷനിൽ ഇക്കാര്യം പരിഗണിക്കുമെന്നും മൂവാറ്റുപുഴക്കാരുടെ എല്ലാ വിഷമങ്ങൾക്കും പരിഹാരം കാണുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
11: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
9: കുടുംബശ്രീ ഓണം വിപണനമേളയുടെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം.

ഉദ്ഘാടനം ചെങ്ങോട്ടുകാവിൽ മന്ത്രി കെ എം ഷാജി നിർവഹിച്ചു. വിപണനമേളകളെ പരമാവധി പ്രോത്സാഹിപ്പിക്കണമെന്നും ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ ശ്രദ്ധിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ പ്രവീൺകുമാർ എം എൽ എ അധ്യക്ഷനായി. ടൂറിസം വകുപ്പും കോഴിക്കോട് ജില്ലാ ഭരണകൂടവും ഡി ടി പി സിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ജില്ലാതല ഓണാഘോഷത്തിന്റെ ഭാഗമായി നഗരത്തിൽ വിളംബര ജാഥ നടന്നു. കോഴിക്കോട് ബീച്ചിൽ സംഘടിപ്പിച്ച ജാഥയിൽ വിവിധ കലാരൂപങ്ങൾ, വാദ്യമേളങ്ങൾ, കായിക പ്രകടനങ്ങൾ തുടങ്ങിയവ അകമ്പടി ചേർന്നു. എഫ് ഐ എച്ച് വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. സെമിഫൈനൽ സാധ്യത നിലനിർത്താൻ ഇന്ത്യയ്ക്ക് ഈ മത്സരം ജയിക്കേണ്ടത് അനിവാര്യമാണ്. മത്സരം രാത്രി 10:30 ആരംഭിക്കും. ശ്രീലങ്കയ്ക്കെതിരെ കൊളംബോയിൽ നടക്കുന്ന രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ഭേദപ്പെട്ട തുടക്കം. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യുന്ന ഇന്ത്യ ഒന്നാം ദിവസം കളി അവസാനിക്കുമ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 300 റൺസ് എന്ന നിലയിലാണ്. ഇന്ത്യയ്ക്കായി ദേവ്ദത്ത് പടിക്കൽ സെഞ്ചുറി നേടി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെയും കന്യാകുമാരി തീരത്ത് നാളെ ഉച്ചവരെയും കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ 25 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഓണത്തിന് AAY കാർഡുടമകൾക്ക് വിതരണം ചെയ്യുന്നതിനുള്ള സൌജന്യ ഭക്ഷ്യകിറ്റ് റേഷൻ കടകളിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. കിറ്റുകൾ ആഗസ്റ്റ് 31 വരെ വിതരണം ചെയ്യും. മിൽമ ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യവൽക്കരണം, വിപണന ശൃംഖല ശക്തിപ്പെടുത്തൽ എന്നിവ ലക്ഷ്യമിട്ട് മിൽമ തിരുവനന്തപുരം യൂണിയൻ 4 പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കി. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി ബിന്ദു കൃഷ്ണയും നടിയും അവതാരകയുമായ മീനാക്ഷി അനൂപും ചേർന്നാണ് ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കിയത്. പനീർ പോപ്സ് ചെട്ടിനാട്, പനീർ പോപ്സ് പെരിപെരി, സ്വീറ്റൻഡ് യോഗർട്ട്, ബ്ലൂബെറി യോഗർട്ട് എന്നിവയാണ് പുതിയ ഉൽപ്പന്നങ്ങൾ. ഓണത്തോടനുബന്ധിച്ച പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠര് ബ്രഹ്മദത്തന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് ഇഡി നട തുറന്ന് ദീപം തെളിക്കും. ഉത്രാട ദിനത്തിൽ രാവിലെ 5 മണിക്ക് ദർശനത്തിനായി നട തുറക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 28 നട അടയ്ക്കും. തിരുവോണനാളിൽ ജോലിക്ക് വേണ്ടി മാറി നിൽക്കുന്നവർക്കടക്കം സദ്യ കൊടുക്കേണ്ട ബാധ്യത ദേവസ്വം ബോർഡിനുണ്ടെന്നും അതിനാലാണ് ഈ വർഷം മുതൽ ശബരിമലയിൽ തിരുവോണനാളിൽ ദേവസ്വം ബോർഡ് സദ്യ നടത്താൻ തീരുമാനിച്ചതെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു. കായികരംഗത്തെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് ബ്രിക്സ് കായികമന്ത്രിമാരുടെ യോഗം വിശാഖപട്ടണത്ത് സമാപിച്ചു. സംസ്ഥാനതല ഓണം വാരാഘോഷത്തിന് നാളെ തുടക്കമാകും. ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കൃഷിവകുപ്പിന്റെ കർഷക ചന്തകളിൽ ഡിജിറ്റൽ പേയ്മെന്റോ പണമോ നൽകി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് തടസ്സമില്ലെന്ന് മന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ഭേദപ്പെട്ട തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ഒരു ദിവസം കാളിയൻ തന്റെ നാഗിനിയോടൊത്ത് ഗന്ധമാദനത്തിലൂടെ വരികയായിരുന്നു. ഗരുഡൻ കാളിയനെ പിന്തുടർന്നു. അല്പനിമിഷങ്ങൾക്കുള്ളിൽ ഗന്ധമാദനം ഗരുഡന്റെ ചിറകിന്റെ തണലിലായി. പെട്ടെന്ന് തണൽ വന്നതുകണ്ട് നാഗിനി അന്തരീക്ഷത്തിലേക്ക് ശ്രദ്ധിച്ചു. ഹുങ്കാരശബ്ദത്തോടെ പറന്നു താഴുന്ന പക്ഷിശ്രേഷ്ഠനെ അവർ കണ്ടു. ഭയന്നുവറച്ച് നാഗിനി കാളിയനോട് വിവരമുണർത്തിച്ചു. കാളിയൻ ഗരുഡനോട് എതിർക്കുവാൻ തയ്യാറായി. കാളിയന്റെ പത്നി തടഞ്ഞിട്ടും കശ്യപസന്തതി അനുസരിച്ചില്ല. ചിറകടിയുടെ ഭയാനക ഘോഷവും പക്ഷത്തിന്റെ ഉയർച്ചയിലും താഴ്ചയിലുമുണ്ടാകുന്ന കാറ്റിന്റെ ഗതിയും നാഗിനിയെ തളർത്തി. കാളിയനും ഗരുഡനും തമ്മിൽ ഏറ്റുമുട്ടി. അല്പനേരമേ ഗരുഡനുമായി പിടിച്ചു നിൽക്കുവാൻ കാളിയന് കഴിഞ്ഞുള്ളൂ. ജീവൻ പോകുമെന്ന് ഭയന്ന് ഉദ്ധതനായ കാളിയൻ വേഗത്തിലോടി കളിന്തി നദിയിൽ ചെന്നു ചാടി. കാളിന്തിയിൽ ഗോവർദ്ധന പർവ്വതത്തിന്റെ താഴ്വരയിൽ കാളിയൻ വസിച്ചു. അവിടെ ഗരുഡന് പ്രവേശനമില്ല. ഈ വിവരം കാളിയനും അറിയാം. പണ്ട് സൗരഭി എന്ന താപസൻ കാളിന്തിയുടെ കരയിൽ തപസ് ചെയ്തപ്പോൾ ഗരുഡൻ അവിടെ വന്നു. മത്സ്യം കൊത്തിവലിച്ച് തീരം അശുദ്ധമാക്കുകയും മഹർഷി ശ്രേഷ്ഠന് അസ്വാരസ്യമുണ്ടാക്കുകയും ചെയ്തു. സൗഭരി കോപിക്കുകയും ഗരുഡനെ ശപിക്കുകയും ചെയ്തു. ഇനി മേലാൽ കാളിന്തിയിൽ വരികയാണെങ്കിൽ നിന്റെ തല പൊട്ടിച്ചാകുമെന്നുറപ്പാണ് എന്നതായിരുന്നു ശാപം. ഗരുഡനിൽ നിന്ന് പ്രഹരമേറ്റിട്ടും കാളിയന്റെ അഹങ്കാരം ശമിച്ചില്ല. ഒരു ദിവസം കേശവൻ ബലരാമനെ കൂടാതെ മറ്റു കുട്ടികളുമൊത്ത് കാലികളെ തീറ്റുവാൻ ഗോവർദ്ധനത്തിന്റെ താഴ്വരയിലേക്ക് നടന്നു. കാലികൾ പുല്ലുകൾ തേടി ചിതറി. അകലേക്ക് മേയുവാൻ പോയ പശുക്കളെ കാണുന്നില്ല. ബാലന്മാർ പറഞ്ഞു, വല്ലാത്ത ഗന്ധം അനുഭവപ്പെടും, മേയുവാൻ പോയപ്പം തോന്നുന്നു. ശ്രീതാമാവ് കണ്ണനോട് പറഞ്ഞു, ഇത് കാളിന്തിയുടെ കരയാണ്. കാളിയന്റെ വിഷജ്വാലയിലാണ് ഇവിടെ പുല്ലുകൾ കിളിർക്കാത്തത്. പശുക്കൾ അങ്ങോട്ട് പോയെങ്കിൽ മരിച്ചു കാണും. എല്ലാവരും തടഞ്ഞിട്ടും കണ്ണൻ കാളിന്തിയിലേക്ക് തന്നെ നടന്നു. കറുത്ത കാളിന്തി നുരഞ്ഞു ചിരിക്കുന്നു. ബാലന്മാരെല്ലാം തളർന്നു വീണു. കാളിന്തിയുടെ കരയിൽ പശുക്കൾ മോഹിച്ചും മരിച്ചും കിടക്കുന്നു. കണ്ണൻ മാത്രമായി കാളിന്തി കരയിൽ. കരയിലെ ഒരു കടമ്പ് മരത്തിൽ കയറി. ഒരു ശാഖ മാത്രം ഉണങ്ങിയിട്ടില്ല. കേശവന് ആ കഥ ഓർമ്മ വന്നു. പണ്ട് ഗരുഡൻ ദേവലോകത്തുനിന്ന് അമൃതുമായി വരുമ്പോൾ ഇവിടെ അല്പം വിശ്രമിക്കുകയുണ്ടായി. അമൃത് കലശം കടമ്പിൻ കൊമ്പിൽ വച്ചപ്പോൾ അതിൽ നിന്നും ഒരു തുള്ളി കടമ്പിൽ വീഴുകയുണ്ടായി. അന്നുമുതൽ ഈ വൃക്ഷം നിത്യയൗവനമാർന്നു. കാളിയന്റെ ദർപ്പമകറ്റുവാൻ കൃഷ്ണൻ തീരുമാനിച്ചു. ഉണ്ണിക്കണ്ണൻ കയത്തിലേക്ക് ചാടി. ജലപാളികളിൽ നീന്തിത്തുടിച്ചു. കാളിയനോട് നാഗിനി വിവരം പറഞ്ഞു. ആരോ ജലധാരയിൽ കെട്ടിമറിയുന്നുണ്ട്. കാളിയൻ ഞെട്ടിത്തെറിച്ചു. പത്തികളായിരം വിടർത്തി കാളിയൻ ശിരസ്സുയർത്തി. കടമ്പിന്റെ ചുവട്ടിൽ ഒരു കുട്ടി ജലധാരയിൽ മുഴുകി മറിയുന്നു. ആരാണവൻ? കാളിയൻ കണ്ണന്റെ സമീപമെത്തി. വാലുകൊണ്ട് കണ്ണന്റെ ഉടലിൽ കാളിയൻ അനേകം കുരുക്കുകളിട്ടു. കേശവൻ ഉടൽ ലേശം വലുതാക്കി. കാളിയന്റെ ശരീരത്തിലെ അസ്ഥികൾ വലിഞ്ഞു. അറിയാതെ ബന്ധനമഴിഞ്ഞു.

0: കണ്ണൻ കാളിയന്റെ ഫണത്തിലേക്ക് കുതിച്ചു കയറി. കാളിയന്റെ പത്തികൾ താണുകൊണ്ടിരുന്നു. ഒരു പത്തി താഴുമ്പോൾ കണ്ണൻ മറ്റൊരു പത്തിയിലേക്ക് ചാടിക്കയറി. ചാടിച്ചാടി ആ യാത്ര അനുസ്യൂതമാക്കി. ആയിരം പത്തികളിലും ചാടിക്കടന്നു. കണ്ണന്റെ ചലനം നടനമായി. കേശവന്റെ ഓരോ പാദപതനവും ശക്തിയായ താഠനമായിട്ടാണ് കാളിയന് തോന്നിയത്. പെട്ടെന്ന് കാളിയന്റെ നെഞ്ചിൽ എന്തോ വിലങ്ങിയതുപോലെ തോന്നി. കട്ടപിടിച്ച രക്തം കവിളിൽ നിറഞ്ഞു. കണ്ണൻ കാളിന്ദിയിലേക്ക് പോയ കാര്യം ശ്രീരാമാവ് നന്ദഗോപനെയും യശോദയെയും അറിയിച്ചു. യശോദ വാവിട്ട് കരഞ്ഞു. അവർക്കെല്ലാം കാളിയനെക്കുറിച്ചറിയാം. വൃന്ദാവനം കാളിന്ദി തടത്തിലേക്ക് പെരുവെള്ളം പോലെ പായുകയാണ്. കാളിന്ദി തടത്തിൽ അവരെത്തി. അവിടെ വിലാസലോലനായി മൃദുഹാസവദനായി തുടിച്ചു നിൽക്കുന്ന കാർവർണനെയാണ് എല്ലാവരും കണ്ടത്. തീ പോലെ തിളങ്ങുന്ന കണ്ണുകൾ തള്ളി രക്തം വമിക്കുന്ന പത്തികളുമായി കാളിന്ദി കയത്തിൽ അമരുന്ന കാളിയനെ കണ്ടപ്പോൾ യശോദ ശോകമൂകയായി. കാളിയന്റെ പത്തികളിൽ നൃത്തമാടി രസിക്കുന്ന കണ്ണൻ വിഷ്ണുവാണെന്ന് നാഗിനിയും സന്താനങ്ങളും തിരിച്ചറിഞ്ഞു. അവർ കണ്ണനോട് പ്രാർത്ഥിച്ചു, രക്ഷിക്കണമെന്ന് യാചിച്ചു. കണ്ണൻ ആ പ്രാർത്ഥന കേട്ടു. കേശവൻ പറഞ്ഞു, കാളിന്ദി വിട്ടൊഴിയണം, രമണഗദ്വീപിലേക്ക് പോയിക്കൊള്ളുക. ഭാര്യമാരെയും കുട്ടികളെയും കൂട്ടി സുഖമായി അവിടെ വസിക്കുക. മണൽത്തിട്ടയിലെത്തിയ കണ്ണൻ അമ്മയുടെ ചാരത്തേക്കൂടി. നന്ദഗോപൻ പറഞ്ഞു, നാളെ പൗർണമിയാണ്. അർദ്ധരാത്രി കഴിഞ്ഞു. അതുവരെ കാളിയന്റെ ദർപ്പകഥകൾ പറഞ്ഞ് എല്ലാവരും ഉറങ്ങി. എന്തോ പൊട്ടിത്തകരുന്ന ശബ്ദം കേട്ടാണ് നന്ദഗോപനും ഋഷഭാനവും ഉണർന്നത്. വനം കത്തിയെരിയുകയാണ്. മൂന്നു വശത്തും അഗ്നി പൊതിഞ്ഞു കഴിഞ്ഞു. കാളിന്ദിയിലോട്ട് ചാടിമരിക്കുകയേ ഇനി ഗതിയുള്ളൂ. കണ്ണൻ യശോദയുടെ മാറിടത്തിൽ അമർന്നിരുന്ന് ഉറങ്ങുകയാണ്. ബലരാമൻ പതുക്കെ ആരും കാണാതെ കണ്ണനെ ഉണർത്തി. അസഹ്യമായ ചൂട് വർഷിച്ചുകൊണ്ട് അഗ്നി അടുക്കുകയാണ്. കണ്ണൻ അമ്മയുടെ മാറിടത്തിൽ നിന്ന് ഇഴഞ്ഞിറങ്ങി. യശോദ മകനെ തടഞ്ഞു. പക്ഷെ അതിനു മുൻപ് കണ്ണൻ ഇറങ്ങിക്കഴിഞ്ഞു. പിടിക്കുവാൻ കിട്ടും മുൻപ് കേശവൻ അഗ്നിമുഖത്തേക്ക് ഓടി, പിന്നാലെ ബലരാമനും. അനന്തതയോളം കത്തിയെരിയുന്ന അഗ്നിമുഖത്തേക്ക് കണ്ണൻ നടന്നെടുത്തു. കണ്ണൻ വളർന്നു. ശിരസ് ഗിരിതടങ്ങളും കൊടുമുടികളും കടന്നുയർന്നു. മേഘമാലയോളം എത്തി. കാലുകൾ ഭൂമിക്കടിയിലേക്ക് ഊർന്നിറങ്ങി പാതാളം വരെ ചെന്നു. യദുകുലനാഥൻ വാ തുറന്നു. ഭൂമണ്ഡലം മുഴുവൻ ഉൾക്കൊള്ളുന്ന വദനത്തിലേക്ക് അഗ്നിയെ വലിച്ചടുപ്പിച്ചു. ഒരു താമരപ്പൂവ് പോലെ ഭഗവാന്റെ വദനത്തിലേക്ക് അഗ്നി അമർന്നു. ഒരു നിമിഷത്തെ ഭാവചലനം. കളന്തി തടത്തിൽ അഗ്നിയില്ല. കണ്ണനും ബലരാമനും അമ്മമാരുടെ അരികിലേക്ക് ഓടി വന്നു.
1: കൃഷ്ണകഥാമൃതം ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.

0: ഓണം നബിദിന ആശംസകളോടെ സ്റ്റിച്ച്വെൽ ബ്യൂട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
1: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തര യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
0: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്.

0: ഉസ്മാൻ മട്ടന്നൂർ. ഫോൺ 7999476836. 9447371836. 8078502836.
1: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
0: അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0490247140, 7225900.
1: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
0: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
1: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹുട്ടിക്, വോക്സ് ലാനിറ്റ്.
0: ഫോൺ 9496420880, 8111933600. സിഎം വിസ്താര,
1: സിഎം വിസ്താര നെല്ലൂന്നി.
2: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
0: അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ബഹിരാകാശ സ്റ്റാർട്ടപ്പുകൾ കരുത്തുറ്റ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കണമെന്നും ആഗോളതലത്തിലെ പ്രതിഭകളെ ആകർഷിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് കായിക മന്ത്രിമാരുടെ യോഗത്തിന് വിശാഖപട്ടണത്ത് സമാപനം. കായിക സഹകരണത്തിനുള്ള സംയുക്ത പ്രഖ്യാപനത്തിന് അംഗരാജ്യങ്ങളുടെ അംഗീകാരം. രാജ്യത്ത് H1N1 വൈറസിന്റെ പുതിയ വകഭേദങ്ങൾ കണ്ടെത്തിയിട്ടില്ലെന്ന് ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. പുതിയ കാലത്തെ തൊഴിലുകൾക്ക് ആവശ്യമായ നൈപുണ്യം രണ്ടാം നിര മൂന്നാം നിര നഗരങ്ങളിലെ യുവാക്കൾക്കും ലഭ്യമാക്കണമെന്ന് കേന്ദ്രമന്ത്രി ജയന്ത് ചൌധരി. കേരളത്തിൽ ഓണം വാരാഘോഷത്തിന് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം പുരുഷ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 5 വിക്കറ്റിന് 300 റൺസ് എന്ന നിലയിൽ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ ആന്ധ്രാപ്രദേശിലെ ഏലൂരു ജില്ലയിലുള്ള മുസുനൂർ ഗ്രാമം സന്ദർശിക്കും. വലിപ്പം കൂടിയ വിത്തുകൾ ഉള്ളതും ജനിതക മാറ്റം വരുത്താത്തതുമായ രാജ്യത്തെ ആദ്യ സങ്കര ഇനം ചോളം അദ്ദേഹം പുറത്തിറക്കും. ചടങ്ങിൽ കർഷകരെ ആദരിക്കുന്ന അദ്ദേഹം കാർഷിക മേഖലയിലെ പ്രമുഖരെ അഭിസംബോധന ചെയ്യും. ബഹിരാകാശ സ്റ്റാർട്ടപ്പുകൾ കരുത്തുറ്റ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കണമെന്നും ആഗോളതലത്തിലെ പ്രതിഭകളെ ആകർഷിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ ബഹിരാകാശ ദിനത്തിൽ ബഹിരാകാശ മേഖലയിലെ സ്റ്റാർട്ടപ്പ് സിഇഒമാരുമായി ആശയവിനിമയം നടത്തുകയായിരുന്നു അദ്ദേഹം. ചെലവിന്റെ കാര്യത്തിൽ ഇന്ത്യ മത്സരക്ഷമമാണെന്നും മികച്ച പ്രതിഭകൾ രാജ്യത്തുണ്ടെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. വിശാഖപട്ടണത്ത് നടന്ന ബ്രിക്സ് കായിക

0: മന്ത്രിമാരുടെ യോഗത്തിൽ സംയുക്ത പ്രഖ്യാപനത്തിന് അംഗീകാരം. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ സമാപിച്ച യോഗത്തിൽ കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ അംഗരാജ്യങ്ങൾ തമ്മിൽ കായിക സഹകരണം ശക്തമാക്കാൻ ആഹ്വാനം ചെയ്തു. കായിക ഉപകരണങ്ങളുടെ നിർമ്മാണത്തിനായി പ്രത്യേക സമ്മേളനം ഈ വർഷം നവംബറിൽ രാജസ്ഥാനിലെ ഉദയ്പൂരിൽ നടക്കും. ബ്രിക്സ് രാജ്യങ്ങളിലെ പരമ്പരാഗത കായിക ഇനങ്ങളുടെ പ്രദർശനത്തിനായി ഒക്ടോബറിൽ അഹമ്മദാബാദിൽ പ്രത്യേക കായികമേളയും സംഘടിപ്പിക്കും. H1N1 വൈറസിന്റെ പുതിയ വകഭേദങ്ങൾ കണ്ടെത്തിയിട്ടില്ലെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. നിലവിൽ ഇൻഫ്ലുവൻസ രോഗം പരത്തുന്ന ഇനം വൈറസുകൾക്ക് കഴിഞ്ഞ വർഷം മുതൽ വാക്സിൻ ലഭ്യമാണെന്നും ശാസ്ത്രജ്ഞർ അറിയിച്ചു. രോഗവ്യാപനം നിരീക്ഷിച്ചു വരികയാണെന്നും ICMR വ്യക്തമാക്കി. ആഗോളതലത്തിൽ നൂതനാശയങ്ങൾ, സാങ്കേതികവിദ്യ, പ്രതിഭകൾ എന്നിവയുടെ കേന്ദ്രമായി ഇന്ത്യ മാറുകയാണെന്നും രണ്ടാം നിര മൂന്നാം നിര നഗരങ്ങളിലെ യുവാക്കൾക്ക് പുതിയ കാലത്തെ തൊഴിലുകൾക്ക് ആവശ്യമായ നൈപുണ്യം നേടാനുള്ള അവസരം ലഭിക്കേണ്ടതുണ്ടെന്നും കേന്ദ്രമന്ത്രി ജയന്ത് ചൌധരി. രാജ്യവ്യാപക ക്ലൌഡ് നിർമ്മിത ബുദ്ധി നൈപുണ്യ വികസന സംരംഭത്തിന്റെ സമാരംഭ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ നൈപുണ്യ വികസന കോർപ്പറേഷൻ ആമസോൺ വെബ് സർവീസുമായി സഹകരിച്ചാണ് പദ്ധതി ഒരുക്കുന്നത്. യുദ്ധക്കപ്പലുകളുടെ നിർമ്മാണത്തിലെ സ്വയം പര്യാപ്തത രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ സുപ്രധാനമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കൊൽക്കത്തയിൽ പൊതുമേഖലാ പ്രതിരോധ കപ്പൽ നിർമ്മാണ സ്ഥാപനങ്ങളുടെ വിവിധ പദ്ധതികളുടെ ഭൂമിപൂജ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
1: ഓപ്പറേഷൻ സിന്ദൂർ കെ ദൌറാൻ ദുനിയാ നെ ഭാരത് കെ ഇൻഡിജിനസ് സ്വദേശി ഹത്യാർ പ്രണാലിയോ കി ക്ഷമത കോ ഭി ദേഖാ ഹൈ ഔർ ആഗേ ഭി രക്ഷാ മന്ത്രാലയ കെ സാത്ത് ഹമാരെ ലാബ് ഹമാരെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് ഔർ പ്രൈവറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് മിൽക്കർ അപ്നി സേനാവോ കോ ഇൻഡിജിനസ് പ്ലേറ്റ്ഫാം സെ ലാബ് കർനെ മേ കോയി കസർ നഹി ഛോഡേംഗേ യാ ബാത് മേ വിശ്വാസ് കെ സാത്ത് കഹ സക്താ.
0: ഇന്ത്യയെ ഭാവിയിൽ കപ്പൽ നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ഈ മേഖലയിൽ ഗുണനിലവാരമുള്ള സേവനങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ടെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ 4 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ ജപ്പാനിലേക്ക് തിരിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം. ജപ്പാൻ സാമ്പത്തിക മന്ത്രി ആഗസാവ റിയോസെ, വ്യവസായ പ്രമുഖർ, ജപ്പാൻ ബിസിനസ് ഫെഡറേഷൻ പ്രതിനിധികൾ എന്നിവരുമായി മന്ത്രി കൂടിക്കാഴ്ച നടത്തും. 200 അംഗ ബിസിനസ് പ്രതിനിധി സംഘവും മന്ത്രിയെ അനുഗമിക്കുന്നുണ്ട്. ഗോത്രഭാഷ, മ്യൂസിയം എന്നീ വിഷയത്തിലെ 3 ദിവസത്തെ ദേശീയ സമ്മേളനത്തിന് നാളെ കർണാടകയിലെ മൈസൂരുവിൽ തുടക്കമാകും. കേന്ദ്ര ഗോത്രകാര്യ മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഗോത്രഭാഷകളുടെ രേഖപ്പെടുത്തൽ, സംരക്ഷണം, പുനരുജ്ജീവനം എന്നിവ 3 ദിവസത്തെ സമ്മേളനം ചർച്ച ചെയ്യും. അമേരിക്ക കാനഡ വ്യാപാര ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കം രൂക്ഷമായി. അമേരിക്കൻ കർഷകർക്കുമേൽ കാനഡ ഉയർന്ന ചുങ്കം ചുമത്തുകയാണെന്നാരോപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാനഡ അമേരിക്കയുടെ സംസ്ഥാനമായി മാറണമെന്ന് ആവർത്തിച്ചു. അതേസമയം അമേരിക്കയുടെ ആവശ്യങ്ങൾ അന്യായവും സാമ്പത്തികമായി കാനഡയ്ക്ക് തിരിച്ചടി സൃഷ്ടിക്കുന്നതുമാണെന്ന് പ്രധാനമന്ത്രി മാർക്ക് കാർണി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ഓണം വാരാഘോഷത്തിന് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സമാപന ഘോഷയാത്ര ഈ മാസം 30 ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഈ മാസം 30 ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഓണത്തോടനുബന്ധിച്ച് മറ്റന്നാൾ റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കും. ഈ മാസം 27 സെപ്റ്റംബർ 2 തീയതികളിൽ റേഷൻ കടകൾ അവധിയായിരിക്കും. AAY കാർഡുടമകൾക്ക് വിതരണം ചെയ്യുന്നതിനുള്ള സൌജന്യ ഭക്ഷ്യകിറ്റ് റേഷൻ കടകളിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. കിറ്റുകൾ ഈ മാസം 31 വരെ വിതരണം ചെയ്യും. ഓണപൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 28 നട അടയ്ക്കും. ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം പുരുഷ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 5 വിക്കറ്റിന് 300 റൺസ് എന്ന നിലയിൽ. കൊളംബോയിൽ നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യയ്ക്കായി ദേവദത്ത് പടിക്കൽ സെഞ്ചുറി നേടി. ഇന്ത്യ ജയിച്ച ആദ്യ ടെസ്റ്റിലും ദേവദത്ത് സെഞ്ചുറി അടിച്ചിരുന്നു. ഏഷ്യൻ ഗെയിംസിൽ കരുത്തുകാട്ടാനൊരുങ്ങുകയാണ് മലയാളി താരങ്ങൾ. ഇക്കൊല്ലത്തെ ഗെയിംസിൽ മത്സരിക്കുന്ന 492 ഇന്ത്യൻ താരങ്ങളുടെ പട്ടിക കേന്ദ്ര കായിക മന്ത്രാലയം പുറത്തുവിട്ടിരുന്നു. 28 പേർ മലയാളികളാണ്. ഒരു റിപ്പോർട്ട്.
3: സെപ്റ്റംബർ 19 മുതൽ ഒക്ടോബർ 4 വരെ ജപ്പാനിലാണ് ഏഷ്യൻ ഗെയിംസ്. ദേശീയ അന്തർദേശീയ തലങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവച്ച മലയാളി താരങ്ങളാണ് ഇന്ത്യയ്ക്ക് വേണ്ടി കളത്തിലിറങ്ങുന്നത്. അത്ലറ്റിക്സ്, ബാഡ്മിന്റൺ, ക്രിക്കറ്റ്, നീന്തൽ തുടങ്ങിയ പ്രധാന ഇനങ്ങളിലെല്ലാം മലയാളി സാന്നിധ്യമുണ്ട്. ലോങ് ജമ്പിൽ മുരളി ശ്രീശങ്കർ, ആൻസി സോജൻ, റിലേയിൽ മുഹമ്മദ് അഷ്ഫാഖ്, മനു ടി സജി, അൻസാബാബു, 800 മീറ്ററിൽ മുഹമ്മദ് അഫ്സൽ പുള്ളിക്കാലത്ത്, ഡെക്കാത്തലണിൽ തൌഫീഖ് നൌഷാദ് എന്നിവർ ട്രാക്കിലിറങ്ങും. ബാഡ്മിന്റണിൽ റീസ ജോളി, അർജുൻ എം ആർ, ക്രിക്കറ്റിൽ സഞ്ജു സാംസൺ തുടങ്ങിയവർ ഗെയിംസ് ഇനങ്ങളിലെ മിന്നും താരങ്ങളാണ്. നീന്തലിൽ സജൻ പ്രകാശ് ഇന്ത്യയുടെ കരുത്തുറ്റ മെഡൽ പ്രതീക്ഷയാണ്. രാജ്യത്തിന് മെഡൽ സമ്മാനിക്കുമെന്നുറപ്പിച്ചാണ് ഓരോ മലയാളി താരവും ജപ്പാൻ ഏഷ്യൻ ഗെയിംസിനായി തയ്യാറെടുക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വനിതാ ലോകകപ്പ് ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. രാത്രി 10:30 മത്സരം. സെമിഫൈനൽ സാധ്യത നിലനിർത്താൻ ഇന്ത്യയ്ക്ക് ജയം അനിവാര്യമാണ്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെയും കന്യാകുമാരി തീരത്ത് നാളെ ഉച്ചവരെയും കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ 25 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സാമ്പത്തിക തർക്കം രൂക്ഷമായി. എണ്ണക്കടത്ത് ശൃംഖലകൾ, സാമ്പത്തിക ഇടപാടുകൾ, വിദേശ കപ്പൽ രജിസ്ട്രികൾ എന്നിവ ലക്ഷ്യമിട്ട് ഇറാനെതിരെ ചരിത്രത്തിലെ ഏറ്റവും കടുത്ത സാമ്പത്തിക അച്ചടക്ക നടപടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. എന്നാൽ അമേരിക്കൻ ഉപരോധ ഭീഷണികൾ തള്ളിക്കളഞ്ഞ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ജി ഇറാൻ ജനതയോട് അമേരിക്ക ബഹുമാനത്തോടെ പെരുമാറണമെന്നും ആവശ്യപ്പെട്ടു. ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന പായക്കപ്പലായ INS സുദർശിനി ലോകായൻ 26 സമുദ്ര പര്യടനത്തിന്റെ ഭാഗമായി പോർച്ചുഗലിലെ ലിസ്ബണിൽ എത്തിച്ചേർന്നു. 7 മാസത്തെ പര്യടനത്തിനിടെ കപ്പൽ സന്ദർശിക്കുന്ന 15-ാം തുറമുഖമാണിത്. പോർച്ചുഗീസ് നാവികസേന ഉദ്യോഗസ്ഥർ, ഇന്ത്യൻ സമൂഹം എന്നിവരുമായി കപ്പലിലെ ഉദ്യോഗസ്ഥരും കേഡറ്റുകളും ആശയവിനിമയം നടത്തും. ഇന്ത്യയുടെ സമുദ്രബന്ധം കൂടുതൽ ശക്തമാക്കാനും ആഗോളതലത്തിൽ സൌഹൃദ സന്ദേശം പ്രചരിപ്പിക്കാനുമാണ് പര്യവേക്ഷണം ലക്ഷ്യമിടുന്നത്. ബഹിരാകാശ സ്റ്റാർട്ടപ്പുകൾ കരുത്തുറ്റ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കണമെന്നും ആഗോളതലത്തിലെ പ്രതിഭകളെ ആകർഷിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് കായിക മന്ത്രിമാരുടെ യോഗത്തിന് വിശാഖപട്ടണത്ത് സമാപനം. കായിക സഹകരണത്തിനുള്ള സംയുക്ത പ്രഖ്യാപനത്തിന് അംഗരാജ്യങ്ങളുടെ അംഗീകാരം. രാജ്യത്ത് H1N1 വൈറസിന്റെ പുതിയ വകഭേദങ്ങൾ കണ്ടെത്തിയിട്ടില്ലെന്ന് ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. പുതിയ കാലത്തെ തൊഴിലുകൾക്ക് ആവശ്യമായ നൈപുണ്യം രണ്ടാം നിര, മൂന്നാം നിര നഗരങ്ങളിലെ യുവാക്കൾക്കും ലഭ്യമാക്കണമെന്ന് കേന്ദ്രമന്ത്രി ജയന്ത് ചൌധരി. കേരളത്തിൽ ഓണം വാരാഘോഷത്തിന് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം പുരുഷ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 5 വിക്കറ്റിന് 300 റൺസ് എന്ന നിലയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. സർഗജാലകം.

വാക്കുകൾക്ക് ചിറകുമുളയ്ക്കുമ്പോൾ, ഭാവനകൾക്ക് നിറം പകരുമ്പോൾ, മനസ്സിൽ വിരിയുന്ന ചിന്തകൾ കവിതയായും കഥയായും ഗാനമായും മാറുമ്പോൾ, ആ സർഗാത്മകതയെ ശ്രോതാക്കളിൽ എത്തിക്കുന്ന മനോഹരമായ ഒരു സർഗജാലകത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഓരോ എഴുത്തിനും പിന്നിലൊരു മനസ്സുണ്ട് അല്ലേ? ഓരോ വരികൾക്കും പിന്നിലൊരു അനുഭവമുണ്ട്. എഴുത്തിലൂടെ തങ്ങളുടെ കഴിവുകൾ പങ്കുവയ്ക്കുന്ന ഒരുപാട് പ്രതിഭകളെ പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെ സർഗജാലകം. സർഗജാലകത്തിൽ ആദ്യം മേഘാ രാജീവൻ എഴുതിയ ഗാനം കേൾക്കാം.

0: മേഘ രാജീവൻ എഴുതിയ ഗാനമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സർഗജാലകത്തിൽ എടുത്തതായി ഒരു കഥയാണ് ബീന സുരേന്ദ്രൻ ചാവശ്ശേരി എഴുതിയ ദാണ്ടട കേരള പോലീസ്. അവതരിപ്പിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി.
1: കയ്യിൽ ആവി പറക്കുന്ന ചായയുമായി സ്റ്റേഷൻ വരാന്തയിലിരുന്ന് അന്നത്തെ പത്രം ഓടിച്ചു നോക്കുകയാണ് ഗോപു. പെട്ടെന്നാണ് ഗോപുവിന്റെ കയ്യിൽ നിന്ന് ഫോൺ റിങ് ചെയ്തത്. ഹലോ, മറുഭാഗത്ത് സുധയാണ്. എന്താ സുധയ, രാവിലെ ചേട്ടാ ശ്രീദേവിനിന്ന് തീരെ സുഖമില്ല. രാത്രി മുഴുവൻ വയറിളക്കവും ഛർദിയുമായിരുന്നു. നല്ല പനിയുമുണ്ട്. ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ പോവുകയാണ്. ചേട്ടനൊന്ന് വരാൻ പറ്റുമോ? നീ ഏതായാലും വേഗം ചെല്ലേ, ഞാൻ ഉച്ചക്ക് മുമ്പ് അങ്ങെത്താം. അതിനിടക്ക് അളിയനെ വിളിച്ച് കാര്യം പറയാം. അവനിപ്പോൾ നാട്ടിലുണ്ടല്ലോ, അതുകൊണ്ട് അവൻ എത്താതിരിക്കില്ല. ഗോപു തിടുക്കത്തിൽ ഫോൺ കട്ട് ചെയ്തു. വല്ലാത്ത മാനസിക വിഷമം. തൻ്റെ മകൻ തന്നെ അന്വേഷിക്കുന്നുണ്ടാവും. എന്താണ് ചെയ്യേണ്ടതെന്ന് ഗോപുവിന് ഒരു പിടിയുമില്ല. എസ് ഐ സാറിൽ നിന്നും പെർമിഷൻ എടുക്കണം. ആ സാറാണെങ്കിൽ ഒരു കർക്കശക്കാരനാണ്, പരുഷ സ്വഭാവം. ആരുടെ വിഷമം കേട്ടാലും അയാൾക്കൊരു പ്രശ്നവുമില്ല. കൂട്ടത്തിൽ ഇന്നലെ സഹപ്രവർത്തകൻ പറയുന്നത് കേട്ടു. പുറത്തുപോയി വന്നതിനു ശേഷം കുറച്ചുകൂടി ശൗര്യം കൂടിയിട്ടുണ്ട്. ആരുമായോ ഉടക്കിയോ എന്തോ. എന്തായാലും ആവശ്യം എന്റേതല്ലേ. ഗോപു ഏതായാലും പെർമിഷൻ എടുക്കാൻ തന്നെ തീരുമാനിച്ചു. അകത്തേക്ക് പോയ ഗോപുവിനെ കന്നടക്കിടയിലൂടെ സാറ് തറപ്പിച്ചൊന്ന് നോക്കി. എന്താ? ഗോപു പറഞ്ഞു, സാറേ എന്റെ മകൻ ഹോസ്പിറ്റലിലാണ്. അവന് നല്ല ക്ഷീണമുണ്ട്. അവിടെ ഭാര്യ മാത്രമേ ഉള്ളൂ. എനിക്ക് അതുകൊണ്ടൊന്ന് നാട്ടിൽ പോകണം.
2: ഓഹോ, ഭാര്യ ചെറിയ കുട്ടിയൊന്നുമല്ലോ. കുഞ്ഞിന്റെ കാര്യം ഹോസ്പിറ്റലിലെത്തിയാൽ അവർ നോക്കിക്കൊള്ളും. ഇപ്പൊ പോവാൻ പറ്റില്ല. വൈകുന്നേരം 5 മണിക്ക് ഇറങ്ങിക്കോളൂ.
1: ഗോപു തിരിച്ചൊന്നും പറഞ്ഞില്ല. കാരണം അവനറിയാം അയാളോട് കെഞ്ചിയിട്ട് കാര്യമില്ലെന്ന്. വെറുതെയല്ല അയാളെ സിംഹകണ്ണനെന്ന് സഹപ്രവർത്തകർ വിളിക്കുന്നത്. ഗോപു പിറുപിറുത്തുകൊണ്ട് പുറത്തേക്ക് വന്നു. സ്റ്റേഷനിൽ വരുന്നവരുടെ പരാതി സ്വീകരിക്കുക മാത്രമായിരുന്നു അന്നത്തെ ഡ്യൂട്ടി. പുറത്ത് പ്രശ്നമൊന്നുമില്ലെങ്കിൽ അതുമാത്രമേ ചെയ്യേണ്ടൂ. രാവിലെ തന്നെ 1-2 പേർ പരാതിയുമായെത്തി. ഒന്ന് അതിർത്തി പ്രശ്നവും മറ്റേത് ഒരു വഴിത്തർക്കവുമായിരുന്നു. പരാതി എഴുതി വാങ്ങി പിന്നീട് ഒരു ദിവസം വിളിച്ചാലെത്താൻ അവർക്ക് നിർദ്ദേശം നൽകി. അവർ പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും ഗോപുവിന്റെ മനസ്സ് ശ്രീദേവിന്റെ അരികിലെത്തി. ഓരോന്നാലോചിച്ച് വെറുതെ ഇരുന്നു. കേരള പോലീസിൽ താൻ ജോയിൻ ചെയ്തിട്ട് 6 വർഷം കഴിഞ്ഞു. ഇതുവരെ സമാധാനവും വിശ്രമവും എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. കുടുംബക്കാരുടെ സന്തോഷത്തിലും സങ്കടത്തിലും പങ്കുചേരാറുണ്ട്. എന്നാൽ ചിലപ്പോൾ അവിടെ വെച്ചായിരിക്കും ഫോൺ കോൾ. ഉടനെ എത്തണം. അതുകൊണ്ട് മനസമാധാനത്തോടെ ഒരു പരിപാടിയിലും പങ്കെടുക്കാറില്ല. ഒരു ലീവ് കിട്ടിയാൽ ഉടനെ അമ്മയെ കാണാൻ പോകും. അമ്മ പെങ്ങളുടെ കൂടെയാണ്.

താമസം. അവളുടെ ഭർത്താവിന് കുറച്ച് ദൂരെയാണ് ജോലി, അതിനാൽ അവർക്ക് അമ്മയാണ് കൂട്ട്. ജോലിയിൽ എത്ര ആത്മാർത്ഥത കാണിച്ചാലും ഏതു ഭരണക്കാരാണോ നാട് ഭരിക്കുന്നത് ആ പക്ഷത്താണ് കേരള പോലീസ് എന്നാണ് ജനങ്ങളുടെ ചിന്ത. എന്നാൽ പോലീസുകാർക്ക് സ്വാതന്ത്ര്യത്തോടെ ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കാൻ പോലും സാധിക്കില്ല എന്നതാണ് ഇതിലെ സത്യാവസ്ഥ. ഉച്ചഭക്ഷണത്തിന് ശേഷം ഗോപു നാട്ടിലേക്ക് പുറപ്പെടാനുള്ള ഒരുക്കം തുടങ്ങി. മകനെയോർത്ത് ഗോപുവിന് ഒരു സമാധാനവുമില്ല. സമയമാണെങ്കിൽ ഒച്ചിനെ പോലെ ഇഴഞ്ഞു നീങ്ങുകയാണ്. 4 മണിയാവാറായി. ഓഫീസിലെ ഫോൺ നിർത്താതെ ബെല്ലടിക്കുന്നു. SI സാർ ഫോൺ എടുത്തു. ഗോപു അപ്പോഴേക്കും അടുത്തെത്തി. സ്റ്റേഷൻ പരിധിയിൽ എവിടെയോ ബോംബ് സ്ഫോടനം നടന്നിട്ടുണ്ട്. ആൾ താമസമില്ലാത്ത വീട്ടിലാണ് സ്ഫോടനം. പക്ഷേ മഴ കാരണം വഴിയാത്രക്കാരായ ഒരമ്മയും കുഞ്ഞും ആ വീട്ടിൽ കയറി നിന്നിരുന്നു. ആ സമയത്താണ് അപകടം. SI സാർ ഗോപു എന്ന് വിളിക്കേണ്ട താമസം. ഗോപു സഹപ്രവർത്തകരായ രണ്ടുപേരെയും കൂട്ടി സംഭവസ്ഥലത്ത് ഓടിയെത്തി. ആ അമ്മയുടെ ശരീരം ചിന്നിച്ചിതറിയിട്ടുണ്ട്. ഇനിയും സ്ഫോടനമുണ്ടായാലോ എന്നോർത്ത് ആരും അരികിലേക്ക് പോയില്ല. ബോംബ് സ്ക്വാഡ് വരുന്നുണ്ട്. ഗോപു ഒന്നും ആലോചിക്കാതെ അകത്തേക്ക് ആരെങ്കിലും ഉണ്ടോ എന്നറിയാനായി എത്തി നോക്കി. പെട്ടെന്ന് അയാൾ അസത്യം മനസ്സിലാക്കി. കുഞ്ഞ് ചെറുതായി ചലിക്കുന്നു. അവനിൽ ജീവന്റെ തുടിപ്പ് ബാക്കിയുണ്ട്. ഒന്നും നോക്കിയില്ല. ആ പിഞ്ചോമിനിയുമായി ഗോപു ഹോസ്പിറ്റലിലെത്തി. കുട്ടിയെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി. മണിക്കൂറുകൾക്ക് ശേഷം ഡോക്ടർമാർ പുറത്തുവന്ന് ഗോപുവിന്റെ ചുമലിൽ തട്ടിപ്പറഞ്ഞു. കൃത്യസമയത്ത് എത്തിച്ചതുകൊണ്ട് നമുക്ക് ഒരു ജീവൻ തിരിച്ചു കിട്ടി. ഗോപു നെടുവീർപ്പോടെ കണ്ണുനീർ തുടച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞു. കുട്ടിയെ ശിശു സംരക്ഷണ വകുപ്പിനെ ഏൽപ്പിച്ച് അവിടെ നിന്ന് മടങ്ങി. സ്റ്റേഷനിൽ തിരിച്ചെത്തിയപ്പോഴേക്കും SI സാർ ഗോപുവിനെ കാത്തുനിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹം ചോദിച്ചു, വീട്ടിൽ വിളിച്ചിരുന്നു? ഇല്ല, അതിനിടയിൽ സമയം കിട്ടിയില്ല. രാവിലെ ഇറങ്ങിക്കോളൂ. അത് പറഞ്ഞ് SI സാർ അകത്ത് കടന്നു. ഗോപു ഫോണെടുത്ത് സുധിയുടെ നമ്പർ നോക്കി. അപ്പോൾ സമയം 1:00. വേണ്ട, പകൽ മുഴുവൻ ഹോസ്പിറ്റലിൽ മകനെയും കൊണ്ട് ഓടി നടന്ന് തളർന്ന് കിടക്കുകയായിരിക്കും. ശല്യം ചെയ്യേണ്ട, രാവിലെ വിളിക്കാം. ഏതായാലും ഹോസ്പിറ്റലിലല്ലേ, അളിയൻ എത്താതിരിക്കില്ല. ഗോപു സ്വയം സമാധാനിച്ചു. ഒരു പോലീസ് എന്ന നിലയിൽ ഗോപുവിനെ പൂർണ്ണമായി മനസ്സിലാക്കിയവളായിരുന്നു സുധ. അതുകൊണ്ട് അവൾക്കൊരു പരാതിയുമില്ല. സാഹചര്യം അനുവദിക്കാഞ്ഞിട്ടാണ് എന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ടാവണം. എന്നാലും ഗോപു വെറുതെ മെസ്സേജ് അയക്കാമെന്ന് കരുതി. എന്തെങ്കിലും വിവരം ലഭിച്ചാലോ? അപ്പോഴേക്കും സുധ നേരത്തെ മെസ്സേജ് അയച്ചിരുന്നു. ഏട്ടാ, മോന് സുഖമുണ്ട്, വേവലാതിപ്പെടാനില്ല. മനുവേട്ടൻ എത്തിയിരുന്നു, കൂടെ അമ്മയുമുണ്ട്. മോൻ ഭക്ഷണവും മരുന്നും കഴിച്ച് ഉറങ്ങി. ഞങ്ങൾ ഉറങ്ങട്ടെ. ആ മെസ്സേജ് കണ്ടതും ഗോപുവിന് സമാധാനമായി. ഇനി ഏതായാലും രാവിലത്തെ ട്രെയിനിൽ കയറാം. ഗോപു സമാധാനത്തോടെ ഉറങ്ങി. ഉറക്കമുണർന്നപ്പോൾ രാവിലെ 4 മണി. ചാടി എഴുന്നേറ്റ് മുഖം കഴുകി രാവിലെ ട്രെയിൻ ലക്ഷ്യമാക്കി നടന്നു. കുറേ ഉറക്കം തൂങ്ങികളായ യാത്രക്കാരുമായി ട്രെയിൻ ചൂളം വിളിയോടെ സ്റ്റേഷനിലെത്തി. ഗോപു ട്രെയിനിൽ കയറി. വണ്ടി നീങ്ങി. ഇരിക്കാൻ സീറ്റൊന്നുമില്ല. കുറച്ചുനേരം ട്രെയിൻ ഓടിയപ്പോൾ തൊട്ടുമുന്നിലുള്ള സീറ്റിൽ നിന്ന് 60 വയസ്സ് തോന്നിക്കുന്ന ഒരാൾ എഴുന്നേറ്റ് ടോയ്ലറ്റിലേക്ക് പോയി. ആ സീറ്റിൽ ഒരു വൃദ്ധ മാതാവും ഏകദേശം 12 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയുമാണ് ഉണ്ടായിരുന്നത്. ആ സീറ്റിൽ ഗോപു ഇരുന്നു. കുട്ടി ഗോപുവിനെ നോക്കി പേടിച്ചു വിറച്ച് അമ്മൂമ്മയുടെ അരികിലേക്കിരുന്നു. ഗോപു കുട്ടിയെ ശ്രദ്ധിച്ചു. എന്താ മോളെ, പേടിച്ചു പോയോ? മോളെന്താ വല്ലാതിരിക്കുന്നത്? വിശക്കുന്നുണ്ടോ? കൂടെ അമ്മൂമ്മ മാത്രമാണോ ഉള്ളത്? ഈ ചോദ്യങ്ങൾക്കൊന്നും കുട്ടി ഉത്തരം നൽകിയില്ല. ഗോപുവിന്റെ മുന്നിൽ മുഖം താഴ്ത്തി കുനിഞ്ഞിരുന്നു. സംസാരം കേട്ട് ആ മാതാവ് പറഞ്ഞു, കുട്ടിക്ക് യാത്രാക്ഷീണം കൊണ്ടായിരിക്കും. മോൻ എവിടേക്കാണ് യാത്ര? ഞങ്ങൾ ഇന്നലെ വണ്ടി കയറിയതാണ്. അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങണം. ഗോപു പറഞ്ഞു, ഓ, ഞാനും ആ സ്റ്റേഷനിലാണ് ഇറങ്ങുന്നത്. അമ്മയുടെ കൂടെ ആരുമില്ലേ? ഇല്ല മോനെ. ഇത്ര സമയവും നമ്മളെ സഹായിക്കാൻ ഇവിടെ നിന്ന് ഇപ്പോൾ എഴുന്നേറ്റ് പോയ മനുഷ്യനുണ്ടായിരുന്നു. നല്ല മനുഷ്യനാ. ഉച്ചഭക്ഷണമെല്ലാം അയാൾ വാങ്ങിത്തന്നു. മോളെ അയാൾ മടിയിലിരുത്തി. ഇറങ്ങാനും ഞങ്ങളെ സഹായിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. എനിക്ക് കണ്ണിന് കാഴ്ചയില്ല മോനെ. ആട്ടെ, മോനെന്താ ജോലി? ആ അമ്മ ചോദിച്ചു. ഗോപു പറഞ്ഞു, അമ്മ, ഞാൻ പോലീസിലാണ്. ഓ, അതെയോ മോനെ? എനിക്കെല്ലാവരും മകൻ തന്നെ. അതിനെന്താ അമ്മേ, ഞാനും ഒരു മകനാണെന്ന് കരുതിക്കോളൂ. ഇത് കേൾക്കേണ്ട താമസം. പെട്ടെന്ന് അതുവരെ തലതാഴ്ത്തിയിരുന്ന ആ പെൺകുട്ടി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, പോലീസ് മാമനാണല്ലേ? എൻ്റെ സ്കൂളിൽ പോലീസ് വരാറുണ്ട്. ഏതാപത്തിൽപ്പെട്ടാലും പോലീസ് മാമൻ സഹായിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മാമനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഓ, മോള് പറഞ്ഞോളൂ, മാമൻ കേൾക്കാം. മോൾക്ക് എന്താ വിഷമം? ആ കുഞ്ഞ് അടുത്തിരുന്ന് സ്വരം താഴ്ത്തി പറഞ്ഞു, അമ്മൂമ്മ പറഞ്ഞ ആൾ ശരിയല്ല മാമ. അയാൾ എന്നെ ഉപദ്രവിച്ചു. എൻ്റെ ചുണ്ട് മാമൻ കണ്ടാ? അയാൾ കടിച്ചതാ. കുട്ടിയുടെ ചുണ്ട് അപ്പോഴാണ് ഗോപു ശ്രദ്ധിച്ചത്. രക്തം പൊടിഞ്ഞിരുന്നു. മുട്ടോളം എത്തുന്ന ഉടുപ്പിൻ്റെ തുമ്പ് മടക്കിക്കൊണ്ട് പാൽമണം മാറാത്ത ആ കുട്ടി നിഷ്കളങ്കമായി പറഞ്ഞു, നോക്ക് മാമ, ഇതെല്ലാം അയാൾ ചെയ്തതാ. കുട്ടിയുടെ ശരീരഭാഗങ്ങളിൽ പല സ്ഥലങ്ങളിലും നീലനിറമായിരുന്നു. പെട്ടെന്ന് ഗോപുവിലെ കേരള പോലീസ് ഉണർന്നു. കുട്ടിയുടെ ഈ മൊഴിയെല്ലാം അയാൾ ഫോണിൽ റെക്കോർഡ് ചെയ്തു. ഉടനെ അടുത്ത പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോഴേക്കും കക്ഷിയെത്തി. അയാൾ നല്ല മാന്യത ചമയുന്നുണ്ടായിരുന്നു. ചുണ്ടുകളിൽ തിരുമ്മിക്കയറ്റി

0: ഹൻസിൻ്റെ മണം അവിടെയാകെ പരന്നിരിക്കുന്നു. ഗോപു അയാളെ നിരീക്ഷിച്ചുകൊണ്ട് സീറ്റിൽ നിന്ന് വേഗം എഴുന്നേറ്റ് മാറി നിന്നു. അയാൾ വീണ്ടും കുട്ടിയെ മടിയിലെടുത്ത് ചേർത്തിരുത്തി. ഗോപു മകളെ കണ്ണിറക്കി കാണിച്ചു. ബുദ്ധിമതിയായ ആ മോൾക്ക് കാര്യം മനസ്സിലായി. അടുത്ത സ്റ്റേഷനിൽ വണ്ടി നിർത്തിയപ്പോൾ പോലീസുകാർ അയാളെ കാത്തിരിക്കുകയായിരുന്നു. യാത്രക്കാർക്ക് ഒരു ശല്യവും ഉണ്ടാക്കാതെ ഗോപുവും ആ വൃദ്ധ മാതാവും കുട്ടിയും അവിടെ ഇറങ്ങി. തൽക്ഷണം ഗോപു ആ പകൽമാന്യനെ പോലീസുകാരെ ഏൽപ്പിച്ചു. മാതാവിനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. ആ മാതാവ് വേദനയോടെ പറഞ്ഞു, കണ്ണിന് കാഴ്ചയില്ലാത്ത ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് പുറപ്പെട്ടത് തെറ്റുപറ്റിപ്പോയി. ഒരു വഴിയും ഇല്ലാഞ്ഞിട്ടാണ്. ഇവളുടെ അമ്മ അർബുദം ബാധിച്ച് കഴിഞ്ഞ വർഷം മരണപ്പെട്ടു. അതോടെ അച്ഛൻ ഉപേക്ഷിച്ചു പോയി. ഞാനും കുഞ്ഞും തനിച്ചായി. ഇത് മനസ്സിലാക്കി വകയിലുള്ള ഒരു ബന്ധു സഹായിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. അവർക്ക് മക്കളില്ല. നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവൾക്ക് ആരെങ്കിലും വേണ്ടേ? അതാണ് ഞാൻ ഇവളെയും കുട്ടി വന്നത്. ആ മാതാവിൻ്റെയും കുട്ടിയുടെയും എല്ലാ കാര്യങ്ങളും കേട്ട ശേഷം വേണ്ടതുപോലെയുള്ള സംരക്ഷണം അവർക്കും ഉറപ്പു നൽകി ഗോപു യാത്രയായി. അപ്പോഴേക്കും സുധിയുടെ ഫോൺ കോൾ വന്നു. ഞങ്ങൾ ഡിസ്ചാർജാണ് ചേട്ടാ, ചേട്ടൻ വീട്ടിലെത്തിക്കോളൂ. ഗോപു വീട്ടിലെത്താറായപ്പോൾ ഒരു കൂട്ടം കുട്ടികൾ വീടിനടുത്ത് ഗ്രൗണ്ടിൽ നിന്ന് ക്രിക്കറ്റ് കളിക്കുന്നുണ്ടായിരുന്നു. ഗോപുവിനെ കണ്ടപ്പോൾ അതിൽ നിന്ന് ഒരുവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ദാണ്ടടാ കേരള പോലീസ്. അപ്പോഴേക്കും നാട്ടുകാരും വീട്ടുകാരും ഗോപുവിനെ സ്വീകരിക്കാനെത്തി. ഡ്യൂട്ടി തിരക്കിനിടയിൽ ചാനലുകൾ വാർത്ത പിടിക്കുന്നതും വിവരങ്ങൾ തത്സമയം ജനങ്ങളിലേക്ക് പകർത്തുന്നതുമൊന്നും ഗോപു അറിഞ്ഞതേയില്ല. എന്നാൽ ആ SI സാർ കർക്കശക്കാരനാണെങ്കിലും ഗോപുവിൻ്റെ എല്ലാ പ്രവൃത്തിയും നിരീക്ഷിക്കുകയും അത് മേലുദ്യോഗസ്ഥരുമായും അവരുടെ സമ്മതത്തോടെ ചാനലുകാരെയും അറിയിച്ചിരുന്നു. അങ്ങനെ നാട്ടുകാർ ഒരുമിച്ച് ഒരു ഗംഭീര സ്വീകരണം ഗോപുവിന് നൽകി. അവർ ഒരുമിച്ച് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇതാണ്ടടാ കേരള പോലീസ്, നേരിനൊപ്പം നാട്ടുകാർക്കൊപ്പം എന്നും എപ്പോഴും കേരള പോലീസ്.
1: ബീന സുരേന്ദ്രൻ ചാവശ്ശേരി എഴുതിയ ദാണ്ടട കേരള പോലീസ് എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് രാമകൃഷ്ണൻ പഴശ്ശി. സർഗജാലകത്തിൽ ഇനി ഉഷാപ്രദീപ് വിളമന എഴുതിയ കവിത കേൾക്കാം. ആലപിക്കുന്നത് സരിത P. നമ്പൂതിരി.

ഉഷാപ്രദീപ് വിളമന എഴുതിയ കവിതയാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് സരിത പി നമ്പൂതിരി. സർഗജാലകത്തിൽ ഇനി രമ്യശ്രീ പ്രജിത്ത് എഴുതിയ എൻ അച്ഛൻ എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നു സാജു അത്തോർ.

രമ്യശ്രീ പ്രജിത്ത് എഴുതിയ എന്നച്ചൻ എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് സാജു അത്തൂർ. സർഗജാലകത്തിൽ ഇനി നാരായണൻ നമ്പൂതിരി മല്ലിശ്ശേരി എഴുതി അവതരിപ്പിക്കുന്ന കവിത കേൾക്കാം.

0: നാരായണൻ നമ്പൂതിരി മല്ലിശ്ശേരി എഴുതി അവതരിപ്പിച്ച കവിതയാണ് ഇപ്പോൾ കേട്ടത്. ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. സർഗജാലകം.
1: ഓണം നബിദിന ആശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
2: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC and IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
1: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
2: ഫോൺ നമ്പർ 9656120022.
3: സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക

ചർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർട്ട് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496 9700.

0: വർഷത്തെ പ്രവർത്തന പാരമ്പര്യം, ഓണക്കോടികൾക്ക് വമ്പിച്ച വിലക്കുറവുമായി ന്യൂ സ്റ്റൈൽ ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് ഉരുവച്ചാൽ. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള 2026 ഓഗസ്റ്റ് 25 വരെ
1: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
0: 1,00,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം. വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25. ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ. ഓണം ഖാദി മേള 2026
1: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846765216.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം റേഡിയോ മലബാർ 89.6 FM. റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
2: ഇഷ്ടങ്ങൾ ഈണങ്ങൾ അവതാരകരായി ശ്രോതാക്കൾ

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ ഇഷ്ടങ്ങൾ ഈണങ്ങളുടെ നേരമാണ്. നമ്മുടെ ഓണോത്സവത്തിന്റെ ഭാഗമായിട്ട് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ് കൂടെയുള്ളത്. പേര് പറഞ്ഞാലും നമ്മുടെ ശ്രോതാക്കൾക്കൊക്കെ അറിയാം, ആര്യ പ്രകാശ്. എന്തുണ്ട് വിശേഷം ആര്യ?
1: സുഖായിരിക്കുന്നു.
0: അടിപൊളിയായിട്ട് പോകുന്നു?
1: അടിപൊളിയായിട്ട് പോകുന്നുണ്ട്.
0: പാട്ടുകളൊക്കെ പാടാറില്ല ഇപ്പോ?
1: ഓ ഉണ്ട്.
0: നമ്മൾ ഓണം സ്പെഷ്യൽ പ്രോഗ്രാം ആണല്ലോ.
1: അതെ,
0: ഓണവിശേഷങ്ങൾ പറഞ്ഞോണ്ട് തുടങ്ങിയൂടെ?
1: തുടങ്ങാം തുടങ്ങാം.
0: ഓണം എന്ന് പറയുമ്പോ മനസ്സിലേക്ക് ആദ്യം വരുന്ന പാട്ട് ഏതാ?
1: ഓണം എന്ന് പറയുമ്പോ ആദ്യം വരുന്ന പാട്ട് പാടട്ടെ?
0: ഓ

0: പറയുമ്പോ എന്താണെന്നറിയില്ല, എല്ലാ മലയാളികളുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്നൊരു പാട്ടാണ് ഇത് അല്ലേ?
1: അതെ.
0: ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ ടി വി ഓൺ ചെയ്താല്, റേഡിയോ ഓൺ ചെയ്താല്, ഓണക്കാലാണെങ്കിൽ ഈ ഒരു പാട്ട് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ.
1: അതെ അതെ, എപ്പോഴും എല്ലാവരും സ്റ്റാറ്റസ് ഒക്കെ വെക്കും.
0: ആര് എന്ത് രസമായിട്ടാ പാട്ട് പാടി തന്നത്.
1: താങ്ക് യു.
0: ഇനി കുറച്ച് ഓണവിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങിയാലോ.
1: അതെ, തുടങ്ങാം.
0: എന്താണ് ഓണം എന്ന് പറയുമ്പോ ആര്യയുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത്?
1: ഓണം എന്ന് പറയുമ്പോ തന്നെ വീട്, എന്റെ വീട്ടിൽ എന്റെ അച്ഛൻ, അമ്മ, ചേച്ചി, ഇപ്പൊ ചേച്ചിയുടെ ഹസ്ബൻഡ് ചേട്ടനും കൂടെ ഉണ്ട്. അപ്പോ നമ്മള് ചെറിയ സമയം മുതൽ എല്ലാ വർഷവും നമ്മള് ഓണം ആഘോഷിക്കാറുണ്ട്. നമ്മളെ ഓണം എന്ന് പറയുമ്പോ ഏറ്റവും സ്പെഷ്യൽ എന്താണ്, പൂക്കളാണല്ലോ.
0: അതെ.
1: അപ്പോ അങ്ങനെ ആടിക്കാലം തൊട്ടേ വീട്ടില് പൂവൊക്കെ ഇടുന്നത് കാണാറുണ്ട്. പിന്നെ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് എന്റെ ചേച്ചി, ഞങ്ങള് രണ്ട് ക്ലാസ്സിന്റെ ഗ്യാപ്പാണുള്ളത്, ചേച്ചി നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ രണ്ടാം ക്ലാസ്സിലാണ്. എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ കാഴ്ച പരിമിതി നേരിടുന്ന ഒരു വ്യക്തിയാണല്ലോ. പക്ഷേ ആ ഒരു കുറവ് പോലും ഒരു കാര്യത്തിലും എന്റെ വീട്ടുകാരായാലും ആരായാലും വരുത്തിയിട്ടില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇഷ്ടംപോലെ പൂ പറിച്ചിട്ടാണ് ഞങ്ങൾ പൂവിടാറുള്ളത്. അടുത്ത സ്ഥലത്തൊക്കെ പൂവുണ്ടാവും, ഡിഫറെന്റ് ആയിട്ടുള്ള പൂക്കൾ ഉണ്ടാവും. അരിപ്പൂ ഉണ്ടാവും, ചെക്കി ഉണ്ടാവും, തുമ്പപ്പൂവ്, എല്ലുംപൂവ്, കന്നിപ്പൂവ്, അങ്ങനെ കുറേ തരത്തിലുള്ള പൂക്കൾ. അതും ഓല കൊട്ടയൊക്കെ ഉണ്ടാക്കി തരാറുണ്ട് അച്ഛൻ പൂ പറിക്കുന്ന സമയമാകുമ്പോഴേക്കും. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൊട്ടയൊക്കെ ഉണ്ടാവും, അതിൽ നിറയെ പൂവൊക്കെ പറിച്ച്, അതും രാവിലെ ഇറങ്ങും കേട്ടോ, രാവിലെ ഇറങ്ങി പൂവൊക്കെ പറിച്ച്, പിന്നെ ചേച്ചി പൂ ഇടുമ്പോൾ തന്നെ ഞാനും കൂടെ പൂവിടാറൊക്കെയുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്നെ സംബന്ധിച്ച് അതെല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട നല്ല രസകരമായിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ്. അതൊക്കെ എല്ലാത്തിനും കൂടെ ഉണ്ടാവാറുണ്ട്. ഉത്രാടത്തിനും തിരുവോണത്തിനൊക്കെ പൂവിട്ട് കഴിയുമ്പോഴത്തേക്കിന് ഒരു സമയമാവും. അതാണ് എൻ്റെ ഓണാഘോഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പിന്നെ സദ്യ കഴിക്കുക, അമ്മയും അച്ഛനും എല്ലാവരും കൂടെ ഒരുക്കി. ഇപ്പം വലുതായതിനു ശേഷം എല്ലാവരും സദ്യക്കൊക്കെ കൂടാറുണ്ട്. അപ്പോൾ അതൊക്കെ സദ്യയ്ക്ക് ഒരുക്കി കഴിക്കും. പിന്നെ നാട്ടിൽ വിവിധങ്ങളായിട്ടുള്ള

0: ക്ലബ്ബുകൾ ഉണ്ടല്ലോ നാട്ടിലും അടുത്ത നാട്ടിലും ഒക്കെ ആയിട്ട് വിവിധങ്ങളായിട്ടുള്ള ക്ലബ്ബുകളൊക്കെ ഉണ്ട്. ഞാൻ അംഗൻവാടി കാലം തൊട്ടേ പാടാറുണ്ടായിരുന്നു, മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ട്, പാട്ട് പാടും. അവിടെ അല്ലാണ്ട് തന്നെ ഒരുപാട് മത്സരങ്ങളിലൊക്കെ ഉണ്ട്, അപ്പൊ അതിലെല്ലാം പറ്റുന്നതിനൊക്കെ കൂടാറുണ്ട്. സ്കൂൾ ടൈം ആയതിനു ശേഷം സ്കൂളിലെ ഓണാഘോഷവും കൂടി വരാൻ തുടങ്ങി. സ്കൂളിലെ ഓണാഘോഷം വരുമ്പോ ഞാൻ കസേര കളി അങ്ങനെ കുറെ ഐറ്റംസിന് പങ്കെടുക്കാൻ വേണ്ടി തുടങ്ങി. പിന്നെ ഡിഗ്രി കാലഘട്ടത്തില് ഓണാഘോഷം ഉണ്ടായി. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പി ജി ഞാൻ കാലടി യൂണിവേഴ്സിറ്റിയിലാണ് ചെയ്തിരുന്നത്, കാലടി ശ്രീ ശങ്കരാചാര്യ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റിയില്. എം എ ഹിന്ദി ആയിരുന്നു. അപ്പോ അവിടെ നിന്ന സമയത്ത് അവിടുത്തെ ഓണാഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തൃശ്ശൂർ ഏരിയ എറണാകുളം ആ ഒരു സൈഡ് ആണല്ലോ. അപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവമാ. അതും ഒരു ദിവസം, നമ്മളിവിടെ ഒരു ദിവസമായിരിക്കും കോളേജിലൊക്കെ ഓണാഘോഷം വയ്ക്കുക, പക്ഷെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ദിവസത്തെ പ്രോഗ്രാമാണ്. എല്ലാ ദിവസവും വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ ഉണ്ടാവും. അപ്പൊ അതില് അവര് ഉറിയടിക്ക് പോലും എന്നെ നിർത്താറുണ്ട് എന്നുള്ളതാണ്. ഉറിയടിക്കൊക്കെ പങ്കെടുപ്പിക്കാറുണ്ട്, കുളങ്കര തുടങ്ങിയിട്ടുള്ള പരിപാടികളിലൊക്കെ. അവരെ ആ ഒരു സപ്പോർട്ട് നമ്മൾ മനസ്സിലാക്കണല്ലോ. അത്ര കണ്ടും കൂട്ടുകാര് എന്നെ ചേർത്ത് നിർത്തുന്നുണ്ട് എന്നുള്ളത് അത്രയും സന്തോഷമുള്ള കാര്യമാണ്. ഇതൊക്കെയാണ്. ഇപ്പം ഞാൻ കൊയിലാണ്ടി ആർ ശങ്കർ മെമ്മോറിയൽ SNDP യോഗം ആഡ് സയൻസ് കോളേജില് ഹിന്ദി അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ അവിടെ എത്തിയതിനു ശേഷം ഇതുവരെ നമ്മള് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നമ്മള് പരിപാടിക്ക് പങ്കെടുക്കുകയാണ്, അധ്യാപകരൊക്കെ ചെലവിട്ടിട്ട് നമ്മളെ ഓരോ പ്രോഗ്രാമിന് പങ്കെടുപ്പിക്കുക. പക്ഷെ ഇവിടെ വന്നപ്പോ കുറച്ചുകൂടി മാറി. ഇപ്പൊ ഇവിടെ ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടി കഴിഞ്ഞ ഇതിപ്പോ 2ാമത്തെ വർഷമാണ് ഞാൻ, 1 വർഷം കഴിഞ്ഞു, 2025 ജൂണിലാണ് ജോയിൻ ചെയ്തത്. അപ്പൊ ആ 1 വർഷത്തെ ഓണാഘോഷം എന്ന് പറയുന്നത് ആ 1 വർഷം മാത്രമേ എനിക്ക് അവിടെ കിട്ടിയിട്ടുള്ളൂ. അവിടെ ആ സമയത്ത് നമ്മളാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പൈസയൊക്കെ ചെലവാക്കി ഓണപ്പരിപാടി, നമ്മള് വളർന്നു വന്നതുപോലെ അവരെ ആ ഒരു ഇതിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. പിന്നെ ഞങ്ങൾ അധ്യാപകരുടെയും പരിപാടികൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഓണവിശേഷം. വീണ്ടും ഒരു ഓണം ഇങ്ങനെ കടന്നു പോകുന്നു.
1: ഓണത്തിനെ പറ്റി ചോദിച്ചപ്പോ ആര്യ ഒറ്റ ശ്വാസത്തിൽ എല്ലാ വിശേഷങ്ങളും പറഞ്ഞു തീർത്തുല്ലേ. നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ അതിനു മുന്നേ നമുക്കൊരു പാട്ടുകൂടെ കേൾപ്പിച്ചാലോ?
0: തീർച്ചയായിട്ടും.
1: ഏതാണ്?
0: മനോഹരമായിട്ടുള്ള ഒരു പാട്ട് തന്നെ പാടാം.

0: ഇതെന്താ ഓണമായിട്ട് ഈ ഒരു പാട്ട് സെലക്ട് ചെയ്തേ?
1: പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു പാട്ടാണ്. പിന്നെ നമ്മളെ അധികം കേൾക്കുന്ന ഒരു പാട്ടാണല്ലോ.
0: കേൾക്കാൻ നല്ല സുഖമുണ്ട്. ആര്യ പാടിയിട്ട് കേൾക്കാനും.
1: താങ്ക് യു.
0: നമ്മള് അച്ഛനെ കുറിച്ച് പറഞ്ഞു, അമ്മയെ കുറിച്ച് പറഞ്ഞു, ചേച്ചിയെ പറ്റി പറഞ്ഞു, ഇവരുടെ ഒന്നും പേര് നമ്മള് പറഞ്ഞില്ലല്ലോ.
1: അച്ഛന്റെ പേര് പ്രകാശൻ എന്നാണ്, അമ്മ സ്വപ്ന, ചേച്ചിയുടെ പേര് അനുശ്രീ, ചേച്ചിയുടെ ഹസ്ബൻഡ് മനു,
0: ആളുടെ പേര് ആര്യ.
1: അതെ, എന്റെ പേര് ആര്യ പ്രകാശ്.
0: ഓക്കെ, അപ്പൊ നമ്മുടെ ഫാമിലി കംപ്ലീറ്റ് ആയി.
1: അതെ.
0: ആര്യക്ക് പാട്ട് ഒരുപാട് ഇഷ്ടമുള്ള ആളാണല്ലോ.
1: അതെ.
0: ഇപ്പൊ പാട്ട് പാടാൻ ഇഷ്ടമുള്ള ആള് എന്തുകൊണ്ടാ മ്യൂസിക് ഒരു പ്രൊഫഷൻ ആയിട്ട് ചൂസ് ചെയ്തിരുന്നത്?
1: മ്യൂസിക്കില് സത്യം പറഞ്ഞു കഴിഞ്ഞാല് എന്റെ പേരൻസ് മ്യൂസിക് ഒരു സൈഡായിട്ട് കൊണ്ടുപോകാനാണ് എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ മ്യൂസിക്കിന് ഒരുപാട് ആൾക്കാരുണ്ട്, അധ്യാപകരായിട്ടൊക്കെ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ കോളേജിലും ആയാലും സ്കൂളിലായാലും മ്യൂസിക്കിനൊരു പോസ്റ്റ് തന്നെ ഉണ്ട്. ഇപ്പോഴും അതുണ്ട്, കോളേജിലൊക്കെ മ്യൂസിക് പഠിക്കുന്നുണ്ട്. സ്കൂളിലാവുമ്പം ഒരു മണിക്കൂറൊക്കെയാണ് മ്യൂസിക്കിന് ടൈം കൊടുക്കുന്നത്. പക്ഷേ അത്ര കണ്ട് മ്യൂസിക് ഒരു പ്രൊഫഷനായിട്ട് ഇതേപോലെ ഒരു ജോബായിട്ട് കൊണ്ടുപോകാൻ അവരാഗ്രഹിച്ചിരുന്നില്ല.
0: പ്രൊഫഷനായിട്ട് ഹിന്ദി കൂടെ ഉണ്ട്, പാഷനായിട്ട് മ്യൂസിക് കൂടെ ഉണ്ട്. അപ്പോ രണ്ടിനെയും നമ്മളൊരു ത്രാസിലിട്ട് വെച്ചാ ഏതിനെങ്കിലും ഏറ്റക്കുറച്ചിൽ ഉണ്ടാവുക?
1: ഇല്ലില്ല, രണ്ടും ഈക്വൽ ആയിട്ട് പോകുന്നുണ്ട്. ഇപ്പോ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, അതിന്റെ കൂടെ തന്നെ എന്റെ പ്രോഗ്രാമുകളെല്ലാം നടന്നു പോകുന്നുണ്ട്.
0: ക്ലാസ് എടുക്കുന്ന സമയത്ത് ഭാഷയാണല്ലോ, ലാംഗ്വേജ് ആണല്ലോ കൈകാര്യം ചെയ്യുന്നത്. ഒരുപാട് പോയംസ് പറയാനുണ്ടാവും, കഥകൾ പറഞ്ഞു കൊടുക്കാനുണ്ടാവും. കൂടുതൽ വായനക്ക് അല്ലെ പാട്ടിനൊക്കെ സ്കോപ്പ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് ഹിന്ദി. ക്ലാസ്സിൽ പാട്ട് പാടിക്കൊടുക്കാറുണ്ടോ?
1: ഓ, പാട്ട് പാടിക്കൊടുക്കാറുണ്ട്. കാരണം കുട്ടികൾക്ക് ഹിന്ദി കവിതയൊക്കെ പഠിപ്പിച്ചു കൊടുക്കാനുണ്ടാവും. കുട്ടികൾക്ക് അറിയാം ഞാൻ പാടുന്നുള്ളത്. അപ്പോ മിസ് പാടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അല്ലെങ്കിലും അവർക്ക് ഇൻട്രസ്റ്റഡ് ആവുന്ന രീതിയിലാണ് ക്ലാസ് പോവാറുള്ളത്. അപ്പോ ഒരു കവിത എടുത്തു കൊടുക്കുവാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഞാൻ പാടിയിട്ടാണ് എടുത്തു കൊടുക്കാറുള്ളത്.
0: അവർക്ക് എന്താ എൻജോയ്മെന്റും ആയി പഠനം ഒരുമിച്ച് നടക്കുന്നുണ്ട്.
1: അതെ അതെ അതെ.
0: ക്ലാസ്സിൽ പാടുന്ന കുട്ടികളുണ്ടോ?
1: ക്ലാസ്സിൽ പാടുന്ന കുട്ടികളുണ്ട്. ഞങ്ങളുടെ കോളേജിലെ മ്യൂസിക് ക്ലബൊക്കെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അപ്പൊ അതിനെ ഞാൻ അവിടെ ജോയിൻ ചെയ്തോട്ട് ഞാനാണ് മ്യൂസിക് ക്ലബിന്റെ കോർഡിനേറ്റർ.
0: ഓക്കെ, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് മ്യൂസിക്കുമായി ബന്ധപ്പെടുത്തിയിട്ട് ക്ലബിന് വേണ്ടി ചെയ്തിട്ടുള്ളത്?
1: മ്യൂസിക് ക്ലബിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ കോളേജിലെ കുട്ടികൾക്ക് വെറും പഠനം മാത്രം പോരല്ലോ. അപ്പോ അവർക്ക് എക്സ്ട്രാ ഇതെന്നുള്ള രീതിയിൽ ഞങ്ങളെ ഒരു മണിക്കൂർ ടൈമിൽ ഇടയ്ക്കിടയ്ക്ക്, അതായത് ഒരു വീക്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മന്തിൽ ഒരു ദിവസം, നമ്മുടെ കംഫേർട്ട് പോലെ, കുട്ടികളുടെയും ഞങ്ങളുടെ എല്ലാം ഒരു കംഫേർട്ട് പോലെ പറ്റുന്നതും ഒരു 2 weeks ഒക്കെ കൂടുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, പുറത്തിരുന്ന് അവിടെ കോളേജിൽ നല്ല രസകരമായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്, ആ ഏരിയാസിലിരുന്ന് ഞങ്ങളെ കൊട്ടും പാട്ടും ഒക്കെ ആയിട്ട് ഞങ്ങളെ അധ്യാപക വിദ്യാർത്ഥി എന്നുള്ള ആ ഒരു ഡിഫറൻസ് ഒന്നും

0: ഇല്ലാണ്ട് എല്ലാരും കൂടി ചേർന്നിട്ട് ഞങ്ങള് സെറ്റാക്കാറുണ്ട്, പാടാറുണ്ട്.
1: അടിപൊളിയായിട്ടാണ് കോളേജ് ലൈഫ്.
0: അതെ,
1: രീതിയിലും സ്റ്റുഡന്റ് ആയിട്ടും ഇപ്പോഴേ ഒരു പ്രൊഫസർ ആയിട്ടും അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ടും മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്.
0: അതെ,
1: വിശേഷങ്ങൾ ഇനിയും പറയാണ്ട്, പക്ഷെ അതിന് മുന്നേ ഒരു പാട്ട് കൂടെ കേൾപ്പിച്ചാലോ?
0: തീർച്ചയായിട്ടും.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഓണത്തിനോടനുബന്ധിച്ചുള്ള ഓണം സ്പെഷ്യൽ ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ ഉള്ളത് ആര്യക്കുട്ടിയാണ്. ആര്യ പ്രകാശ് അല്ലേ?
1: അതെ.
0: എങ്ങനെ വിളിക്കുന്നതാ ഇഷ്ടം?
1: എനിക്ക് ആര്യക്കുട്ടിയെന്ന് വിളിക്കുന്നത് തന്നെയാണ് ഇഷ്ടം.
0: ആരൊക്കെ അങ്ങനെ വിളിക്കുന്ന ആൾക്കാര്?
1: എന്റെ ഫ്രണ്ട്സ് വിളിക്കാറുണ്ട്, ടീച്ചേഴ്സ് വിളിക്കാറുണ്ട്, അവർക്കൊക്കെ ഞാനിപ്പോഴും
0: കുട്ടിയാണ്. ആര്യ എന്നല്ലാതെ വേറെന്തെങ്കിലും പേര് വിളിക്കാറുണ്ടോ?
1: ഇല്ല, അങ്ങനെ വേറെ പേരുകളൊന്നുമില്ല.
0: വീട്ടിന്നോ?
1: വീട്ടിന്നും മോളെ ആര്യ ഒക്കെയാണ് വിളിക്കുന്നത്. ഏച്ചി ആര്യ എന്ന് വിളിക്കാറുണ്ട്.
0: ആര്യ? ആ, അതെന്താന്ന് ചോദിച്ചോ? ഈ ആര്യ
1: അല്ല, അത് സ്നേഹം കൂടുമ്പോ വിളിക്കുന്നതാ.
0: സ്നേഹം കൂടുമ്പോ അപ്പൊ ആര്യ ആര്യ ആയിട്ട് മാറും.
1: അതെ.
0: നമ്മള് ഓണത്തിനെ പറ്റിട്ടാണല്ലോ പറഞ്ഞോണ്ടിരിക്കുന്നത്.
1: അതെ അതെ.
0: ഓണം എന്ന് പറയുമ്പോ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഓണസദ്യ, പൂക്കളം, പാട്ട്, ഓണക്കളികൾ, ഇങ്ങനൊക്കെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. അതില് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സംഭവമാണ് ഓണസദ്യ.
1: അതെ.
0: ഈ ഓണസദ്യയില് ആര്യക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം ഏതാണ്?
1: എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം നമ്മുടെ ഓലൻ ഉണ്ടല്ലോ, കായോലൻ.
0: അതെന്താ?
1: അതിന്റെ ടേസ്റ്റ് ഡിഫറെന്റ് ആണ്. ഞാൻ വീട്ടിന്ന് സദ്യ ഉണ്ടാക്കുമ്പോ എപ്പോഴും പറയാറുള്ള കാര്യം, എന്തില്ലെങ്കിലും അത് വേണം, അത് മസ്റ്റ് ആണ്.
0: അത് ആര് വെക്കുന്നത് ഏറ്റവും കൂടുതൽ ഇഷ്ടം?
1: അത് അച്ഛൻ വെക്കുന്നതാണ് ഇഷ്ടം. രണ്ടുപേരും വെക്കുന്ന ഇഷ്ടമാണ്.
0: ഇപ്പൊ അമ്മ ഒന്ന് നോക്കിയില്ലേ? ഇനിയിപ്പോ വീട്ടിൽ ചെന്നിട്ട് പരാതി പറയോ?
1: ഏയ്, അങ്ങനൊന്നുമില്ല. കൂട്ടുകറി അച്ഛൻ വെക്കുന്നതിനെക്കാളും അമ്മ വെക്കുന്നതാണ് എനിക്കിഷ്ടം. ഓലൻ അമ്മ വെക്കുന്നതിനെക്കാളും അച്ഛൻ വെക്കുന്നതാണ് ഇഷ്ടം. ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ഇതാണ്.
0: ഓണത്തിനപ്പോ സ്പെഷ്യൽ ആയിട്ട് പറയോ, ഇന്നേ കറി അച്ഛൻ വെച്ചാ മതി?
1: അതൊക്കെ തലേ ദിവസം ഞങ്ങൾ തീരുമാനമാക്കും.
0: ആര്യയുടെ കോൺട്രിബ്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ?
1: എന്റെ കോൺട്രിബ്യൂഷൻ അങ്ങനെ ജസ്റ്റ് എന്തെങ്കിലും എടുത്തു കൊടുക്കും കാര്യങ്ങളൊക്കെ.
0: ഓക്കെ. ചേച്ചിയോ? ചേച്ചി എന്താ പ്രിപ്പയർ ചെയ്തിരുന്നത്?
1: ചേച്ചി എല്ലാം ഇവരെ കൂടെ എല്ലാത്തിനും ഉണ്ടാവും.
0: അപ്പൊ മെയിൻ ആൾക്കാർ അച്ഛനും അമ്മയും?
1: അച്ഛനും അമ്മയും തന്നെയാണ്.
0: അടുത്ത പാട്ട് പറഞ്ഞാലോ?
1: ഓണത്തിനെ കുറിച്ചുള്ള ഒരു ലൈറ്റ് മ്യൂസിക് പാടാൻ.
0: ഓക്കെ.

0: റേഡിയോ മലബാറിലൂടെ ഓണം സ്പെഷ്യൽ ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. മനോഹരമായ പാട്ടുകൾ പാടി തന്നുകൊണ്ട് ആര്യ പ്രകാശ് നമ്മുടെ കൂടെയുണ്ട്. എത്ര സൂപ്പറായിട്ട് ആര്യ ഈ പാട്ടുകളൊക്കെ പാടുന്നത്! ഇതിനൊക്കെ സെലക്ഷൻ ഉണ്ടോ? അതായത് ഇന്നേ പാട്ട് പാടുമ്പോ കുറച്ചുകൂടെ കംഫർട്ടാണ്.
1: എനിക്ക് ഇതുപോലെ ലൈറ്റ് ആയിട്ടുള്ള സോങ്സ് പാടാനാണ് ഇഷ്ടം.
0: കേൾക്കാനോ?
1: കേൾക്കാൻ സ്പീഡൊക്കെ ഞാൻ കേട്ട് ആസ്വദിക്കും. ലൈറ്റ് ആണ് കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യാറുള്ളത്. ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ റീൽസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇൻസ്റ്റയിലായാലും ഫേസ്ബുക്കിലായാലും ഒക്കെ റീച്ച് പോവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? പല ടൈപ്പ് പാട്ട് വേണം. അപ്പൊ എല്ലാം ട്രൈ ചെയ്തേ പറ്റുള്ളൂ.
0: അപ്പൊ സോഷ്യൽ മീഡിയയിലും ആക്റ്റീവ് ആണ് ആരിപ്പോ?
1: അതെ, തീർച്ചയായിട്ടും.
0: അതിലേക്ക് എല്ലാ ടൈപ്പ് ഓഫ് സോങ്സും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്.
1: എല്ലാ ടൈപ്പ് സോങ്സും. ഇപ്പൊ ഞാൻ നമ്മുടെ എം ജി ശ്രീകുമാർ സാറ് പാടിയിട്ടുള്ള പന്തളനാഥൻ പാടിയപ്പോ ഏതാണ്ട് ഒരു 1 lakh മേലെയൊക്കെ വ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു.
0: അപ്പൊ പാട്ടുണ്ട്, റീൽസ് ചെയ്യുന്നുണ്ട്, അധ്യാപികയാണ്, അങ്ങനെ എല്ലാ മേഖലകളിലും വ്യാപിച്ചു കിടക്കുകയാണ്.
1: അതെ.
0: ഓണത്തിനോടനുബന്ധിച്ച് പ്രത്യേകം പ്രോഗ്രാംസോ എന്തെങ്കിലും ഉണ്ടോ?
1: തീർച്ചയായിട്ടും ഒരുപാട് പ്രോഗ്രാമുകളിൽ ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ട്, റീൽസ് ഒക്കെ കണ്ടിട്ട്. കോളേജ് അധ്യാപിക ആയതുകൊണ്ട് തന്നെ ഇപ്പൊ അടുത്ത ഒരു ന്യൂസ് വന്നിരുന്നു. ആ ന്യൂസ് ഒക്കെ കണ്ടതിന് ശേഷം കുറെ പേര് ഇങ്ങനെ പ്രോഗ്രാമുകളിൽ ഗസ്റ്റ് ആയിട്ട് വിളിക്കുന്നുണ്ട്. അപ്പൊ നിലവിലൊരു 3-4 പ്രോഗ്രാമുകൾ ഓണത്തിന്റെ സമയത്ത് തന്നെ വന്നിട്ടുണ്ട് ഇപ്പൊ.
0: അപ്പൊ ശരിക്കും പറഞ്ഞാല് തിരക്കിൽ നിന്ന് തിരക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: അതെ.
0: പക്ഷെ അതിനിടയിൽ ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തില്ലേ? ഞങ്ങളല്ലേ താങ്ക്സ് പറയേണ്ടത്?
1: എന്തായാലും എനിക്ക് ഇവിടെ വരാനും ഈ ഒരു ഓണ വിശേഷത്തില് എന്നെ നിങ്ങളെ വിളിച്ചതിലും ഒരുപാട് സന്തോഷമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇവിടെയും വരാൻ കഴിഞ്ഞല്ലോ.
0: അപ്പൊ നമ്മള് രണ്ടുപേരും ഒരുപോലെ സന്തോഷിക്കുന്ന ആൾക്കാരാണ്.
1: അതെ.
0: ആ സന്തോഷം നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു പാട്ട് കേട്ടാലോ?

0: പാട്ട് പാടിത്തരുന്നത് കേൾക്കുമ്പോ തീർച്ചയായിട്ടും നമ്മുടെ ശ്രോതാക്കൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും. ആര്യ, എന്താണെന്നറിയോ? ശാസ്ത്രീയമായിട്ട് സംഗീതം പഠിച്ചിട്ടുണ്ടോ?
1: ഇല്ല, പഠിച്ചിട്ടില്ല.
0: ഇതുവരെ ക്ലാസ്സിന് പോയിട്ടേ ഇല്ല?
1: ഇല്ല, മ്യൂസിക്കിന്റെ ജസ്റ്റ് ബേസിക് ഒക്കെ കേട്ട് മനസ്സിലാക്കി എന്നല്ലാണ്ട് എനിക്ക് അങ്ങനെ ഒരു മ്യൂസിക് ക്ലാസ്സിന് ഇതുവരെ പോകാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല.
0: പക്ഷെ എത്ര മനോഹരമായിട്ടാണ് പാടുന്നത്.
1: താങ്ക് യു.
0: കേട്ട് പഠിക്കാവല്ലോ ചെയ്യാ?
1: അതെ അതെ, കേട്ട് പഠിക്കുകയാണ് ചെയ്യാറുള്ളത്.
0: ലിറിക്സ് ഒക്കെ എങ്ങനെയാണ്, കേട്ട് കേട്ടിട്ടാണോ മനസ്സിലേക്ക് ഹൃദയസ്ഥാപിക്കുക?
1: ലിറിക്സ് ചെറിയ ടൈമില് ഇവര് പാരന്റ്സ് എനിക്ക് ലിറിക്സ് ഒക്കെ പറഞ്ഞു തരും. ട്യൂണ് ഞാൻ കേട്ട് പഠിക്കും, ഞാൻ അധികം പാടും, പാടി കേൾപ്പിച്ചു കൊടുക്കും. അപ്പൊ എന്തെങ്കിലും തെറ്റുണ്ടെങ്കില് അവര് പറഞ്ഞു തരും. മലയാളം സോങ്സ് പൊതുവേ ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്യാറുണ്ട്. ആദ്യമൊന്നും എനിക്കങ്ങനെ യൂട്യൂബൊന്നും അങ്ങനെ പരിചയമല്ലോ. ഇപ്പം ഫോണ് പാരന്റ്സ് ഉപയോഗിക്കാനാണെങ്കിലും കുറച്ച് ടൈമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്തെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എവിടെന്നെങ്കിലും ഒക്കെ കേൾക്കുന്ന പാട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ ഞാനത് പഠിക്കുന്നതാണ് ഇവർ പറയാറുള്ളത്. പിന്നെ കാലക്രമേണ ഇപ്പം ഹൈസ്കൂളൊക്കെ എത്തുന്ന സമയത്ത് ഫോണൊക്കെ ഇവരും ഇതാകാൻ തുടങ്ങി, ഞാൻ സ്വന്തമായിട്ട് ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങി. ചേച്ചിയോ ആണ് മെയിനായിട്ട് എൻ്റെ പാട്ട് സെലക്ടർ, സെലക്ട് ചെയ്യുന്ന ആള് ചേച്ചിയാണ്. പിന്നെ അച്ഛനമ്മ ഇവരെല്ലാം സജസ്റ്റ് ചെയ്യാറുണ്ട്. ഇവര് മൂന്ന് പേർക്കും ഞാൻ ഒരേ പോലെ പാടി കേൾപ്പിച്ചു കൊടുക്കും. ഒരു പ്രോഗ്രാം വരുവാണെന്നുണ്ടെങ്കിൽ തലേ ദിവസം ഞങ്ങൾ വീട്ടിലൊരു റിഹേഴ്സൽ എടുത്തിട്ടേ പ്രോഗ്രാമിൽ കയറാറുള്ളൂ,
0: സ്റ്റേജിൽ കയറാറുണ്ട്.
1: അതെ, ഇവരുടെ സജഷൻസ് പ്രകാരം. പിന്നെ അതല്ലാണ്ട് എന്റേതായിട്ടുള്ള എനിക്ക് ഇഷ്ടമുണ്ട് കേട്ടോ, എനിക്കിഷ്ടമുള്ള പാട്ടും അങ്ങനെ സെലക്ട് ചെയ്ത് മലയാളം സോങ്സ് പൊതുവേ ഞാൻ തന്നെ ലിറിക്സ് ഒക്കെ പഠിച്ചെടുക്കും. തമിഴ് സോങ് ഒക്കെ പാടുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചേച്ചിയാണ് മെയിനായിട്ട് ലിറിക്സ് പറഞ്ഞു തരാറുള്ളത്. ഇനിയിപ്പോൾ അച്ഛനാണ് അടുത്തുള്ളതെന്നുണ്ടെങ്കിൽ അച്ഛൻ പറഞ്ഞുതരും, അമ്മയാണെന്നുണ്ടെങ്കിൽ അമ്മ പറഞ്ഞുതരും. ലിറിക്സ് ഗൂഗിളിൽ ചെയ്ത് നമുക്ക് വായിക്കാൻ പറ്റുമല്ലോ. അപ്പം അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉള്ള വേർഡ്സ് അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് കറക്റ്റ് ചെയ്യുന്നു, അങ്ങനെ പാടുന്നു. ട്യൂണ് ഒറിജിനൽ വേർഷൻ അവർ പാടുന്നത് ഇപ്പം എം ജി സാറിൻ്റെ ആണെങ്കിൽ എം ജി സാറിൻ്റെ, അല്ലെങ്കിൽ ചിത്ര ശിശുവിൻ്റെ ആണെങ്കിൽ ചിത്ര ശിശുവിൻ്റെ ഒരു പാട്ട് എടുത്ത് അതന്നെ കേട്ട് അവർ പാടിയിട്ടുള്ള അതെ അത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് അതിന് പാടാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടും സമയം കണ്ടെത്തും. ഉള്ള സമയത്ത് ഇങ്ങനെ പാടി നടക്കുക എന്നുള്ളതാണ് എൻ്റെ പരിപാടി.
0: മൂന്ന് പേരെ കേൾപ്പിക്കുമല്ലോ.
1: അതെ,
0: മൂന്ന് പേരിൽ ആരാണ് കൂടുതലായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ആള്?
1: അങ്ങനെയൊന്നുമില്ല, തെറ്റുണ്ടെങ്കിൽ എല്ലാവരും പറയും, മൂന്ന് പേരും പറയും.
0: അനുമോദനങ്ങൾ ഏറ്റവും കൂടുതൽ തരുന്ന ആളാരാ?
1: അനുമോദനങ്ങൾ അമ്മയായിരിക്കും.
0: അമ്മയാണ് ഏറ്റവും കൂടുതൽ. അത് പറയുമ്പോ അച്ഛൻ തേച്ചിരിക്കുന്നുണ്ട്.
1: അതെ, നന്നായിട്ടുണ്ട് എന്ന് പറയുന്നത് പെട്ടെന്ന് അമ്മയായിരിക്കും. എന്നാലും കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെ അച്ഛൻ പറയാറുണ്ട്.
0: അത് കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ വേണ്ടി.
1: അതെ, തീർച്ചയായിട്ടും. അത് വീണ്ടും പ്രാക്ടീസ് ചെയ്യുമ്പോ അത് വീണ്ടും ഓക്കെ, ഇപ്പൊ കുഴപ്പമില്ല, ഓക്കെ സെറ്റ്,
0: കൃത്യമാണെന്ന്
1: പറയാറുണ്ട്.
0: എല്ലാവരും കൂടെ ചേർന്ന് ഒരു കൃത്യമായ വിലയിരുത്തൽ നടത്തി പ്രാക്ടീസ് ചെയ്ത് മൈന്യൂട്ടായിട്ടുള്ള തെറ്റുകൾ പോലും കണ്ടെത്തി പരിഹരിച്ചിട്ടാണ് സ്റ്റേജിലേക്ക് കയറുന്നത്.
1: അതെ അതെ,
0: ഭാര്യയുടെ പാട്ടുകള് എന്തായാലും ഗംഭീരമായിരിക്കും സ്റ്റേജില്.
1: അതെ
0: അല്ലേ,
1: ശ്രവാറുണ്ട്.
0: ഇനി ഒരു പാട്ട് കേൾപ്പിക്കാം നമുക്ക്.
1: തീർച്ചയായിട്ടും.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഓണം സ്പെഷ്യൽ ഇഷ്ടങ്ങൾ ഈണങ്ങൾ തുടരുകയാണ്. പാട്ടുകളായിട്ട് ആര്യക്കുട്ടിയെ നമ്മളോടൊപ്പം ഉണ്ട്. ആര്യനെ പറ്റി പറയുമ്പോൾ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഓണം രണ്ട് സ്ഥലങ്ങളിലെ അങ്ങേ അറ്റത്തും ഇങ്ങേ അറ്റത്തുമുള്ള രണ്ട് സ്ഥലങ്ങളിലെ ഓണം ആഘോഷിച്ചു എന്ന് പറഞ്ഞില്ലേ,
1: അതെ,
0: എന്തൊക്കെ വ്യത്യാസങ്ങളാ തോന്നിയിട്ടുള്ളത് ഓണാഘോഷത്തില്?
1: ഓണാഘോഷത്തിലെ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഓണസദ്യയിൽ നല്ല വ്യത്യാസമുണ്ട്.
0: എന്തൊക്കെയാ അത്?
1: നമ്മുടെ കണ്ണൂരുള്ള ഒരു 5-8 ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ കാലടി ഒക്കെ എത്തുമ്പോൾ അതൊരു 10-15 ഐറ്റംസ് ആയിട്ട് കൂടാറുണ്ട്. ഒരുപാട് ഐറ്റംസിന്റെ പേര് നമുക്ക് സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ചോദിക്കും, എന്താ ഇന്ന് സദ്യക്ക് ഉണ്ടായേ, എന്തൊക്കെ ഐറ്റംസ് ഉണ്ടായെന്ന്. പക്ഷെ പലതിൻ്റെയും പേര് പോലും എനിക്ക് തിരിച്ചറിയിപ്പം പറ്റാത്തൊരു അവസ്ഥയാണ് അവിടെ. അവിടെ ഇല നിറയെ ഐറ്റംസ് ആണ്, ഇഷ്ടം പോലെ ഐറ്റംസ് ആണ് ഓണസദ്യക്ക് അത്. പിന്നെ അത് മാത്രമല്ല, തൃശ്ശൂർ ഭാഗത്തുള്ള ടേസ്റ്റ് ഡിഫറെന്റ് ഐറ്റംസിനും ഡിഫറെന്റ് ടേസ്റ്റ് ആണല്ലോ അവര് ഉണ്ടാക്കുന്ന ആ ഒരു ഇത്, മധുരമുള്ള ഇതുണ്ടാവും, അങ്ങനെ വേറെ ഒരുപാട് ഐറ്റംസ്. അപ്പൊ അതിൻ്റെ ഉള്ള ടേസ്റ്റ് ഡിഫറൻസ് ആണ് എന്നുള്ളത് ഒരു മെയിൻ ഡിഫറെന്റ് ആണ്. സദ്യ രണ്ടിടത്തും ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഇവിടെ ഓണാഘോഷം 1-2 ദിവസങ്ങളിലാണ്, അവിടെ ഏതാണ്ട് ഒരാഴ്ചത്തെ ഓണാഘോഷം അവരെ ഒരാഴ്ച മുന്നേ തന്നെ തുടങ്ങും. അതെ,
0: ഇതിൽ ആര്യക്ക് ഏതാ ഇഷ്ടം? നമ്മുടെ നോർത്തിലത്തെയാണോ അല്ലെ കാലടി ഭാഗത്തുള്ളതാണോ ഓണാഘോഷം ഏറ്റവും പ്രിയപ്പെട്ടത്?
1: സത്യം പറഞ്ഞാല് രണ്ടും ഇഷ്ടമാണ്, രണ്ടിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകത ഉണ്ട്. എന്നാലും എനിക്ക് കാലടി സൈഡ് ഓണാണ് കൂടുതൽ ഇഷ്ടമായിട്ട് തോന്നിയത്.
0: കാരണം അത് 4 ദിവസം,
1: കാരണം അത് 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണ്.
0: ഈ 4 ദിവസവും ഒരേ പ്രോഗ്രാംസ് തന്നെയാണോ അല്ലെ ഡിഫറെന്റ് ഐറ്റംസ്?
1: അല്ല, 4 ദിവസവും ഡിഫറെന്റ് ആയിട്ടുള്ള കോളേജ് ആണ്. അപ്പം നമ്മുടെ പ്രോഗ്രാം ഉണ്ടാവുക, അതെന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ആണല്ലോ, അപ്പം അവിടെ നമുക്ക് പ്രോഗ്രാം നടത്തുന്നതിനൊരു ടൈമിംഗ് ഉണ്ട്. 3:30 ഞങ്ങളുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും
0: ഉച്ചയ്ക്ക്.
1: അതെ, ഒരു 3:00-3:30 ആകുമ്പോഴേക്കാണ്. അതും ഓരോ ദിവസവും ഡിഫറെന്റ് ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും. അവിടെ ഈ പറയുന്ന പോലെ ഓണത്തല്ലുണ്ടാവും, പിന്നെ കസേര കളി ഉണ്ടാവും, അതുപോലെ തന്നെ ഒരുപാട് ഗെയിമുകൾക്കാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. ഓണത്തിൻ്റെതായിട്ടുള്ള കമ്പോലി നമുക്ക് ഇവിടെ

0: പറയാൻ പറ്റില്ല. ഇവിടെ നാട്ടിൽ കാണാത്ത വിധത്തിലുള്ള പല ഐറ്റംസും നമുക്ക് അവിടെ എന്ന് പറഞ്ഞാൽ ഒരു പക്ക ഓണം നമുക്ക് അവിടെ കാണാം.
1: ശരിക്കുള്ള ഒരു ഓണം അവിടെയാണ് കാണാൻ പറ്റുന്നത്.
0: അതെ അതെ.
1: അവിടെയുള്ള ഫ്രണ്ട്സായിട്ടൊക്കെ ഇപ്പൊ കോൺടാക്ട് ഉണ്ടോ?
0: ഉണ്ട് തീർച്ചയായിട്ടും.
1: അവരിങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടോ? കണ്ണൂരേക്ക് ഇപ്പൊ
0: അവര് കണ്ണൂരേക്ക് വന്നിട്ടില്ല, വരും.
1: അപ്പൊ അവരൊക്കെ ഓർത്തുകൊണ്ട് അല്ലെ കാലടി അവിടെ പഠിക്കുമ്പോണ്ടായ ഓണ ഓർമ്മകളൊക്കെ പങ്കുവെച്ചുകൊണ്ട് അടുത്ത പാട്ട്.

0: മാവേലി നാട് വാണിയിടും എന്നുള്ള പാട്ട് ആരും ഇപ്പൊ പാടിയപ്പോഴാണ് ഓർക്കുന്നത്. ചെറുപ്പത്തിലെ ഓണവും ഇപ്പോഴത്തെ ഓണവും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവില്ലേ?
1: അതെ, പണ്ടത്തെ ഓണവും ഇപ്പോഴത്തെ ഓണവും നല്ല വ്യത്യാസമുണ്ട്. പൂക്കളത്തിൽ തന്നെയാണ് വ്യത്യാസം വരുന്നത്. പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ എല്ലാം ചെറുപ്പകാലത്ത് അനുഭവം പറഞ്ഞല്ലോ, പണ്ട് നാട്ടിലെ പൂ പറിച്ചിട്ടാണ് നമ്മൾ ഇടുന്നതെന്ന് പറഞ്ഞല്ലോ. ഇപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂവില്ല, പൂവ് കാണാൻ കുറവാണല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും?

0: നല്ല ജ്യൂസേ പോയിട്ട് ഉത്രാടം തിരുവാണ്. അപ്പം ഉള്ള പൂ എന്ത് ചെയ്യും, കുറച്ച് കുറച്ച് അത്തം മുതലും കിടും. എന്നിട്ട് ഉത്രാടവും തിരുവോണം എന്ത് ചെയ്യും, ഗംഭീരാക്കും. വാങ്ങിക്കാണല്ലോ പരിപാടി, എല്ലാവരും പൂ വാങ്ങിക്കാണ്. പൂ വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യും, രണ്ടു ദിവസം ഇടും.
1: അത് മാത്രല്ല, നമ്മുടെ സദ്യയുടെ കാര്യത്തിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ
0: വന്നിട്ടുണ്ട്.
1: പണ്ടാണെങ്കിൽ നമ്മളെല്ലാരും കൂടെ ഒരു വീട്ടിൽ ഒത്തുചേർന്നുകൊണ്ട് അവിടുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലമായിരുന്നു.
0: നമ്മള്
1: ഓർഡർ ചെയ്യും, അതാകുമ്പോ പ്രത്യേകിച്ച് പണിയില്ലല്ലോ.
0: അതെ അതെ, പണിയില്ല.
1: ഡ്രസ്സിന്റെ കാര്യത്തിലായാലും ഒക്കെ ഈ വർഷത്തെ ഓണത്തിന് ആര്യ പ്രിപ്പയർ ചെയ്തോ ഡ്രസ്സൊക്കെ?
0: ഓ, ഡ്രസ്സൊക്കെ എടുത്തു. ഞാൻ ഒരു അടിപൊളി ദാവണി ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്.
1: ആഹാ, വൈറ്റ് കളർ.
0: അതെ,
1: അതൊക്കെ ഇട്ടിട്ട് വേണം ഓണം അടിച്ചു
0: ഓണം അടിച്ചു പൊളിക്കാൻ. അതൊക്കെ

0: റേഡിയോ മലബാറിന്റെ എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഇഷ്ടങ്ങൾ ഈണങ്ങൾ അവതാരകരായി ശ്രോതാക്കൾ.

0: കർക്കിടകത്തിൻ്റെ ദുരിതകാലം കഴിഞ്ഞു. ഇനി പ്രതീക്ഷകളുടെ ചിങ്ങപ്പുലരി. തുടികളിൽ പൂക്കളുടെ വസന്തം തീർത്ത്, പാടങ്ങളിൽ വിളവിൻ്റെ വിഭവങ്ങൾ തീർത്ത് സമൃദ്ധിയുടെ ഓണമെത്തുകയാണ്. ഈ വർഷത്തെ ഓണാഘോഷങ്ങൾക്ക് റേഡിയോ മലബാറും ഒരുങ്ങുകയാണ്. പ്രശസ്തരുടെ ഇഷ്ടഗാനങ്ങളും ഓണവിശേഷങ്ങളുമായി റേഡിയോ മലബാർ അവതരിപ്പിക്കുന്നു ഗാനോത്സവം.
1: ഓണവില്ലിൻ തമ്പുരു വീട്ടും വീടാണി വീട്.
0: അത്ത് മുതൽ തിരുവോണം വരെ രാവിലെ 8 മണി മുതൽ 9 മണി വരെ, ഉച്ചക്ക് 1 മണി മുതൽ 2 മണി വരെ, പുനഃപ്രക്ഷേപണം രാത്രി 9 മണി മുതൽ 11 മണി വരെ. ഓണവിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമായി ഓണം ഗാനോത്സവം അത്ത് മുതൽ തിരുവോണം വരെ.
2: കേൾവിയുടെ സുഗന്ധം റേഡിയോ മലബാർ 89.6.

0: നാടകനേരം. അരങ്ങുണർത്തുന്ന അഭിനയാനുഭവം.
1: നാടകം നെല്ലിക്ക രണ്ടാം ഭാഗത്തിൻ്റെ 7-ാം അധ്യായം.

ശബ്ദം നൽകിയവരും കഥാപാത്രങ്ങളും രാമകൃഷ്ണൻ പഴശ്ശി ജയദേവൻ, പുരുഷോത്തമൻ സി കല്ലേരിക്കര ശ്യാം, ബൈജു സുന്ദരൻ മട്ടന്നൂർ സുരേഷ്, ശ്രീരാംദാസ് മട്ടന്നൂർ ദിനേശ്, അമൽമണി മട്ടന്നൂർ ഇൻസ്പെക്ടർ രാഘവ്, ശ്രീഹരി രാംദാസ് മുരുകൻ, ചന്ദ്രലേഖ മല്ലിശ്ശേരി കാളിയമ്മ, സൂര്യ ഇടവന ഗീത, അശ്വിനി കവണിശ്ശേരി മല്ലിക, അർഷിത റോജ. നാടകരചന കൃഷ്ണകുമാർ കണ്ണൂത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം സഹസംവിധാനം അശ്വിനി കവണിശ്ശേരി. നെല്ലിക്ക രണ്ടാം ഭാഗത്തിൻ്റെ ഏഴാം അധ്യായം, നാടകം തുടർന്ന് കേൾക്കും.

0: മാ കാളിയമ്മ.
1: എന്താ ഉനക്ക് പേളകിയ?
0: അമ്മ ഒരു വിഷയോ, പ്രമാദമാണ വിഷയോ?
1: മൊതല്ലെന്ന് സൊല്ല, പ്രമാദമാണ അല്ലയാ എന്ന് നാൻ സൊല്ലറ.
0: അതാവത് മുതലാളി ഇനി രണ്ട് ദിവസേ ഉള്ളൂ.
1: അതെനക്ക് തെറിയോ.
0: ഞാൻ കാസിന് ചോദിച്ചു,
1: അതുക്കപ്പുറോ
0: കാസില്ലാന്ന് പറഞ്ഞു.
1: കാസില്ലയോ? ഏണ്ടാ നീ സൊല്ലറേ.

0: നിങ്ങൾ കേള്, കാസില്ല അപ്പുറം ഉരുപ്പടി പോതുമോ?
1: ഉരുപ്പടിയാ? എന്നാ ഉരുപ്പടി?
0: പൊണ്ണ്, ഒരു പൊണ്ണ് ബിസ്ക്കറ്റ്.
1: പൊന്നാ? നീ സ്വന്നത് ഉണ്മയാ?
0: ഇണ്ടിപ്പോ ഉണ്മതാ.
1: ഇത് പ്രമാദമാന വിഷയന്ത.
0: കള്ളക്കടത്ത ബിസിനസ്, കുറെ ഉരുപ്പടി ഉണ്ടാവൂ.
1: മുർഗാ
0: അമ്മ,
1: നാ സൊല്ല പോറ വിഷയത്തെ കേള്. സ്വന്നപടിയെ നീ പോയി പണ്ണ്.
0: സൊള്ളമ്മാ.
1: ഉന്നുടെ മുതലാളി ഗൾഫുകാരനാ?
0: ആമാ.
1: രണ്ടു നാള് കഴിഞ്ഞ് തിരുമ്പ പോയിടും അല്ലേ?
0: ആമാ.
1: രണ്ടു നാൾക്ക് അപ്പുറം?
0: അപ്പുറം
1: അന്ത മുതലാളിയുടെ വീട്
0: ആറുമേയല്ലേ.
1: പോയി സൊല്ലാതെടാ, ഉന്മയെ സൊല്ല.
0: അതമ്മാ, മുതലാളിയുടെ പൊണ്ടാട്ടി കൊളന്ത എല്ലാരും ഗൾഫിലേർക്ക്.
1: അതുണ്മയെ. അതുക്കപ്പുറോ സ്വർണ ബിസ്ക്കറ്റ്. അന്ത ബിസ്ക്കറ്റല്ലോ ഇങ്ങേ ഇരിക്കും.
0: അമ്മ,
1: അത് വേണോ? എനക്ക് വേണം തമ്പി.
0: അത് എങ്ങനെ?
1: നാളേക്ക് ഉനക്ക് ടൗണിൽ പോവണമാ? അപ്പോ അന്ത മുതലാളിയുടെ ഊരിലോ പോയി വാടാ. തിരുമ്പി വരുമ്പോ ഊം കയ്യില് എപ്പടി?
0: സൂപ്പർ കാളിയമ്മ, സൂപ്പർ.
1: ടൗണില് പോകുമ്പോ ഉം കയ്യില് ഒരു ഒരു ഒരു ബാഗ് ഇരിക്കണം.
0: തെറിയമ്മ, എപ്പോഴും പോകുന്നതല്ലേ.
1: ഗലാട്ട പെണ്ണ കൂടാതെ, തപ്പ് സൊല്ല കൂടാതെ, തപ്പ് പെണ്ണ കൂടാതെ. തിരുമ്പി വരുമ്പോ ഉം കയ്യില് ബിസ്ക്കറ്റ് ഇരിക്കൂല്ലേ. അന്ത സ്വർണ ബിസ്ക്കറ്റ്, പൊന്നു ബിസ്ക്കറ്റ്.
0: കിടക്കും അമ്മ, കവളപ്പെടാതെ, കണ്ടിപ്പ കിടക്കും.
1: ഇരിക്കണം. ഇത് കാളിയമ്മാവുടെ ബിസിനസ്, പെരിയ തങ്കച്ചി കാളിയമ്മാവുടെ പെരിയ ബിസിനസ്. നീ പോ, ശീഘ്രം പോയി വാടാ.

0: സീത, CCTV ക്യാമറ ഇല്ല, പേടിക്കണ്ട, പറയൂ.
1: എന്തു പറയാൻ?
0: ഇന്നലെ ഒരു കസ്റ്റമറേ ഉള്ളൂ എന്നാ മുരുകൻ പറഞ്ഞത്. പക്ഷേ വേറൊരാളെ കണ്ടതുപോലെ.
1: ഞാൻ കണ്ടില്ല.
0: സീത, നിന്റെ പേര് സീതയല്ലെന്ന് എനിക്കറിയാം. ഞാൻ ചൂണ്ടയിടാൻ വന്ന കസ്റ്റമർ അല്ല. സോ സത്യം പറയൂ, ആരാണ് ഇന്നലെ വന്നത്?
1: കരയിൽ നിന്നല്ല, കടലിൽ നിന്നാ. കടലിലേക്ക് തന്നെ പോയി.
0: ആര്?
1: അതറിയില്ല.
0: കരിയർ? സപ്ലയർ?
1: അറിയില്ല.
0: ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്?
1: ഞാൻ പോട്ടെ.
0: എവിടെ പോകാൻ? നീ മുരുകന്റെ ഭാര്യയാണ്. കാളിയമ്മയുടെ മകളാണ്. അല്ലെന്ന് എനിക്കറിയാം. റോജ എങ്ങനെ സീതയായി?
1: ഞാൻ പോകുന്നു.
0: നീ?
1: നാളെ അയാള് ടൗണിൽ പോകുന്നുണ്ട്.
0: നാളെ മുരുകന്റെ കൂടെ നീയും ടൗണിലേക്ക് വരും, തീർച്ചയായും വരും.
1: എന്തിന്?
0: രക്ഷപ്പെടാൻ.
1: അതൊന്നും വേണ്ട.
0: ഞാൻ ചില പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്, ബുദ്ധിപൂർവം പ്രവർത്തിക്കുക.
1: ഞാൻ
0: മിണ്ടരുത്. അനുസരിക്കുക. മറ്റന്നാൾ വരെ എന്റെ അടിമയാണ്. ഞാൻ വില കൊടുത്തു വാങ്ങിയ അടിമ, അതോർക്കുക. പോ.

0: മുതലാളി.
1: എന്താ മുരുക?
0: കാളിയമ്മ സമ്മതിച്ചു, നാളെ ടൗണിൽ പോകുന്നുണ്ട്. വേണമെങ്കിൽ മുതലാളിയുടെ ബംഗ്ലാവിലും വരാ.
1: ഞാനത് വിട്ടിരുന്നു. നീയല്ലേ പറഞ്ഞത് കാളിയമ്മ സമ്മതിക്കൂല എന്ന്?
0: ഞാൻ മറ്റേ കാര്യം പറഞ്ഞു.
1: ഏത് കാര്യം?
0: ബിസ്ക്കറ്റ്, പൊന്നു ബിസ്ക്കറ്റ്.
1: ഓ, അത് ശരി. എന്നിട്ട് കാളിയമ്മ സമ്മതിച്ചോ?
0: പിന്നെ പൊന്നിന്റെ മുന്നിൽ വീഴാത്ത പെണ്ണുങ്ങൾ ഉണ്ടാവോ മുതലാളി?
1: ഇപ്പൊ സ്വർണത്തിനൊക്കെ ഭയങ്കര വിലയാ.
0: അതൊക്കെ അറിയാ മുതലാളി. മുതലാളി അടുത്ത തവണ ലീവിൽ വന്നാലേ ഉരുവില് ഫ്രീ ആക്ക. എന്താ?
1: ആ പിന്നെ കള്ളക്കടത്ത പോലീസ് പിടിക്കാതെ നോക്കണം.
0: അതൊക്കെ ഞാൻ നോക്കിക്കോളാം.
1: വേണമെങ്കിൽ പോലീസ് വണ്ടി തന്നെ വരും, അല്ലേ മുരുക?
0: ഏ
1: അല്ല, നാളെ ടൗണില് പോലീസ് ഓഫീസറുടെ വണ്ടിയിലല്ലേ പോകുന്നത്?
0: ഓഫീസറെ വീട്ടിലാക്കണ, കുറച്ച് ലഗേജ് ഉണ്ട്, ഡ്രസ്സൊക്കെയാ.
1: അപ്പോ എന്റെ വണ്ടിയിൽ വരുന്നില്ല
0: മുതലാളി? അത്
1: അല്ല, നിങ്ങളെ വണ്ടിയിൽ എന്നെയും കൂട്ടോ?
0: അത് വേണ്ട മുതലാളി.
1: പിന്നെ മുരുക, നീ മറ്റേ കാര്യം ചോദിച്ച കാളിയമ്മയോട്?
0: ഏത് കാര്യോ?
1: സീതപ്പെണ്ണിനെ കൂടെ കൂട്ടാൻ.
0: അത് ചോദിച്ചില്ല, അത് സമ്മതിക്കൂല.
1: മുരുകന്റെ ഭാര്യയല്ലേ, രണ്ടാൾക്കും കൂടി ഒന്ന് ടൗണിൽ പോയി വന്നാലെന്താ?
0: അല്ല, അത് പിന്നെ അത് ശരിയാവൂല മുതലാളി.
1: മുരുക, ഒരു സ്മാർട്ട് ഫോൺ, ഒരു ബിസ്ക്കറ്റ്, ഇത് മറ്റന്നാൾ വരെ സീതയെ വിട്ടു തന്നതിൻ്റെ വിലയല്ലേ? അതായത് മറ്റന്നാൾ വരെ സീത എൻ്റെ പെണ്ണ അല്ലേ
0: മുതലാളി?
1: മുരുക, ഒളിക്യാമറയെ പേടിച്ച് 4 ദിവസമായി എനിക്ക് നഷ്ടമായത്.
0: കാളിയമ്മേനോട് ചോദിക്കാതെ?
1: കാളിയമ്മ മുരുകനെ വിടാൻ തയ്യാറായത് എങ്ങനെയാ? ബിസ്ക്കറ്റിന്റെ കാര്യം പറഞ്ഞിട്ടല്ലേ.
0: അതെ അതെ,
1: ഒരിക്കൽ മുരുകൻ തന്നെ പറഞ്ഞതല്ലേ പൊന്നിന്റെ മുന്നിൽ വീഴാത്ത പെണ്ണില്ലാന്ന്. നീയൊന്ന് കേൾക്കിത്, 8 പവൻ സ്വർണമല, അത് നിന്റെ സീതപ്പെണ്ണിന്റെ കഴുത്തിലിട്ടാൽ എങ്ങനെ ഇരിക്കും?
0: 8 പവനാ?
1: ആ, 8 പവൻ എന്ന് വെച്ചാ ഇന്നത്തെ 10 ലക്ഷം രൂപ.
0: മുതലാളി.
1: മുരുക, നീ എന്റെ കാര്യം ഒന്ന് നോക്ക്. ഒരു ഭാര്യയും ഒരു മകനും, കണക്കില്ലാത്ത സമ്പാദ്യങ്ങളും. മുരുകൻ അറിയോ, ബിസിനസിന്റെ ലാഭത്തിന്റെ 50% സംഭാവന നൽകുകയാണ് ഞാൻ.
0: മുതലാളി സത്യ?
1: ജീവിക്കാൻ വേണ്ടിയല്ലേ മുരുകനും സീതയും ഒക്കെ കഷ്ടപ്പെടുന്നത്?
0: അതെ.
1: ദൈവം സഹായിച്ച് നല്ല സാമ്പത്തിക നില എനിക്കിന്നുണ്ട്. സഹകരിച്ചാൽ എല്ലാവർക്കും നല്ലത്. 8 പവൻ.
0: ഞാനൊന്ന് ആലോചിക്കട്ടെ.
1: രാത്രി കഴിച്ചുകൂട്ടുന്നത് ഉരുവിലാണെന്ന് കരുതിയാൽ മതി. മുരുകനും സീതയും എന്റെ ബംഗ്ലാവിൽ ഒരു രാത്രി വിരുന്നുകാരായി. വിരുന്നുകാർക്ക് വീട്ടുകാരനായി എന്റെ വിലയേറിയ സമ്മാനം 8 പവൻ സ്വർണമാല. രാവിലെ തിരിച്ചെത്തുകയും ചെയ്യാം
0: മുതലാളി.

0: അപ്പോ ശ്യാം പതിവ് തെറ്റിച്ചില്ല, സീമ ഇല്ല അല്ലേ?
1: സീമ അവരുടെ ഓഫീസിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച വയനാട്ടിലേക്ക് പോയതാത്രേ.
0: ദാ ദിനേശനും ഗീതയും എത്തി.

0: ജയ, ശ്യാം എത്തില്ലേ?
1: വിളിച്ചു, വണ്ടിയുമായി വരുന്നുണ്ട്, പക്ഷെ ഒറ്റക്കാ.
0: എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു.
2: ചേച്ചി, ലഗേജ് കുറച്ചേ ഉള്ളൂ. എന്തിനാ ഇത്ര അധികം? ഡ്രസ് മാത്രമേ എടുത്തിട്ടുള്ളൂ.
0: നമ്മളും ഡ്രസ് മാത്രമേ എടുത്തുള്ളൂ, പക്ഷേ കുറച്ച് അധികമുണ്ട് അല്ലേ ഗീതേ?
2: അധികമൊന്നുമില്ല, രണ്ടു ദിവസത്തേക്ക് വേണ്ടതല്ലേ?
1: നമ്മുടെ വണ്ടിയല്ലേ, ആറാളേ ഉള്ളൂ, പിന്നെ ലഗേജ് അധികമായ പ്രശ്നമൊന്നുമില്ല.
0: ഡ്രൈവറില്ല?
1: അതെന്തിന്? എല്ലാവരും ഡ്രൈവർമാരല്ലേ, ഞാനൊഴിച്ച്.
2: നിങ്ങൾ ഡ്രൈവ് ചെയ്യില്ലേ? അറിയാം, പക്ഷേ വണ്ടി അങ്ങനെ എടുക്കാറില്ല.
0: അത്ര ദൂരല്ലേ ഉള്ളൂ, നമുക്കെടുക്കാം. അതാണ്.
1: ഓ, ശ്യാമത്തി.
2: അല്ല, നിങ്ങളൊന്ന് സുരേഷനെ വിളിച്ചു നോക്ക്.
0: ഞാൻ വിളിച്ചിരുന്നു, ഇപ്പൊ എത്തും.
3: എല്ലാരും നേരത്തെ റെഡിയായോ?
0: ഞങ്ങൾ ഇപ്പൊ എത്തിയതേ ഉള്ളൂ.
1: മല്ലികെ, നീ ആ വെള്ളം ഇങ്ങോട്ട് വണ്ടിയിൽ വെക്കാം.
3: ഓ, ഇതെപ്പാ നമ്മൾ കുടിച്ചു തീർക്കുക?

0: ഈ വെള്ളം മാത്രം കുടിച്ചാ മതി അല്ലേ ദിനേശ് ചേട്ടാ?
1: പിന്നെ അങ്ങനെ തന്നെ.
2: ബ്രേക്ക്ഫാസ്റ്റ് വഴിയിൽ നിന്നാവാം അല്ലേ?
3: അത് അങ്ങനെയല്ലേ തീരുമാനിക്കേണ്ടത്.
0: ദാ സുരേഷൻ വരുന്നുണ്ടല്ലോ.
2: സുരേഷ, വണ്ടി അങ്ങോട്ട് സൈഡിലേക്ക് കയറ്റി വെച്ചോളൂ.

0: ഞാൻ വൈകിയോ?
1: വൈകിയാലെന്ത്? അല്ലപ്പോ നേരത്തെ പുറപ്പെടാനാവോ?
2: ദിനേശേട്ടാ,
3: ഗീതേ, ഒരു ടൂറല്ലേ, എൻജോയ് ചെയ്യണമെങ്കിൽ ദിനേശന്റെ തള്ളൽ തന്നെ വേണം.
0: എന്നാ വൈകണ്ട, ഇറങ്ങാം.
4: ശരി മല്ലികേ, വാതിലടക്ക്.
1: ശ്യാമേ, വണ്ടി നീ തന്നെ എടുത്തോ കേട്ടാ.
3: ഓ, ഉത്തരവ്.
2: ഗീതേ, എന്നാ ഇറങ്ങാം. ദിനേശേട്ടാ, ഈ ബാഗ് എടുക്കറോ?
1: ആ, കൊണ്ടാ.

0: പിന്നെ യാത്രാ കമ്മിറ്റി കൺവീനർക്ക് ഒരു കാര്യം പറയാനല്ലേ?
1: അതാരാ?
0: അത് ഞാൻ തന്നെ.
1: എന്നാ പറ കൺവീനറെ.
0: മറ്റൊന്നല്ല, യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്നതുവരെ വ്യക്തിപരമായ ഒന്നും ആരും പറയരുത്, എന്നാലേ എൻജോയ് ചെയ്യാൻ പറ്റൂ. ഓക്കേ
1: ഓക്കേ.
2: ശരി കൺവീനറെ.
3: സമ്മതം.
4: കാറ്റാടി തണലും തണല തരമതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയ കുളിരും മാറ്റുള്ളൊരു പെണ്ണും മറയത്തുളി കണ്ണും

0: ഒരു മിനിറ്റ്. ഹലോ. ആ, ഒരു യാത്രയില്ല. എന്താ സാർ? വൺ സെക്കൻഡ്. ശ്യാമേ, ഒന്ന് വണ്ടി നിർത്ത്.
1: എന്താടാ?
0: നിർത്ത്, രാഘവൻ സാറാ. ആ സാറേ, പറയൂ. മംഗലാപുരം, അവിടെ പരിചയമുള്ളവരാരും? ആ, കോൺഫെഡറേഷൻ ഓഫ് കോൺട്രാക്ട് വർക്കേഴ്സ് കേരള. സാർ, അത് ഞങ്ങളൊരു ട്രിപ്പിലാണ്, എല്ലാവരും ഉണ്ട്. ജയദേവൻ, ദിനേഷ്, ശ്യാം, പിന്നെ വയനാട്ടിലേക്കാ സാർ. ശരി സാർ.
1: എന്താ സുരേഷ?
0: ഷേ, അയാൾക്കൊരു വീട് വേണത്രേ, അത് മംഗലാപുരത്ത്. രണ്ട് ദിവസത്തേക്ക്. ഞാനിപ്പോ വരെ, നിങ്ങൾ വണ്ടിയിലിരിക്കെ. ഹലോ. ആ, ഫൈസലല്ലേ? ഫൈസല ഞാനാ. ഒരു വീട് വേണല്ലോ മംഗലാപുരത്ത്. രണ്ട് ദിവസത്തേക്ക് മതി.
2: അതെന്തിനാ രണ്ട് ദിവസം? എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടല്ലോ.
3: സാറ് കുറച്ച് സ്ട്രോങ് ആയിട്ടാണല്ലോ സംസാരിക്കുന്നത്.
4: എന്ത് സ്ട്രോങ് ആയാലും എന്താ, പറ്റില്ലാന്ന് വിളിച്ചു പറയുക, അതന്നെ.
2: പിന്നല്ലാണ്ട് നമ്മളെന്താ അയാള് പറയാൻ പോലെ ചെയ്യാനാ?
4: അല്ല, അദ്ദേഹം ഇങ്ങനെ കടുപ്പിച്ച് പറയാൻ എന്താ കാരണം?
3: സാറ്, ലഹരി മാഫിയുടെ പിന്നാലെയാ, അതിന്റെ ഭാഗമായി എന്തെങ്കിലും ഹെൽപ്പ് ചോദിച്ചതാവും.
2: എടോ, അതിനൊക്കെ ഒരു മയമില്ലേ? എല്ലോ ജയ, ഇത് നമ്മളൊരു ബാധ്യത പോലെ.
4: നമ്മള് നേരത്തെ തീരുമാനിച്ച യാത്രയല്ലേ, അത് മാറ്റാനൊന്നും പറ്റില്ലെന്ന് തുറന്നു പറയണോ?
1: ഈ സുരേഷിന്റെ ഒരു ഗതി, പരോപകാരം പാരയാകുന്നത് ഇതാ നേരിൽ കണ്ടോ.
4: നിങ്ങളിങ്ങനെ സുരേഷിനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് എന്താ? യാത്ര മുടങ്ങിയെന്ന് വെച്ചാ അവനും വിഷമം ഉണ്ടാവില്ലേ?
2: യാത്ര മുടങ്ങൂല, ഒരു കാരണവശാലും മുടങ്ങൂല.

0: നമ്മളെ യാത്ര തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാ, അല്ലാണ്ട് മഹാരാഷ്ട്ര പോലീസ് അല്ല.
1: അല്ലപ്പാ, അവർക്കെന്തിനാ മംഗലാപുരത്ത് വീട്? ലോഡ്ജോ റെസ്റ്റ് ഹൗസോ ഉണ്ടാവൂലേ?
0: ഓസിന് കിട്ടാനാ സുരേഷൻ ഏർപ്പാടായി കൊടുത്താല് കാശ് കൊടുക്കണ്ടല്ലോ.
1: ഏതായാലും സുരേഷൻ വരട്ടെ.
2: രാഘവൻ സാറിന് വീട് അറേഞ്ച് ചെയ്ത് കൊടുത്താല് പിന്നെ നമുക്ക് പോകാലോ.
3: അല്ല, അന്ന് ക്യാമ്പിൽ വന്നിട്ട് ആരെങ്കിലും കിട്ടിയാ?
2: അവരുടെ അന്വേഷണമൊക്കെ പ്രത്യേക തരത്തില. അന്നത്തെ വീഡിയോഗ്രാഫർ അവർക്ക് വേണ്ടിയാ മയക്കുമരുന്ന് വിതരണക്കാരെ പിടിച്ചു എന്നാ അറിഞ്ഞത്.
1: സുരേഷൻ വരുന്നുണ്ട്.
2: സുരേഷ, എന്തായി?
3: ആ, അത് ശരിയാക്കി. കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയിലെ ജോയിന്റ് സെക്രട്ടറി സഹായിച്ചു.
1: സമാധാനായി. എന്നാ നമുക്കിനി പോയാലോ?
3: സുരേഷ, വണ്ടി വിടാ അല്ലേ?
4: അത് വയനാട്ടിലേക്ക്. അതിപ്പോ
2: എന്താ സുരേഷ, നീ ഇങ്ങനെ വല്ലാതെ എന്താ?
4: ഏ, ഒന്നുമില്ല. മല്ലിക, നീ ആ വെള്ളം ഒന്ന് എടുക്കോ.
0: സുരേഷ, എന്താടാ?
2: എന്താടോ
4: അത്?
2: എടാ, നീ പറ. എന്താ ഉണ്ടായത്?
4: ഒരു വലിയ രഹസ്യം എന്റെ തലയിൽ തീമലയായി കത്തുകയാ. അത് താങ്ങാനാകാതെ ഞാൻ മരിച്ചു പോടാ.
3: എടാ, എന്താന്ന്?
4: നമ്മളിപ്പം തൽക്കാലം വയനാട്ടിലേക്ക് പോകുന്നില്ല.
1: ഏ,
4: മംഗലാപുരം, മൂകാംബിക, ധർമ്മസ്ഥലം.
3: സുരേഷ്, നീ കാര്യം പറ. വയനാട്ട് പോകുന്നില്ല, വേണ്ട. എന്താ പ്രശ്നോ?
1: ശ്യാം, നീ വണ്ടി എടുത്തോ, നേരെ കൊല്ലൂരേക്ക്. എന്താ?
2: അതെ സുരേഷ, നീ നീ റിലാക്സ് ആവ്, കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാം.
0: എടാ, നിനക്ക് ഹോസ്പിറ്റലിൽ പോണോ?
4: ഏ, ഒന്നുമില്ല, ഒന്നുമില്ലെന്ന്. നീ വണ്ടി വിട്.
3: ആ ആ ശരി,

0: മല്ലികേ.
1: നീ കുറച്ചു നേരം കണ്ണടച്ച് കിടക്ക് സുരേഷ, ഇപ്പൊ ഒന്നും പറയണ്ട.
2: ഗായത്രിയെ കുറിച്ച് ഓർത്തിട്ടാവും.
0: മല്ലികേ.
1: എന്താ സുരേഷ?
0: മല്ലികേ, ഹരിദ്വാറിൽ നിന്ന് മടങ്ങി വരുമ്പോ മുംബൈയിലെ കല്യാൺ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലെ ആൾ തിരക്കിലൂടെ നടന്നു പോകുന്നതായി നീ അവ്യക്തമായി കണ്ടത്.
3: സുരേഷ്, നീ ഇപ്പൊ അതൊന്നും ഓർക്കണ്ട.
0: ഓർക്കണം, ഓർക്കണം ജയ. കാരണം മല്ലിക എന്ന് കണ്ടത് നമ്മുടെ ഇപ്പോൾ റോജയെ തന്നെയാ.
4: നീ എന്താ പറയുന്നേ
3: സുരേഷ? നീ
1: സുരേഷ
0: റോജയെ തന്നെ.

0: ശ്യാമേ, നീ വണ്ടി നിർത്തി. ഇതെ തണുത്ത വിളയും കൊടുക്കാം.
1: വേഗെടുക്ക്.
2: ഇതാ
3: ജയ, നമ്മുടെ മോള്. അവള് പോയിട്ടില്ലടാ.
2: സുരേഷ, നീ നീ വെറുതെ ഓരോന്ന് പറയല്ലേ.
3: സത്യാണ് മണികേ, നാളെ അല്ലെങ്കിലും മറ്റന്നാള് രാഘവൻ സാർ അവളെയും കൂട്ടി വരും മംഗലാപുരത്ത്.
4: സുരേഷ, എന്റെ മോള്, അവള്.

0: വിശ്വസിക്കാനാവുന്നില്ല ചേച്ചി. ദിനേശ് ചേട്ടാ, ദിനേശ് ചേട്ടാ, ചേച്ചി പിടിക്ക്.
1: ഒന്ന് പിടിച്ചേ, പിടിക്കണം. ശ്യാമേ, നീ ആ വണ്ടി സൈഡാക്കി.
0: ചേച്ചി,
2: മല്ലിക
0: തണുത്ത വെള്ളം കൊണ്ട് മുഖം തുറക്ക്.
2: മല്ലിക,
0: ദിനേശ് ചേട്ടാ, വേഗോ

0: ഒരുപാട് ഈശ്വരന്മാർ, രാഘവൻ സാറ്, പിന്നെ എന്റെ ഈ സുരേഷ്. സുരേഷ്, നീ
1: ചമേ വണ്ടി വിടടാ.

0: ഈശ്വരന്മാരുടെ സഹായം ഇനിയും വേണം. റോജ കടലിൽ ഒരു ഫിഷിംഗ് ബോട്ടിലാണ്, ചെറിയൊരു കപ്പൽ. മയക്കുമരുന്ന് റാക്കറ്റിനെ തേടി ഇറങ്ങിയ രാഘവൻ സാർ കടലിൽ വെച്ച് അവളെ കണ്ടത് ഹൈലി റിസ്ക്കാണ്. മംഗലാപുരം കടലിലാണ് കപ്പൽ. സാറ് റോജയെയും മറ്റൊരാളെയും നാളെ രാത്രി കൊണ്ടുവരും സാറിന്റെ വീട്ടിലേക്ക്, ഞാൻ അറേഞ്ച് ചെയ്തു കൊടുത്ത വീട്ടിലേക്ക്. അവിടെ ഒരു കാവൽക്കാരൻ വേണം. കൈലിമുണ്ടും കീറിയ ബനിയനും ചുമലിലൊരു തോർത്തുമായി ഗേറ്റ് തുറന്നു കൊടുക്കാനും ലഗേജ് അകത്ത് വെക്കാനും ഭക്ഷണമുണ്ടാക്കി കൊടുക്കാനുമുള്ള ഒരു സർവന്റ്.
1: അതാരാ?
0: ഞാൻ തന്നെ. ജീവൻ മരണ പോരാട്ടമാ. ലഹരി മാഫിയ സ്ട്രോങ് ആണ്. തന്ത്രപൂർവം കീഴ്പ്പെടുത്താൻ പ്ലാൻ. പക്ഷേ ചെറിയൊരു വീഴ്ച അതുണ്ടായാൽ.
2: സുരേഷ, നീ
0: പ്രാർത്ഥിക്ക്. സഹായിച്ച ഈശ്വരന്മാരോട് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്ക്, പ്രാർത്ഥിക്ക്.
3: സുരേഷ്, ഞാൻ കൂടി
0: വേണ്ടടോ. റോജ നമ്മുടെ മോളല്ലേ. എനിക്കെന്ത് സംഭവിച്ചാലും അവളെ രക്ഷിക്കണം. അത് ഞാൻ ചെയ്തിരിക്കും.
1: അടുത്ത് തന്നെ വേണം ഒരു വെളിപ്പാട് അതിന്.
0: അതെ, വളരെ അടുത്ത് തന്നെ.
1: നീ ടെൻഷൻ അടിക്കല്ലേ, നമ്മൾ റോജ മോളെയും കൊണ്ട് തിരിച്ചു വരും.
2: ദിനേശ, പിന്നെ അല്ലാതെ
4: നാടകം നെല്ലിക്ക രണ്ടാം ഭാഗത്തിൻ്റെ ഏഴാം അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ശബ്ദം നൽകിയവർ രാമകൃഷ്ണൻ പഴശ്ശി, ജയദേവൻ, പുരുഷോത്തമൻ സി കല്ലേരിക്കര, ശ്യാം, ബൈജു സുന്ദരൻ മട്ടന്നൂർ, സുരേഷ്, ശ്രീരാംദാസ് മട്ടന്നൂർ, ദിനേശ്, അമൽമണി മട്ടന്നൂർ, ഇൻസ്പെക്ടർ രാഘവ്, ശ്രീഹരി രാംദാസ് മുരുകൻ, ചന്ദ്രലേഖ മല്ലിശ്ശേരി കാളിയമ്മ, സൂര്യ ഇടവന ഗീത, അശ്വിനി കവണിശ്ശേരി മല്ലിക, അർഷിത റോജ. നാടകരചന കൃഷ്ണകുമാർ കണ്ണൂത്ത്. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം, സഹസംവിധാനം അശ്വിനി കവണിശ്ശേരി.
5: നാടകനേരം.

0: ഓണം ഗാനോത്സവം. മലയാള സംഗീത ലോകത്ത് വേറിട്ട ശബ്ദവും വേറിട്ട താളവും കൊണ്ട് ശ്രദ്ധേയനായ കലാകാരൻ ഗാനങ്ങളിൽ പുതുമയും ആലാപനത്തിൽ സ്വന്തം ശൈലിയും കൊണ്ടുവന്ന് ആസ്വാദകരുടെ മനസ്സിൽ ഇടം നേടിയ ഗായകൻ. താളത്തിനൊപ്പം ചുവടുവയ്ക്കുന്ന ശബ്ദം, കേൾക്കുമ്പോൾ തന്നെ ഒരു ആഘോഷത്തിന് ഉണർവ് പകരുന്ന സംഗീതം. 2004 പുറത്തിറങ്ങിയ ഫോർ ദ പീപ്പിൾ എന്ന സിനിമയിലെ ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ എന്ന ഒരൊറ്റ ഗാനം കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ ഗാനങ്ങൾ. ഗായകനും സംഗീത സംവിധായകനുമായ ജാസി ഗിഫ്റ്റിന്റെ വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമാണ് ഇന്ന് ഓണം ഗാനോത്സവത്തിൽ.
1: എല്ലാവർക്കും നമസ്കാരം, ഞാൻ ജാസി ഗിഫ്റ്റ്. ഇന്ന് ഞാൻ പ്രസന്റ് ചെയ്യാൻ പോകുന്ന പാട്ടുകൾ എന്റെ വളരെ ഫേവററ്റ് ആയിട്ടുള്ള കുറച്ച് സോങ്സ് ആണ്. എന്റെ പ്ലേലിസ്റ്റുകളിൽ പണ്ടും ഇന്നും ഞാൻ ഒരുപോലെ കേൾക്കുന്നതും ഒരുപോലെ ആസ്വദിക്കുന്നതുമായിട്ടുള്ള എവർലാസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ പാട്ടുകളാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പാട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും എന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഇത് ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സും പാട്ടുകാരുമാണ്. അപ്പോഴും ഓരോ പാട്ടായിട്ട് നമുക്ക് കേൾക്കാം. കമ്പോസിംഗില് വളരെ സ്പെഷ്യലായിട്ട് തോന്നിയിട്ടുള്ള ഒത്തിരി പേരുണ്ട്. അതിലെടുത്ത് പറയാൻ പറ്റുന്ന മലയാളികൾക്ക് ഏറ്റവും നമ്പർ ഓഫ് സോങ്സ് കൂടുതലായിട്ട് തന്നിരിക്കുന്നത് സലിൽ ചൗധരി സാറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പാട്ട് ഇത്തരത്തിലുള്ള മ്യൂസീഷ്യൻസിന് ഒത്തിരി ഇഷ്ടമാണ്. കാര്യം അതിൽ ഒത്തിരി കാറ്റഗറി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതായത് വയലിൻ ആണെങ്കിലും ഫ്ലൂട്ടിന്റെ കൗണ്ടർ പോർഷൻസ് ആണെങ്കിലും സിംഗിങ് അറേഞ്ച്മെന്റ്സ് ആണെങ്കിലും മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒരു മെലഡി സ്ട്രക്ചർ, അദ്ദേഹം ചെയ്തിരിക്കുന്ന രീതി നോക്കുമ്പോഴത്തേക്കും വളരെ പെട്ടെന്ന് നമുക്കൊരു പ്രഡിക്റ്റബിൾ ആയിട്ട് തോന്നില്ല. പെട്ടെന്ന് വരുന്ന ഒരു കമ്പോസറാണ്. അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേട്ടിട്ടുള്ളവർക്കറിയാം ഇത് സലിൽ ചൗധരി സാറിന്റെ പാട്ടാണ്. അങ്ങനത്തെ ഒരു സിഗ്നേച്ചർ സാധനങ്ങളാണ് അദ്ദേഹത്തിൻ്റെത്. അപ്പോൾ പുതിയതായിട്ട് കേൾക്കുന്നവർക്ക് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ നോട്ട് ടു നോട്ട് ജമ്പും ഇതുമെല്ലാം ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ആണ്. അതുമാത്രമല്ല അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ നമ്മൾ ഈ നേറ്റിവിറ്റി എന്നുള്ളൊരു സാധനം നമ്മളെ ക്യാരി ചെയ്യും. അദ്ദേഹം നമുക്കറിയാം മലയാളം അദ്ദേഹത്തിന്റെ ഒരു അന്യഭാഷയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കുമ്പോഴും നമുക്ക് നമ്മുടെ നേറ്റിവിറ്റി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു. അത് ആ മെലഡിയുടെ ഒരു സ്ട്രെങ്ത് ആണ്. അപ്പം അത്തരത്തിലുള്ള ഒത്തിരി പാട്ടുകൾ ഉണ്ട്. പ്രത്യേകിച്ച് ഓണസമയം നമുക്ക് എടുത്തു പറയാൻ പറ്റും എപ്പോഴും ഓണപ്പൂ എന്നുള്ള അദ്ദേഹത്തിന്റെ സോങ്. എല്ലാ ഗാനമേള ഓണം പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുന്ന

എല്ലാ പരിപാടികൾക്കും സ്റ്റാർട്ട് ചെയ്യുന്ന പാട്ട് അതാണ്. ഞാൻ ഇന്ന് ആ പാട്ട് എൻ്റെ ഓർമ്മയിൽ വന്നു, എങ്കിലും ഞാൻ വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു പാട്ടിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോഴേ സൽ സാറിൻ്റെ രാക്കുയിലെ ഉറങ്ങൂ എന്നുള്ള സോങ്.

0: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
1: ഗായകനും സംഗീത സംവിധായകനുമായ ജോസി ഗിഫ്റ്റിന്റെ വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമാണ് ഓണം ഗാനോത്സവത്തിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
2: സെവൻറ്റീസ് എയ്റ്റീസ് ആ സമയത്തെ റേഡിയോ ലിസണേഴ്സിന് ഏറ്റവും കിട്ടിയ ഭാഗ്യങ്ങളിലൊന്നെന്ന് വെച്ചാൽ ഒത്തിരി പാട്ടുകൾക്ക് അവരൊരു സാക്ഷ്യം വഹിക്കാൻ സാധിച്ചു.

ചെയ്തിട്ടുണ്ട്. അതായത് ഒത്തിരി പുതിയ പാട്ടുകൾ ഇറങ്ങുന്ന സമയം, ഒത്തിരി ചേഞ്ചസ് വരുന്ന സമയമായിരുന്നു. എനിക്ക് തോന്നുന്നു ആ സമയം ഒത്തിരി എന്താണ് മലയാള മ്യൂസിക്കിന്റെ പല പല രീതികളിൽ കൂടി മാറ്റങ്ങൾ വന്ന സമയവും ആയിരുന്നു 70s 80s. ഈ സമയങ്ങളിൽ എനിക്ക് തോന്നി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മ്യൂസിക് ഡയറക്ടേഴ്സായി മാറിയത് രവീന്ദ്ര ജെയിൻ സാറായിരുന്നു. അദ്ദേഹത്തിന്റെ പാട്ടുകൾ പറഞ്ഞാൽ തീരാത്ത അത്ര ഇഷ്ടമാണ്. എങ്കിലും ഈ ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ പഴയ ഒരു ഹിന്ദി സോങ് കേൾക്കാനിടയിൽ, ആഖിയോ കെ ചരോ കോൺസെ എന്നുള്ള പാട്ട്, ഇത് കേട്ടപ്പോഴത്തേക്ക് തന്നെ ഞാൻ കുറെ പഴയ ലിസ്റ്റൊക്കെ എടുത്തപ്പോഴത്തേക്ക് ഒത്തിരി ഫേവറസ് കിട്ടി. അപ്പൊ അതിലൊരു പാട്ടാണ് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്, കാളിദാസന്റെ കാവ്യഭാവന എന്നുള്ള സോങ്. നമുക്ക് എപ്പോഴും അറിയാം നൊസ്റ്റാൾജിയ ആയിട്ട് നമുക്ക് പണ്ട് റേഡിയോയില് കേട്ടിട്ടുള്ള സെയിം ഒരു അനൗൺസ്മെന്റ് ഞാൻ എന്തായാലും ഇവിടെ റീക്രിയേറ്റ് ചെയ്യുകയാണ്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് രവീന്ദ്ര ജെയിൻ സംഗീതം നൽകി കെ ജെ യേശുദാസ് പാടിയ കാളിദാസന്റെ കാവ്യഭാവനയെ എന്നുള്ള ഗാനം.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ടസ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

മറ്റൊരു പാട്ടാണ് എൻ മാനസം എന്നുള്ള സോങ്. ഇത് ഗംഗേമരൻ സാറാണ് ഇതിന്റെ മ്യൂസിക്. വാണിയമ്മയാണ് ഇത് പാടിയിരിക്കുന്നത്. വാണിയമ്മയും ദാസാറും കൂടെ ചേർന്നാണ് പാടിയിരിക്കുന്നത്. ഇതിലെ എനിക്കെപ്പോഴും ഒരു ഈ പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് ഒരു പോസിറ്റീവ് എനർജി എപ്പോഴും ഫീൽ ചെയ്യും. ഇതിന്റെ ട്യൂണാണെങ്കിലും ദാസാർ പാടിയിരിക്കുന്ന ആ ഒരു മെലഡിക് ഫ്ലേവറും എല്ലാം ഭയങ്കരമായിട്ട് എന്നെ അട്രാക്ട് ചെയ്തിട്ടുള്ള പാട്ടുകളാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ പാട്ടിനെ പറ്റി, ഞാൻ ഗംഗേമരൻ സാറുമായിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട് തമിഴ്നാട്ടിലെ ഒരു പ്രോഗ്രാമിന് പോയപ്പോഴത്തേക്കും. അപ്പോഴത്തേക്ക് അദ്ദേഹം ഈ പാട്ട് എവിടെ നിന്നാണ് റെഫറൻസ് എടുത്തതെന്നൊക്കെ പറഞ്ഞൊരു സീക്രട്ട് എനിക്ക് പറഞ്ഞിരിക്കുകയുണ്ടായി. എന്തായാലും ഈ പാട്ട് എപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒന്നാണ്. അപ്പോഴും എൻ മാനസം എന്നുള്ള സോങ്.

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

0: ഗായകനും സംഗീത സംവിധായകനുമായ ജാസി ഗിഫ്റ്റിന്റെ വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമാണ് ഓണം ഗാനോത്സവത്തിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: മലയാള സിനിമാ പാട്ടുകളിൽ കന്നഡ സോങ് എന്ന് വന്ന വളരെ കുറച്ച് പാട്ടുകൾ മാത്രമേ ഉള്ളൂ. അതിലെനിക്ക് മലയാളമാണെങ്കിലും ഇത് കന്നഡ വേർഷൻ ആണെങ്കിലും രണ്ടും രണ്ട് ലെവലാണ് ആ സോങ്. രണ്ടും ഭയങ്കരമാണ്. കന്നഡ പാടിയിരിക്കുന്നത് ജാനകിയമ്മയും ദാസാർ അതിൻ്റെ മലയാളം വേർഷൻ പാടിയിരിക്കുന്നത്. മങ്കമ്പേട്ടനാണ് ഇതിൻ്റെ ലിറിക്സ്. ഇത് മ്യൂസിക് കൊടുത്തിരിക്കുന്നത് രാജൻ നാഗേന്ദ്ര സാറാണ്. മെലഡിക്ക് ഏറ്റവും ഒരു അഗ്രഗണ്യനാണ്. കന്നഡ ഇൻഡസ്ട്രിയിലെ ഒത്തിരി മെലഡി പാട്ടുകൾ ചെയ്തിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ ഡ്യുവോ ആണ് രാജൻ നാഗേന്ദ്ര സാറ്. ഇത് കറക്റ്റായിട്ട് പഴയ റേഡിയോ ലിസണേഴ്സിനെ മാത്രം അറിയാവുന്ന ഒത്തിരി നല്ല പാട്ടുകൾ ഒരു പാട്ട് ഇതാണെന്ന് എനിക്ക് നിസ്സംശയം പറയാൻ പറ്റും. അപ്പോഴേ ഈ പാട്ട് നമുക്ക് കേൾക്കാം, ഇളമുല്ലപ്പൂവേ.

0: പാട്ടും ഒന്നായി ചേരും. താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം. ഗായകനും സംഗീത സംവിധായകനുമായ ജാസി ഗിഫ്റ്റിന്റെ വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമാണ് ഓണം ഗാനോത്സവത്തിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: അടുത്തതായിട്ട് ഞാൻ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട MSV സാറിന്റെ ഒരു പാട്ടാണ്. MSV സാറിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എല്ലാവരും എല്ലാ കമ്പോസേഴ്സിനാണെങ്കിലും എല്ലാ മ്യൂസിക് പഠിക്കുന്നവരാണെങ്കിലും പഠിക്കാത്തവരാണെങ്കിലും അറിയാവുന്നവരാണെങ്കിലും അറിഞ്ഞുകൂടാത്തവരാണെങ്കിലും ഏറ്റവും കൂടുതൽ പേര് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒത്തിരി പാട്ടുകളുള്ള ഒരു മഹാപ്രതിഭയാണ്. അദ്ദേഹത്തിൻ്റെ ഭൂരിഭാഗവും എല്ലാ പാട്ടും നമ്മുടെ ഇടയിൽ പ്രിയങ്കരമാണ്. എങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളൊന്ന് കാവാലം ചുണ്ടൻവെള്ളം എന്നുള്ള പാട്ട്. അത് ഈ അവസരത്തിൽ ഞാൻ പ്രസന്റ് ചെയ്യുകയാണ്.

0: ഗായകനും സംഗീത സംവിധായകനുമായ ജാസി ഗിഫ്റ്റിന്റെ വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമാണ് ഓണം ഗാനോത്സവത്തിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: പ്രിയപ്പെട്ട പാട്ടുകളിൽ എപ്പോഴും ജോൺസൺ മാഷിന്റെ ഒരു സാന്നിധ്യം ഉണ്ടാകും. അദ്ദേഹത്തിന്റെ പ്രണയഗാനങ്ങൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. ഇവിടെ വാണിയമ്മ പാടിയ ഏതോ ജന്മ കൽപ്പനയിൽ എന്നുള്ള സോങ് നമുക്ക് കേൾക്കാം.

സോങ്ങുകളിൽ എപ്പോഴും പുതിയ വേർഷൻ ചെയ്യുക എന്ന് വെച്ചാൽ ഇപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ട്രെൻഡാണ്. എല്ലാവരുടെയും രീതിയിൽ ഓരോ കേട്ട പാട്ടുകൾ എക്സ്പ്രസ് ചെയ്യുക എന്ന് വെച്ചാൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള നമ്മുടെ മ്യൂസീഷ്യൻഷിപ്പ് പ്രകടിപ്പിക്കാനും ഉള്ള ഒരു നല്ലൊരു മാർഗമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ പല പാട്ടുകളും നമ്മൾ റീപ്രസെൻ്റ് ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ റീക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുക, ഒറിജിനൽ കമ്പോസിങ്ങിനോട് വളരെ അടുത്ത് നിന്നും അതിൻ്റെ ഭംഗി കളയാത്ത രീതിയിൽ ചെയ്യണം എന്നുള്ളത് ഞാൻ എടുത്തു പറയുകയാണ് ഈ അവസരത്തിൽ. അങ്ങനെ എനിക്ക് പാടി ചെയ്യണമെന്ന് തോന്നിയിട്ടുള്ള ഒരു പാട്ടുകളൊന്നാണ് ലോല രാഗക്കാറ്റ്. ഇത് ഒറിജിനൽ തമിഴ് വേർഷനാണ് ഇറങ്ങിയത്, ആദ്യ എസ് പി വി സാറാണ് പാടിയത്. രാജസാറിന്റെ മ്യൂസിക്കിൽ ലോലരാഗക്കാറ്റ് എന്നുള്ള സോങ് പണ്ട് മുതലേ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സോങ്ങുകളിൽ ഒന്നാണ്. അപ്പൊ ഇത് അൺപ്ലഗ്ഡ് വേർഷനായിട്ടും വേറെ വേറെ വേർഷൻസ് ക്രിയേറ്റ് ചെയ്യാനും ഏറ്റവും നല്ലൊരു പാട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോഴേ ലോലരാഗക്കാറ്റേ.

എപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ ടൈം ട്രാവലിന് ഏറ്റവും പറ്റിയതും ഏറ്റവും എളുപ്പമാർഗങ്ങളിലും ഒന്ന് എന്താണ്, പാട്ട് കേൾക്കുമ്പോൾ തന്നെയാണ് നമ്മളെ പെട്ടെന്ന് വിതിൻ സെക്കൻഡ്സ് നമ്മളെ പഴയ കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അതുപോലെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചിലർക്ക് ചില മണങ്ങൾ അനുഭവിക്കുമ്പോഴത്തേക്ക് പഴയ കാലത്തിലേക്ക് പോവുകയായിട്ട് തോന്നും. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ചില പാട്ടുകൾക്ക് അങ്ങനത്തെ ഒരു ഭയങ്കരമായിട്ടൊരു ശക്തിയുണ്ട്. അത് തികച്ചും ആ ഒരു സമയത്തേക്ക്, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഭയങ്കര ഹാപ്പിനെസ് കൊണ്ട് നടന്ന ഒരു, അറിയാലോ നമുക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മുടെ കുട്ടിക്കാലം തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് സമയമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ എന്നെ പെട്ടെന്ന് ടൈം ഷിഫ്റ്റിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സോങ്ങാണ് അടുത്തത്, നമ്മുടെ പ്രിയപ്പെട്ട രവീന്ദ്രൻ മാസ്റ്ററിൻ്റെ സിന്ദൂര സന്ധ്യയ്ക്ക് മൗനം എന്നുള്ള ഗാനം.

കുഞ്ഞുനാൾ മുതലേ മനസ്സിൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളതും ദാസറിന്റെ പാട്ടുകൾ തന്നെയാണ്. റേഡിയോ എന്ന് പറയുമ്പം പഴയ നൊസ്റ്റാൾജിയാണെങ്കിലും പുതിയ പാട്ടുകളാണെങ്കിലും ദാസാറിന്റെ പാട്ടുകൾ തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സംഗീതാനുഭവം. അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, മ്യൂസിക്കിൽ വന്നതിന് ശേഷം കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്നാണ് ദാസാറിനെ കൊണ്ട് പാടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. അതിലെൻ്റെ പാട്ടുകളിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഞാൻ ഇവിടെ പ്രസൻറ്റ് ചെയ്യാം, സ്നേഹത്തുമ്പി.

റേഡിയോ മലബാർ 89.6 FM-ലെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. എന്തായാലും ഓണാശംസയോടൊപ്പം ഒരു വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഓണപ്പാട്ടാണ് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. MSV സാറിന്റെ എന്റെ മനസ്സൊരു പൊന്നുഞ്ഞാൽ എന്നുള്ള ഗാനം.

ഗായകനും സംഗീത സംവിധായകനുമായ ജാസി ഗിഫ്റ്റിന്റെ വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമാണ് ശ്രോതാക്കൾ ഇതുവരെ ഓണം ഗാനോത്സവത്തിൽ കേട്ടുകൊണ്ടിരുന്നത്. ഓണം ഗാനോത്സവം.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണം നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കൂട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേവ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജെ ശ്രീകുമാർ ആലപിച്ച ഗാനം.

0: ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.
1: വാന

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റുവന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONV കുറുപ്പ്.

കണ്ണകി എന്ന ചിത്രത്തിനുവേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനുവേണ്ടി വിധു പ്രതാപ് ആലപിച്ച ഗാനം കേൾക്കാം ഇനി. സംഗീതം മോഹൻ സിത്താര, വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളീമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജി.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം, ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1202, ചിങ്ങം 8, ഹിജ്റാവർഷം 1448, റബിയുല്ലവൽ 11, ശകവർഷം 1940.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.